ഇത് ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 11, കൊല്ലവർഷം 1202 കന്നി 17, 2026 ഒക്ടോബർ 3 ശനി. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 55 സെക്കൻഡും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണി കൊച്ചി FM നിലയത്തിൻ്റെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.

0: സുഭാഷിതം.
1: ദാക്ഷിണ്യം സ്വജനേ ദയാ പരിജനേ ശാഢ്യം സദാ ദുർജനേ പ്രീതി സാധുജനേ നയോ നിർഭജനേ വിദ്വജ്ജനേ ചാർജവം ശൗര്യം ശത്രുജനേ ക്ഷമാ ഗുരുജനേ നാരീജനേ ധൃഷ്ടതാം യേ ചേവം പുരുഷാഃ കലാസു കുശലാഃ തേഷു ഏവ ലോകസ്ഥിതിഃ.
2: മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. സാമൂഹിക ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ വിജയം എന്നത് അയാൾ സഹജീവികളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ബന്ധുക്കളോടും ശത്രുക്കളോടും പണ്ഡിതന്മാരോടും ഒരേ രീതിയിൽ പെരുമാറുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ടുതന്നെ ആരോട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ചുള്ള ഒരു സമഗ്ര അവബോധം നേടിയെടുക്കുക എന്നത് പരമപ്രധാനമാണ്. മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തെ നയിക്കേണ്ട നൈതിക മൂല്യങ്ങളെ തിരിച്ചറിയുക, ഇത് ഒരു വ്യക്തിയുടെ വ്യക്തിത്വ നിർമ്മാണത്തിലും സമൂഹത്തിൻ്റെ സ്ഥിരതയിലും നിർണായകമായ പങ്കുവഹിക്കുന്നു. മനുഷ്യൻ സ്വന്തം ജീവിതത്തിൽ ആർജിക്കേണ്ട അത്തരം നൈതിക മൂല്യങ്ങളുടെ സമഗ്രമായ അവതരണമാണ് ഈ സുഭാഷിതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വജനേ ദാക്ഷിണ്യം, സ്വന്തം ആളുകളോട് സൗമ്യത. പരിജനേ ദയാ, ആശ്രിതരോട് കരുണ. ദുർജനേ സദാ ശാഢ്യം, ദുഷ്ടന്മാരോട് എപ്പോഴും കഠിനത. സാധുജനേ പ്രീതിഹി, നല്ലവരോട് സ്നേഹം. നിർഭജനേ നയഃ, ഭരണാധികാരികളോട് നീതിബോധം. വിദ്വജ്ജനേ

0: ആർജവം, പണ്ഡിതന്മാരോട് സത്യസന്ധത, ശത്രുജനെ ശൗര്യം, ശത്രുക്കളോട് ധൈര്യം, ഗുരുജനെ ക്ഷമ, ഗുരുക്കന്മാരോട് വിനയം, നാരീജനെ ദൃഷ്ടത, സ്ത്രീകളോട് ആത്മവിശ്വാസപരമായ സമീപനം. ഇത്യേവം വിധാസു കലാസു, ഇപ്രകാരമുള്ള കലകളിൽ ഏ പുരുഷാഹ കുശലാഹ, ഏതൊരു വ്യക്തിയാണോ സമർത്ഥന്മാരായി തീരുന്നത്, തേഷു ഏവ ലോകസ്ഥിതി, അവരിലാണ് സമൂഹത്തിൻ്റെ അടിത്തറ നിലനിൽക്കുന്നത്. അവരുടെ നൈതികതയും വിവേകവും സമൂഹത്തിൽ സമാധാനവും പുരോഗതിയും ഉറപ്പാക്കുന്നു. മനുഷ്യൻ എന്ന നിലയിൽ ഓരോ ബന്ധത്തിനും അനുയോജ്യമായ പ്രതികരണമാണ് ആവശ്യമായത്. എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറുന്നത് സംസ്കാരത്തിനു യോജിച്ചതല്ല. സാഹചര്യവും വ്യക്തിയും അനുസരിച്ച് സമീപനം വ്യത്യസ്തമാകണം. ഈ വ്യത്യസ്തത തിരിച്ചറിയുക എന്നതാണ് മനുഷ്യനെ ഇതര ജീവികളിൽ നിന്നും വ്യതിരിക്തനാക്കുന്നത്. ഇതിനെ ജീവകല, ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറയാം. ഈ കലയിൽ കഴിവുള്ളവർ ആരുണ്ടോ അവരിലാണ് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അധിഷ്ഠിതമായിരിക്കുന്നത്. അതിനാൽ ഈ സുഭാഷിതം ഒരു നൈതിക പാഠമെന്നതിലുപരി മനുഷ്യൻ്റെ സാമൂഹിക ബോധം വളർത്തുന്ന തത്വചിന്താപരമായ നിർദ്ദേശമായി കാണാം. വ്യക്തിയുടെ പെരുമാറ്റം ശരിയായ രീതിയിൽ രൂപപ്പെടുമ്പോഴാണ് ആരോഗ്യകരമായ സമൂഹം രൂപം കൊള്ളുന്നത്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഏഷ്യൻ ഗെയിംസിൽ സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. നീണ്ട കാത്തിരിപ്പിലൂടെ സ്വർണം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ച ടീമിന്റെ നിശ്ചയദാർഢ്യത്തെ രാഷ്ട്രപതി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ പ്രകീർത്തിച്ചു. ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കാൻ 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. 20 ദിവസത്തിനകം തന്നെ ആദ്യഘട്ട ഡീസൽ ലഭ്യമാക്കും. ഗാന്ധിജയന്തി ദിനത്തിൽ രാജ്യത്തുടനീളം പ്രത്യേക ഗ്രാമസഭകൾ സംഘടിപ്പിച്ചു. GPDP പോർട്ടലിലും പഞ്ചായത്ത് നിർണയ പോർട്ടലിലുമായി 2.42 ലക്ഷത്തിലധികം പ്രത്യേക ഗ്രാമസഭകൾ ചേർന്നു. സൌജന്യമായി ഭൂമി വിട്ടു നൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി PK ബഷീർ. മലപ്പുറം മഞ്ചേരിയിൽ പുതിയ മിനി ബൈപ്പാസിന്റെ 1-ാം ഘട്ട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാക്കൾക്ക് കൂടുതൽ ഉയരങ്ങളിലെത്താൻ സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയുണ്ടാകുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. ഇരട്ട മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ വിദർശ കെ വിനോദിന് ജന്മനാടായ കോഴിക്കോട് തിരുവമ്പാടിയിൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് മണിയാട്ട് കോറസ് കലാസമിതി സംഘടിപ്പിക്കുന്ന 13-ാമത് NN പിള്ള സ്മാരക സംസ്ഥാന നാടക മത്സരത്തോടനുബന്ധിച്ച് സിനിമാ നാടക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതനും നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പൌർണമി B. ശങ്കറും പുരസ്കാരത്തിന് അർഹരായി. ഇടുക്കിയിൽ വിനോദസഞ്ചാരികൾ യാത്ര ചെയ്ത മിനി ബസ് നിയന്ത്രണം വിട്ടുമറിഞ്ഞ് 13 പേർക്ക് പരിക്കേറ്റു. നെടുങ്കണ്ടം കൂട്ടാറിന് സമീപം തമിഴ്നാട് തിരുവണ്ണാമല സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് FC ജയം. കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ മലപ്പുറം FC ഷൂട്ടൌട്ടിൽ 3-4 ഗോളിനാണ് കാലിക്കറ്റ് പരാജയപ്പെടുത്തിയത്.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ ഇന്നത്തെ പരിപാടികളിൽ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, T. ഉബൈദിന്റെ കവിത, മരണസ്മരണ. 6:45 പ്രാദേശിക വാർത്തകൾ, 6.5 മുതൽ

0: ഇന്നലെ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹിത മലയാളം. തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം. ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ, 7:35 എഫ് എം ഡയറി. തുടരും സമകാലികം, സൂപ്പർ എൽനിനോ. തുടർന്ന് നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:00 യുവവാണി, ക്യൂൻസ് ഓഫ് കൊച്ചിൻ മ്യൂസിക് ബാൻഡ് അംഗങ്ങൾ പങ്കെടുക്കുന്നു. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: അറിയിപ്പുകൾ തുടരുന്നു. 8:40 സ്പൈൻ ഫൗണ്ടേഷൻ എഫ് എം ഹെൽത്ത് ലൈൻ. നടുവിന്റെ ആരോഗ്യവും വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം. 9 മണിക്ക് സാഹിത്യ സുരഭി, വി വേണുഗോപാലിന്റെ പ്രഭാഷണം, ഇഡിയറ്റ്, ചില വീണ്ടു വിചാരങ്ങൾ, അഷ്ടമൂർത്തിയുടെ കഥ, അങ്കിരസിന്റെ അംഗങ്ങൾ, മീരാബെൻ ബി എമ്മിന്റെ കവിതകൾ, വെറും കാലം, ജര, നരകത്തിന്റെ വാതിൽ. 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് നേർവഴി, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് സംഗീത ലഹരി. 11 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് 4 മണിപ്പൂക്കൾ, വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:50 കിസാൻവാണി. 7:20 വിപണി. 7:35 മുതൽ 9 മണിവരെ എഫ് എം ഈവനിംഗ് സമകാലികം, സൂപ്പർ എൽനിനോ. തുടർന്ന് ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:50 എഫ് എം ഹെൽത്ത് ലൈൻ. ഓട്ടിസം ഡെവലപ്മെന്റ് ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി അഭിമുഖം. 8:30 ഈവനിങ് മെലഡി. 8:45 നോവൽ പാരായണം. 8:50 മഹിതം മലയാളം. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.

സമയം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റും 26 സെക്കൻഡും. 102.3 MHz ആകാശവാണി കൊച്ചി FM പരിപാടികൾ തുടരുകയാണ്. ഇപ്പോൾ പ്രഭാതഗീതം. ജയവിജയ ഈണം നൽകി പാടിയ ഗാനം ആദ്യം, രചന ദക്ഷിണാമൂർത്തി.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്,
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. ഇനി വരികൾ ഹരിദാസ് ഗോപിനാഥ്, സംഗീതം മുരളീകൃഷ്ണ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: പ്രഭാതഗീതത്തിൽ ഒരു ഗാനം കൂടി വിൽ സുരാജ് പാടിയത്. രചനയും സംഗീതവും ആലപ്പി രംഗനാഥ്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ പ്രഭാതഗീതം സമാപിച്ചു. ഇനി കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ കാർഷിക വിഭവങ്ങൾ

0: ഞങ്ങളുടെ സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും എന്ന വിഷയത്തിൽ ഈ മാസം മുതൽ എല്ലാ ചൊവ്വാഴ്ചയും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. അതിന്റെ ഭാഗമായി ഈ മാസം 6 കാർഷിക വിഭവ കേക്കുകളും കുക്കീസും ആരോഗ്യത്തിനും രുചിഭേദത്തിനും എന്ന വിഷയത്തിൽ വിദഗ്ധരുടെ ക്ലാസുകൾ ഉൾപ്പെടുത്തി പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9400483754. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ 1.5 മാസം പ്രായമായ പൂവൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് വില 1200 രൂപ. താൽപ്പര്യമുള്ളവർ 9400483754 എന്ന നമ്പറിൽ വിളിക്കുക. 9400483754. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിൽ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മുട്ടക്കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 13 ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 5 തീയതിക്ക് മുൻപായി ഓഫീസ് സമയത്ത് 85 47 07 07 73 04 87 2 37 07 73 എന്ന നമ്പറുകളിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 85 47 07 07 03 04 87 2 37 07 73. കെ ആക്ടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഈ മാസം 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോ ഗ്രീൻ ഉൽപാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപ അടച്ച് ഈ മാസം 21 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 99 95 62 48 88 എന്ന നമ്പറിൽ വിളിക്കുക. 99 95 62 48 88. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 14 മുതൽ 16 സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 12 മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400483754. 9400483754. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി 15 സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0481 2 57 66 22. വെബ്സൈറ്റ് www.rubberboard.gov.in. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 24,900, കൊപ്ര ക്വിൻ്റലിന് 15,500, കുരുമുളക് ഗാർബിൾഡ് 72,100, കുരുമുളക് അൺഗാർബിൾഡ് 70,100, റബ്ബർ RSS 4 28,000, RSS 5 27,500. നിങ്ങൾ കേട്ടത് വിപണി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:32 12 സെക്കൻഡും. പ്രധാന പത്രവാർത്തകൾ. കേരളത്തെ മാലിന്യമുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള നിർമ്മലം പുതുയുഗ ശുചിത്വ കേരളം പ്രചാരണ പരിപാടിക്ക് തുടക്കമായി. പട്ടിക വിഭാഗങ്ങൾക്ക് ലൈഫ് പദ്ധതിയിൽ നിന്ന് മാറ്റി സ്വന്തം ഭവന പദ്ധതിയും ഭൂമിയും ലഭ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്ത് കാലിഗ്രാഫിക്ക് പ്രത്യേകമായി കേന്ദ്രം തുടങ്ങുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ദക്ഷിണേന്ത്യയിലെ ആദ്യ വന്ദേഭാരത് സ്ലീപ്പർ സർവീസ് ബംഗളൂരു മുംബൈ റൂട്ടിൽ ഈ മാസം മുതൽ സർവീസ് തുടങ്ങും. ജന്മവാർഷികത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെയും പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയെയും അനുസ്മരിച്ച് രാജ്യം. ഏഷ്യൻ ഗെയിംസ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയ്ക്ക് ചരിത്ര സ്വർണം. 44 ശേഷമാണ് ഇന്ത്യ സ്വർണം നേടിയത്.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര
0: പ്രായോജകർ.

0: ഹോം സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കാവ്യധാര.
3: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: പ്രിയ ശ്രോതാക്കളെ, ടി ഉബൈദ് എഴുതിയ മരണസ്മരണ എന്ന കവിതയാണ് ഇന്ന് കാവ്യധാരയിൽ.

0: ഉബൈദിന്റെ മരണസ്മരണ എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലാപനം വി ടി മുരളി.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ

0: 30
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
0: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
0: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
2: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം. വൈകിട്ട് 5 മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിൻ പരിപാടി. ഗുഡ് ഈവനിങ് കൊച്ചി.

0: ഒക്ടോബർ 4 മുതൽ വൈകിട്ട് 5 മണിക്ക്. സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം.
1: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM 102.3 പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരി പഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-2-42-63-87 അല്ലെങ്കിൽ 94-46-45-58-88. സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.
2: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞിമരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
3: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

0: വൈകിട്ടൊരു കട്ടനടിച്ചാലോ?
1: ഓ, എന്നാത്തിന്? ഒരാവശ്യമില്ല.
0: അങ്ങനെ പറയരുത്.
1: പിന്നെ ഇനിയിപ്പോ വൈകിട്ടേ.
0: ഞാൻ വരും.
1: വരണ്ട.
0: വരും.
1: വരണ്ട.
0: ഞായർ മുതൽ വെള്ളി വരെ വൈകിട്ട് 5:30.
1: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ.
0: ഗുഡ് ഈവനിങ് കൊച്ചിയിൽ. ദീപസ്തംഭ മഹാശ്വര്യം ഞായർ മുതൽ വെള്ളി വരെ
1: വൈകിട്ട് 5:30. റേഡിയോയിൽ മാത്രമല്ല ട്ടോ.
0: പിന്നെ
1: നമ്മുടെ മൊബൈൽ ആപ്പ്.
0: അതെ, വേവ്സ് ആപ്പ്.
1: ലോകത്തെവിടെയിരുന്നും ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കാം.
0: വേവ്സ് ആപ്പ്.

ഇന്ന് രാവിലെ 6:55 മുതൽ 7:55 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം ചിന്താശകലം. ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7 മണിക്ക് മഹിത മലയാളം, ഉപഭോക്താക്കൾ അറിയാൻ ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ തുടങ്ങിയ ഇനങ്ങൾ. 7:35 FM ഡയറി തുടരും. സമകാലികം സൂപ്പർ എൽ നിനോ, തുടർന്ന് നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം എന്ത് പഠിക്കണം എന്താകണം. 8:05 യുവവാണി, ക്യൂൻസ് ഓഫ് കൊച്ചിൻ മ്യൂസിക് ബാൻഡ് അംഗങ്ങൾ പങ്കെടുക്കുന്നു. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:40 സ്പൈൻ ഫൗണ്ടേഷൻ FM ഹെൽത്ത് ലൈൻ, നടുവിൻ്റെ ആരോഗ്യവും വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും.

സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ. വാർത്തകൾക്ക് ശേഷം എഫ് എം ഡയറിയാണ്. 6:55 ആകാശവാണി കൊച്ചി എഫ് എം 102.3.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം സ്വീകരിക്കണമെന്ന് G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. സൌജന്യമായി ഭൂമി വിട്ടുനൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി PK ബഷീർ. ഏഷ്യൻ ഗെയിംസിൽ 76 മെഡലുകളുമായി ഇന്ത്യ 5ാം സ്ഥാനത്ത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം സ്വീകരിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. അമേരിക്കയിലെ മിൽവാക്കിയിൽ സമാപിച്ച G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലാണ് ആവശ്യം ഉന്നയിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
2: ഉൽപാദന വിതരണ ശൃംഖലകളുടെ വൈവിധ്യവൽക്കരണം അനിവാര്യമാണെങ്കിലും അത് WTO നിയമങ്ങൾക്ക് പുറത്തുള്ള നടപടികൾക്കോ വികസ്വര രാജ്യങ്ങൾക്കുമേൽ ഭാരം അടിച്ചേൽപ്പിക്കുന്നതിനോ കാരണമാകരുതെന്നും പീയൂഷ് ഗോയൽ പറഞ്ഞു. ചില രാജ്യങ്ങൾ നൽകുന്ന സബ്സിഡികളും പിന്തുണയും ഉൽപ്പന്നങ്ങൾ തുച്ഛമായ വിലക്ക് ലഭ്യമാക്കുന്നതിനും വിപണി അട്ടിമറിക്കുന്നതിനും കാരണമാകുന്നുണ്ടെന്ന ആശങ്ക യോഗത്തിൽ ഇന്ത്യ പങ്കുവച്ചു. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വൻകിട സമ്പദ് വ്യവസ്ഥയാണെന്നും 140 കോടി ജനങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമ്പദ് വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ നിർമ്മാണശേഷി ആഭ്യന്തരവും ആഗോളവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണെന്നും G20 അധ്യക്ഷത ചൂണ്ടിക്കാണിച്ച മേഖലകളിൽ ഇന്ത്യക്ക് അമിത ഉൽപാദന ശേഷി ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. യോഗത്തിനിടെ ഓസ്ട്രേലിയ, സൌദി അറേബ്യ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളിലെ വാണിജ്യമന്ത്രിമാരുമായി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി.
1: ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 മാസത്തിനകം 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. 20 ദിവസത്തിനകം തന്നെ ആദ്യഘട്ട ഡീസൽ ലഭ്യമാക്കും. ഇറാനുമായുള്ള സംഘർഷം 8 മാസത്തോളമായി തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കയിലും മറ്റ് രാജ്യങ്ങളിലും ഇന്ധനവില കുത്തനെ വർദ്ധിച്ച സാഹചര്യത്തിലാണ് G7 രാജ്യങ്ങളുടെ തീരുമാനം. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിപണിയിലിറക്കാൻ സമ്മതിച്ചിട്ടുണ്ടെന്നും നടപടിക്രമങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ട്രംപും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം വന്നത്. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി യുവാക്കൾക്കിടയിൽ പാരസ്പര്യം ശക്തിപ്പെടുത്തുന്നതിനും ദേശീയോദ്ഗ്രഥനം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന യുവസംഘം 7ാം ഘട്ടത്തിന് തുടക്കമായി. വിവിധ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും സാംസ്കാരിക പാരമ്പര്യങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വികസന സംരംഭങ്ങൾ എന്നിവ നേരിട്ടറിയാൻ യുവാക്കൾക്ക് അവസരം നൽകുന്ന പദ്ധതിയാണ് യുവസംഘം. സിക്കിം രാജസ്ഥാൻ എക്സ്ചേഞ്ച് പരിപാടിയുടെ ഭാഗമായി യുവസംഘം 7ാം ഘട്ടത്തിലെ ആദ്യ യാത്ര കഴിഞ്ഞ മാസം 25ന് സിക്കിം സർവകലാശാലയിൽ നിന്ന് ആരംഭിച്ചിരുന്നു. രാജസ്ഥാനിലെ പരിപാടികൾക്ക് IIT ജോധ്പൂർ ആണ് ആതിഥേയത്വം വഹിക്കുന്നത്.

കഴിഞ്ഞ മാസം 29 ജോധ്പൂരിലെത്തിയ സിക്കിം പ്രതിനിധി സംഘം മെഹ്റൻഘട്ട് കോട്ട സന്ദർശിക്കുകയും ജോധ്പൂരിലെ മുൻ മഹാരാജാവായ ഗജ് സിംഗ് രണ്ടാമനുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ശുചിത്വം എന്നത് കേവലം വൃത്തിയാക്കൽ എന്നതിൽ നിന്ന് മാറി നല്ല ഭരണ സംസ്കാരത്തിന്റെയും പൊതുവിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും സ്ഥിരമായ ശീലമായി മാറിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രത്യേക ക്യാമ്പയിൻ 6.0 തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2014 ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ശുചിത്വ ആഹ്വാനം പിന്നീട് ജനകീയ പ്രസ്ഥാനമായും സർക്കാർ ഓഫീസുകളിലെ ഔദ്യോഗിക ശീലമായി മാറിയെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പഴയ ഫയലുകൾ, ഉപയോഗശൂന്യമായ ഫർണിച്ചറുകൾ, ഇ വേസ്റ്റുകൾ എന്നിവ നീക്കം ചെയ്യുന്ന തലത്തിലേക്ക് ഈ ക്യാമ്പയിൻ വളർന്നു. ചടങ്ങിനോടനുബന്ധിച്ച് CSIR ആസ്ഥാനത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾക്കും ഒപ്പുശേഖരണത്തിനും മന്ത്രി നേതൃത്വം നൽകി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നെതർലാൻഡ്സ് കൃഷിമന്ത്രി സിൽവിയോ എർക്കൻസുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. കാർഷിക മേഖലയിലെ നിലവിലുള്ള സഹകരണം വിലയിരുത്തുന്നതിനും പുതിയ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുന്നതും യോഗത്തിൽ ചർച്ചയായി. ആധുനിക സാങ്കേതികവിദ്യ, നവീകരണം, വിവരവിനിമയം എന്നിവയിലൂടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് മന്ത്രിമാർ അറിയിച്ചു. കൃഷി, ഹോർട്ടിക്കൾച്ചർ മേഖലകളിൽ 25 മികവിന്റെ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിന്റെ പുരോഗതി ചർച്ചയായി. കാർഷിക നവീകരണ രംഗത്ത് പുതിയ സാധ്യതകൾ കണ്ടെത്തുന്നതിനെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. സൌജന്യമായി ഭൂമി വിട്ടുനൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പ്രഥമ

പാലങ്ങൾ അപ്രോച്ച് റോഡിന് സ്ഥലം ലഭ്യമാകാത്തതിനെ തുടർന്ന് നിർമ്മാണം നിലച്ച അവസ്ഥയിലാണെന്നും ഇത്തരം പ്രതിസന്ധികൾ ആവർത്തിക്കാതിരിക്കാൻ ഭൂമി ഉറപ്പാക്കാതെ പുതിയ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. പാർട്ടി പ്രവർത്തകർക്കെതിരെ പോലീസ് ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുകയാണെന്ന് ആരോപിച്ച് BJP സംസ്ഥാന നേതൃത്വം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. സംസ്ഥാനത്ത് നടന്ന അക്രമ സംഭവങ്ങളിൽ പോലീസ് സ്വീകരിച്ച തെറ്റായ നടപടികൾ DGP ശ്രദ്ധയിൽപ്പെടുത്തിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് DGP രവത ചന്ദ്രശേഖറുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചു. കോൺഗ്രസ്സുകാർ നടത്തുന്ന അക്രമങ്ങൾക്കും അഴിഞ്ഞാട്ടങ്ങൾക്കും പോലീസ് പരസ്യമായി കൂട്ടുനിൽക്കുന്നു എന്നാണ് BJP ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് CPIM കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ സംഘർഷം. ഇന്നലെ വൈകിട്ട് ഇരു കൂട്ടരുടെയും പ്രതിഷേധ പ്രകടനത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഘർഷത്തിനിടെ നഗരസഭാ അധ്യക്ഷനെ മർദ്ദിച്ചുവെന്ന് ആരോപിച്ച് ശ്രീകണ്ഠപുരത്ത് UDF പ്രഖ്യാപിച്ച പകൽ ഹർത്താൽ തുടങ്ങി. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. ഹർത്താലിൽ നിന്ന് വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പുമായി ഇന്ത്യ. ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് എന്നിവയിൽ ഇന്നലെ 6 സ്വർണ്ണ മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കി. വനിതകളുടെ ഹോക്കിയിൽ ചൈനയെ എതിരില്ലാത്ത ഒരു ഗോളിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. 44 വർഷത്തിന് ശേഷം വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 76 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 5 സ്ഥാനത്താണ് ഇന്ത്യ. ഇന്ന് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെയും പുരുഷ വിഭാഗം ഹോക്കി ഫൈനലിൽ ഇന്ത്യ മലേഷ്യയെയും നേരിടും. സെയിലിംഗിൽ മാഹി വർമ്മ, കൈഡിയ എന്നിവരും ചേർന്ന് ഫൈനൽ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. ഗെയിംസ് നാളെ സമാപിക്കും. സമാപനത്തിൽ നീരവ് ദണ്ഡ ഇന്ത്യൻ പതാകയേന്തും. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിനെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. മെഡൽ നേട്ടം രാജ്യത്തിന് മുഴുവൻ അഭിമാനവും സന്തോഷവും നൽകുന്നതാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസിലെ മെഡൽ ജേതാക്കൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്കെത്താൻ സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണയുണ്ടാകുമെന്ന് മന്ത്രി TC സിദ്ദിഖ് പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട മെഡൽ നേടി രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ വിദർശ കെ വിനോദിന് ജന്മനാടായ കോഴിക്കോട് തിരുവമ്പാടിയിൽ നൽകിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മെഡൽ ജേതാക്കൾക്ക് ജോലിയും തുടർന്നുള്ള പിന്തുണയും നൽകുന്ന കാര്യം കഴിഞ്ഞ മന്ത്രിസഭാ യോഗം വിശദമായി ചർച്ച ചെയ്തുവെന്ന് മന്ത്രി പറഞ്ഞു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ തുറന്ന വാഹനത്തിലാണ് വിദർശയെ UCMUK-ൽ നിന്നും തിരുവമ്പാടി ബസ് സ്റ്റാൻഡ് പരിസരത്തെ സ്വീകരണ കേന്ദ്രത്തിലേക്ക് ആനയിച്ചത്. നാടിന്റെ അഭിമാനമായ പ്രിയതാരത്തെ കാണാനും അഭിവാദ്യം അർപ്പിക്കാനുമായി 100 ആളുകളാണ് വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയത്. സ്വീകരണ സമ്മേളനത്തിൽ വിദർശയ്ക്ക് സ്വർണ്ണപ്പതക്കം സമ്മാനിച്ചു. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. ന്യൂ ചണ്ഡീഗഡിലാണ് മത്സരം. ആദ്യ 2 മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് മത്സരങ്ങൾ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. അണ്ടർ 23 ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 10,000 മീറ്റർ ഓട്ട മത്സരത്തോടെ രാവിലെ മീറ്റിന് തുടക്കമായി. 28 ഇനങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. മീറ്റിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം കൊല്ലം കോർപ്പറേഷൻ മേയർ AK ഹഫീസ് നിർവഹിച്ചു. സൂപ്പർ ലീഗ് കേരളയിൽ കാലിക്കറ്റ് FC ജയം.

0: കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ മലപ്പുറം എഫ് സിയെ ഷൂട്ടൌട്ടിൽ 3-4 കാലിക്കറ്റ് പരാജയപ്പെടുത്തിയത്. നാളെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സിയും കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയും ഏറ്റുമുട്ടും. ബ്രിട്ടീഷ് ഇന്ത്യൻ ചെസ് പ്രതിഭയായ ബോധാന ശിവാനന്ദൻ വിമൻ ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് താരമെന്ന നിലയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടി. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ നടന്ന 46th ചെസ് ഒളിമ്പ്യാഡിലാണ് ലണ്ടൻ സ്വദേശിയായ ഈ 11-കാരി ചരിത്ര നേട്ടം കൈവരിച്ചത്. കാസർഗോഡ് മാണിയാട്ട് കോറസ് കലാസമിതി സംഘടിപ്പിക്കുന്ന 13th NN പിള്ള സ്മാരക സംസ്ഥാന നാടക മത്സരത്തോടനുബന്ധിച്ച് സിനിമാ നാടക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാള സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് നടനും സംവിധായകനുമായ സിദ്ധാർത്ഥ് ഭരതനും നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പൗർണമി ബി ശങ്കറും പുരസ്കാരത്തിന് അർഹരായി. CPIM വിപുലീകൃത മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗം ഇന്ന് പൊന്നാനിയിൽ തുടങ്ങും. രാവിലെ പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും ക്രമക്കേടുകളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിധേയമായ സമീപനം സ്വീകരിക്കണമെന്ന് G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ധനവിലയിലെ കുതിച്ചുചാട്ടം കുറയ്ക്കുന്നതിന് 4 100,000,000 ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ G7 രാജ്യങ്ങൾ തീരുമാനിച്ചു. സൗജന്യമായി ഭൂമി വിട്ടുനൽകുന്ന ഇടങ്ങളിലെ പൊതുമരാമത്ത് പ്രവൃത്തികൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി PK ബഷീർ. ഏഷ്യൻ ഗെയിംസിൽ 76 മെഡലുകളുമായി ഇന്ത്യ 5th സ്ഥാനത്ത്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 3 ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:55 മിനിറ്റും 5 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കളെ, ദിവസവും പുതിയ ചിന്തയും സംഗീതവുമായി നിങ്ങളുടെ കാതുകളിലേക്ക് എത്തുന്നു എഫ് എം ഡയറി. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്നത്തെ എഫ് എം ഡയറിയിലേക്ക്.

ചിന്താശകലം. മത്സരത്തിന് മുൻപുള്ള തയ്യാറെടുപ്പിൽ വീഴ്ച വരുത്തിയാൽ അത് പരാജയത്തിനായുള്ള തയ്യാറെടുപ്പാണ്. മ്യൂണിക് ഒളിമ്പിക്സിൽ 7 സ്വർണം നേടിയ അമേരിക്കൻ നീന്തൽ താരം മാർക്ക് സ്പിറ്റ്സ്. ആരംഭിക്കാം പ്രിയ ശ്രോതാക്കളെ ഈ ചിന്താശകലവുമായി ഇന്നത്തെ FM ഡയറി. ഇന്നത്തെ ചോദ്യത്തിലേക്ക് പോകാം. ക്രിക്കറ്റിലെ പല ലോക കിരീടങ്ങളും നേടിയിട്ടുള്ള ഭാരതം ദേശീയ കായിക വിനോദമായ ഹോക്കിയിലെ ലോകകപ്പ് ഒരിക്കലേ കരസ്ഥമാക്കിയിട്ടുള്ളൂ. എന്നായിരുന്നു, ആരായിരുന്നു നായകൻ? ക്രിക്കറ്റിലെ പല ലോക കിരീടങ്ങളും നേടിയിട്ടുള്ള ഭാരതം ദേശീയ കായിക വിനോദമായ ഹോക്കിയിലെ ലോകകപ്പ് ഒരിക്കലേ കരസ്ഥമാക്കിയിട്ടുള്ളൂ. എന്നായിരുന്നു, ആരായിരുന്നു നായകൻ? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം FM ഡയറിയുടെ അവസാന ഭാഗത്തുണ്ട്. 8:30 തൊട്ട് മുൻപാണ് ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. പ്രിയ ശ്രോതാക്കളെ കേട്ടുകൊണ്ടിരിക്കും FM ഡയറി, ആകാശവാണി കൊച്ചി FM 102.3.

സേവന വാർത്തകളുമായി തുടരാം. പട്ടികജാതി വികസന വകുപ്പിന്റെ 2026-27 വർഷത്തെ പഠനമുറി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആവശ്യമായ രേഖകൾ സഹിതം മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. അവസാന തീയതി ഈ മാസം 19. കൂടുതൽ വിവരങ്ങൾക്ക് 85-47-63-01-25 85-47-63

0: 1-800-301-2325. വിമുക്ത ഭടന്മാർ, അവരുടെ വിധവകൾ, ആശ്രിതർ എന്നിവർക്കായി ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ പുനരധിവാസ പരിശീലനം സംഘടിപ്പിക്കുന്നു. പാലക്കാട് എഡ്യു ഹോം വഴിയാണ് 6 മാസം ദൈർഘ്യമുള്ള ബാങ്ക് ക്ലർക്ക് ആൻഡ് പ്രൊബേഷണറി ഓഫീസർ കോച്ചിംഗ് കോഴ്സ് സൗജന്യമായി നടത്തുന്നത്. ഈ മാസം ആദ്യവാരത്തിൽ ക്ലാസുകൾ ആരംഭിക്കും. പരിശീലനത്തിൽ പങ്കെടുക്കുന്നതിന് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ 0491-2-97-16-33. 0491-2-97-16-33. പട്ടാമ്പി ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ഇക്കണോമിക്സ് വിഭാഗത്തിൽ എനി ടൈം വിഭാഗത്തിൽ PhD ഒഴിവുണ്ട്. യോഗ്യരായവർ രേഖകൾ സഹിതം SNGScollege@gmail.com എന്ന ഇമെയിലിൽ അപേക്ഷിക്കണം. അവസാന തീയതി ഇന്നാണ്. SNGScollege@gmail.com. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ബിടെക് 2015 സ്കീമിൽ പഠിച്ചിരുന്ന സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്, കുസെക് എന്നിവിടങ്ങളിലെ ബിടെക് കോഴ്സ് അംഗീകൃത കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്കായി ഇന്റേണൽ ഇംപ്രൂവ്മെന്റിനുള്ള വൺ ടൈം സ്പെഷ്യൽ ചാൻസ് നവംബർ 2026 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വിജ്ഞാപനം സർവകലാശാലയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് www.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ആകാശവാണി കൊച്ചി FM 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM ഡയറി. FM ഡയറിയിൽ ഇപ്പോൾ
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ. നുജു.
3: വലയും വലയ്യരും. വല എന്നത് പ്രാചീനമായ ഒരു മലയാള വാക്കാണ്. വലയ്ക്ക് വലൈ എന്ന് തമിഴിലും വളൈ എന്ന് തെലുങ്കിലും പറയുന്നു. നീണ്ട തീരദേശവും പുഴകളും കായലുമടങ്ങുന്ന ജലഭൂപടമുള്ള കേരളത്തിൽ മീൻപിടുത്തം ചരിത്രാതീത കാലത്തും കാണപ്പെടുന്നു. വല ഉപയോഗിച്ചുള്ള മീൻപിടുത്തമാണ് എക്കാലവും ആഗോളവൽക്കരിക്കപ്പെട്ടത്. വലക്കാരെന്നാൽ മീൻപിടുത്തക്കാരൻ മുഴുവൻ പറയുന്ന പേരാണ്. മലയാളത്തിൽ വലവീശുപുരാണം എന്നൊരു കൃതിയുണ്ട്. വലയ്യർ, മീനവർ, പരവതർ, തിരയ്യർ എന്നീ വിഭാഗങ്ങൾ സംഘകാലത്തുണ്ടായിരുന്നു. ചില സസ്യങ്ങളുടെ വള്ളികളോ നാരുകളോ ലഭ്യമായ പ്രകൃതി ഉൽപ്പന്നങ്ങളോ ഉപയോഗിച്ചാണ് ആദ്യകാലങ്ങളിൽ വലകളുണ്ടാക്കിയിരുന്നത്. പിന്നീട് അതിനായുള്ള പരുത്തി നൂലുകളോ ചണനൂലുകളോ ഉപയോഗിച്ചു. കയറുപയോഗിച്ച് വലിയ കണ്ണികളുള്ള വല ഉണ്ടാക്കുന്നു. അതിന് മാല് എന്ന് പറയുന്നു. തൊണ്ടഴുക്കാൻ ഉപയോഗിക്കുന്ന മാല് ഇന്നും പ്രചാരത്തിലുണ്ട്. സംഘകാലത്തെ തമിഴകമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭൂതകാലം. തമിഴിലെന്ന പോലെ വലൈ എന്നാണ് അന്നും പറഞ്ഞിരുന്നത്. നെയ്തൽ തിണയിലാണ് അത് സാധാരണമായിരുന്നത്. വലയുണ്ടാക്കുന്നതിന് വല നെയ്ത്ത് എന്ന് പറയുന്നു. നെയ്തലും നെയ്ത്തും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണം. വലകെട്ടുക എന്നും പറയാറുണ്ട്. പുറനാന്നൂറിൽ പരവതർ വലൈ വിരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. വലയിഞ്ഞർ നിത്യവൃത്തിക്കായി വലകൾ ഉപയോഗിച്ചിരുന്നതായി അകനാന്നൂറിൽ പറയുന്നു. കുറുന്തുകയിൽ സ്നേഹത്തെ വലയോട് ഉപമിക്കുന്നിടത്ത് വല അതിൻ്റെ പദാർത്ഥത്തിൽ നിന്ന് വികസിച്ച് ഒരു സാംസ്കാരിക രൂപകമായി മാറുന്നു. പുഴയിൽ ഉപയോഗിക്കുന്ന വലയ്ക്ക് പുനൽ വലൈ എന്നും കടലിൽ ഉപയോഗിക്കുന്ന വലയ്ക്ക് കടൽ വലൈ എന്നും പറയുന്നു. നീരറിവിൽ പുഴയോര മീൻ വലകൾ അനവധിയാണ്. പ്രാദേശിക ഭേദത്തിനനുസരിച്ച് അവ വ്യത്യസ്തമാണ്. ചാലിയാറിലെ ഉറിവലയ്ക്ക് 10-ലധികം കാലുകളുണ്ടാവും. വിരിച്ച വലയുടെ ഓരോ കാലും ഈർക്കിലുകൊണ്ട് ചളിയിൽ ഉറപ്പിക്കുന്നു. വലമധ്യത്തിൽ തവിട്, അരി, ചാണകം, പിണ്ണാക്ക് തുടങ്ങിയവ തീറ്റയായിടുന്നു. വലമധ്യത്തിൽ നുര നിറഞ്ഞു പൊട്ടുമ്പോൾ വല എടുക്കുന്നു. നേർത്ത നൂലിൽ മെനയുന്നതും നീളത്തിലുള്ളതുമായ ഉടക്കുവലയാകട്ടെ.

0: പൊങ്ങുതടിയോടെ രാത്രി മുതൽ പുലരി വരെയും കായലിൽ കുത്തനെ വിരിക്കുമ്പോൾ കുറുകെ പോകുന്ന മീനുകൾ കുടുങ്ങുന്നു. ഇങ്ങനെ തോണ്ടുവല, മടവല, കോരുവല, വെള്ളവലി തുടങ്ങി പല പ്രകാരങ്ങളിലുള്ള മീൻപിടുത്ത രീതികൾ പലതരം മീനുകളെയാണ് ലക്ഷ്യമിടുന്നത്. പൊന്നാനിപ്പുഴയിൽ ചവിട്ടൽ വല, വീശൽ വല, നീട്ടിവല എന്നിവ സാധാരണമാണ്. മീൻപിടുത്തത്തിൽ വലയ്ക്കുണ്ടാകുന്ന കേടുകൾ തീർക്കുന്നതും വലവേലക്കാരാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: ഹോം എലിവേറ്റർ അഥവാ ലിഫ്റ്റ് സ്ഥാപിച്ച് നൽകിയില്ല. ചെന്നൈയിലും കൊച്ചിയിലും പ്രവർത്തിക്കുന്ന നിബാവ് ലിഫ്റ്റ് കമ്പനി അഡ്വാൻസ് തുകയായ 269,865 രൂപയും കോടതി ചെലവിനത്തിൽ 25,000 രൂപയും നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്കപരിഹാര കോടതി ഉത്തരവിട്ടു. കേരള ഹൈക്കോടതിയിൽ നിന്നും വിരമിച്ച ജസ്റ്റിസ് TR രാമചന്ദ്രൻ നായരും അദ്ദേഹത്തിന്റെ പത്നി സുജാ രാമചന്ദ്രനും ഫയൽ ചെയ്ത പരാതിയിലാണ് DBBനു അധ്യക്ഷനും വി രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവർ അടങ്ങുന്നതുമായ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി ഉത്തരവിട്ടത്. പരാതിക്കാരുടെ എറണാകുളം ദിവാൻസ് റോഡിലെ വസതിയിൽ ഹോം എലിവേറ്റർ സ്ഥാപിക്കുന്നതിന് ലോകോത്തര നിലവാരമുള്ള ഹോം എലിവേറ്ററുകൾ വീടുകളിൽ സ്ഥാപിക്കുന്ന കമ്പനിയുടെ കൊച്ചി ശാഖയിൽ, അതായത് നിബാവ് ലിഫ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയെ പരാതിക്കാരൻ സമീപിച്ചു. ഉപഭോക്താക്കൾ നിർദ്ദേശിക്കുന്നത് പ്രകാരം അവരുടെ ആവശ്യാനുസരണം കമ്പനി ഹോം എലിവേറ്ററുകൾ വീടുകളിൽ സ്ഥാപിച്ചു നൽകും എന്ന നിബാവ് ലിഫ്റ്റ് കമ്പനിയുടെ യൂട്യൂബ് പരസ്യം കണ്ടതുകൊണ്ടാണ് പരാതിക്കാർ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയെ സമീപിച്ചത്. ലിഫ്റ്റിന്റെ സവിശേഷതകളെക്കുറിച്ച് പരസ്യത്തിൽ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ തങ്ങളുടെ ആവശ്യകതയ്ക്ക് യോഗ്യമായിരിക്കും എന്ന് വിശ്വസിച്ചു. പരാതിയിലെ രണ്ടാം പരാതിക്കാരിയുടെ കാൽമുട്ടിന് കഠിനവേദനയുള്ളതിനാൽ വീടിനുള്ളിലെ സ്റ്റെയർകേസ് പടികൾ കയറരുത് എന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് പ്രത്യേക സവിശേഷതകളുള്ള ഒരു ലിഫ്റ്റ് തങ്ങളുടെ വസതിയിൽ സ്ഥാപിക്കാം എന്ന് പരാതിക്കാർ നിശ്ചയിച്ചത്. അങ്ങനെ അന്വേഷിച്ചു കണ്ടെത്തിയ നിബാവ് എലിവേറ്റർ കമ്പനിയുടെ ലിഫ്റ്റിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയുന്നതിനായി ലിഫ്റ്റ് കമ്പനിയുടെ കൊച്ചിയിലെ ഓഫീസുമായി പരാതിക്കാർ ബന്ധപ്പെട്ടു. കമ്പനിയുടെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ലിഫ്റ്റിന്റെ വിശദാംശങ്ങൾ പരാതിക്കാർക്ക് നൽകി. പിന്നീട് പ്രസ്തുത ലിഫ്റ്റിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കാണുന്നതിനും ലിഫ്റ്റിന്റെ ടെക്നിക്കൽ വിശദാംശങ്ങളും ബ്രോഷറുകളും കണ്ട് മനസ്സിലാക്കുന്നതിനും പരാതിക്കാർ കമ്പനിയുടെ കൊച്ചി ഓഫീസ് വീണ്ടും സന്ദർശിച്ചു. കമ്പനി അവരുടെ കൊച്ചി ഓഫീസിൽ സ്ഥാപിച്ചിട്ടുള്ള ലിഫ്റ്റിന്റെ പ്രവർത്തനം പരാതിക്കാരെ വിശദമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പരാതിക്കാരുടെ വസതിയിൽ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം പരിശോധിച്ച് കണ്ടെത്തുന്നതിന് കമ്പനിയുടെ ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ വീട്ടിലെത്തി വീടിനുള്ളിലെ വിവിധ സ്ഥലങ്ങൾ പരിശോധിച്ചു. ഡ്രോയിംഗ് കം ഡൈനിംഗ് റൂമിന്റെ വടക്ക് കിഴക്ക് മൂലയാണ് താഴത്തെ നിലയിൽ ലിഫ്റ്റ് സ്ഥാപിക്കാൻ ഏറ്റവും അനുയോജ്യമെന്ന് സ്ഥലം സന്ദർശിച്ച കമ്പനിയുടെ ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ നിർദ്ദേശിച്ചു. ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള അളവുകൾ എടുത്ത ശേഷം 2 സ്റ്റേജ് എലിവേറ്ററുകൾ ഉപയോഗിച്ച് താഴത്തെ നിലയിലും 1-ാമത്തെ നിലയിലും തമ്മിൽ ബന്ധിപ്പിക്കാൻ കഴിയുമെന്ന് കമ്പനി മാനേജർ പരാതിക്കാരെ ബോധ്യപ്പെടുത്തി. ഇതിന് അനുയോജ്യമായി 1-ാം നിലയിലെ ബെഡ്റൂമിന്റെ വടക്ക് കിഴക്ക് മൂലയിൽ സ്ഥലം അടയാളപ്പെടുത്തുകയും ചെയ്തു. അത്തരത്തിൽ പരസ്പരം ഒരു ധാരണയിലെത്തുകയും ചെയ്തു. മാത്രമല്ല, കമ്പനിയുടെ ഈ ലിഫ്റ്റ് ഭവനത്തിൽ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ച ഈ സ്ഥലം മാത്രമേയുള്ളൂ എന്ന് ഡെവലപ്മെന്റ് മാനേജർ ഉറപ്പിച്ചു പറയുകയും ചെയ്തു. കൂടാതെ ഡ്രോയിംഗ് കം ഡൈനിംഗ് റൂമിലെയും മുകളിലത്തെ നിലയിലെയും ബെഡ്റൂമിലെയും നിലവിലുള്ള ഫർണിച്ചർ ക്രമീകരണങ്ങളെ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതുവഴി യാതൊന്നും ബാധിക്കില്ലെന്നും അവ മാറ്റിയിടേണ്ട പ്രശ്നമുണ്ടാകില്ലെന്നും ഡെവലപ്മെന്റ് മാനേജറും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ടീമും ഉറപ്പു നൽകി. അതനുസരിച്ച് ലിഫ്റ്റ് വില 12% GST ഉൾപ്പെടെ 1,70,000

₹1,456 കമ്പനി അറിയിച്ചു. ഈ തുകയുടെ 25% ഒരു ബാങ്ക് ചെക്ക് വഴി അഡ്വാൻസായി കമ്പനിക്ക് നൽകണമെന്നും മറ്റു വ്യവസ്ഥകൾ ഒരു

0: ഈ പ്രൊജക്റ്റുമായി എന്തെങ്കിലും ബുദ്ധിമുട്ടോ സാങ്കേതികവും പ്രായോഗികവുമായ തടസ്സങ്ങൾ വല്ലതുമുണ്ടോ എന്ന് കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധർ കണ്ടെത്തുകയാണെങ്കിൽ ലിഫ്റ്റിന് നൽകുന്ന അഡ്വാൻസ് തുക പൂർണ്ണമായും തിരികെ നൽകുമെന്നും കമ്പനി ഉറപ്പു നൽകുകയും ചെയ്തു. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിർദ്ദേശിച്ച എലിവേറ്റർ തുകയുടെ ആദ്യ ഗഡു 269,865 രൂപ യൂണിയൻ ബാങ്ക് എറണാകുളം മറൈൻ ഡ്രൈവിലെ ബ്രാഞ്ചിന്റെ ചെക്ക് വഴി പരാതിക്കാർ കമ്പനിക്ക് നൽകി. തുടർന്ന് പ്രിന്റ് ചെയ്ത എഗ്രിമെന്റ് ഒപ്പുവെച്ച് പരസ്പരം കൈമാറുകയും ചെയ്തു. ഇതുകൂടാതെ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം 22,500 രൂപയുടെ സ്റ്റെബിലൈസർ വാങ്ങുന്നതിന് കമ്പനി വക്താവായ നിഖിൽ എന്നയാൾക്ക് നൽകുകയും ചെയ്തു. ഒന്ന് രണ്ട് ദിവസത്തിനകം അഡ്വാൻസ് നൽകിയ 269,865 രൂപ കമ്പനി പരാതിക്കാരുടെ ബാങ്ക് അക്കൌണ്ടിൽ നിന്നും പിൻവലിക്കുകയും അതിനുശേഷം ലിഫ്റ്റ് കമ്പനിയുടെ ഭാഗത്തുനിന്നും യാതൊരു നടപടികളും ഉണ്ടാകാത്തതുകൊണ്ട് പരാതിക്കാർ ലിഫ്റ്റ് കമ്പനിയുടെ കസ്റ്റമർ കെയർ മാനേജറുമായി ഫോണിൽ ബന്ധപ്പെട്ടു. തുടർന്ന് ലിഫ്റ്റിന്റെ വാറണ്ടിയുമായി ബന്ധപ്പെട്ട രേഖ അയച്ചു നൽകി. അതിനുശേഷം കമ്പനിയുടെ ടെക്നിക്കൽ ടീം വീട് സന്ദർശിച്ച് ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിനുള്ള പ്രത്യേക അളവുകളെടുത്ത് 1 മീറ്റർ വ്യാസമുള്ള വൃത്തങ്ങൾ അടയാളപ്പെടുത്തി. എന്നാൽ വീടിന്റെ മുൻവാതിലിനും ഡ്രോയിംഗ് റൂമിന്റെ വാതിലിനും 1 മീറ്റർ വീതിയില്ലെന്നും അതിനാൽ പ്രസ്തുത ലിഫ്റ്റ് ഡ്രോയിംഗ് റൂമിൽ എത്തിക്കാൻ കഴിയില്ലെന്നും കമ്പനിയുടെ ടെക്നിക്കൽ ടീം അറിയിച്ചു. ബദൽ സംവിധാനത്തിന് കെട്ടിടത്തിന്റെ മറ്റൊരു ഭാഗത്തെ ഗ്രിൽ വെട്ടിപ്പൊളിച്ച് അവിടെ ലിഫ്റ്റ് സ്ഥാപിക്കാമെന്നും ടെക്നിക്കൽ ടീം നിർദ്ദേശിച്ചു. കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിക്കുന്നത് തങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഉറപ്പിനെ ബാധിക്കുമെന്ന് പരാതിക്കാർ ആശങ്കപ്പെട്ടു. അതുകൊണ്ട് കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ച് ലിഫ്റ്റ് സ്ഥാപിക്കുന്നത് അഭികാമ്യമല്ലെന്നും ടെക്നിക്കൽ ടീം ചൂണ്ടിക്കാണിച്ച നെഗറ്റീവ് ഘടകങ്ങൾ എല്ലാം കണക്കിലെടുത്ത് പരാതിക്കാർ ലിഫ്റ്റിനുള്ള ഓർഡർ പിൻവലിക്കാനും തീരുമാനിച്ചു. അതുപ്രകാരം എത്രയും വേഗം അഡ്വാൻസായി കമ്പനിക്ക് നൽകിയ തുക തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കമ്പനിക്ക് നൽകുകയും ചെയ്തു. പക്ഷേ കമ്പനി അഡ്വാൻസ് തുക തിരികെ നൽകിയില്ല. ഈ സാഹചര്യത്തിലാണ് പരാതിക്കാർ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. ഉപഭോക്തൃകോടതിയിൽ ഒന്നാം എതിർകക്ഷി നിബാവ് ലിഫ്റ്റ് കമ്പനി കോടതിയിൽ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്തു. ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന് 269,865 രൂപ അഡ്വാൻസായി വാങ്ങിയിട്ടുണ്ടെന്നും കമ്പനിയുടെ എഞ്ചിനീയർ ലിഫ്റ്റ് സ്ഥാപിക്കുന്ന പരാതിക്കാരുടെ വീടിന്റെ വാതിലിന് 1 മീറ്റർ വീതിയില്ല എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും പരാതിക്കാർ യാതൊരു കാരണവുമില്ലാതെ ഏകപക്ഷീയമായാണ് ഓർഡർ പിൻവലിച്ചതെന്നും അവർ ആരോപിച്ചു. കോടതി എക്സ്പേർട്ടിനെ വെച്ച് തെളിവുകൾ എടുത്തു. പരാതിക്കാർ എക്സിബിറ്റ് A1 മുതൽ A12 വരെയുള്ള രേഖകൾ ഹാജരാക്കി. ലഭ്യമായ എല്ലാ രേഖകളുടെയും എക്സ്പേർട്ട് റിപ്പോർട്ടും കോടതി വിശദമായി പരിശോധിച്ചു. എതിർകക്ഷി ലിഫ്റ്റ് കമ്പനി തക്കതായ ശ്രദ്ധയോ കരുതലോ കാണിച്ചിട്ടില്ല എന്ന് കോടതി വിലയിരുത്തി. പരാതിക്കാരുടെ വസതിയിൽ ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിന്റെ പ്രായോഗികതയെക്കുറിച്ച് കൃത്യമായ വിലയിരുത്തൽ കമ്പനി നടത്തിയില്ല. സ്ഥാപിക്കുന്നതിന് മുൻപ് തന്നെ അത് ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങൾ വിലയിരുത്താൻ പരാതിക്കാർക്ക് സാങ്കേതിക പരിജ്ഞാനം ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഈ കേസിലെ എതിർകക്ഷികൾക്ക് ഇത്തരം ഇൻസ്റ്റലേഷന്റെ പ്രത്യാഘാതങ്ങൾ പരാതിക്കാരെ അറിയിക്കാതെ അഡ്വാൻസ് തുക സ്വീകരിക്കുകയാണ് ചെയ്തത്. യോഗ്യതയുള്ള സാങ്കേതിക വിദഗ്ധരായ എതിർകക്ഷികൾ സേവനത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പരാതിക്കാരിൽ നിന്നും ഈടാക്കിയ അഡ്വാൻസ് തുക 269,865 രൂപയും 7.25% പലിശ സഹിതം ലിഫ്റ്റ് കമ്പനി പരാതിക്കാർക്ക് തിരികെ നൽകണമെന്നും 25,000 രൂപ കോടതി ചെലവ് പരാതിക്കാർക്ക് 45 ദിവസത്തിനുള്ളിൽ നൽകണമെന്നും ഡിബി ബിനു അധ്യക്ഷനായ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതി ഉത്തരവ് നൽകി.
1: ഉപഭോക്താക്കൾ അറിയാൻ തയ്യാറാക്കിയത് അഡ്വക്കേറ്റ് PL ശിവരാമൻ.

ഈ ഗാനം ഇന്നത്തെ ഗാനം. ലോഹിതദാസ് തിരക്കഥയെഴുതി ഭരതൻ സംവിധാനം ചെയ്ത ചിത്രമാണ് അമരം. മമ്മൂട്ടി, മുരളി, മാധു, അശോകൻ, കെ പി എസ് ലളിത തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് കെ പി എസ് ലളിതയ്ക്ക് മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ, പാടിയത് യേശുദാസ്, ചിത്ര.

0: നിങ്ങൾ കേട്ടത് ഈ ഗാനം ഇന്നത്തെ ഗാനം.
1: ആരോഗ്യക്കുറിപ്പുകൾ.
2: ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് ആവശ്യമുള്ള സർജറികൾ: ഹിസ്റ്ററെക്ടമി, യൂട്രസ് റിമൂവൽ, മയമെക്ടമി, മുഴകൾ ഉണ്ടാകുന്ന റിമൂവ് ചെയ്യുക, ഒവേറിയൻ സിസ്റ്റുകൾ മാറ്റുക, എൻഡോമെട്രിയോസിസ് ചികിത്സ, ഇതിനെല്ലാം ലാപ്രോസ്കോപ്പിക് സർജറി ഉപകാരപ്രദമാണ്. ഫൈബ്രോയിഡ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്കോപ്പിൽ കൂടി കണ്ട് ചോര വരുന്നത് കുറയ്ക്കാനുള്ള മരുന്നുകൾ ഇഞ്ചെക്ട് ചെയ്യും. എന്നിട്ട് അതിൽ നമ്മൾ യൂണിപോളർ കോട്ടറി കൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്ത് അതിന് ഫൈബ്രോയിഡിനെ നമ്മൾ അതിൽ നിന്ന് യൂട്രസിൻ്റെ അകത്തു നിന്ന് പുറത്തെടുക്കും. എടുത്ത് അത് പുറത്ത് വെക്കും. നമ്മൾ ഇത്ര എണ്ണം എടുത്തോ അത്ര എണ്ണം നമ്മൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് ഈ ഊണ്ട് നമ്മൾ സൂച്ചർ ചെയ്യും. ലാപ്രോസ്കോപ്പിക്ക് തന്നെ സൂച്ചർ ചെയ്യും. സൂച്ചർ ചെയ്തിട്ട് ശേഷം ഈ ഒരു പോട്ടുള്ളതിനകത്ത് നമ്മൾ വലുതാക്കും. അത് ഒരു 1.5 സെന്റിമീറ്ററുള്ള പോട്ടിടും. എന്തിനെന്തിനാ വെച്ചാൽ മോസിലേറ്റർ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, മോട്ടറൈസ് മോസിലേറ്ററാണ്. അത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അറ്റത്തൊരു മോട്ടറുണ്ട്, ഇതിനകത്തൊരു ബ്ലേഡും ഉണ്ട്. ഈ ബ്ലേഡിലേക്ക് വലിച്ചു പിടിച്ചുകൊണ്ട് മുഴ പൊക്കി ആ ബ്ലേഡിൻ്റെ അകത്തേക്ക് വെച്ചു കൊടുക്കും. മോട്ടർ തിരിയുന്നതനുസരിച്ച് ഇത് പീസ് പീസായിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് മോസിലേറ്റർ ചെയ്തെടുക്കുന്നത്.

0: പിന്നെ ഒരുപാട് വലിയ ഫൈബ്രോയിഡുകൾ നമ്മൾ ഓസിലേറ്റ് ചെയ്തു എടുക്കാം. നമുക്ക് ടാനസീസ് ആയിട്ട് സമയം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു മുറിവിട്ട് ആ മുറിവിൽ കൂടി പീസായിട്ടും നമുക്ക് എടുത്ത് മാറ്റാം. ഇപ്പം പിന്നെ ഒരു ബാഗിനകത്ത് ഓസിലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, ഫൈബ്രോയിഡൊക്കെ ആണെങ്കിലും ഇൻ ബാഗ് മോസിലേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കുണ്ട്. നമ്മൾ സ്കൂപ്പിൻ്റെ ഉള്ളിൽ കൂടി തന്നെ ബാഗ് ഇറക്കി അതിനകത്തേക്ക് ഫൈബ്രോയിഡ് എത്തിയിടും. പല രാജ്യങ്ങളിൽ ഇപ്പം മയമൊക്കെ ഓസിലേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു റൂൾ അവിടെ ഉണ്ട്, FDA റൂൾ അവിടെ ഉണ്ട്. നമുക്കിവിടെ അത് വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഇൻബാഗ് മോസിലേഷനാണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക. ഓപ്പണായിട്ട് പണ്ട് തുറന്ന് പിടിച്ചിരുന്ന പോലെ അല്ല, ബാഗിനകത്ത് ഇട്ടിട്ട് ബാഗിനകത്ത് തന്നെ മോസിലേറ്റ് ചെയ്ത് ആ ബാഗ് അങ്ങനെ തന്നെ റിമൂവ് ചെയ്യും. നമ്മൾ ആ സെൻട്രൽ പോർട്ട് ഇടുന്നതിൻ്റെ താഴത്തായിട്ട് മേ ബി 2-3 ഇഞ്ചുള്ള ഒരു മുറിവിട്ടിട്ട് ആ മുറിവിൻ്റെ ഉള്ളിൽ കൂടി ഈ മുഴയെ പുറത്തേക്ക് എടുക്കും. അത് മുറിക്കാണ്ട് എടുക്കുക. ചിലത് വലിയ ഫൈബ്രോയിഡ് ആണെങ്കിൽ അതിൽ കൂടി പീസായിട്ട് കട്ട് ചെയ്തെടുക്കും. നമ്മൾ ട്രാക്ഷൻ കൊടുത്ത് പിടിച്ചുകൊണ്ട് അതിൻ്റെ ബേസ് കട്ട് ചെയ്ത് നമുക്ക് കാണാവുന്ന പീസ് മാത്രമേ നമ്മൾ കട്ട് ചെയ്യുള്ളൂ. മോസിലേറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള പീസുകൾ ചെതറിപ്പോവുക. ആ ചെതറിപ്പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ കോൾ പാരസൈറ്റിക് മയോമ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. ഈ ചെറിയ പീസുകൾ കിടന്ന് എവിടെയെങ്കിലും തട്ടിയിരുന്ന് അതും വലിയ വലിയ ഫൈബ്രോയിഡായിട്ട് മാറും. ചെറിയ പീസുകൾ മിസ് ചെയ്യുന്നത് കാണാത്തത് കൊണ്ടാണ് പുറത്ത് പുറം രാജ്യങ്ങളിൽ ഇപ്പോൾ ഒരു മോസിലേഷൻ അവർ അധികം സമ്മതിക്കാത്തത്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇൻബാഗ് മോസിലേഷൻ ാണ് കൂടുതൽ പേര് അത് അലോ ചെയ്യുന്നത്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ CN ജീവൻരാജ്.
2: ഇന്ന് ബാബുവിൻ എന്താ കാണാത്തത്? സാധാരണ വരുന്ന നേരമായല്ലോ.
3: ബാബു ചേട്ടൻ ഇന്ന് വരില്ല, എന്നോട് പറഞ്ഞിരുന്നു.
4: അല്ല ബാബുവിന് എന്ത് പറ്റി? അത് പറഞ്ഞേ സജി, ഇങ്ങനെ ഓരോന്ന് ചോദിപ്പിക്കണോ?
3: അതെ, ഒരു കല്ല് ചെയ്ത ചെലവാ.
2: നീ തെളിച്ച് പറ സജി, എന്ത് കല്ല്? ഏത് കല്ല്? ബാബുവിന്റെ മേൽ കല്ല് വല്ലതും കൊണ്ടോ?
4: അതിന് ബാബു ട്രെയിനിൽ വല്ലതും കേറിയോ? ഇപ്പൊ പലയിടത്തും ട്രെയിനിന് നേരെ കല്ലെറിയുന്ന ചില ശീലമൊക്കെ ഉണ്ടല്ലോ.
2: തല്ലുകൊള്ളാത്ത കേട്. നല്ല സ്പീഡിൽ പോകുന്ന ട്രെയിനിൽ നേരെ കല്ലെറിഞ്ഞാലേ ആരുടെയെങ്കിലും ദേഹത്ത് കൊണ്ടാൽ ജീവൻ പോലും പോവും. ഇത് വല്ലതും എറിയുന്നവർ അറിയുന്നുണ്ടോ?
3: അങ്ങനെ വല്ല ചിന്തയുള്ളവർ ഈ പണിക്കൊക്കെ ഇറങ്ങുമോ സാറേ?
4: അപ്പോ ബാബുവിന് ട്രെയിനിൽ പോകുമ്പോഴാണോ കല്ലേറ് കൊണ്ടത്? കാര്യം പറ സജി.
3: ഇത് പുറത്തുനിന്നുള്ള കല്ലല്ല ചേച്ചി.
4: പിന്നെ സജി ഇങ്ങനെ ആളെ മുൾമുനയിൽ നിർത്തരുത് കേട്ടോ.
2: പുറത്തുനിന്നല്ലാതെ പിന്നെ അകത്തുനിന്ന് കല്ലേറ് കിട്ടുമോ? എന്തോന്നാ സജി നീ പറയണത്? ഇവനെ കൊണ്ട് തോറ്റല്ലോ.
3: എന്നാ ഇത് അകത്തുനിന്നുള്ള കല്ല് തന്നെയാണ് കുഴപ്പിച്ചത്. ബാബു ചേട്ടനെ കിഡ്നി സ്റ്റോണാന്നാ പറയുന്നത്.
2: ആ കിഡ്നി സ്റ്റോണാണോ നീ ഇങ്ങനെയൊക്കെ ചുറ്റി വളച്ച് പറയുന്നത്? ഇതൊക്കെ ഇപ്പൊ എല്ലാവർക്കും ഉണ്ടെന്നേ.
4: ആ കയ്യിലിരിപ്പും കൂട്ടുകെട്ടും തന്നെയാ ഇതിനൊക്കെ കാരണം. സജിയല്ലേ ഇപ്പൊ എന്തിനും ഏതിനും കൂട്ട്.
3: ചേച്ചി ഇതെങ്ങനെ എന്റെ കൂട്ടുകെട്ടുകൊണ്ടാകും? വെറുതെ എന്തിനും ഏതിനും എന്നെ ഇങ്ങനെ കുറ്റം പറയരുത് കേട്ടോ ചേച്ചി.
2: അല്ല ഇതൊക്കെ ജീവിതശൈലി കൊണ്ട് വരാവുന്ന രോഗമാണല്ലോ. ഇപ്പൊ നിങ്ങളല്ലേ വലിയ കൂട്ട്, അതുകൊണ്ട് ചേച്ചി പറഞ്ഞതാ.
3: എന്ത് വിഡ്ഢിത്തമാ സാറേ ഇത് പറയുന്നത്? ഞങ്ങൾ ഇപ്പൊ കൂട്ടായി 2 മാസം പോലും ആയില്ല. ഈ സ്റ്റോണൊക്കെ അതിനു മുമ്പേ ഉണ്ടായതല്ലേ.
4: അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നിങ്ങളല്ലേ ഒരു കിണ്ണത്തിലുണ്ട് ഒരു പായയിൽ കിടക്കുന്ന പോലെ. അപ്പൊ സജി തന്നെ അതിന് കാരണം.
3: ചേച്ചി ഇതൊക്കെ ഞാൻ വരുന്നതിന് മുമ്പുള്ള അസുഖമാ ചേട്ടന്റെ. ഇപ്പോഴാ വേദന വന്നതെന്ന് മാത്രം. അധികാര കസേരയിൽ ഇരിക്കും മുമ്പ് അഴിമതി കാണിച്ചു എന്ന് ആക്ഷേപിക്കുന്ന പോലെ ആകും കേട്ടോ ഇത്.
2: അതൊന്നും അല്ലെന്നേ, നിങ്ങൾ ഹൈ കലോറി സോഫ്റ്റ് ഡ്രിങ്ക്സുമായി കടലയും കുറച്ച് നടക്കുന്നത് ഞാൻ എത്ര കണ്ടിരിക്കുന്നു. എന്നിട്ട് സ്റ്റോൺ വന്നതാ കുഴപ്പം.
4: സജി ടൗണിൽ പോയാ കുഴിമന്തി കട നോക്കി നടക്കും, വെള്ളം കൂടി കുറവും, പിന്നെ സ്റ്റോൺ എങ്ങനെ വരാതിരിക്കും?
3: അതൊക്കെ ചേട്ടന്റെ പതിവാ. ഇപ്പൊ ഞാനും കൂടെ കൂടി എന്നേ ഉള്ളൂ. എന്നിട്ട് എനിക്കൊരു അസുഖവും ഇല്ലല്ലോ.
4: ആ അത്രയെങ്കിലും സമ്മതിച്ചല്ലോ. എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞില്ലല്ലോ.
2: ഇത് നിനക്കും ഒരു പാഠമാണ് സജി. കിഡ്നി സ്റ്റോണൊക്കെ ആർക്കും വരാം.
4: ആ എന്നിട്ട് ബാബു ഡോക്ടറെ കണ്ടോ?
3: കണ്ടോന്നോ, വേദന കൊണ്ട് ഇരിക്കാൻ പറ്റില്ലായിരുന്നു പാവത്തിന്.
2: ആ സ്റ്റോൺ മൂവ് ചെയ്യുന്നുണ്ടാവും, അതാ വേദന. വെള്ളം ധാരാളം കുടിക്കുന്നില്ലേ അവൻ?
3: ഇപ്പൊ രാവിലെ മുതൽ പുള്ളി വെള്ളത്തില്ല.
4: കണ്ടോ ഈ സജിയുടെ വർത്തമാനം കേട്ടാൽ ആളുകൾ എന്ത് കരുതും?
3: എന്ത് കരുതാൻ, പറഞ്ഞത് സത്യമല്ലേ. പുള്ളി ഫുൾ ടൈം അളന്ന് കുടിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ തന്നെ.
2: ആ ഇപ്പൊ ഒന്നുകൂടെ ക്ലിയറായി. ഇതാണ് വിഘട സരസ്വതി എന്ന് പറയുന്നത്.
4: ആ വിഘട കവിയായിരുന്നു അജി. സജി ഇപ്പൊ അതിലും കേമായിട്ടാ പോക്ക്.
3: അല്ല പണ്ടേ മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട്.
2: എന്ത്, എന്തായിരുന്നു പറഞ്ഞേ?
3: അല്ല നിന്റെ നാവിൽ ഗുളികനാന്ന്.
4: വെറുതെ അല്ല നീ പറയുന്നതല്ല ഇങ്ങനെ വിഡ്ഢിത്താകുന്നത്. വാക്കലങ്കാരമാകണം എന്നാ.
3: അതിന് ഞാൻ അലങ്കാരമൊന്നും പഠിച്ചിട്ടില്ല ചേച്ചി. നമുക്ക് ഈ സംസ്കൃതം ഒന്നും അറിഞ്ഞൂടല്ലോ.
2: മര്യാദക്ക് സംസാരിക്കാനേ അലങ്കാരമൊന്നും പഠിക്കണ്ട. ഈ അടി ചെയ്യുന്ന സഹായേ അണ്ണൻ തമ്പിയും ചെയ്യില്ല.
3: അതെന്താ സാറേ?
4: അടി തന്നെ. സജി നീ സൂക്ഷിച്ചോ.
5: ശബ്ദം നൽകിയവർ MV ശശികുമാർ, പ്രീതി ജോസഫ്, വിനോദ് കുര്യാപ്പള്ളി, രചന MV ശശികുമാർ.

എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷന് യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ തനത് സീനിയോറിറ്റിയോടെ ഈ മാസം 31 വരെ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0468822762. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ എഫ് എം ഡയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി 7:25 വാർത്തകൾ, തിരികെ എത്താം 7:35 എഫ് എം ഡയറിയുടെ രണ്ടാം ഭാഗവുമായി.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ആഗോള വ്യാപാര മേഖലയിലെ പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കുന്നതിന് ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സമീപനമാണ് ആവശ്യമെന്ന് ഇന്ത്യ. രോഗനിർണയം, ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലും റോബോട്ടിക്സ് പ്രധാന ഘടകമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സമുദ്രമേഖലയിലെ ശേഷി വികസനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കി മാറ്റുന്നതിൽ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ പങ്ക് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധന വില നിയന്ത്രിക്കാൻ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. 16 സ്വർണം ഉൾപ്പെടെ 76 മെഡലുകളുമായി ഇന്ത്യ 5-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും 140 കോടി ജനങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഉൽപാദന ശേഷിയാണ് രാജ്യത്തിനുള്ളതെന്നും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്കയിലെ മിൽക്കോയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോള വ്യാപാര മേഖലയിലെ പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കുന്നതിന് ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നും ശ്രീ ഗോയൽ പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്.
1: തടസ്സമില്ലാത്തതും സുതാര്യവുമായ നിയമാധിഷ്ഠിത വ്യാപാര സംവിധാനത്തെയാണ് G20 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം ആശ്രയിച്ചിരിക്കുന്നതെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ചില രാജ്യങ്ങളുടെ വ്യാപാര വിരുദ്ധ നിലപാടുകൾ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കുന്നതിനും അന്യായമായ വില നിർണയത്തിനും കാരണമാകുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഉൽപാദനത്തിന്റെയും വിതരണ ശൃംഖലയുടെയും വൈവിധ്യവൽക്കരണം അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇത് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് പുറത്തുള്ള നടപടികൾക്കോ വികസ്വര രാജ്യങ്ങളുടെ മേൽ ബാധ്യതകൾ അടിച്ചേൽപ്പിക്കുന്നതിനോ ഉപയോഗിക്കരുത്. വികസ്വര രാജ്യങ്ങൾക്ക് വ്യവസായവൽക്കരണത്തിനുള്ള നയപരമായ സ്വാതന്ത്ര്യമുണ്ടായിരിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി. ഓസ്ട്രേലിയ, സൌദി അറേബ്യ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായും ശ്രീ ഗോയൽ കൂടിക്കാഴ്ച നടത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രോഗനിർണയം, ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്ര മേഖലകളിൽ റോബോട്ടിക്സ് ഒരു പ്രധാന ഘടകമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സൊസൈറ്റി ഓഫ് റോബോട്ടിക് സർജറിയുടെ അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭാവിയിൽ റോബോട്ടിക് മെഡിസിൻ, റോബോട്ടിക് കാർഡിയോളജി എന്നിവയും നിലവിൽ വരുമെന്ന് മന്ത്രി പറഞ്ഞു. റോബോട്ടിക് സർജറിയെ സ്ഥാപനപരമായ പഠനം, അക്കാദമിക് മേഖല എന്നിവയുടെ ഭാഗമാക്കിയതിന് സംഘാടകരെ അദ്ദേഹം അഭിനന്ദിച്ചു. ആന്ധ്രാപ്രദേശിനെ ഉദ്യാന കൃഷിയുടെ സുപ്രധാന കേന്ദ്രമായി വികസിപ്പിക്കുന്നതിന് സംസ്ഥാനവുമായി യോജിച്ച് പ്രവർത്തിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിൽ റായലസീമ ഗ്ലോബൽ ഹോർട്ടികൾച്ചറൽ ഹബ് പദ്ധതിയുടെയും ഇന്ത്യ സ്കൂൾ ഓഫ് അഗ്രികൾച്ചറലിന്റെയും ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 10 ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഗ്ലോബൽ ഹോർട്ടികൾച്ചർ ഹബ് മാങ്ങ, വാഴപ്പഴം, തക്കാളി, മാതളനാരങ്ങ തുടങ്ങിയ വിളകളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കും. ഏകദേശം 1,00,000 കോടി രൂപയുടെ നിക്ഷേപത്തോടെ 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പാക്കുക. കപ്പൽ നിർമ്മാണത്തിലും സമുദ്രമേഖലയിലെ ശേഷി വികസനത്തിലും ഇന്ത്യയെ സ്വയം പര്യാപ്തവും മത്സരക്ഷമതയുമുള്ള രാജ്യമാക്കി മാറ്റുന്നതിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ സുപ്രധാന പങ്കുവഹിക്കണമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ഷിപ്പിംഗ് കോർപ്പറേഷന്റെ 65-ാം വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ ഊർജ്ജ വ്യാപാര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ, പ്രത്യേകിച്ച് സമീപകാലത്തുണ്ടായ ഹോർമൂസ് കടലിടുക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ SCI വഹിച്ച പങ്ക്

0: ഇതിനെ മന്ത്രി സോനോവാൾ അഭിനന്ദിച്ചു.
1: Shipping Corporation of India has completed 65 years successfully. 1961 it started the journey through the sea to carry the responsibility of the nation, to serve the nation, Bharat Mata.
0: 1961 19 കപ്പലുകളുമായി പ്രവർത്തനം ആരംഭിച്ച ദേശീയ ഷിപ്പിംഗ് കോർപ്പറേഷൻ നിലവിൽ 5.26 ദശലക്ഷം ഡെഡ് വെയ്റ്റ് ടൺ മൊത്തം ശേഷിയുള്ള 58 കപ്പലുകളാണ് പ്രവർത്തിപ്പിക്കുന്നത്. നാവികസേന കമാൻഡർമാരുടെ ഉച്ചകോടിയുടെ 2nd പതിപ്പ് ന്യൂഡൽഹിയിൽ സമാപിച്ചു. 3 ദിവസം നീണ്ടുനിന്ന യോഗത്തിൽ ലോജിസ്റ്റിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സ്വയം നിയന്ത്രിത സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം ചർച്ചയായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സൈനിക മേധാവി ജനറൽ NS രാജസുബ്രഹ്മണി, കരസേന മേധാവി ജനറൽ ധീരജ് സേത് എന്നിവരും ഉച്ചകോടിയിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കുന്നതിനായി 4 മാസത്തിനുള്ളിൽ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. ഇതിൽ വലിയൊരു ഭാഗം ആദ്യ 20 ദിവസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കും. അമേരിക്കയിൽ ഡീസൽ വില റെക്കോർഡ് നിലവാരത്തിലെത്തിയത് ട്രംപ് ഭരണകൂടത്തിനുമേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിട്ടുനൽകാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ വടക്കു കിഴക്കൻ മേഖലയിലെ വികസനങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഒരു റിപ്പോർട്ട്.
3: ഊർജ്ജം, അടിസ്ഥാന സേവനങ്ങൾ, ഉപജീവന മാർഗ്ഗങ്ങൾ എന്നിവയിൽ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുണ്ടായ പുരോഗതി മേഖലയുടെ വികസനം ത്വരിതപ്പെടുത്തുകയാണ്. ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങളിലുണ്ടായ മുന്നേറ്റം രാജ്യത്തിന്റെ മറ്റിടങ്ങളുമായി മേഖലയെ പരസ്പര ബന്ധിതവുമാക്കി. പാരിസ്ഥിതികമായ പരിഗണനകൾക്കും പ്രാദേശിക സമൂഹങ്ങളോടുള്ള ആദരവിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നയപരമായ പിന്തുണയും തുടർച്ചയായ നിക്ഷേപവും ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിരമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സഹായിച്ചു. സന്തുലിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും ഭാവിയിലേക്ക് ഉറ്റുനോക്കുന്നതുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വടക്കു കിഴക്കൻ മേഖലയുടെ തുടർ പുരോഗതി നിർണായകമായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദക്ഷിണ റെയിൽവേ തിരുവനന്തപുരം ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ ശുചിത്വ റാലിയും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഡിവിഷണൽ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രാകർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്യാമ്പയിനിൽ ഇതുവരെ 13,000-ൽ വോളണ്ടിയർമാർ പങ്കെടുത്തതായി അദ്ദേഹം അറിയിച്ചു. ഇതിലൂടെ 32 മെട്രിക് ടണ്ണിലധികം മാലിന്യം നീക്കം ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിലുണ്ടായ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കവേ ഊഹാപോഹങ്ങളും അപൂർണമായ നിഗമനങ്ങളും പ്രചരിപ്പിക്കരുതെന്ന് UAE അധികൃതർ മുന്നറിയിപ്പ് നൽകി. സംഭവ സമയത്ത് വിമാനം സുരക്ഷിതമായി നിലത്തിറക്കാൻ സഹായിച്ച ക്യാപ്റ്റൻ സ്മിത്ത്, മറ്റ് പൈലറ്റുമാർ, ക്യാബിൻ ക്രൂ, യാത്രക്കാർ എന്നിവർക്ക് ഫ്ളൈ ദുബായ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഗെയ്ത് അൽ ഗെയ്ത് നന്ദി രേഖപ്പെടുത്തി. വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ യാത്രക്കാരും ജീവനക്കാരും സുരക്ഷിതരാണെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ മഞ്ഞജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. 16 സ്വർണവും 25 വെള്ളിയും 35 വെങ്കലവും ഉൾപ്പെടെ 76 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 5ാം സ്ഥാനത്താണ് ഇന്ത്യ. ഇന്നലെ ഹോക്കി, ഗുസ്തി, ബോക്സിംഗ്, അമ്പെയ്ത്ത് എന്നിവയിലായി 6 സ്വർണ്ണമെഡലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 44 വർഷത്തിനു ശേഷമാണ് വനിതാ ഹോക്കിയിൽ ഇന്ത്യയുടെ സ്വർണ്ണ നേട്ടം. മെഡൽ നേടിയ വനിതാ ഹോക്കി ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഇന്ന് നടക്കുന്ന പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെ നേരിടും. പുരുഷന്മാരുടെ ഹോക്കി ഫൈനലിൽ മലേഷ്യയാണ് ഇന്ത്യയുടെ എതിരാളി. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാക വാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചാബിലാണ് മത്സരം. 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ തന്നെ പരമ്പര സ്വന്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക്സ് മീറ്റിന്റെ ഭാഗമായ മത്സരങ്ങൾ കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. Under-23 ചാമ്പ്യൻഷിപ്പിന്റെ മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. 10,000 മീറ്റർ ഓട്ട മത്സരത്തോടെ മീറ്റിന് തുടക്കമായി. 28 മത്സരങ്ങളുടെ ഫൈനൽ ഇന്ന് നടക്കും. കേന്ദ്ര കാർഷിക കർഷക ക്ഷേമ മന്ത്രി

0: ശിവരാജ് സിംഗ് ചൌഹാൻ നെതർലൻഡ്സ് കാർഷിക മന്ത്രി സിൽവിയോ എർക്കൻസുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നവീന ആശയങ്ങൾ, അറിവുകളുടെ കൈമാറ്റം എന്നിവയിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇരുരാജ്യങ്ങളും ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള വ്യാപാര മേഖലയിലെ പ്രതികൂല സാഹചര്യങ്ങളെ ചെറുക്കുന്നതിന് ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾക്ക് വിധേയമായുള്ള സമീപനമാണ് ആവശ്യമെന്ന് ഇന്ത്യ. രോഗനിർണയം, ചികിത്സ തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ മേഖലകളിലും റോബോട്ടിക്സ് പ്രധാന ഘടകമായി മാറുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സമുദ്രമേഖലയിലെ ശേഷി വികസനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കി മാറ്റുന്നതിൽ ഷിപ്പിംഗ് കോർപ്പറേഷന്റെ പങ്ക് നിർണായകമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കാൻ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച് G7 രാജ്യങ്ങൾ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ കുതിപ്പ് തുടർന്ന് ഇന്ത്യ. 16 സ്വർണം ഉൾപ്പെടെ 76 മെഡലുകളുമായി ഇന്ത്യ 5ാം സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ 35:12. പ്രിയശ്രോതാക്കളെ, FM ഡയറിയുടെ 2ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ
2: പസഫിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ആരും ശ്രദ്ധിക്കാതെ ഒരു മാറ്റം തുടങ്ങുന്നു. സമുദ്രോപരിതലത്തിലെ വെള്ളം പതിവിലും കൂടുതൽ ചൂടാകുന്നു. കേൾക്കുമ്പോൾ ചെറിയൊരു താപവ്യത്യാസം മാത്രം, പക്ഷേ അതിന്റെ ഫലം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം. നമ്മുടെ നാട്ടിലെ മഴയുടെ താളം തെറ്റിക്കുന്നു, കാറ്റിന്റെ ദിശ മാറ്റുന്നു, വേനലിന്റെ കാഠിന്യം കൂട്ടുന്നു. ഈ പ്രതിഭാസമാണ് എൽനിനോ. അതിന്റെ ഏറ്റവും തീവ്രമായ രൂപമാണ് സൂപ്പർ എൽനിനോ. മഴ ചതിച്ചാൽ ആദ്യം വലയുന്നത് കർഷകനാണ്. വിത്തിറക്കിയ പാടം വരണ്ടുണങ്ങുമ്പോൾ ഒരു കുടുംബത്തിന്റെ ഒരു വർഷത്തെ പ്രതീക്ഷയാണ് കരിഞ്ഞുപോകുന്നത്. വിളവ് കുറയുമ്പോൾ ചന്തയിൽ വില കയറുന്നു, അടുക്കളയിലെ ബജറ്റ് താളം തെറ്റുന്നു, ഭക്ഷ്യവിലക്കയറ്റം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെപ്പോലും ബാധിക്കുന്നു. കുടിവെള്ളം, വൈദ്യുതി, ആരോഗ്യം, തൊഴിൽ എന്നിങ്ങനെ സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ഇതിന്റെ നിഴൽ വീഴുന്നു. എന്താണ് സൂപ്പർ എൽനിനോ? അതെങ്ങനെയാണ് രൂപപ്പെടുന്നത്? അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കും? ഇതിനെ നേരിടാൻ നാം എത്രത്തോളം തയ്യാറാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കേൾക്കാം ഇന്നത്തെ സമകാലികത്തിൽ.
3: പസഫിക് സമുദ്രത്തിന്റെ ഭൂമധ്യ ഭാഗത്ത് കിഴക്കൻ മേഖലകളിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഒരു സാധാരണ നിലയിലും കൂടുതലാവുമ്പോഴാണ് നമ്മൾ അതിനെ എല്ലിനോ എന്ന് പറയുക.
2: സൂപ്പർ എല്ലിനോ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? കൊച്ചി യൂണിവേഴ്സിറ്റി ഫിസിക്കൽ ഓഷ്യനോഗ്രഫി വിഭാഗം മേധാവി ഡോക്ടർ PK സജി.
3: സാധാരണ നിലയിൽ നിന്നും കുറയുമ്പോൾ അതിനെ നമ്മൾ ലാനിന എന്ന് പറയും. സാധാരണ വർഷങ്ങളിൽ പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന കാറ്റിന്റെ മാറ്റങ്ങൾ കൊണ്ട് ആണ് ഈ സമുദ്രത്തിന്റെ ഭൂമധ്യരേഖ ഭാഗങ്ങളിൽ SST കൂടുന്നത്. ഇതുമൂലം അന്തരീക്ഷ മർദ്ദത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും കാറ്റിന്റെ ഗതി മാറുകയും ചെയ്യുന്നു. ഈ എല്ലിനോയുടെ ഒരു ശക്തി കൂടിയ ഒരു അവസ്ഥയാണ് ഈ 2026 സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളതിനെ സൂപ്പർ എല്ലിനോ എന്ന് പറയും. ഇപ്പോഴത്തെ ഈ 2026 സൂപ്പർ എല്ലിനോയ്ക്ക് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ 1.8 ഡിഗ്രി കൂടിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. ഇപ്പോൾ ഇനി വരുന്ന മാസങ്ങളിൽ ഡിസംബർ വരെ ഈ എല്ലിനോയുടെ പ്രഭാവം ഉണ്ടായിരിക്കും. ഡിസംബറിൽ അത് ഏതാണ്ട് അതിന്റെ മാക്സിമം ശക്തിയാവുകയും ചെയ്യും. അപ്പോൾ ഓഗസ്റ്റിൽ 1.8 ഡിഗ്രി വന്നെങ്കിൽ ഇനി വരുന്ന മാസങ്ങളിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ അതൊരു 3 ഡിഗ്രിയേക്കാളും കൂടുതൽ ആവാനാണ് സാധ്യത. എല്ലിനോയുടെ ഒപ്പം നമ്മൾ കാണേണ്ട മറ്റൊരു പ്രതിഭാസമാണ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ, IOD എന്ന് പറയുന്നത്. IOD പൊതുവെ നമ്മളുടെ മൺസൂണിനെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മൺസൂൺ കിട്ടുന്ന ഒരു അവസ്ഥയായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ എല്ലിനോ നമുക്ക് മൺസൂണിൻ്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ യഥാർത്ഥ, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലാവസ്ഥ, അല്ലെങ്കിൽ മഴയുടെ അളവ് എന്ന് പറയുന്നത് എല്ലിനോയുടെയും IOD യുടെയും കൂടെയുള്ള സംയുക്തമായിട്ടുള്ള ഒരു എഫക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപക്ഷെ എല്ലിനോ മാത്രമായിരുന്നു ഈ വർഷമെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന കാലാവസ്ഥ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരിക്കാം. നമ്മുടെ മഴ ഒരുപക്ഷെ ഇത്തവണത്തെക്കാളും വളരെ കുറഞ്ഞു പോകുമായിരുന്നു. ഒരുപക്ഷെ IOD ഉള്ളതുകൊണ്ടായിരിക്കണം എല്ലിനോയുടെ ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറെയൊക്കെ കുറയ്ക്കാൻ പറ്റുന്നത്. ഇനിയുള്ള മാസങ്ങളിൽ നമുക്കറിയാം എല്ലിനോയുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ ശക്തിയാകുന്നത് ഡിസംബർ മാസത്തിലാണ്. അത് കഴിഞ്ഞ് അതിന്റെ ശക്തി കുറയുന്നു. അയോഡിയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് അതിന്റെയും ശക്തിയിലുള്ള വേരിയേഷൻസ്. അപ്പൊ ഇനിയുള്ള മാസങ്ങളിൽ ഉള്ള നമ്മളുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഈ അയോഡിയുടെയും എല്ലിനോയുടെയും സംയുക്തമായിട്ടുള്ള ആ ഒരു എഫക്റ്റ് ആയിരിക്കും. രണ്ടും ശക്തി കൂടുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തായാലും ഇനി വരുന്ന മാസങ്ങളിൽ നമുക്ക് നോർത്ത് ഈസ്റ്റ്

0: മൺസൂൺ ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അത് എത്രമാത്രം ഈ രണ്ട് പ്രതിഭാസങ്ങളിലൂടെ നമുക്ക് മാറ്റം വരുന്നു എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതാണ്. എന്തായാലും ഈ ഒരു 2026 എന്ന് പറയുന്നത് ഒരു സൂപ്പർ എല്ലിന് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു ശക്തി കുറയ്ക്കാനായിട്ട് IOD കഴിഞ്ഞിട്ടുണ്ടാവണം. ഇനി 2027 ആദ്യ മാസങ്ങളിൽ ഉള്ള നമ്മുടെ കാലാവസ്ഥയും ഈ എല്ലിനോയും IOD എങ്ങനെ ഒരുമിച്ച് മാറുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടുണ്ടാവും.
1: സൂപ്പർ എല്ലിനോ കാലാവസ്ഥയെ എത്രത്തോളം സ്വാധീനിക്കാനിടയുണ്ട്?
2: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ്.
3: അതിതീവ്രമായിട്ട് ഈ മേഖലയിലെ സമുദ്രതാപനം ഉയരുകയും അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിതീവ്രമായിട്ട് മറ്റു പ്രദേശങ്ങളിൽ അനുഭവപ്പെടുകയും, ഇപ്പൊ ഉദാഹരണത്തിന് എല്ലിനോ ഈ വർഷം ജൂൺ ജൂലൈ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിന്റെ പാർട്ടായിട്ടാണ് ഇപ്പൊ സ്പെയിനിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ ആയിട്ട് 30,000-ൽ അധികം ആൾക്കാരുടെ ജീവനാണ് ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഹീറ്റ് വേവ് കാരണം. അപ്പൊ അതൊരു എല്ലിനോയുടെ ഒരു ഇമ്പാക്ട് ആണ്. അതും പല പ്രദേശങ്ങളിലും പല തരത്തിലാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് സമ്മർ ടൈമിൽ മൺസൂൺ മഴ ആയതുകൊണ്ട് അതിനെ മൺസൂൺ മഴ കുറവ് ലഭിക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ. അപ്പൊ ഈ സൂപ്പർ എല്ലിനോ മുൻപോ ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ എല്ലിനോയെ ലോക്കലി നമ്മൾ ഗോഡ്സില എല്ലിനോ എന്നൊക്കെ പറഞ്ഞ് മീഡിയ ഒക്കെ പ്രചരിപ്പിക്കാറുണ്ട്. പക്ഷെ സൂപ്പർ എല്ലിനോ എന്ന് പറയുന്നത് ഇത് അബ്നോർമലായിട്ട് കൂടുതലധികം വാം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അത് ഒരു 1980-കൾക്ക് ശേഷം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 1982, 1997, 2015 ഈ ഒരു 3 സൂപ്പർ എല്ലിനോളാണ് ഹിസ്റ്ററിയിൽ ഈ ഒരു 10-40 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ 2 വർഷം നമ്മൾ എടുത്താലും 1982 എടുത്തു കഴിഞ്ഞാലും 2015-16 എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇന്ത്യയും കേരളത്തെയും സംബന്ധിച്ച് ഏറ്റവും മഴ കുറഞ്ഞ സമയങ്ങളായിരുന്നു. പക്ഷെ 1997 നമുക്ക് നോർമൽ മഴയാണ് കിട്ടിയത്. അതിന് കാരണം ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടക്കുന്ന ഒരു കാലാവസ്ഥ വ്യൂഹമുണ്ട്. അപ്പൊ പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറൻ അറബിക്കടൽ, സൊമാലിയ അല്ലെങ്കിൽ ആ കോസ്റ്റിനോട് ചേർന്ന് നടക്കുന്ന പടിഞ്ഞാറൻ അറബിക്കടലിൽ ക്രമാതീതമായിട്ട് വാം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്നത്. 1997 എല്ലിനെ ഉണ്ടെങ്കിൽ പോലും ഈ പോസിറ്റീവ് IOD കൂടെ വന്നതുകൊണ്ട് മൺസൂൺ മഴ നമുക്ക് നോർമൽ ആയിട്ട് കിട്ടി. പക്ഷെ ഇപ്പം മൺസൂൺ മഴ കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ഇന്ത്യ മൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ പാൻ ഇന്ത്യയിൽ 13% മഴക്കുറവാണ് മൺസൂൺ മഴയിൽ ലഭിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ. അതിൽ റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും പല തരത്തിലാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനകം തന്നെ പല മേഖലയിലും, പ്രത്യേകിച്ച് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലും സെൻട്രൽ ഈസ്റ്റ് ഇന്ത്യയിലും ഒക്കെ ആയിട്ട് ധാരാളം പ്രളയങ്ങളുണ്ടായി, അതിതീവ്ര മഴകൾ ഉണ്ടായ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം എല്ലിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രദേശത്തും ഒരുപോലെ മഴ കുറയണമെന്നില്ല. നമുക്ക് ഇപ്പം ഈ വർഷം കിട്ടിയ മഴയുടെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ സതേൺ പെനിൻസുലാർ അല്ലെങ്കിൽ പെനിൻസുലാർ, സൗത്ത് പെനിൻസുലാർ റീജിയനും സെൻട്രലിന്റെ സതേൺ പാർട്ടുമാണ് ഏറ്റവും മഴ കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ നോർത്ത് വെസ്റ്റ്, രാജസ്ഥാനൊക്കെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഛത്തീസ്ഗഡ്, ബീഹാർ ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ മഴയുമാണ് കിട്ടിയത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഏകദേശം നോർമൽ മഴ കിട്ടിയപ്പം ഈ പ്രദേശങ്ങളിൽ സൗത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള, സൗത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിൽ മഴക്കുറവാണ്. അപ്പൊ നമുക്ക് മനസ്സിലാകും ഈ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ധാന്യങ്ങൾ അല്ലെങ്കിൽ കാർഷിക മേഖല ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ഈ ഒരു പ്രദേശത്താണ്. പ്രത്യേകിച്ചും തമിഴ്നാടായാലും ആന്ധ്ര ആയാലും കർണാടക ആയാലും മഹാരാഷ്ട്ര ആയാലും ഈ ഒരു മേഖല ഒരു കാർഷിക മേഖലയാണ്. ഇവിടെ നിന്നാണ് ഇന്ത്യ മുഴുവൻ ആയിട്ടുള്ള കാർഷികോത്പാദനം, ഇന്ത്യ മുഴുവനുള്ള ആവശ്യത്തിനായിട്ടുള്ള ഫുഡ് ഗ്രോ ചെയ്യുന്നത് ഈ ഒരു മേഖലയിലായതുകൊണ്ട് ഈ മേഖലയിൽ മഴ കുറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഭക്ഷ്യ സുരക്ഷയെ പോലും ഒരു തരത്തിൽ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ ഇപ്പോഴുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മഹാരാഷ്ട്രയിലും മറ്റും വലിയ ജലദൗർലഭ്യത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. കേരളത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇതിനോടകം തന്നെ 28% മഴക്കുറവാണ് സ്റ്റേറ്റ് വൈഡ് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന വയനാട്, അതുപോലെ തന്നെ ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ, വയനാടും ഇടുക്കിയൊക്കെ ഏകദേശം 50% കുറവാണ് മഴ ലഭിക്കേണ്ട മഴയുടെ 50% പോലും ലഭിച്ചിട്ടില്ല. അപ്പം അതുപോലെ തന്നെ പാലക്കാട് മേഖലയിൽ മഴ പൊതുവെ മഴക്കുറവാണ്, പക്ഷെ അതിൽ പോലും ഒരു 30-35% മഴയുടെ കുറവുണ്ട്. അപ്പം ഇത്തരം കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജില്ലകളെ കേരളത്തിലും ഈ എല്ലിനോ കാരണം ഉണ്ടാകുന്ന മഴക്കുറവ് ഇതിനോടകം തന്നെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ തുലാവർഷ മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ അത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ കുറഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ പോസ്റ്റ് മൺസൂൺ മഴയും കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ ഒരു വലിയ ജല ദൗർലഭ്യത്തിലേക്കൊക്കെ പോവാം.
2: സൂപ്പർ എല്ലിനോ ഇനി വരും മാസങ്ങളിൽ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ.
4: നമ്മുടെ മൺസൂണിലുണ്ടാകുന്ന മാറ്റങ്ങൾ, മൺസൂൺ കുറവ് അല്ലെങ്കിൽ മൺസൂൺ താമസിച്ചുണ്ടാവുക, അന്തരീക്ഷ താപനില ഉയരുക, ഇതൊക്കെയാണ് എൽനീനോയുടെ ഭാഗങ്ങൾ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ഇപ്പോൾ എൽനീനോ പ്രതിഭാസം ശക്തമാണെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. ചൂടുമായി ബന്ധപ്പെട്ട് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ചൂട് കൂടുതലുള്ള കാലഘട്ടത്തിൽ ലോകമെമ്പാടും മൊത്തത്തിലുള്ള മരണനിരക്ക് കൂടുതലാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഠിനമായ വെയിലും ചൂടും ഉള്ള ദിവസങ്ങളിൽ വെയിലേറ്റ് പരിചയമില്ലാത്തവർ പ്രത്യേകിച്ചും ഏറെ നേരം പുറത്തുപോയി നിൽക്കുന്നത്, ഉദാഹരണത്തിന് ഫുട്ബോൾ മാച്ച് അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ച് മുതലായവയിൽ ഏർപ്പെടുമ്പോൾ
5: സൂര്യാഘാതം ഉണ്ടാകും.

0: ാനുള്ള സാധ്യതയുണ്ട്. അത് പല രീതിയിൽ വന്നിരിക്കാം. സൺ ബേൺ എന്നുള്ളത് സൂര്യാതപം എന്ന് പറയും. ചർമ്മത്തിൽ അൾട്രാവയലറ്റ് രശ്മികൾ ഏറ്റ് ഉണ്ടാകുന്ന പൊള്ളലാണ് ഈ സൂര്യാതപം. അതിന് ചർമ്മം ചുവന്ന് വരികയും അല്പം നീര് വയ്ക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. ഹീറ്റ് ക്രാംസ് ഇതുമൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിർജ്ജലീകരണവും രക്തത്തിലെ ധാതു ലവണങ്ങളിലൂടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോഴും മസിലുകൾക്ക് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാവുകയും പലപ്പോഴും മസിലുകളിൽ ക്രാംസ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ കൂളിംഗ് മെക്കാനിസം പാടെ തകരാറിലായതിനു ശേഷം ശരീരം ഓവർ ഹീറ്റ് ആവുകയും ബോധം നഷ്ടപ്പെടാൻ ഇടയാകുന്ന അവസ്ഥയാണ്. ഇത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അതുകൊണ്ട് തന്നെ ചൂടത്ത് ജോലി ചെയ്യുന്ന ഒരാൾ കുഴഞ്ഞു വീണു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വെറും ഒരു ഫെയിന്റിംഗ് ആകാം, എന്നാൽ അത് ഹീറ്റ് സ്ട്രോക്ക് ആകാനുള്ള സാധ്യതയുള്ളതിനാൽ വ്യക്തിയെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് വേണ്ടത്. വെറും ഫെയിന്റിംഗ് ആണെങ്കിൽ ഉടൻ തന്നെ ഈ വ്യക്തിക്ക് പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമെങ്കിലും അത് ഹീറ്റ് സ്ട്രോക്ക് ആണെങ്കിൽ അതിനുള്ള കൃത്യമായ ചികിത്സകൾ കൊടുക്കാൻ വൈകിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുഴഞ്ഞു വീഴുന്ന വ്യക്തികളെ പരിചരിക്കാനുള്ള വൈദഗ്ധ്യവും അറിവും ചുറ്റുമുള്ളവർക്ക് എന്നും ഉണ്ടാകണം. പുറമെ വെയിലത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾ കഠിനമായ വെയില് ഉള്ള സമയത്ത്, പ്രത്യേകിച്ചും 11-ന് 2 മണിക്കും ഇടയ്ക്ക് ഉള്ള സമയത്ത്, വെയിൽ കൂടുന്ന സമയത്ത് അധികം ബ്രേക്കുകൾ എടുക്കുന്നത് നന്നായിരിക്കും. വെയിലത്ത് നിന്ന് മാറി തണലത്ത് നിൽക്കുകയോ ഫാനടിയിൽ നിൽക്കുകയോ ചെയ്യുകയും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ബ്രേക്ക് എടുക്കുകയും ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ഏറ്റവും അധികം ഭീഷണി നേരിടുന്നത് എക്സ്ട്രീംസ് ഓഫ് ഏജിലുള്ള വ്യക്തികളാണ്. അതായത് പ്രായാധിക്യം അല്ലെങ്കിൽ തീരെ ചെറിയ പ്രായത്തിലുള്ളവർ. കഠിനമായ വെയിലത്ത് നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റിയും ഒരു ചിന്ത വേണം. കെട്ടിയിട്ടിരിക്കുന്ന കന്നുകാലികൾക്ക് എപ്പോഴും വെള്ളം കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവയ്ക്ക് വിശ്രമിക്കാൻ തണലുണ്ടാകും എന്ന് ഉറപ്പാക്കുകയും വേണം. കാരണം സൂര്യന്റെ സ്ഥാനം എല്ലായ്പ്പോഴും ഒരേ സ്ഥലത്തല്ലാത്തതിനാൽ കെട്ടുന്ന സമയത്ത് തണലത്താണെങ്കിൽ പോലും അവർക്ക് അല്പസമയം കഴിയുമ്പോൾ വെയിലത്ത് നിൽക്കേണ്ടി വന്നേക്കാം എന്നുള്ളതും ഓർക്കേണ്ടതുണ്ട്. നായ, പൂച്ചകൾ, ചുറ്റുമുള്ള പക്ഷികൾ ഇവർക്കെല്ലാം തന്നെ വെള്ളം പുറത്തു വയ്ക്കുന്നത് ഗുണകരമാണ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കൊച്ചു കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുമ്പോൾ അവരെ വെയിലത്ത് പാർക്ക് ചെയ്ത കാറിനകത്ത് ഒറ്റയ്ക്ക് ഇരുത്തരുത്. കാരണം കാറിനുള്ളിൽ ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. നിരവധി മരണങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിൽ ഇപ്രകാരമുള്ള അശ്രദ്ധ മൂലം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ.
1: ഉൽപാദന സാമ്പത്തിക മേഖലകളെ ഇത്തരം കാലാവസ്ഥാ മാറ്റങ്ങൾ എങ്ങനെ സ്വാധീനിക്കാനിടയുണ്ട്? സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ നിധിൻ തോമസ്.
2: സൂപ്പർ എൽനിനോ പ്രതിഭാസം നമ്മുടെ രാജ്യത്തിന്റെ കാർഷിക രംഗത്തെ അഫക്ട് ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഭാസം ഏതാണ്ട് 2027 ഫെബ്രുവരി വരെ തുടരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അരി, ചോളം, അതുപോലെ മെയ്സ് പോലെയുള്ള പല വിളകളുടെ ഉൽപ്പാദനത്തിലും കൃഷി വിസ്തൃതിയിലൊക്കെ വലിയ രീതിയിൽ കുറവ് വരുന്നുണ്ട്. നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകയിലും തെലങ്കാനയും തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയിലൊക്കെ ഈ ഒരു ഡ്രോപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇന്ത്യയുടെ ഭക്ഷ്യധാന ഉൽപാദന ലക്ഷ്യം, അതായത് 2026-27 നമ്മൾ ഏതാണ്ട് 3 മില്യൺ ടൺ കുറച്ചിട്ടുണ്ട്. 376 ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, അത് 373 മില്യൺ ടൺ ആയിട്ട് കുറച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിസർവോയറുകളിലെ ജലനിരപ്പാണ്. രണ്ട് കാര്യങ്ങളാണ് അതിന്റെ പ്രശ്നങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, നമ്മൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വൈദ്യുതി ഉൽപാദനം കാര്യമായി കുറഞ്ഞു എന്നുള്ളത് അതിന്റെ അനുരണനമാണല്ലോ നമ്മൾ ഇന്നിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി പ്രതിസന്ധി. അപ്പൊ അത് മാത്രമല്ല, ഇനി വരുന്ന സീസണുകളിൽ ജലസേചനം ചെയ്യാനുള്ള ശേഷി കുറവും നമുക്ക് വലിയ രീതിയിൽ നമ്മളെ അലട്ടുന്നുണ്ട്. റാബി സീസണില് ജലസേചനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കാർഷിക ഉൽപാദനത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ള ഒരു ആശങ്ക നമുക്ക് ഉണ്ട്. പിന്നെ കേരളത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട മേഖല മത്സ്യബന്ധനമാണ്. ഈ കള്ളക്കടൽ പ്രതിഭാസം എൽനിനോവുമായി ചേർന്ന് വരുന്നു എന്നുള്ള പഠനങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പത്തരത്തിൽ എൽനിനോ പ്രതിഭാസം നമ്മുടെ വലിയൊരു മേഖലയെ ആശങ്കയിൽ ആഴ്ത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഒരു വലിയ ആഘാതം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന വിന്ററിലും എൽനിനോ പ്രതിഭാസം കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയപ്പെടുന്നത്. കാരണം വിന്റർ കുറച്ചുകൂടി ഡ്രൈ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല മഴക്കുറവ്, ഈ വിന്ററിൽ സാധാരണഗതിയിൽ ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു പൊല്യൂഷൻ ഉണ്ടല്ലോ, എയർ പൊല്യൂഷനും എയർ ക്വാളിറ്റിയെ കുറിച്ചുള്ള കൺസേൺസ് ഒക്കെ ഒത്തിരി വരുന്ന സമയമാണ്. അപ്പൊ മഴ ആണ് കുറേയധികം ഒരു ഡിറ്ററന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് മഴ കുറയുന്നത് എയർ പൊല്യൂഷനും എയർ ക്വാളിറ്റി കുറയ്ക്കുന്നതൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു ആശങ്കയും ഈ ഘട്ടത്തിലുണ്ട്. ഇത്തരം ആശങ്കകളൊക്കെ ഉണ്ടെങ്കിലും സർക്കാർ ചില മുൻകരുതൽ നടപടികൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം ജലലഭ്യത കുറവുള്ള പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് ഓയിൽ സീഡ്സും പൾസസും ഒക്കെ കൃഷി ചെയ്യാനായിട്ട് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസർ അവൈലബിലിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മാത്രമല്ല എന്തെങ്കിലും ഒരു ഡ്രോപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ എഡിബിൾ ഓയിൽസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളും സർക്കാർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഈ

0: പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ കാർഷിക രംഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ മാത്രമല്ല ഒതുങ്ങുന്നത്, അത് ഇന്ത്യയുടെ കുടുംബ ബജറ്റുകളെ കാര്യമായി ബാധിക്കും. നമുക്കറിയാം വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസിന് ശേഷം ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ, കാരണം ഓയിൽ പ്രൈസ് വലിയ രീതിയിൽ വർദ്ധിക്കുകയും അതിനെ തുടർന്ന് നാട്ടിലെ ഇൻഫ്ലേഷൻ കാര്യമായി കൂടുന്ന കാഴ്ച നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്കൊരു എണ്ണയൊഴിക്കലാവും നമ്മുടെ ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സപ്ലൈ ഷോക്ക് നമുക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു സാധ്യത അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അത്തരം ശ്രമങ്ങൾ കാര്യക്ഷമമായില്ലെങ്കിൽ അത് കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കും എന്നുള്ള കാര്യം നിസ്സംശയം പറയാനായിട്ട് പറ്റും.
1: സൂപ്പർ എലിനോ ഒരു ദുരന്തമായി വരുന്നത് അതിനെ അവഗണിക്കുമ്പോഴാണ്. മുന്നറിയിപ്പുകൾ ഗൗരവത്തോടെ എടുക്കുകയും തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങുകയും ചെയ്താൽ ആഘാതത്തിന്റെ വലിയൊരു ഭാഗം നമുക്ക് ഒഴിവാക്കാനാകുമെന്നാണ് ഇതുവരെ കേട്ട കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കൃത്യവും സമയബന്ധിതവുമായ കാലാവസ്ഥാ പ്രവചനം, വരൾച്ചയെ ചെറുക്കുന്ന വിളകളും കൃഷിരീതികളും, ജലസംഭരണവും മഴവെള്ള സംഭരണവും, കർഷകർക്ക് ആവശ്യമായ സഹായം, ഭക്ഷ്യധാന്യങ്ങളുടെ ശേഖരണവും വിതരണവും, ഇവയെല്ലാം ചേരുമ്പോഴാണ് ഒരു സമൂഹം പ്രതിസന്ധിയെ അതിജീവിക്കുന്നത്. സർക്കാരിന്റെ നയങ്ങൾ മാത്രമല്ല ഓരോ വ്യക്തിയുടെയും കരുതലും ഇതിൽ പ്രധാനമാണ്. പ്രകൃതിയുടെ ഈ ചാക്രിക പ്രതിഭാസത്തെ തടയാൻ നമുക്കാവില്ല. പക്ഷേ അതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയും. ഓരോ തുള്ളി വെള്ളവും ഓരോ വിളയും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവാണ് വരാനിരിക്കുന്ന നാളുകളിൽ നമ്മെ കാത്തുരക്ഷിക്കുന്നത്.
2: നിർവഹണം റിയ, സഹകരണം റന്നീഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി, 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
4: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
5: എഫ്എം ഡയറിയിൽ ഇനി നോവൽ പാരായണം. തക്ഷൻ കുന്ന സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
6: മക്കൾ മൂന്നുപേരും നല്ല നിലയിൽ. അവർക്ക് കൂടുതൽ സന്തോഷമാകട്ടെ എന്ന് കരുതി സ്വത്തെല്ലാം വീതിച്ചു നൽകി. ഇപ്പോൾ അവർക്കാർക്കും അച്ഛനെ വേണ്ട. വീട്ടിൽ കിടക്കുന്നതും ഇഷ്ടമല്ല. പലപ്പോഴും കോലായിയുടെ ഏതെങ്കിലും മൂലയിൽ ചടഞ്ഞുകൂടുകയാണ് പതിവ്. അവർക്ക് തോന്നുമ്പോൾ ഭക്ഷണം തരും. ഇതൊക്കെ കാണുമ്പോൾ മരിക്കാൻ തോന്നും. എന്നാൽ അതിനും പേടിയാണ്. കോരിക്കുട്ടി തന്റെ ജീവിതം പറയുമ്പോൾ രാമർ ആലോചിക്കുകയായിരുന്നു, ഇതുപോലൊന്ന് മുമ്പൊരിടത്തും കേട്ടിട്ടില്ലല്ലോ എന്ന്. മക്കൾക്ക് അച്ഛനോട് എങ്ങനെയാണ് ഈ വിധത്തിൽ ക്രൂരത കാണിക്കുവാൻ കഴിയുക? സംശയം തീർക്കുവാൻ മറ്റാരും അടുത്തില്ലായിരുന്നു. അന്ന് രാത്രി ചൂട്ട് കത്തിക്കാതെയാണ് കോരിക്കുട്ടി പുറത്തേക്കിറങ്ങിയത്. എന്നാലും കത്തിക്കാത്ത ചൂട്ട് പഴയൊരു ശീലം കാരണം അയാൾ വായുവിൽ ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചാരത്തിന്റെ ചെറുതരികൾ ചൂട്ടിൽ നിന്നും താഴേക്ക് കുതിർന്നു വീഴുകയും ചെയ്തു. ചൂട്ട് കത്തിച്ചിട്ട് പോയാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ അയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഒന്നിനും തോന്നുന്നില്ല രാമറെ, ചൂട്ട് കത്തിക്കാത്തതാണ് ഭേദം. വല്ല ഇഴജന്തുക്കളും കൊത്തി ഒടുങ്ങിയാൽ അത്രയും നല്ലതല്ലേ? ഇരുളിലേക്ക് കോരിക്കുട്ടി ഇറങ്ങിപ്പോവുമ്പോൾ അയാളെ ഇനി കാണാതിരിക്കണമെന്നും രാമർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ നിസ്സഹായാവസ്ഥ കേട്ടിട്ട് തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് രാമറിന് അറിയാമായിരുന്നു. അതിനേക്കാൾ ഭേദം കാണാതിരിക്കലാണ്. ആഗ്രഹം പോലെ തന്നെ കോരിക്കുട്ടി പിന്നീടൊരിക്കലും രാമറെ കാണുവാൻ വേണ്ടി വീട്ടിലേക്ക് കയറി വന്നില്ല. ചൊവ്വാ വയലിന്റെ നടുവിലാണ് രാമർ ഇപ്പോൾ നിൽക്കുന്നത്. ഒറ്റ കണ്ണിലൂടെ ചുറ്റുമൊന്ന് നോക്കിയപ്പോൾ അതിന്റെ മാറ്റം കണ്ട് രാമർ അത്ഭുതപ്പെട്ടു. ഇതു മുമ്പ് വയലായിരുന്നുവോ? വിശാലമായ വയലിന് നടുവിലൂടെയാണ് അമ്പലത്തിലേക്ക് പോകുന്ന ചെമ്മൺ നിരത്ത്. അപ്പുറത്തും ഇപ്പുറത്തും മേലെ ചൊവ്വയും താഴെ ചൊവ്വയും. വയലിൽ എല്ലാ വർഷവും നാടകങ്ങൾ അരങ്ങേറും. മുമ്പ് ഇവിടെ അനേകായിരം കാളകൾ ഒത്തുകൂടിയിരുന്നു. വയലിന്റെ മേലാപ്പിലേക്ക് ആരവങ്ങൾ ഉയർന്നിരുന്നു. പല പ്രദേശങ്ങളിലെ ഭാഷകളും പലതരം ആൾക്കാരുടെ വിയർപ്പുകളും ഇവിടെ കുമിഞ്ഞുകൂടിയിരുന്നു. രാമർ വയലിലേക്ക് നോക്കി അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു. ഇവിടെ എവിടെയാണ് കാലിച്ചന്ത നടന്നിരുന്നത്? ഒന്നിനും ഒരടയാളവുമില്ല. പെട്ടെന്ന് രാമർ മുമ്പ് അമ്മ പറഞ്ഞു തന്നിരുന്ന ഒരു കഥയിലെ തുടക്കമോർത്തു. പണ്ട് പണ്ടൊരിടത്ത് ഒരു ചന്തയുണ്ടായിരുന്നു. പല നാടുകളിൽ നിന്നായി പലരും അവിടെ ഒഴുകിയെത്തുമായിരുന്നു. എന്നിട്ടോ അമ്മേ? അമ്മയ്ക്ക് കഥ മുഴുമിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ഇനി ഒരിക്കലും ഉണ്ടാവാത്ത വിധത്തിൽ ചന്ത നശിച്ചുപോയി. വയലും ഇല്ലാതെയായി. ചൊവ്വാ വയലിന്റെ പുതിയ രൂപത്തിന് നേരെ നോക്കി രാമർ അന്തം വിട്ടു. ഒറ്റക്കണ്ണിലൂടെ കാണുവാൻ കഴിയുന്നതിനും

0: അപ്പുറം പലതരം പുതിയ വീടുകൾ, വീടുകളുടെ കോൺക്രീറ്റ് ചുമരുകൾ, വയലിന്റെ ഒരു കീറുപോലും കാണുവാൻ കഴിയാത്ത വിധം മതിലുകൾ ഭൂമിയെ പുതപ്പിച്ചിരിക്കുന്ന അന്ധകാര വഴി. രാമർ തെല്ലിട കണ്ണടച്ചു നിന്നു. അപ്പോൾ അയാൾ ഒരു പുലർക്കാലത്തിന്റെ തണുപ്പറിഞ്ഞു. തണുത്ത കാറ്റേറ്റ് അരയാലിലകൾ വിറച്ചുകൊണ്ടിരിക്കുന്നു. വിറയ്ക്കാതെ ഒരാൾ മുമ്പ് ഇതുവഴി നടന്നു പോയിരുന്നു. ആ മനുഷ്യന് പിന്നിൽ കറുത്ത കുറേ മനുഷ്യരുണ്ടായിരുന്നു. ജീവിതകാലം മുഴുവൻ അവർക്കു വേണ്ടി പ്രവർത്തിച്ച മനുഷ്യൻ ഏകാഗിയായി കുന്നിറങ്ങിപ്പോകുന്നു. ഒറ്റക്കണ്ണിന്റെ വിദൂരമായ നോട്ടത്തിലെവിടെയോ പാക്കനാർപുരത്തെ കെട്ടിടത്തിന്റെ മേൽക്കൂരയും തെളിഞ്ഞു വന്നു. ഏതോ ഒരു കാറ്റ് അതിന്റെ മേൽക്കൂരയിലെ ഓടുകൾ എന്നോ എടുത്തുകൊണ്ടുപോയിരുന്നു. വെയിലും മഴയുമേറ്റ് തകർന്നുപോയ അവയുടെ ചുമരുകളുടെ നനവിൽ കാട്ടുചെടികൾ വളർന്നിരിക്കുന്നു. ചായുവാനിടമില്ലാതെ ഞെരുങ്ങിക്കിടക്കുന്ന വെയിലിന്റെ ചതഞ്ഞ രൂപങ്ങളിലേക്ക് നോക്കി രാമർ ഒരിക്കൽ കൂടി ഓർത്തു. മുമ്പ് ഇവിടത്തെ നിഴലുകൾ നീണ്ടുകിടക്കുമായിരുന്നു. അവയ്ക്ക് കൃത്യമായ രൂപങ്ങളുണ്ടായിരുന്നു. അവയെ ചവിട്ടി മറികടക്കാൻ ശ്രമിക്കുമ്പോഴും ഒരിക്കൽ പോലും അവ കലഹിക്കുവാൻ മുതിർന്നിരുന്നില്ല. മറിച്ച് സൗമ്യതയോടെ അവ പിൻവാങ്ങിക്കൊണ്ടിരുന്നു. വയലുകളിൽ ഇപ്പോൾ നിഴലുകളില്ല. പരസ്പരം മറയ്ക്കുവാൻ പണിതുയർത്തിയ ചുമരുകളുടെ മരവിച്ച നിഴൽപ്പാടുകൾ മാത്രം അവയുടെ ദൃശ്യം മടുപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒറ്റക്കണ്ണിന്റെ കാഴ്ചപ്പാടിന് അതൊരു സാന്ത്വനമാകുന്നില്ല. രാമർ നിരാശയോടെ മന്ത്രിച്ചു. എല്ലാം കഴിഞ്ഞു. പിന്നീട് അസ്വസ്ഥതയോടെ മുന്നോട്ട് നടക്കവേ രാമർ ഇതുകൂടി കൂട്ടിച്ചേർത്തു. എല്ലാം പോയി. കല്യാണി പോയി, കണ്ണച്ചൻ പോയി, മൈനർ ബാലൻ പോയി, കുഞ്ഞിക്കേളു നേരത്തെ പോയി. കല്യാണി പോയതോടെയാണ് രാമർ വീട്ടിൽ നിന്നും ഇറങ്ങാതായത്. അവളുടെ യാത്രയോട് പൊരുത്തപ്പെടാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. ആരോ തന്നോട് ക്രൂരമായ നന്ദികേട് കാണിച്ചതായിട്ടാണ് തോന്നിയത്. മുന്നറിയിപ്പൊന്നും തരാതെ കല്യാണി പോവുകയായിരുന്നു. അത് സൃഷ്ടിച്ച ശൂന്യത മറികടക്കുവാൻ രാമർക്കൊരിക്കലും കഴിഞ്ഞില്ല.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: അനന്തകൃഷ്ണ, ആലുവ.
2: ചോദ്യം ചോദിച്ചോളൂ.
3: സാറേ, ഞാനിങ്ങനെ എം ബി എ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു ജോലിക്ക് വേണ്ടി ട്രൈ
2: ചെയ്തോണ്ടിരിക്കുകയാണ്.
3: ഈ കൊല്ലം തന്നെ പാസ്സായേക്കണം.
2: എവിടെയാ കോളേജ്?
3: ഞാൻ പഠിച്ചത് എൽപിയുലായിരുന്നു, യൂണിവേഴ്സിറ്റി പഞ്ചാബ്.
2: അത് ഓൺലൈൻ ആയിരുന്നോ ഓഫ്ലൈൻ ആയിരുന്നോ?
3: ഓഫ്ലൈൻ ആയിരുന്നു.
2: അവിടെ പോയി പഠിച്ചോ?
3: അവിടെ പോയി പഠിച്ചു. പ്ലേസ്മെന്റ്സ് ഒന്നും അങ്ങോട്ട് ഒത്തില്ല. പിന്നെ
2: അവിടെ വന്നില്ല ആരും?
3: വന്നിരുന്നു, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതൊന്നും പറ്റില്ല. ഞാൻ ഓപ്പറേഷൻസ് എടുത്തിരുന്നതേ.
2: ഓപ്പറേഷൻ സെക്കൻഡ് ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ ആയിരുന്നോ?
3: പ്രൊഡക്റ്റും ഓപ്പറേഷൻസ്.
2: പ്രൊഡക്ഷൻ രണ്ടും ബുദ്ധിമുട്ടാ.
3: പ്ലേസ്മെന്റ്സ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ കൂടുതൽ സെയിൽസ്
2: വന്നിരുന്നത്.
3: എനിക്ക് താല്പര്യം ഉണ്ടായില്ല അതിനായിട്ട്.
2: സെയിൽസിൽ
3: സെയിൽസിനോട് വലിയ താല്പര്യമില്ല, കാരണം പഠിച്ച കോഴ്സ് തന്നെ ജോലി ചെയ്യാന്നുള്ളൊരു മുൻപോട്ട് പോകാൻ ഞാൻ തീരുമാനിക്കുന്നതേ.
2: അനന്തകൃഷ്ണ എം ബി എ പഠിച്ച ആളല്ലേ. ഇതിലെല്ലാം ഒരു കോമ്പണന്റ് കോമൺ എന്താന്ന് പറയാമോ? മാർക്കറ്റിംഗ്.
3: മാർക്കറ്റിംഗ്
2: എം ബി എ എന്ന് പറഞ്ഞ കോഴ്സ് ഇന്ത്യയിലെ അല്ലെങ്കിൽ വേൾഡിൽ ഉണ്ടായത് മാർക്കറ്റിംഗ് പഠിപ്പിക്കാനാണ്. എം ബി എ പഠിച്ചിട്ട് ഏറ്റവും മിടുക്കനാണെങ്കിൽ ആദ്യത്തെ ജോലി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആയിരിക്കണം. അത് ഒരു കൊല്ലം കഴിവെന്ന് തെളിയും. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ചെറിയ ചേഞ്ച് ഓഫ് തോട്ട് പറയാം. സി ബി എസ് സി ആയിരുന്ന സ്റ്റേറ്റ് ആയിരുന്നു.
3: അപ്പൊ
2: ലാംഗ്വേജ് സൂപ്പർ ആയാലും നല്ല ലാംഗ്വേജ് ഉള്ള ആളാണ്, നല്ല കഴിവുള്ളതാണ്. അതേമാതിരി എം ബി എ പഠിച്ചിട്ട് നമ്മൾ ഓരോ കൊല്ലവും ജോലി ഇല്ലാണ്ട് പിന്നെ ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്.
3: സാറേ, ഞാനിപ്പോ ജോലി ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ വിഭാഗം തന്നെ ചെയ്യുന്നത്. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത സ്ഥലത്തല്ല ഞാൻ ഇപ്പൊ ജോലി ചെയ്യുന്നത്.
2: രണ്ട് മെത്തേഡ് പറയാം, ശ്രദ്ധിച്ച് കേട്ടോ. ഒന്നേ സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിന് ഒരു കൊല്ലം രണ്ടു കൊല്ലം പറക്കുക, ബേസിക് മാനേജ്മെന്റ് എബിലിറ്റി നേടുക, എന്നിട്ട് ഓപ്പറേഷൻസ് ആൻഡ് പ്രൊഡക്ഷനോട് മാറാം. രണ്ടാമത്തത്, ഇപ്പൊ വർക്ക് ചെയ്ത സ്ഥലമില്ലേ, ഒരിടത്ത് ചെറിയൊരു കമ്പനി വർക്ക് ചെയ്യണല്ലേ, അത് നമുക്ക് ആദ്യം നിങ്ങൾ ഫണ്ടമെന്റൽസ് മനസ്സിലാകേണ്ട. എം ബി എ എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. ഇന്ന് ഈ ലോകത്ത് കോഴ്സ് കൊണ്ട് ജോലി കിട്ടില്ല. സ്കില് വേണം, സൂപ്പർ ജോലി കിട്ടും. അപ്പൊ അത് കാരണം ഇങ്ങനെ രണ്ട് മെത്തേഡാണ്. ഒന്ന്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ പോയിട്ട് സ്കില് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ കിട്ടണ ഓപ്പറേഷൻസ് ജോബ് ഇല്ലേ അവിടെ പിടിച്ചു നിൽക്കുക. ഒരു കൊല്ലം വർക്ക് ചെയ്ത് ഇയാൾക്ക് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ലോകത്ത് എവിടെ വേണമെങ്കിൽ
3: പോവാം.
2: സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വെർട്ടിക്കൽസ്, ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ നേടുന്ന ആൾക്കാർ എം ബി എ കാരാ. പക്ഷെ സ്റ്റാർട്ടിംഗ് ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്, ഭയങ്കര കോമ്പറ്റീറ്റീവ് ഫീൽഡാണ്, ഭയങ്കര ലക്ഷറി ഫീൽഡാണ്, ഭയങ്കര സ്കോപ്പ് ആണ്, ഫ്യൂച്ചറിസ്റ്റിക് ആണ്, കൺസൾട്ടിംഗ് ഒക്കെ വരുന്ന ഏരിയ ആണ്.

ഈ പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-2-42-63-87, 0484-2-42-63-97, 94-46-45-58-88. സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണെന്നും 140 കോടി ജനങ്ങളുടെ ആഭ്യന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമ്പദ് വ്യവസ്ഥയാണ് രാജ്യത്തിന്റേതെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. G20 വാണിജ്യ മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ അംഗീകാരം നൽകിയ 1.86 ലക്ഷം കോടി രൂപയുടെ ഗ്രീൻ എനർജി കോറിഡോർ ഘട്ടം 3 പദ്ധതിയെ സ്വാഗതം ചെയ്ത് ഐക്യരാഷ്ട്രസഭ. രാജ്യത്തെ വൈദ്യുതി ഗ്രിഡുകൾ ശക്തിപ്പെടുത്തുന്നതിനും ബാറ്ററി സ്റ്റോറേജ് വികസിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ നെതർലൻഡ്സ് കൃഷിമന്ത്രി സിൽവിയോ എർക്കൻസുമായി ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തി. കാർഷിക മേഖലയിലെ സഹകരണം വിലയിരുത്തുന്നതിനും പുതിയ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുന്നതും യോഗത്തിൽ ചർച്ചയായി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ പ്രചാരണ പരിപാടി സമഗ്രയുടെ 2ാം പതിപ്പ് ഇന്ന് പാലക്കാട് പറളിയിൽ മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്യും. വനിതകൾക്ക് പ്രിയദർശിനി സ്വയം തൊഴിൽ വായ്പ, മുതിർന്ന പൌരന്മാർക്ക് ജീവൻധാര, സീനിയർ സെക്യൂർ വായ്പ എന്നിവയുടെ വിതരണോദ്ഘാടനവും ചടങ്ങിൽ നടത്തും. പാർട്ടി പ്രവർത്തകർക്കെതിരെ പോലീസ് ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുകയാണെന്നാരോപിച്ച് BJP സംസ്ഥാന നേതൃത്വം സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. അക്രമസംഭവങ്ങളിൽ പോലീസ് സ്വീകരിച്ച തെറ്റായ നടപടികൾ DGPയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. കോട്ടയം MC റോഡിൽ കുറുവിലങ്ങാട് ജംഗ്ഷനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം. കോഴ മുതൽ കുറുവിലങ്ങാട് പള്ളിക്കവല വരെ വാഹന ഗതാഗതം ഭാഗികമായി നിരോധിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് പുരുഷ ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെയും പുരുഷ വിഭാഗം ഹോക്കി ഫൈനലിൽ ഇന്ത്യ മലേഷ്യയെയും നേരിടും. സെയിലിംഗിൽ മഹി വർമ്മ, കൈറ്റിയ എന്നിവരും ഇന്ന് ഫൈനലിൽ മത്സരത്തിനിറങ്ങുന്നുണ്ട്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ന്യൂ ചണ്ഡിഗഡിലാണ് മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.

0: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
1: സാറേ, റേഡിയോ കേട്ടോ, സുമേഷിന്റെ കോമഡികൾ ഭയങ്കര കിടിലനാകുന്നുണ്ട്.
2: കേനൽ സാർ അത്ര പോരാ.
1: ഈ ആരാധകരുടെ ഒരു കാര്യം സത്യമേ പറയൂ.
3: അതെങ്ങനെയാ, എന്റെ കോമഡികൾ എനിക്ക് ഇറക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ? അപ്പോഴേക്ക് നീ എന്തെങ്കിലും ഒരു മണ്ടതരം എഴുന്നള്ളിക്കും, പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ നടക്കണം, അപ്പോഴേക്ക് പരിപാടിയും തീരും. ഇതിലും ഭേദം അതിർത്തിയിലേക്ക് പോകുന്നതാ.
1: ഓ, ഒരു വലിയ തമാശക്കാരൻ. സാറിന്റെ തമാശ മറ്റേ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ ഒരാൾ. കഴിക്കാൻ എന്നുണ്ട്? കട്ടിങ്ങും ഷേവിങ്ങും ഓരോന്ന് രണ്ട് പ്ലേറ്റ് വീതം പോരട്ടെ. ഈ മോഡൽ കളിപ്പല്ലേ.
3: നീ കളിയാക്കൊന്നും വേണ്ട, ഈ തമാശ നീ ഇംഗ്ലീഷിലേക്ക് ഒന്ന് ആക്കിക്കേ, അപ്പോഴേ ചിരി വരൂ. എടോ, ഹോട്ടലാണെന്ന് കരുതി ഒരാൾ ബാർബർ ഷോപ്പിൽ എങ്ങനെ കയറും?
1: അത് ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട്. ചിലപ്പോൾ അയാൾ മര്യാദയ്ക്ക് ഉറങ്ങിക്കാണില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ തലേ തേങ്ങ വീണ് കാണും.
3: തേങ്ങ? ഇതൊരു അമേരിക്കൻ ജോക്കാണ്. അവിടെ പണ്ട് സത്രത്തിന് പറയുന്ന പേരാണ് സലൂൺ എന്നത്. SALOON. വഴിയാത്രക്കാർക്ക് അത്യാവശ്യം ഭക്ഷണവും മദ്യവും ഒക്കെ ചിലവ് കുറച്ച് വിളമ്പിയിരുന്ന സ്ഥലം. അവിടെയുള്ള ബാർബർ ഷോപ്പുകളെ വിളിച്ചിരുന്നത് സലോൺ എന്നാണ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, SALON. ഏതോ ഒരു പാവം

0: ഒരു ഓ മിസ് ചെയ്ത് സലൂണെ സലോണായി വായിച്ചു. വാട്ട് ഇസ് ദേർ എന്ന ചോദ്യത്തിന് ഹെയർ കട്ട് എന്ന ഉത്തരം കിട്ടിയപ്പോൾ അത് വല്ല പലഹാരവുമാണെന്ന് വിചാരിച്ച് രണ്ടെണ്ണം ഓർഡർ ചെയ്തു. അല്ലാതെ അങ്ങേരുടെ തലയിൽ തേങ്ങ വീണിട്ടൊന്നുമില്ല.
1: സാർ അമേരിക്കയിലൊക്കെ പോയിട്ടുണ്ടല്ലേ.
0: പൂവ് എങ്ങനെ അറിഞ്ഞു? ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. ഇൻ 1979
1: വേണ്ട വേണ്ട, കഥയൊന്നും വേണ്ട. അമേരിക്കൻ തമാശ ഇത്രയും വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ആരാണ് ബാർബർ ഷോപ്പിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തതെന്ന്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: അതെ, വൈകിട്ട് എന്താ പരിപാടി?
4: അതോ ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
3: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
4: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: പ്രിയപ്പെട്ടവരെ നമസ്കാരം. യുവവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. സംഗീതത്തിൻ്റെ ലോകത്ത് തങ്ങളുടേതായ പെർഫോമൻസ് കൊണ്ട് ആസ്വാദകരുടെ മനം കവർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗീത കൂട്ടായ്മയാണ് ക്യൂൻസ് ഓഫ് കൊച്ചിൻ എന്ന വുമൺസ് മ്യൂസിക് ബാൻഡ്. ഇന്ന് യുവവാണിയിൽ നമ്മോടൊപ്പം ചേരുന്നത് ക്യൂൻസ് ഓഫ് കൊച്ചിൻ്റെ പ്രിയപ്പെട്ട കലാകാരികളാണ്. യുവവാണിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാം. നമുക്ക് ആദ്യം ഇവരൊന്ന് പരിചയപ്പെടാം. ഹലോ,
1: ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അഞ്ജലി, ഞാൻ വരുന്നത് പറവൂരിൽ നിന്നാണ് വരുന്നത്.
2: ഹായ്, നമസ്കാരം, ഞാൻ സിഗ്മ, എൻ്റെ വീട് പറവൂര്.
3: ഹായ്, എൻ്റെ പേര് അശ്വതി, എൻ്റെ വീട് ഇരുമ്പനാണ്.
0: അപ്പോ ക്യൂൻസ് ഓഫ് കൊച്ചിൻ ബാൻഡിൽ എല്ലാവരും എറണാകുളത്തുകാരാണോ? ശരിക്കും എത്ര പേരുണ്ട് ബാൻഡിൽ?
3: ഞങ്ങൾ 5 പേരാണ് ബാൻഡിലുള്ളത്. മെയിൻ ആയിട്ട് നമ്മൾ 3 പേരുമാണ്.
0: 2 പേരെ കുറവുണ്ടല്ലോ.
3: അതെ, 2 പേരുണ്ട്. കൃഷ്ണേന്ദു, ഗ്രേഷ്യ ചേച്ചി. കൃഷ്ണേന്ദു ഇപ്പൊ ഒരു ഷൂട്ടായിട്ട് പോയേക്കുക. പിന്നെ ഗ്രേഷ്യ ചേച്ചി UK പ്രോഗ്രാമിന് വേണ്ടിട്ട് പോയേക്കുക. അപ്പൊ അതുകൊണ്ടാണ് അവർ 2 പേരും ഇല്ലാത്തത്.
0: അത് ശരി. അപ്പോ നിങ്ങൾ 5 പേരുടെ ബാൻഡാണ് ശരിക്കും. അപ്പൊ ഏതാണ് നിങ്ങൾ ആദ്യം ഒന്ന് പെർഫോം ചെയ്യുന്നത്?
1: ഒരു മെലഡി സോങ്ങില് നമുക്ക് തുടങ്ങാം.
0: ഓക്കേ.

0: വൗ, സൂപ്പറായിട്ടുണ്ട്. എല്ലാവരും വളരെ ഭയങ്കര സിങ്കായിട്ട് പാടി. അപ്പോ ഈ ക്യൂൻസ് ഓഫ് കൊച്ചി എന്നുള്ള ഒരു ബാൻഡ് അതെങ്ങനെ ഫോം ചെയ്തു? നിങ്ങള് നേരത്തെ മുതൽ ഫ്രണ്ട്സ് ആയിരുന്നോ?
1: ഞങ്ങളിതുപോലെ ഞങ്ങളുടെ കൂടെ പാടുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റിന്റെ മാരേജിനാണ് നമ്മള് ഈ കുറച്ച് ഫീമെയിൽസ് എല്ലാവരും കൂടി ഒത്ത് ചേർന്ന് നമ്മളവിടെ ഒരു പ്രോഗ്രാം ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ്

ഈ മാരേജിന് ശേഷവും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ഫീമെയിൽ ബാൻഡ് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെയുണ്ടാവും, അങ്ങനെയാണത് ഒരു

0: ഞാൻ അവിടെ വർക്കിംഗ് ആണ്, അതിന്റെ കൂട്ടത്തിൽ തന്നെ പ്രോഗ്രാംസ് ആയിട്ട് മുന്നോട്ട് പോകണം.
1: സിഗ്മ ജോലി ചെയ്യുന്നുണ്ടോ?
2: എന്റെ പ്രൊഫഷൻ ഇതന്നെ,
1: പ്രൊഫഷൻ സിംഗിംഗ് ആണ്.
2: പിന്നെ സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിരുന്നു, ടി ടി സി ആണ് പഠിച്ചത്. അപ്പോ കൂടുതൽ ഇഷ്ടം എനിക്ക് സിംഗിങ് തന്നെയാണ്, അതുകൊണ്ട് ഇതന്നെ.
1: അഞ്ജലി എപ്പോഴും ഒരു ഫുൾ ടൈം സിംഗർ ആണോ?
3: അതെ, ഞാൻ എന്റെ പ്രൊഫഷൻ മെയിൻ സിംഗിങ് തന്നെയാണ്.
1: പാട്ടാണെന്ന് തീരുമാനിച്ചു? എങ്ങനെയുള്ള സ്റ്റേജുകളാണ് നിങ്ങൾ കൂടുതലും പെർഫോം ചെയ്യാറ്?
2: ഞങ്ങൾ കൂടുതൽ സീസൺ ഷോകള്, ഉത്സവം, പെരുന്നാൾ, അങ്ങനെയുള്ള വലിയ ഷോകളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്താണ് ചെയ്യുന്നത്. സെലക്ടീവ് പ്രോഗ്രാമുകളാണ് നമ്മൾ എടുത്ത് ചെയ്യുന്നത്.
1: അപ്പൊ നമുക്ക് നിങ്ങളുടെ ഒരു പെർഫോമൻസിലേക്ക് പോയാലോ.
2: അപ്പൊ ഞങ്ങള് ജാനകിയമ്മ പാടിയിരിക്കുന്ന മഞ്ഞണിക്കുമ്മൽ എന്ന സോങ്ങാണ് പാടുന്നത്.
1: ജാനകിയമ്മയ്ക്ക് ഒരു ട്രിബ്യൂട്ട് ആണ് അല്ലേ?
2: അതെ.
1: ഓക്കേ.

0: വളരെ മനോഹരമായിരുന്നു, കേട്ടിരുന്നു പോയി, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. ഇത് ജെറി അമൽദേവ് സാറിന്റെ പാട്ടാണെന്ന്
1: തോന്നുന്നു
0: അല്ലേ? ജെറി അമൽദേവും ബിച്ചു തിരുമല് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൽ അതിലെ പാട്ടാണ്.
2: ലാൽ സാർ അത് വില്ലനായിട്ട് വന്ന.
0: അതെ അതെ അതെ.
3: പിന്നെ ഈ പാട്ടിനെ പറ്റി പറയുമ്പോ നമ്മൾ ഫേസ്ബുക്കില്
2: 1 മില്യൺ അടിച്ച ഒരു സോങ് കൂടിയാണ്. ജാനകി അമ്മ മരിച്ചതിനു ശേഷം നമ്മൾ
0: ട്രിബ്യൂട്ടായിട്ട് ചെയ്തു.
3: 12 ലക്ഷത്തോളം പേര് നമ്മളുടെ അത് കണ്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ.
0: ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ പാട്ടാണ്.
2: അതുകൊണ്ട് വളരെയധികം സന്തോഷമാണ് പാട്ട്. അത് പാടിയപ്പോ തന്നെ
0: ഞങ്ങൾ വളരെ മനോഹരമായിരുന്നു കേട്ടിരിക്കാൻ, വളരെ സിങ്ക് ആയിട്ട് പാടി. അപ്പൊ നിങ്ങൾ കൂടുതലും മലയാളം സോങ്സ് ആണോ സെലക്ട് ചെയ്ത് പാടുക?
3: എല്ലാ സോങ്സ്,
0: എല്ലാ ഭാഷകളും പാട്ട് പാടും. നമുക്കിനി ബാൻഡിനെ കുറിച്ചൊന്ന് സംസാരിക്കാം. അപ്പോ ഇപ്പൊ ലീഡ് സിംഗേഴ്സിനെ കുറിച്ച് സംസാരിച്ചു, ഇപ്പൊ ഇതിന്റെ ഒരു ഓർക്കസ്ട്ര ടീമിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
3: ബാക്കപ്പ് ചെയ്യാൻ 3 പേര്, 3 ഓർക്കസ്ട്ര ടീം ഉണ്ട് നമുക്ക്. പിന്നെ ചെണ്ട വയലിൻ ഫ്യൂഷനും നമ്മൾ 5 ഫീമെയിൽസും 2 മെയിൽ സിംഗേഴ്സും, അതാണ് നമ്മളെ ടീം എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.
0: അപ്പൊ ഫ്യൂഷനും ചെയ്യും നിങ്ങൾ?
4: ഫ്യൂഷൻ ഒരു വ്യത്യസ്തമാർന്ന ഒരു ഷോയാണ് നമ്മളുടെ ക്യൂൻസ് ഓഫ് കൊച്ചിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചെയ്തതിൽ എല്ലാവർക്കും ഒത്തിരി എന്താണ് ആരാധകർ നമുക്കുണ്ട്. ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്. നമ്മളിടുന്ന കവർ സോങ്ങുകൾ ഒത്തിരി പേര് കാണുന്നുണ്ട്. അതിലൊന്നാണ് ഇപ്പൊ പറഞ്ഞ മഞ്ഞണിക്കൊമ്പിൽ 12 ലക്ഷം പേര് വ്യൂസ് കിട്ടി. അതിന്റെ ഒരു സന്തോഷത്തിലാണ് നമ്മളിപ്പോ.
0: അപ്പോ പലപ്പോഴും ഈ റീൽസിലും മാഷപ്സിലൂടെ ഒക്കെയാണ് കൂടുതൽ ആളുകൾ അറിയാ, നിങ്ങളെ കുറിച്ച് അറിയാ, നിങ്ങളുടെ പാട്ട് കേൾക്കുക, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യാ അല്ലേ?
4: പുറത്തുള്ള ആളുകൾ നമ്മളുടെ പാട്ടുകൾ കേട്ടിട്ട് വിളിക്കാറുണ്ട്. ഒത്തിരി നമ്മുടെ സോങ്ങുകള് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോ പാട്ടുകളൊക്കെ അയച്ചു തന്നിട്ട് ഇത് പാടാമോ, അങ്ങനെയൊക്കെ റിക്വസ്റ്റുകള് നമുക്ക് വരാറുണ്ട്. ഇൻസ്റ്റയിലായാലും ഫേസ്ബുക്കിലായാലും ഞങ്ങളെ സംബന്ധിച്ച് ഒത്തിരി സന്തോഷം.
0: നിങ്ങൾക്കൊരു പ്രോത്സാഹനമാണ്. അപ്പൊ നമുക്ക് ക്യൂൻസ് ഓഫ് കൊച്ചിന്റെ അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ?
2: തീർച്ചയായിട്ടും.

0: ഇത് ONV എഴുതി ഇളയരാജ സംഗീതം ചെയ്തൊരു പാട്ടാണ്, ഒരു പഴയ ഹിറ്റ് സോങ് ആണ്. ഇതൊക്കെ പൊടി തട്ടിയെടുത്ത് പിന്നെയും പിന്നെയും തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നിങ്ങളിങ്ങനെ നിരവധി സ്റ്റേജുകളിൽ പെർഫോം ചെയ്തു, ഒരുപാട് പാട്ടുകൾ പാടി, ഒരുപാട് ആരാധകരെ ഇപ്പൊ തന്നെ
1: ഉണ്ടാക്കിയിട്ടുണ്ടാവും.
0: എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പെർഫോമൻസ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ?
2: ആ ചെയ്യാറുണ്ട്, തീർച്ചയായിട്ടും ചെയ്യാറുണ്ട്. ഞങ്ങൾക്കൊരു 5 സെക്ഷനുകളാണ് വരുന്നത്. അതിലൊന്ന് ഡിവോഷണൽ എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. സെക്കൻഡ് വരുന്നത് ആർമിക്കാർക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഫുൾ യൂണിഫോമിലായിരിക്കും നമ്മള്.
0: ആർമിയുടെ പോലത്തെ യൂണിഫോം ആയിരിക്കും.
2: ഡെഡിക്കേഷൻ സോങ് ഇതുവരെയും ആരും ചെയ്യാത്ത ഒരു പെർഫോമൻസ് ആണ് അത്. ഞങ്ങള് ഫസ്റ്റ് ട്യൂൺസിന്റെ ഷോ ചെയ്യുന്നത് കായംകുളത്തായിരുന്നു. അതുപോലെ ആർമി വാരിയേഴ്സിന്റെ ഒരു ഷോ ആയിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഈ ഷോ തന്നത് രഞ്ജിത്ത് എന്ന് പറഞ്ഞ സാറാണ്. അദ്ദേഹമാണ് ഞങ്ങൾക്ക് പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് വരുന്നത്. രഞ്ജിത്ത് സാറും ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിയുടെ ഹെൽപ്പ് ഒത്തിരി എടുത്തു പറയേണ്ടതാണ് ഞങ്ങളുടെ ഈ ഒരു
0: സ്പെഷ്യൽ പെർഫോമൻസ് ആണ്. അപ്പൊ
2: അതിന്
0: ഒരുപാട് റെസ്പോൺസ് കിട്ടാറുണ്ടോ അതിനെ കുറിച്ച്?
2: കിട്ടാറുണ്ട്.
0: അപ്പൊ നിങ്ങൾ ആർമിക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുമ്പോൾ ഏത് സോങ് ആണ് സെലക്ട് ചെയ്യാറ്?
3: കുറച്ച് സോങ്സ് നമ്മൾ ക്ലബ് ചെയ്തിട്ടാണ് പാടുന്നത്. ദേശഭക്തി ഗാനങ്ങള്, സിനിമ സോങ്സുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കുറച്ച് സോങ്ങുകൾ ക്ലബ് ചെയ്തിട്ടാണ് നമ്മളുടെ ആ സെക്ഷൻ തുടങ്ങുന്നത്. അതിൽ ആ ക്ലബ് ചെയ്തേക്കണതിൽ ഒരെണ്ണം പാടാം.
0: ഓക്കേ.

0: അടിപൊളിയായിരുന്നു, ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആയിരുന്നു. ഒരു സ്പെഷ്യൽ താങ്ക്സ് കൂടി ഉണ്ട് നിങ്ങള് നിങ്ങളുടെ പെർഫോമൻസിൽ ഒരു ആർമി പേഴ്സണൽസിനെ ഒന്ന് ഓർമ്മിച്ചതിൽ.
1: ഇതുകൂടാതെ പിന്നെ ഞങ്ങൾക്ക് വേറൊരു സെക്ഷനും കൂടി ഉണ്ട്, ഒരു വെറൈറ്റി ആണ്, അതും ഗോസ്റ്റ് സെക്ഷൻ.
0: ഓ അത് ശരി.
1: യക്ഷിപ്പാട്ടുകള്, ഒരു നാല് തലമുറയിലെ യക്ഷികളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു സെക്ഷനാണ്. ഞങ്ങളത് ലൈവായിട്ട് ചെയ്തപ്പോ ആളുകൾ ശരിക്കിനൊന്ന് പേടിച്ചൊക്കെയാണ് ഇരുന്നേ.
0: അപ്പൊ പാട്ട് കേൾക്കാൻ വരുന്നവരെ നിങ്ങൾ പേടിപ്പിക്കും. ശരി,
1: പുറത്തുനിന്ന് ഒരു ഇൻട്രോ ഒക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ കണ്ട് ആളുകൾ ഇങ്ങനെ പേടിച്ച് ഇരിക്കണം. പാട്ട് കേൾക്കുന്നു, അതിന്റെ ഇടയിൽ ഡാൻസ്, നമ്മളുടെ ഇതിലെ ഡാൻസ് വരുന്നുണ്ട്, ചെണ്ടവിത്ത്, വയലിൻ, അങ്ങനെ മൊത്തം ഒരു ഒരു അവിയൽ കോംബോ ആ രീതിയിൽ
0: പറയാം.
1: എല്ലാം ഉണ്ട്.
2: പിന്നെ ഈ രക്തരക്ഷസ് എന്ന് പറഞ്ഞൊരു നാടകം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാരും ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ പ്രോഗ്രാം
0: ഇഷ്ടപ്പെടുന്നതാണ്,
2: പേടിക്കുന്നത് പോലെ തന്നെ ഇഷ്ടപ്പെടുന്നു, രണ്ടും ഒരുമിച്ചാണ്. ഞങ്ങളുടെയാണെന്നാണ് ഇപ്പൊ ഒരു പറയുന്നത്, ഞങ്ങള് ഫാൻസ് ഒക്കെ പറയണത് അങ്ങനെയാ.
0: അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, യുവാണി കേട്ടോണ്ടിരിക്കുന്ന ശ്രോതാക്കൾ

0: നമുക്കൊന്ന് പേടിപ്പിച്ചാലോ?
1: ഓക്കേ, ഞങ്ങൾ
0: റെഡിയാണ്.
2: നിരലാ

0: സൂപ്പർ,
1: താങ്ക് യു.
0: എന്തായാലും നിങ്ങൾ ഇങ്ങനെ പെർഫോമൻസിനൊക്കെ പോകുമ്പോൾ ഒരുപാട് പ്രോത്സാഹനം ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മുടെ ഫാമിലിന്ന് ആയിരിക്കണം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കണം.
2: അത് എടുത്തു പറയേണ്ടത് ഫാമിലി തന്നെയാണ്. ഞങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം.
0: ഇപ്പൊ
2: ഹസ്ബൻഡ് ആയാലും ഞങ്ങളുടെ അച്ഛനമ്മമാരായാലും ഒക്കെ കട്ട സപ്പോർട്ടിനുണ്ട്.
3: ഞങ്ങള് രണ്ടുപേരും മാരീഡ് ആണ്. രണ്ടുപേരുടെ ഹസ്ബൻഡ്സ് പോലീസിലാണ്. ഒരേ സ്റ്റേഷനിലും ആയിരുന്നു അവര്, പറവൂരായിരുന്നു അവരൊരുമിച്ച്. ഇനിയിപ്പോ ട്രാൻസ്ഫർ കിട്ടി അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഇനിയിപ്പൊ അവള് മാത്രം അഞ്ജലി കല്യാണം, ബാക്കി രണ്ടുപേരും ഉള്ളതും അവര് മാരീഡ് ആണ്.
2: കൃഷ്ണേന്ദു
3: ആണെങ്കിലും മാരീഡ് ആണ്.
0: അപ്പൊ വീട്ടിലെ സപ്പോർട്ട് വളരെ കാര്യമായിട്ട് തന്നെ ഉണ്ട്,
3: നന്നായിട്ടുണ്ട്.
0: അപ്പൊ നമുക്കൊരു മെലഡി സോങ് കേട്ടല്ലോ ഇനി.
2: ഓക്കേ.

0: പുഴയോരത്തിൽ പൂന്തോണിയെത്തില.
1: അടിപൊളി പാട്ടായിരുന്നു,
2: താങ്ക് യു.
1: ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി. അപ്പൊ ശരിക്കും ഈ ക്യൂൻസ് ഓഫ് കൊച്ചി എന്നുള്ള ഒരു പേര് എങ്ങനെ വന്നു? ആരാണ് ഇത് സെലക്ട് ചെയ്തത്?
2: പേര് സെലക്ട് ചെയ്തത് അഞ്ജലിയാണ്. നമ്മളിങ്ങനെ പാട്ടുകളൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്ത് നമുക്കൊരു പേരിടണ്ടേ എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്നാണല്ലോ നമ്മൾ എല്ലാ സിംഗേഴ്സും ഉള്ളത്, പിന്നെ 5 ഫീമെയിൽസും ആണ് അതിലുള്ളത്. അപ്പോ ഫീമെയിൽസ് എന്ന് പറയുമ്പോൾ ക്യൂൻസ് എന്നുള്ള രീതി വന്നപ്പോഴത്തേക്കും അന്ന് കൊച്ചിയിൽ നിന്നുള്ള ക്യൂൻസ് എന്നുള്ള പേരാക്കി. അപ്പൊ പലത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് ലാസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും ക്യൂൻസ് ഓഫ് കൊച്ചി എന്നുള്ള പേര് അവള് പറഞ്ഞപ്പോ
3: കൊച്ചി മ്യൂസിക് ബാൻഡ് അങ്ങനെ ഫുള്ള് ഇതിലേക്ക് വന്നു.
2: അങ്ങനെയാണ് ക്യൂൻസ് ഓഫ് കൊച്ചി എന്നുള്ള പേര് വന്നത്.
1: ഓക്കെ, എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെയിമാണ്,
2: എല്ലാവരും പറയാറുണ്ട്.
1: അപ്പോ ഇതുവരെയുള്ള എല്ലാ പാട്ടുകളും, നിങ്ങൾ പാടിയ എല്ലാ പാട്ടുകളും വളരെ എൻജോയ് ചെയ്തു, ശ്രോതാക്കളും വളരെ ഭംഗിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അപ്പോ നിങ്ങളുടെ ഈ സംഗീത കൂട്ടായ്മയും അതിന് അതിരുകളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഒരുപാട് വലിയ സ്റ്റേജുകളൊക്കെ ഇനി ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടട്ടെ, ഒരുപാട് നല്ല പാട്ടുകളൊക്കെ പാടാൻ പറ്റട്ടെ. എല്ലാവിധ ആശംസകളും എല്ലാവിധ നന്മകളും നേരുന്നു.
2: ഞങ്ങൾ ആകാശവാണിയിലേക്ക് ക്ഷണിച്ചതിന് വളരെ നന്ദി. താങ്ക് യു.
3: താങ്ക് യു സോ മച്ച്.
4: താങ്ക് യു.
5: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ക്യൂൻസ് ഓഫ് കൊച്ചിൻ എന്ന വുമൻസ് മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച ഗാനങ്ങൾ. നിർവഹണം റിയ. സഹകരണം അരുൺ സി പ്രകാശ്.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:40 സ്പൈൻ ഫൗണ്ടേഷൻ FM ഹെൽത്ത് ലൈൻ, നടുവിന്റെ ആരോഗ്യവും വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം. ഒൻപത് മണിക്ക് സാഹിത്യ സുരഭി, 9:30 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 നേർവഴി, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീത ലഹരി, 11 ആകാശവാണി FM വാർത്തകൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, ഉച്ചയ്ക്ക് 1 ഫോൺ ഔട്ട് ഗാനോത്സവം, 2 ആകാശവാണി FM വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 3 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. അഞ്ചു മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:50 കിസാൻ വാണി, 7:20 വിപണി, 7:35 മുതൽ 9 FM ഈവനിംഗ് സമകാലികം സൂപ്പർ എൽനിനോ, 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച, 8:05 FM ഹെൽത്ത് ലൈൻ, ഓട്ടിസം ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയട്രീഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി അഭിമുഖം, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിത മലയാളം. ഒൻപത് 15 നാടക ഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10 ദേശീയ സംഗീത പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇനി ഇന്നത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു: ക്രിക്കറ്റിലെ പല ലോക കിരീടങ്ങളും നേടിയിട്ടുള്ള ഭാരതം ദേശീയ കായിക വിനോദമായ ഹോക്കിയിലെ ലോകകപ്പ് ഒരിക്കലേ കരസ്ഥമാക്കിയിട്ടുള്ളൂ, എന്നായിരുന്നു, ആരായിരുന്നു നായകൻ? ഇതിൻ്റെ ഉത്തരം: 1975 കോലാലംപൂരിൽ നടന്ന ലോകകപ്പിലാണ് ഭാരതം ചാമ്പ്യന്മാരായത്. നായകൻ അജിത് പാൽ സിംഗ് ഫൈനലിൽ പാകിസ്ഥാനെ 2-1 പരാജയപ്പെടുത്തി.

ചിന്താശകലം. മത്സരത്തിന് മുൻപുള്ള തയ്യാറെടുപ്പിൽ വീഴ്ച വരുത്തിയാൽ അത് പരാജയത്തിനായുള്ള തയ്യാറെടുപ്പാണ്. മ്യൂണിക് ഒളിമ്പിക്സിൽ 7 സ്വർണം നേടിയ അമേരിക്കൻ നീന്തൽ താരം മാർക്ക് സ്പിറ്റ്സ്. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്താശകലത്തോടെ ഇന്നത്തെ എഫ് എം ഡയറി പൂർണ്ണമാവുന്നു. വിവിധ ഇനങ്ങളുമായി എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55 ആകാശവാണി കൊച്ചി FM 102.3. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8:30:38. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. പ്രേം പൂജാരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ചിത്ര എന്നിവർ പാടിയ ഗാനം ആദ്യം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഉത്തം സിംഗ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ. സമയം 8 കഴിഞ്ഞ് 40:10.
1: എഫ് എം സ്പൈൻ ഹെൽപ്പ് ലൈൻ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ കേരള സ്പൈൻ ഫൗണ്ടേഷൻ.
1: നട്ടെല്ലും സുഷുമ്നാ നാഡിയും അതിനോട് ചേർന്നുള്ള നാഡീ ഞരമ്പുകൾക്കുണ്ടാകുന്ന അസുഖങ്ങളെപ്പറ്റിയും നൂതന ചികിത്സാ രീതികളെപ്പറ്റിയും സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശത്തിനുമായി സമീപിക്കൂ
2: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ കേരള സ്പൈൻ ഫൗണ്ടേഷൻ @gmail.com. വാട്സ്ആപ്പ് നമ്പർ 9895530110.
3: കേരള സ്പൈൻ ഫൗണ്ടേഷൻ FM സ്പൈൻ ഹെൽപ്പ് ലൈനിലേക്ക് സ്വാഗതം.
1: നടുവേദന, കഴുത്തുവേദന, കൈകാൽ മരവിപ്പ്, ഡിസ്ക് പ്രൊലാപ്സ്, കണ്ണിയകലച്ച, വളവ്, കൂന് എന്നിവയ്ക്കുള്ള സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും
2: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ കേരള സ്പൈൻ ഫൗണ്ടേഷൻ @gmail.com. വാട്സ്ആപ്പ് നമ്പർ 9895530110.
4: നട്ടെല്ലിന്റെ ആരോഗ്യവും വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലേക്ഷോർ ഹോസ്പിറ്റലിലെ സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി അഭിമുഖം.
5: ഇന്ന് FM സ്പൈൻ ഹെൽപ്പ് ലൈൻ ചർച്ച ചെയ്യുന്നത് നട്ടെല്ലിന്റെ ആരോഗ്യത്തെക്കുറിച്ചും എങ്ങനെ അത് സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചുമാണ്. ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ നട്ടെല്ലിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അവബോധം ഉണ്ടാക്കാനുള്ള മാസം കൂടിയാണല്ലോ, വേൾഡ് സ്പൈൻ ഡേ വരികയാണ്.
6: അതെ,
5: അപ്പോൾ ഈ വർഷത്തെ നട്ടെല്ല് ദിനത്തിന്റെ സന്ദേശം എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രാധാന്യമാകുന്നത്, എന്താണ് ശരിക്ക് വേൾഡ് സ്പൈൻ ഡേ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്?
6: അതെ, എല്ലാ വർഷവും ഒക്ടോബർ 16-ാം തീയതിയാണ് ഒരു ലോക സ്പൈൻ ദിനാചരണം നടത്തുന്നത്. അപ്പോൾ ഓരോ വർഷം ഓരോ തീം കാണും. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഹെൽത്തി സ്പൈൻ ഫോർ ലൈഫ് എന്നാണ്. ജീവിതകാലം മുഴുവൻ എങ്ങനെ നമ്മുടെ നട്ടെല്ലിൻ്റെ ആരോഗ്യം നിലനിർത്താം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് പൊതുജനങ്ങളിൽ അതിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കാം, നമുക്ക് ഒരു മാസമോ ഒരു വർഷമോ അല്ല, നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ നട്ടെല്ലിൻ്റെ ആരോഗ്യം എങ്ങനെ നന്നായിട്ട് ശ്രദ്ധിച്ചു കൊണ്ട് പോകാം എന്നുള്ളതാണ് ഈ വർഷത്തെ നമ്മുടെ ഒരു തീം വന്നിരിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 2020 സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുമ്പോൾ ഏകദേശം 60 കോടി ജനങ്ങൾക്ക് നടുവേദനയായിട്ട് ബന്ധപ്പെട്ട് ചികിത്സ തേടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ വർഷവും കൂടാനാണ് സാധ്യത. ഇപ്പോൾ 2050 ഇത് 85 കോടി വരെ ആകാമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നല്ല കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ശ്രദ്ധ നടുവിന് കൊടുത്താൽ, നട്ടലിൻ്റെ ആരോഗ്യത്തിന് കൊടുത്താൽ നമുക്ക് പലതും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പ്രശ്നം ഗുരുതരമാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വളരെ നേരത്തെ തന്നെ കണ്ടെത്തി ചികിത്സിച്ചാൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം വേദനാരഹിതമായിട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
5: ആരോഗ്യത്തിനായി വ്യായാമം ചെയ്യുന്നത് നല്ലതാണെന്ന് നാം പറയാറുണ്ട്. പ്രത്യേകിച്ച് ഈ ബോഡി പെയിൻ, ശാരീരിക വേദനകളിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വരുവാൻ എന്നും ദിവസം കുറച്ച് നേരം നടക്കുക, വ്യായാമം ചെയ്യുക എന്നൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ വ്യായാമം ചെയ്യുന്നവരും നടുവേദനയുമായിട്ട് പരാതിയായി വരാറുണ്ടല്ലോ, എന്തുകൊണ്ടാണ്? വ്യായാമം ചെയ്യുന്നതും നടുവേദനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
6: അങ്ങനെ വരാറുണ്ട് ആൾക്കാർ. കാരണം നമ്മുടെ ചെറുപ്പക്കാരെല്ലാം ഇപ്പം വളരെ ആക്റ്റീവായിട്ട് ജിംനേഷ്യത്തിലും സ്പോർട്സിലും ഒക്കെ എൻഗേജ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ചിലർ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അവർ തെറ്റായ രീതിയിൽ പല കാര്യങ്ങളും ചെയ്താൽ നടുവേദനയായിട്ട് വരും. ഇപ്പോൾ ജിംനേഷ്യത്തിൽ പോകുന്ന ഒരുപാട് ആൾക്കാരിൽ കുറച്ച് പേർക്ക് അവർ ശരിയായ ടെക്നിക്ക് ഉപയോഗിക്കാതെ അവർ എക്സസൈസ് ചെയ്യുമ്പോൾ, വാമപ്പ് ഇല്ലാതെ എക്സസൈസ് ചെയ്യുമ്പോൾ മസിലിന് ഇഞ്ചുറി പറ്റി വരാറുണ്ട്. മസിലിന് മാത്രമല്ല ഡിസ്കിനും ഇഞ്ചുറി പറ്റി വരാറുണ്ട്. അപ്പോൾ വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവർ ചിലർ ഓവറായിട്ട് അവർ ഇൻസ്ട്രക്ടറുടെ നിർദ്ദേശമില്ലാതെ, ട്രെയിനറിൻ്റെ നിർദ്ദേശമില്ലാതെ സ്വന്തം രീതിയിൽ അവർ ചെയ്യുമ്പോൾ ഇങ്ങനെ പരിക്കുകൾ വരാറുണ്ട്. കൂടാതെ അടുത്തിടയ്ക്ക് ഒരു ഇൻസ്ട്രക്ടർ തന്നെ എൻ്റെ അടുത്ത് വന്നു. കാരണം ജിമ്മിൽ ട്രെയിനിങ് കൊടുക്കുന്ന ആൾ തന്നെ നടുവേദനയായിട്ട് വന്നു. കാരണം ഈ ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും തെറ്റായ രീതിയിൽ ചെയ്യുമ്പോൾ അത് വെയിറ്റ് അവരുടെ കയ്യിൽ നിന്ന് വഴുതി വീഴാനും അവർ മൊത്തത്തിൽ വീണ് അവർക്ക് ഇഞ്ചുറി പറ്റാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഇൻസ്ട്രക്ടേഴ്സാണ് പോയി അവരെ താങ്ങുന്നതും, പെട്ടെന്ന് വീഴുന്ന വെയിറ്റ് താങ്ങുന്നത്. അപ്പോൾ ഇവർ അത് അവിചാരിതമായി സംഭവിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് പോയത് വെയിറ്റ് എടുക്കേണ്ടി വരുന്നുണ്ട്, ആ വീഴുന്ന ആളിനെ ഉൾപ്പം ഉള്ള വെയിറ്റ്. അപ്പോൾ അത് അവരുടെ നടുവിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ വ്യായാമം ചെയ്യുന്നവർക്ക് മാത്രമല്ല അവരുടെ പരിശീലകർക്ക് കൂടി നടുവിന് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് തെറ്റായ രീതിയിൽ നമ്മൾ ചെയ്താൽ. അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഇത്രയും പരിക്കുകൾ ഒഴിവാക്കാൻ പറ്റും.

0: ശരിക്കും ഈ വ്യായാമത്തിനിടെ നട്ടലിന് പരിക്ക് പറ്റുന്നത് പ്രധാനമായി എന്തുകൊണ്ടാണ്? ഇങ്ങനെ ശ്രദ്ധിക്കാതെ അതല്ലെങ്കിൽ ഓവർ വെയിറ്റ് പെട്ടെന്ന് എടുക്കുമ്പോൾ ജെർക്ക് വന്നു എന്നൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്.
1: അതെ അതെ.
0: എന്താണ് ശരിക്കും സംഭവം? ഡിസ്ക് അങ്ങ് തെന്നി മാറുകയാണോ?
1: ഒരു ഒരു എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം അല്ലെങ്കിൽ ജിംനേഷ്യത്തിൽ പോയി തുടങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഒരു ഓർഡറിൽ ചെയ്താൽ മാത്രമേ നമ്മുടെ നടുവിന് പരിക്ക് പറ്റാതെ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആദ്യം നമ്മളൊന്ന് വാമപ്പ് ചെയ്യണം. നമ്മുടെ ശരീരം ഒന്ന് പെട്ടെന്ന് ഒന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ട് ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ വ്യായാമം ചെയ്ത് ശരീരത്തിനെ വാമപ്പ് ചെയ്യണം. അപ്പം നമ്മുടെ രക്തം ബ്ലഡ് സർക്കുലേഷൻ കൂടും, പേശികളുടെ കാര്യക്ഷമത കൂടും, അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. വാമപ്പ് ഇല്ലാതെ പെട്ടെന്ന് ഓടിച്ചെന്ന് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സാധാരണ കണ്ടുവരുന്നത്. പിന്നെ നമ്മുടെ തെറ്റായ രീതി, ഇപ്പം നമ്മൾ പറയും ഒരു സ്പോർട്സ് പേഴ്സൺ അയാൾ നല്ല മികച്ച ഫോമിലാണെന്ന് പറയും, അയാളുടെ കാര്യക്ഷമത, അയാളുടെ ബോഡി നല്ല ഫിറ്റാണെന്ന് നമ്മളറിയും, നല്ല ഫോമിലാണ് അദ്ദേഹം പെർഫോം ചെയ്യുന്നത്. അപ്പം നമുക്കൊരു വയ്യായിക അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് അത്ര ഒരു ശരീരം അത്ര അന്നത്തെ ദിവസം അത്ര നമുക്കൊരു നോട്ട് ഫീലിംഗ് വെൽ, എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ പോയി വളരെ ഹെവി ആയിട്ടൊന്നും ചെയ്യാതിരിക്കുക. നമ്മുടെ ഫോം അന്ന് ശരിയല്ല, നമ്മുടെ ശരീരം മൊത്തത്തിൽ അന്ന് ശരിയല്ല. ചിലപ്പോൾ നമുക്ക് ജലദോഷമോ ചെറിയ പനിയോ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളിലും അല്ലെങ്കിൽ തലേ ദിവസം ഒരു ഹെക്ടിക് വർക്ക് ചെയ്ത് ശരീരം കുറച്ച് ക്ഷീണിച്ച അവസ്ഥയിലാണെങ്കിലും നമ്മൾ ഉടനെ പോയി അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഓവറായിട്ട് ചെയ്യാതിരിക്കുക. പിന്നെ കൂടാതെ നമ്മൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യായാമത്തിന് ഉപരിയായിട്ട് കുറച്ച് എക്സ്ട്രാ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 50 കിലോ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് അതൊരു 60 കിലോ ആക്കാൻ പോകുന്നു. അപ്പോൾ നമുക്കൊരു 10% മാത്രമേ ഒറ്റയടി കൂട്ടാൻ പാടുള്ളൂ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ. ഒരു 50 കിലോ എടുക്കുന്ന ആൾക്ക് മേ ബി അതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 55% വലിയ പരിക്കുകൾ കൂടാതെ എടുക്കാൻ പറ്റും. പക്ഷേ പെട്ടെന്ന് അത് 60-70 ഒക്കെ ആക്കുമ്പോൾ ശരീരത്തിന് താങ്ങുന്നതിലധികം, അതായത് മസിൽസിന് താങ്ങുന്നതിലധികം ഒരു ആഘാതം വന്നിട്ട് നമുക്ക് ഇഞ്ചുറി പറ്റാം. പിന്നെ കൂടാതെ നമ്മൾ ഒരു റെപ്പറ്റീഷൻസ് കുറേ തവണ ചെയ്യുന്ന കുറച്ച് എക്സസൈസ് കാണുമായിരിക്കും, ഇത് 25-30 തവണ. അപ്പോൾ ഇന്നും നമുക്ക് അത്ര ചെയ്യണമെന്ന് വാശിയോടെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അന്ന് നമുക്ക് 20 ചെയ്യുമ്പോൾ കൂടുതൽ ചെയ്യാനുള്ള അന്ന് പറ്റത്തില്ലായിരിക്കും, ക്ഷീണം വരും. എന്നാലും നമ്മളൊരു വാശിക്ക് അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്തേ പറ്റൂ എന്ന് കരുതി ചെയ്യുമ്പോൾ മസിൽസ് ഓൾറെഡി കുറച്ച് ക്ഷീണിച്ച് കഴിഞ്ഞു. അപ്പോൾ അത് ഓവറായിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതുകൊണ്ടുള്ള പെയിനും ക്രാംസും ഒക്കെ വരാം. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഇത്തരം പരിക്കുകൾ ഒഴിവാക്കാൻ പറ്റും.
0: ഇത് ഒരുപക്ഷെ ഒരു ദിവസത്തെ ഒരു തെറ്റായ പ്രവർത്തനം കൊണ്ടായിരിക്കുമോ അതോ സ്ഥിരമായി ചെയ്തു വരുന്ന അവർ അനുവർത്തിക്കുന്ന തെറ്റായ ശീലങ്ങൾ കൊണ്ടായിരിക്കുമോ? കാരണം തേയ്മാനമൊക്കെ പറയുന്ന പോലെ ഒരുപാട് നാളത്തെ ഈ തെറ്റായ പ്രവർത്തനം കൊണ്ടായിരിക്കുമോ ഈ നടുവേദന വരുന്നത്, അതോ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണോ?
1: രണ്ട് രീതിയിലും വരാം. അതായത് നമ്മൾ വ്യായാമത്തെ പറ്റി സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ അബ്നോർമൽ ആയിട്ട് ചെയ്താൽ വരാം. അതേസമയം നമ്മൾ വ്യായാമം ഒന്നും ചെയ്യാതെ തന്നെ ചില കാര്യങ്ങൾ നമ്മൾ തെറ്റായ രീതിയിൽ മാസങ്ങളോളം വർഷങ്ങളോളം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ നടുവിന് ആഘാതം വന്നിട്ട് പ്രശ്നം വരാം. അപ്പം നമ്മളൊരു കയറ് പോലെയാണ് നമ്മുടെ മസിൽസ്, ഒരുപാട് ഫൈബേഴ്സ് ചേർന്നിട്ടാണ് മസിൽസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കയറിന് പിരി പൊട്ടുന്നത് പോലെ മസിൽസിനും ഇഞ്ചുറി പറ്റാം. അപ്പോൾ ഇത് രണ്ട് രീതിയിലും വരാം. അപ്പോൾ എസ്പെഷ്യലി വ്യായാമം ചെയ്യുമ്പോൾ അവർ പല പല പോസ്റ്റേഴ്സും പല പല കാര്യങ്ങളുണ്ട്, ലൈക്ക് വെയിറ്റ് വലിക്കുക, ഫ്ലോറിൽ തന്നെ കിടക്കുന്ന വെയിറ്റ്സ് വലിക്കുക, പിന്നെ സ്വിങ് എക്സസൈസ് ഇങ്ങനെ റോ ചെയ്യുന്ന പോലെ ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇപ്പോൾ ജിംനേഷ്യങ്ങളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ മസിൽസിന് ഇഞ്ചുറി പറ്റാം, ഡിസ്കിന് ആവരണം പൊട്ടി അകത്തുള്ള പൾപ്പ് പുറത്ത് ചാടാം, അങ്ങനെ ചിലർ പറയുന്ന ശബ്ദം കേട്ടു അല്ലെങ്കിൽ ഒരു ക്രാക്ക് കേട്ടു, നടു വെട്ടി പിടിച്ചു, പല രീതിയിൽ പറയാം. അങ്ങനെ വളരെ സിവിയർ പെയിൻ ആയിട്ട് വീൽ ചെയറിലൊക്കെ വരുന്ന ആൾക്കാരൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന്റെ ഘടനയും നമ്മുടെ ശരീരത്തിന്റെ കപ്പാസിറ്റിയും അനുസരിച്ച് വേണം ഇതെല്ലാം നമ്മൾ ചെയ്യാൻ.
0: ഈ ജിമ്മിൽ പോകുന്ന ഒരു ചിലപ്പോൾ ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ബെൽറ്റ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്, അത് നല്ലതാണോ? അതുപോലെ ഈ സ്ക്വാട്ട് പോലെ നമുക്ക് ഹിപ്പിലേക്ക് കൂടുതൽ പ്രഷർ കൊടുക്കുന്ന ചില വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അത് നടുവിനെ നമ്മുടെ ബലപ്പെടുത്തുകയാണോ അതോ ക്ഷീണിപ്പിക്കുകയാണോ ചെയ്യുന്നത് ശരിക്കും?
1: അതെ, നമ്മളിപ്പോൾ ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ട് അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ഒരുപാട് എക്സസൈസ് ജിമ്മിലുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ടി വിയിലെ കാണാറുണ്ടല്ലോ, നമ്മൾ ഏഷ്യാഡിലും അല്ലെങ്കിൽ ഒളിമ്പിക്സിലും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നടു നിവർത്തിയാണ് ഇരിക്കുന്നത്, നടു നിവർത്തി തല നേരെ നോക്കിയാണ് അവർ വെയിറ്റ് എടുത്ത് പൊക്കുന്നത്. നടു നമ്മൾ ആ സമയം വളയാൻ പാടില്ല, നടു വളഞ്ഞാൽ അബ്നോർമൽ ആയിട്ടുള്ള ഫോഴ്സ് വന്നിട്ട് ഡിസ്കിലോട്ട് കൂടുതൽ പ്രഷർ വരും, അപ്പോൾ ഡിസ്കിന് ഡാമേജ് വരാൻ പറ്റും. അപ്പോൾ നടു നിവർത്തി ഹിപ്പ് ബെൻഡ് ചെയ്തിട്ട് തല നേരെ വെച്ചിട്ടാണ്, കഴുത്ത് നേരെ വെച്ചിട്ടാണ് ഇവർ വെയിറ്റ് എടുക്കുന്നത്. അപ്പോൾ നടു വളയാതിരിക്കും തോറും നമുക്ക് നടുവിലുള്ള ആഘാതം കുറയും. അപ്പം കോർ മസിൽസ് എന്ന് പറയും, നടുവിനെ താങ്ങി നിർത്തുന്ന നടുവിന് ചുറ്റും ഇടുപ്പിലും തുടയിലും ഒക്കെ ഉള്ള മസിൽസിൻ്റെ ബലം കാരണം ഡിസ്കിലോട്ടുള്ള ഫോഴ്സ് വളരെ കുറയുകയും ബാക്കി മസിൽസിലോട്ട് സ്പ്രെഡ് ചെയ്ത് പോവുകയും ചെയ്യും. അതാണ് ശരിയായ രീതിയിൽ ചെയ്യാനുള്ളത്. സാധാരണ വെയിറ്റ് പൊക്കുന്ന ഒരു ജിമ്മിൽ പോകുന്ന ഒരാൾക്ക് ബെൽറ്റ് നിർദ്ദേശിക്കുന്നില്ല. സാധാരണ നമ്മൾ ബെൽറ്റ് ഉപയോഗിച്ചാൽ അത് നമ്മുടെ ഈ മസിൽസിനെ ബൈപ്പാസ് ചെയ്യാണ്, അല്ലെങ്കിൽ മസിൽസിൻ്റെ പേശികളുടെ കാര്യക്ഷമത കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് റെഗുലറായിട്ട് സാധാരണ പോകുന്ന ഒരാൾക്ക് സാധാരണ ഇൻസ്ട്രക്ടേഴ്സ് ബെൽറ്റ് കൊടുക്കാറില്ല. പക്ഷേ വളരെ ഒരു മത്സരങ്ങൾക്കൊക്കെ പോകുന്ന ലെവലിലുള്ള അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ട് ആൾക്കാർക്ക് മാത്രമേ വളരെ കുറച്ച് നേരം ആ വെയിറ്റ് എടുക്കുന്ന സമയത്ത് മാത്രം ഒരു ബെൽറ്റ് കൊടുക്കാറുള്ളൂ. അപ്പോൾ പൊതുവേ ചെയ്യുന്ന സമയത്ത് ബെൽറ്റ് ഉപയോഗിക്കാറില്ല.
0: ബെൽറ്റ് ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മുടെ നടുവിനെ ബലപ്പെടുത്തുമോ അതോ ബെൽറ്റ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല, കുറച്ച് നേരത്തേക്ക് മാത്രം ഉപയോഗിച്ചാൽ മതിയോ?
1: സാധാരണ ഒരാൾക്ക് ബെൽറ്റ് അതിൻ്റെ ആവശ്യമില്ല, കാരണം ബെൽറ്റ്

0: ഉപയോഗിച്ച് മസിൽസിൻ്റെ സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തെ അത് പ്രതികൂലമായി ബാധിക്കും. ബെൽറ്റ് അത് കുറച്ച് ഏറ്റെടുക്കും. അപ്പോൾ മസിൽസ് കാലക്രമേണ അതിൻ്റെ ഫംഗ്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് ബെൽറ്റ് ആവശ്യമില്ല.
1: ഇതുപോലെ ഡാൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും കൗമാരപ്രായത്തിൽ ഇപ്പോൾ കഥകളിയൊക്കെ പഠിക്കുകയാണെങ്കിൽ അവർക്ക് ഫ്ലെക്സിബിലിറ്റി വരാനാണെന്ന് പറഞ്ഞാൽ അവർ ചവിട്ടി ഒഴിക്കുക, അവർക്ക് കുറച്ചുകൂടി ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടി ഒഴിച്ചിൽ ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇതെല്ലാം നമ്മുടെ നട്ടലിനെ അപകടപ്പെടുത്തുമോ, അതല്ലെങ്കിൽ ഇത് നട്ടലിൻ്റെ ആരോഗ്യത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുക?
0: ഡാൻസ് പഠിക്കുന്നത് കുട്ടികളിൽ അപ്പോൾ ചില മൂവ്മെൻറ്റ്സ് നടു ബാക്കിലോട്ട് വളയുന്ന മൂവ്മെൻറ്റ്സ് വരാറുണ്ട്. അപ്പോൾ ചില കുട്ടികളിൽ നമ്മുടെ അവസാനത്തെ രണ്ട് കണ്ണുകളിൽ അത് ഡെവലപ്പിംഗ് സ്റ്റേജാണ്. നമ്മുടെ അസ്ഥി വളർന്നുകൊണ്ട് ചേർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അവർക്ക് ഒരു സ്വാഭാവികമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ചിലപ്പോൾ കാണും, അല്ലെങ്കിൽ ഗ്യാപ്പ് വരാൻ സാധ്യതയുള്ള കുട്ടികളാണ്. അപ്പം അങ്ങനെ ഒരുപാട് സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിലൊരു ക്രാക്ക് ഉണ്ടാകും. അത് നമ്മൾ സ്പോണ്ടൈലോ ലൈസിസ് എന്ന് പറയും. പിന്നെ അത് കണ്ണി അകൽച്ചയായിട്ട് രൂപാന്തരപ്പെടാം, അതിന് സ്പോണ്ടൈലോ ലിസ്റ്റസ് എന്ന് പറയും. അപ്പോൾ കൗമാരക്കാരിലായ കുട്ടികളിൽ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു സ്ട്രെസ് ഫ്രാക്ചർ എന്ന് പറയും. അതൊരു പ്രഷർ കൊണ്ടിട്ട് ഉണ്ടാകുന്ന ഒരു ഫ്രാക്ചറാണ്. അത് ഡാൻസ് തന്നെ വേണമെന്നില്ല, സ്പോർട്സ് ആവാം, അല്ലെങ്കിൽ ബാക്കിലോട്ട് വളയുന്ന എന്ത് പ്രവൃത്തി ചെയ്താലും ചിലപ്പോൾ അവർക്ക് വരാം. അപ്പം ഒരു പെട്ടെന്നൊരു വേദനയായിട്ടായിരിക്കും അവർ വരുന്നത്. അപ്പോൾ ഇത് വളരെ സ്ലോ ആയിട്ട് റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുന്ന കുട്ടികളിൽ വരാറില്ല. പക്ഷേ കുറച്ച് കുട്ടികളിൽ ഒരുപാട് ബാക്കിലോട്ട് ബെൻഡ് ചെയ്തിട്ടുള്ള സ്ട്രെസ്സ് വരുമ്പോൾ ആ കണ്ണികളിൽ സ്ട്രെസ് ഫ്രാക്ചർ ഉണ്ടായിട്ട് വരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച വാമപ്പ് പോലെയുള്ള കാര്യങ്ങൾ ഡാൻസിനും ബാധകമാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യാതെ അങ്ങനെ ചെയ്താൽ വരാം. പിന്നെ അമിതമായിട്ട് ഒരുപാട് ഓവറായിട്ട് ചില മത്സരങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്താലും മസിൽസ് ക്ഷീണിക്കും, അതിനെ തുടർന്ന് ഉള്ള വേദന വരാം. അപ്പോൾ ഒരു കുട്ടിയുടെ ആരോഗ്യത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം ആ ട്രെയിനിങ് പ്ലാൻ ചെയ്യേണ്ടത്. അമിതമായിട്ട് ചെയ്താൽ കുട്ടികൾക്ക് നടുവിന് പ്രശ്നം വരാം.
1: ഇപ്പോൾ ഡോക്ടർ പറയേണ്ട ഈ സ്പോർട്സ് ഇനങ്ങളെ കുറിച്ച്, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ, ഫുട്ബോൾ, അതല്ലെങ്കിൽ യോഗ, ഇതെല്ലാം ചെയ്യുന്നത് നടുവിനെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? അപ്പോൾ സ്ഥിരമായി കളിക്കുന്നില്ല, വീക്കിലി വൺസ് വാരാന്ത്യത്തിൽ മാത്രം കളിക്കുന്നവരുണ്ട്, അവർക്കെല്ലാം ശരിക്കും ഇതൊരു സഹായകമാവുമോ, അതോ നടുവിന് പരിക്ക് പറ്റാനുള്ള സാധ്യത, അതല്ലെങ്കിൽ നടുവിന് ക്ഷീണം വരാനുള്ള, ബലക്ഷയം വരാനുള്ള സാധ്യത കൂടുതലാണോ?
0: അതെ, നമ്മൾ ഈ വാരാന്ത്യത്തിൽ കളിക്കുന്ന ഒരു വീക്കെൻഡ് വാരിയേഴ്സ് എന്ന് പറയും. അത് പെട്ടെന്ന് ശനി ഞായർ പോയിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരാഴ്ച ചെയ്യാത്തതിൻ്റെ ഒരു ഇത് മാറ്റാൻ വേണ്ടി ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അവർ പലപ്പോഴും പ്രോപ്പർലി ഫിറ്റ് ആയിരിക്കില്ല, അവരുടെ ശരീരം കാര്യക്ഷമത കാണില്ല, അല്ലെങ്കിൽ കായികക്ഷമതയും കാണില്ല. ലൈറ്റായിട്ട് ലഘുവായിട്ട് കളിക്കുന്നതുകൊണ്ട് നല്ലത് തന്നെയാണ്, പക്ഷേ കൂടുതൽ അഗ്രസീവായിട്ട് കളിക്കുമ്പോഴാണ് ഇത്തരം വേദനകളും നീർക്കെട്ടും വരുന്നത്. അപ്പോൾ പൊതുവേ ക്രിക്കറ്റൊക്കെ വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു സ്പോർട്സാണ്. എക്സ്പെഷ്യലി ബൗളിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ബൗളേഴ്സിനെയൊക്കെ നമ്മൾ സ്ലോ മോഷനിൽ കാണുമ്പോൾ അറിയാം, ഓടി വന്നിട്ട് നടു ബാക്കിലോട്ട് വളഞ്ഞ് ഉയരത്തിൽ ചാടി ഹൈ സ്പീഡിൽ ലാൻഡ് ചെയ്തിട്ടാണ് പിന്നെ മുമ്പിലോട്ട് വളയാണ്. അപ്പോൾ ഒരുപാട് ഫോഴ്സ് നമ്മുടെ നട്ടലിലും തുടയിലും ഹിപ്പിലും ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ മസിൽസും ബോണും അത്രയും നല്ല സ്ട്രോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ ഇഞ്ചുറി വരാതെ പോകാം. പക്ഷെ മിക്ക കളിക്കാരിലും എത്രയും ഫിറ്റാണെങ്കിൽ പോലും അവർക്ക് മിക്കപ്പോഴും നമ്മൾ ന്യൂസിലൊക്കെ വായിക്കാറുണ്ട് പരിക്ക് പറ്റി റെസ്റ്റിലാണ് ആ കളി മിസ്സാകുന്നു എന്നൊക്കെ. അപ്പം അത് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ളതാണ്. ഈ ഇത്രയും പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാതെ ചെയ്താൽ പലർക്കും നടുവിന് വേദന വരാം. ഈവൻ സ്പോർട്സ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തന്നെ നമ്മുടെ അടുത്ത് ബാക്ക് പെയിൻ ആയിട്ട് വരാറുണ്ട്. കാരണം അവർ ചിലപ്പോൾ അഗ്രസീവായിട്ട് അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ട്രെയിനിങ് ഒക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബാഡ്മിൻ്റൺ. പെട്ടെന്ന് നമ്മൾ ട്വിസ്റ്റ് ചെയ്യാം, നമ്മൾ ഒരു സ്മാഷ് ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഫോഴ്സ് വേണം. നമ്മുടെ മൂത്തോട്ട് വരുന്ന ഒരു ഷട്ടിൽ പെട്ടെന്ന് നമ്മൾ റിഫ്ലക്സ് കാരണം നമ്മൾ വെട്ടിത്തിരിയുമ്പോൾ ചിലപ്പോൾ കഴുത്തിന് ഉടുക്കാറുണ്ട്, കഴുത്തിന് ഡിസ്ക് റപ്ചർ ആകാറുണ്ട്, അങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഫിറ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് പൊതുവെ ഒന്നും വരാറില്ല, എന്നാൽ പോലും അവർക്ക് പോലും വരാം. അപ്പോൾ സാധാരണ ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത ഒരാൾ പോകുമ്പോൾ അവർക്ക് ഇഞ്ചുറി പറ്റാനുള്ള സാധ്യത തീർച്ചയായും ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പം ബാഡ്മിൻ്റൺ കോർട്ടിലൊക്കെ നമ്മൾ സിമെൻ്റൊക്കെ ഉള്ള കോർട്ടാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ഷൂസൊന്നും ഇല്ലാതെ എക്സസൈസ് ചെയ്യാണ്ട് ഇതൊക്കെ ചെയ്താൽ നമ്മുടെ ഹീൽസിനും മുട്ടിനും ബാക്കി ഭാഗങ്ങൾക്കുമൊക്കെ ഇഞ്ചുറി പറ്റാനുള്ള സാധ്യതയുണ്ട്.
1: കുറച്ചു മുമ്പ് പറയുകയാണെങ്കിൽ യോഗയുടെ കാര്യം, യോഗയിൽ പ്രാവീണ്യം കാണിക്കാൻ വേണ്ടി ഒരുപക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് സാധ്യമല്ല എന്ന് തോന്നുന്ന വിധത്തിൽ നടുവളയ്ക്കുകയും കാലിനിടയിലൂടെ തല കൊണ്ടുവരികയും ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ നടുവിനെ എങ്ങനെയായിരിക്കും ശരിക്കും ബാധിക്കുന്നുണ്ടാവുക? അത് നടുവിൻ്റെ ആരോഗ്യത്തെ എങ്ങനെ?
0: നല്ല ഫ്ലെക്സിബിലിറ്റി ഉള്ളവർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം വളരെ ഓരോരുത്തരുടെ ഫ്ലെക്സിബിലിറ്റി പല രീതിയിലാണ്. അപ്പം നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർ വളരെ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ നമ്മൾ ചെയ്യാത്ത ഒരാളത് പെട്ടെന്ന് അറ്റംപ്റ്റ് ചെയ്യരുത്, അപ്പോഴാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്.
1: ഈ വ്യായാമത്തിന് മുമ്പ് വാമപ്പ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ, കോർമ പേശികളുടെ വ്യായാമം ആവശ്യമാണെന്ന് പറഞ്ഞല്ലോ, ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇത് എത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ്?
0: അത് നമ്മൾ മിനിമം ഒരു 10 മിനിറ്റ് എങ്കിലും ചെയ്യണം വ്യായാമത്തിന് മുമ്പായിട്ട്. വാമപ്പ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ വാമപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു ശരീരത്തിൻ്റെ മസിൽസ് നമ്മളൊരു റബ്ബർ ബാൻഡിനോട് ഉപമിച്ചാൽ, നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന റബ്ബർ ബാൻഡ് കുറേ നാൾ കഴിഞ്ഞ് എടുക്കുമ്പോൾ അത് വലിക്കുമ്പോൾ അത് അതിൻ്റെ പഴയ പോലുള്ള ഇലാസ്റ്റിസിറ്റി കാണില്ല, ചിലപ്പോൾ അത് പൊട്ടിപ്പോകാറുണ്ട്. അതുപോലെ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന മസിൽസിനെ നമ്മളൊന്ന് ചൂടാക്കി റെഡിയാക്കി നമ്മൾ കാര്യക്ഷമമായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു പ്രവൃത്തിയിലോട്ട് കൊണ്ടുപോകാനാണ് വാമപ്പ് ചെയ്യുന്നത്. അപ്പം അത് എല്ലാ മസിൽസിനും അത് ബാധകമാണ്. നടുവിന് മാത്രമല്ല, ഇടുപ്പ്, മുട്ട്, കാല്, എല്ലാ മൊത്തത്തിലുള്ള പേശികൾ, ഷോൾഡർ, എല്ലാ പേശികൾക്കും ഇത് ബാധകമാണ്. അപ്പം അത് മൊത്തത്തിൽ ചെയ്ത് ശരീരത്തിലുള്ള

0: ബ്ലഡ് സർക്കുലേഷൻ കൂട്ടി ശരീരത്തിനെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നമ്മളൊന്ന് റെഡിയാക്കിയിട്ട് അടുത്ത വ്യായാമത്തിലോട്ട് പോകുമ്പോൾ നമുക്ക് കാര്യമായ ഇഞ്ചുറികളൊന്നും ഉണ്ടാകാറില്ല. കൂടാതെ നമ്മുടെ ആവശ്യത്തിന് അതനുസരിച്ചുള്ള നമ്മുടെ ശരീരത്തിലെ പോഷണങ്ങളും ധാതു ലവണങ്ങളും വെള്ളം കുടിക്കുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം ചെയ്യാതെ നമ്മൾ പോയി ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ മസിലൊക്കെ ക്രാമ്പ് ആയിട്ട് മസിൽ ഉരുണ്ട് കയറി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിലത്ത് വീണ് കിടന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വരാറുണ്ട്. അപ്പോൾ നമ്മുടെ വ്യായാമത്തിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിലെ ജലാംശം, വെള്ളം അത്യാവശ്യത്തിന് കുടിക്കിയിരിക്കണം, നമ്മുടെ ഉപ്പ്, എല്ലാ ധാതു ലവണ, കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാഷ്യം, ഇതെല്ലാം അത്യാവശ്യത്തിന് നമ്മുടെ ഫുഡിൽ ഫ്രൂട്ട്സ് അതെല്ലാം കഴിച്ച് നമ്മൾ തലേ ദിവസം തന്നെ നമ്മൾ പ്രിപ്പയർ ആയിട്ട് വേണം നമ്മൾ ജിമ്മിലോട്ട് പോകാൻ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും.
1: ഈ വ്യായാമത്തിനിടയിൽ അഥവാ ഒരു വേദന അനുഭവപ്പെടുകയാണെങ്കിൽ വ്യായാമം നിർത്തണോ, എന്നിട്ട് ഉടനെ നമുക്കൊരു ഡോക്ടർ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടോ, അതോ നമുക്ക് ഇങ്ങനെ ഒരു സാവധാനം തനിയെ മാറും എന്നൊരു വിശ്വാസത്തിലിരിക്കാൻ പറ്റുമോ?
0: അത് നമ്മുടെ പേശികൾക്ക് ക്ഷീണമുണ്ടായിട്ടൊരു വേദന വരാം. നമ്മൾ കുറച്ച് ഓവറായിട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മസിൽ പെയിൻ വരാം. അത് നമുക്ക് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് മാറാറാണ് പതിവ്. റെസ്റ്റ് എടുക്കുമ്പോൾ തനിയെ മാറും. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സിവിയറായിട്ടൊരു പെയിൻ, അത് നമ്മൾ സ്റ്റക്കായി പോകും, നമുക്ക് നടക്കാനോ തിരിയാനോ വയ്യാത്തൊരവസ്ഥ. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ അർത്ഥം മസിൽസിന് നല്ലൊരു ഒന്നുകിൽ ഒരു സ്ട്രെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ക്രാമ്പ് വന്ന് കാണും. അപ്പോൾ അത് കുറയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണേണ്ടതാണ്. അതുപോലെ ഈ വേദന നമ്മൾ രണ്ട് ദിവസം കൊണ്ട് കുറയുമെന്ന് വിചാരിച്ചിട്ടും കുറയുന്നില്ല, അത് ഒരാഴ്ച കൂടുതൽ നീണ്ടു നിൽക്കുന്നു, ആ വേദനയോടനുബന്ധിച്ച് നമ്മുടെ കാലിലോട്ട് വേദന ഇറങ്ങുന്നു, ബട്ടക്സിൽ നിന്ന് താഴോട്ട് വേദന ഇറങ്ങുന്നു, അല്ലെങ്കിൽ കാലിന് മരവിപ്പ് തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് യൂറിൻ കൺട്രോൾ പോകുന്നു, അങ്ങനെ കാലിൻ്റെ മരവിപ്പ്, പാദങ്ങൾക്ക് ബലക്കുറവ് വരുന്നു, നടക്കുമ്പോൾ ബാലൻസ് പോകുന്നു, ഇത്തരം സിംറ്റംസ് കൂടെ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കേണ്ട അത്യാവശ്യമാണ്.
1: പലപ്പോഴും ജിമ്മിൽ നിന്ന് ഇറങ്ങി കൊളാപ്സ്ഡ് ആവുന്നു, ഹൃദ്രോഗം അതല്ലെങ്കിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നു എന്നൊക്കെ കേൾക്കാറുണ്ട്.
0: അതെ.
1: അപ്പോൾ ആ വേദനയും ഇത്തരം പേശി വേദനയും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമോ?
0: നമ്മൾ പറയാറുണ്ട് ഒരുപാട് വെയിറ്റ് എടുക്കുമ്പോൾ ബ്രത്ത് ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യരുതെന്ന് പറയും, ശ്വാസം ഇങ്ങനെ അടക്കി പിടിക്കരുതെന്ന് പറയാറുണ്ട്. കാരണം ചിലർക്ക് നമുക്ക് അറിയാൻ പറ്റില്ല, അവർക്ക് ഓൾറെഡി ചിലപ്പോൾ ഒരു ഹൃദയ സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളവരായിരിക്കാം, അത് പക്ഷേ കണ്ടുപിടിക്കാത്തതായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു 40-45 വയസ്സിന് കൂടുതലുള്ളവർ ഒന്ന് ഒരു പ്രോപ്പർ ചെക്കപ്പ് എല്ലാം ചെയ്തതിന് ശേഷം ഹെവി ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്നതാണ് നല്ലത്. ലഘുവായിട്ടുള്ള വ്യായാമം ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മളൊരു അഗ്രസീവായിട്ടുള്ള ഹെവി ലിഫ്റ്റിങ്ങിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരു കാർഡിയക് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
1: പലപ്പോഴും ഈ നടുവേദന വന്ന അതിൻ്റെ ഒരു ചികിത്സ തേടാൻ പലർക്കും ഭയമാണ്. ശസ്ത്രക്രിയയാണ് പലപ്പോഴും ഏക പോംവഴി എന്നാണ് പലരും ചിന്തിക്കുന്നത്. ഇത് എത്രമാത്രം ശരിയാണ്?
0: വളരെ വളരെ കുറച്ചൊരു 10% ആൾക്കാരിൽ മാത്രമേ നട്ടലിൻ്റെ അസുഖങ്ങൾ കൊണ്ട് ശസ്ത്രക്രിയ വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ എസ്പെഷ്യലി ഇങ്ങനത്തെ ജിം അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ഇഞ്ചുറീസിൽ നിന്നും മിക്കവാറും തന്നെ അങ്ങനെ ഒരു ആവശ്യം വരുന്നത് തന്നെ ഇല്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ജിമ്മിൽ പോയിട്ട് വേദന വന്നു എന്നതുകൊണ്ട് വ്യായാമത്തിലൂടെ വന്ന് വേദന ആവണമെന്ന് നിർബന്ധമില്ല. കാരണം അടുത്ത ഇടയ്ക്ക് വന്നൊരാൾ ഒരു 60 വയസ്സിന് മുകളിലുള്ള ഒരാളാണ്, അദ്ദേഹത്തിന് ഓൾറെഡി അയാൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ഭാരം ഉയർത്തിയപ്പോൾ വേദന കൂടി, പക്ഷേ അത് പരിശോധിച്ച് വന്നപ്പോൾ അത് മറ്റൊരു അസുഖത്തിൻ്റെ തുടർച്ചയായിട്ട് നട്ടലിനുണ്ടായ ക്ഷതം കൊണ്ടുണ്ടായ ഒരു ക്യാൻസറിൻ്റെ തുടക്കമായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാ വേദനയും ജിമ്മിലുണ്ട് വെച്ചുണ്ടായി എന്ന് കരുതി അതുകൊണ്ട് തന്നെ ഉള്ള വേദനയാണോ നിർബന്ധമില്ല. നമ്മുടെ ഓൾറെഡി ഉള്ള ഒരു അസുഖം ചിലപ്പോൾ പുറത്തു വരുന്നത് അങ്ങനത്തെ ചില വ്യായാമങ്ങളിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ അറിയുന്നതായിരിക്കാം. അപ്പോൾ അതും നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പം വേദനയുടെ കാരണങ്ങൾ പലതായിരിക്കാം, അതിൻ്റെ മൂലകാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെ ഉദ്ദേശം.
1: ഈ സ്പൈൻ ഡേയോടനുബന്ധിച്ച് ഡോക്ടർക്ക് നമ്മുടെ ശ്രോതാക്കൾക്ക് നൽകാൻ കഴിയുന്ന സന്ദേശം എന്താണ്? നട്ടലിൻ്റെ ആരോഗ്യത്തിനായി എന്തെല്ലാം കാര്യങ്ങൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം?
0: അതെ, നമ്മളിപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് പല്ല് തേക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, അതുപോലെ ഒരു നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിട്ട് ഡെയിലി കുറച്ച് സമയം നട്ടലിൻ്റെ ഒരു ആരോഗ്യത്തിന് വേണ്ടി വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ആരോഗ്യത്തോടെ വേദന രഹിതമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് നട്ടലിനുള്ള വ്യായാമ മുറകൾ ലഘുവായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് നമ്മുടെ ഭാവിയിലുള്ള വാർദ്ധക്യത്തിലോട്ട് കടക്കുമ്പോൾ വലിയ വേദനകളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും.
1: നമ്മൾ സാധാരണ പ്രയോഗിക്കാറുണ്ട് ഒരു സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ അദ്ദേഹം ആ സ്ഥാപനത്തിന്റെ ബാക്ക് ബോൺ ആണ് നട്ടലാണ് എന്ന് പറയാം. അത് തന്നെ നട്ടലിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കും.
0: അതെ അതെ.
1: ബാക്കി എന്തൊക്കെ ഉണ്ടെങ്കിലും നട്ടലിന്റെ ആരോഗ്യം പരിപൂർണമല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ ആയാസകരമായിരിക്കും അല്ലേ ഡോക്ടർ?
0: തീർച്ചയായും തീർച്ചയായും. അപ്പോൾ ഈ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു നമ്മുടെ ശരീരത്തിന്റെ തന്നെ ഒരു നെടുന്തൂണായ നട്ടലിൽ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമ കൂടിയാണ്. അപ്പോൾ അത് ആ കടമ എല്ലാവരും പ്രോപ്പറായിട്ട് നിർവഹിച്ചാൽ അവരുടെ ജീവിതം സുഖമായിട്ട് കൊണ്ടുപോകാം, നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ളൊരു സമൂഹത്തെയും കെട്ടിപ്പടുക്കാൻ പറ്റും.
1: ഇന്ന് FM സ്പൈൻ ഹെൽപ്പ് ലൈനിൽ വന്ന് നട്ടലിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചും അതെങ്ങനെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചും ഇത്രയും വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: നന്ദി, നമസ്കാരം.
2: നട്ടലിൻ്റെ ആരോഗ്യവും വ്യായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്കർ ഹോസ്പിറ്റലിലെ സ്പൈൻ സർജൻ ഡോക്ടർ ആർ കൃഷ്ണകുമാറുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ. FM സ്പൈൻ ഹെൽപ്പ് ലൈൻ.

0: നടുവേദന, കഴുത്തുവേദന, കൈകാൽ മരവിപ്പ്, ഡിസ്ക് പ്രൊലാപ്സ്, കണ്ണിയകലച്ച, വളവ്, കൂന് എന്നിവയ്ക്കുള്ള സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും
1: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ kerala spine foundation@gmail.com. വാട്സ്ആപ്പ് നമ്പർ 9899553010.
2: ഈ പരിപാടിയുടെ പ്രായോജകർ കേരള സ്പൈൻ ഫൗണ്ടേഷൻ.
0: നട്ടെല്ലും സുഷുമ്ന നാഡിയും അതിനോട് ചേർന്നുള്ള നാഡീ ഞരമ്പുകൾക്കുണ്ടാകുന്ന അസുഖങ്ങളെപ്പറ്റിയും നൂതന ചികിത്സാ രീതികളെപ്പറ്റിയും സംശയ നിവാരണത്തിനും മാർഗനിർദ്ദേശത്തിനുമായി സമീപിക്കൂ
1: കേരള സ്പൈൻ ഫൗണ്ടേഷൻ. ഇമെയിൽ kerala spine foundation@gmail.com. വാട്സ്ആപ്പ് നമ്പർ 9899553010.

0: കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി. സുരഭി.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിൽ ഇന്ന് വേണു വി ദേശത്തിന്റെ പ്രഭാഷണം ഇഡിയറ്റ്, ചില വീണ്ടു വിചാരങ്ങൾ, അങ്കിരസിന്റെ അംഗങ്ങൾ, അഷ്ടമൂർത്തിയുടെ കഥ, മീരാ ബെൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ എന്നിവ കേൾക്കാം. ആദ്യം വേണു വി ദേശം ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം. ഇഡിയറ്റ്, ചില വീണ്ടു വിചാരങ്ങൾ.
2: വിശ്വമഹാകവിയായ ദസ്തയേവ്സ്കിയുടെ നോവലുകൾ അവയുടെ രചനാകാലം തൊട്ട് ഇങ്ങോട്ട് പരക്കെ വിശകലനം ചെയ്യപ്പെട്ടു പോരുന്നു. അക്കൂട്ടത്തിൽ പരമപ്രധാനമായൊരു കൃതിയാണ് ഇഡിയറ്റ്. കരമസോ സഹോദരന്മാരെപ്പോലെ ബൃഹത്തും ഗംഭീരവും അനവധി ആഴങ്ങൾ പതിയിരിക്കുന്നതുമായൊരു കൃതി എഴുതിയ ദസ്തയേവ്സ്കി സ്വന്തം രചനകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇഡിയറ്റിനെയാണ്. സ്വാത്മാവെ തന്നെ പകർത്തിവെക്കുവാനുള്ള ശ്രമമായിരുന്നതിനാലാവാം അങ്ങനെയായത്. ഈ സത്യം ഇഡിയറ്റിന്റെ പ്രാധാന്യത്തിന് അടിവരയിടുന്നു. 1869 ആദ്യ പതിപ്പിന്റെ പ്രസാധനം. ദസ്തയേവ്സ്കിയുടെ ഒരു ഉപകഥാപാത്രത്തെപ്പോലും നാം ഉപേക്ഷിച്ചുകൂടാ എന്ന് ആന്ദ്രേ ഷീദ് പറയുമ്പോൾ, ഇഡിയറ്റ് പോലെ ഐതിഹാസിക മാനങ്ങളും അനവധി സങ്കീർണ കഥാപാത്രങ്ങളുമുള്ള ഒരു നോവലിനെ വിശകലനം ചെയ്യുക എളുപ്പമല്ല. ദസ്തയേവ്സ്കിയുടെ ഇഡിയറ്റ് ഉൾക്കൊള്ളണമെങ്കിൽ അത് വായിക്കുക, വീണ്ടും വായിക്കുക, ആവർത്തിക്കുക എന്ന ഒരു പാശ്ചാത്യ നിരൂപകൻ പ്രസ്താവിച്ചത് ഏറ്റവും യുക്തമാണെന്ന് അനുഭവപ്പെടും. കറതീർന്ന നന്മയുടെ അഥവാ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ച് വിജയിക്കുക സാധ്യമാണോ എന്ന ഭയം തൻ്റെ മാനസപുത്രിയായിരുന്ന മരുമകൾ സോണിയയോട് ദസ്തയേവ്സ്കി പ്രകടിപ്പിച്ചിരുന്നു. ദസ്തയേവ്സ്കിയുടെ കഥാപാത്രങ്ങൾ ആശയങ്ങളുടെ ഉടലാർന്ന രൂപങ്ങളാണെപ്പോഴും. ലൗകിക ദൃഷ്ടിയിൽ ഈ കഥാപാത്രങ്ങൾക്ക് വിശദീകരണങ്ങൾ അസാധ്യമാണ്. സാമാന്യ അർത്ഥത്തിലുള്ള റിയലിസത്തിന് ഈ കഥാപാത്രങ്ങളെ ന്യായീകരിക്കുവാൻ പ്രാപ്തിയുണ്ടാവുകയുമില്ല. ക്രിസ്തു സദൃശനായ മൈഷ്കിൻ എന്ന യുവപ്രഭുവാണ് ഇഡിയറ്റിലെ നായകൻ. സാമാന്യ ലോകം വിരുദ്ധ ധ്രുവങ്ങളിൽ വിശ്വസിക്കുന്നു. പക്ഷേ മൈഷ്കിന് നിയത നിയമങ്ങളെ മാറ്റിപ്പറിക്കുവാനും ഇരുധ്രുവങ്ങളെയും സമീകരിച്ച് കാണുവാനും കഴിയുന്നു. നിയമങ്ങളെ അയാൾ ഉല്ലംഘിക്കുന്നില്ല, അവയുടെ മറുപുറം പിടിക്കുകയും പിൻവശത്ത് അതിൻ്റെ വിരുദ്ധ ധ്രുവം കുറിച്ചിട്ടിരിക്കുന്നത് ചൂണ്ടിക്കാണിക്കുകയുമാണ് അയാൾ ചെയ്യുന്നത്. ലജ്ജാലുത്വവും ശിശുസഹജമായ ആകർഷണീയതയും സ്വാർത്ഥരാഹിത്യവും ലാളിത്യവുമുള്ള ഒരു മനുഷ്യനായാണ് ക്രമങ്ങളുടെ ഈ വിധ്വംസകൻ മുന്നോട്ടു പോകുന്നതെന്നതാണ് ഈ നോവലിൻ്റെ രഹസ്യം. തിന്മയെ സാധൂകരിക്കുന്ന ഈ ലോകത്ത് സ്വയം ദുരിതത്തിന് വിധേയരാകുന്ന ദസ്തയേവ്സ്കിയൻ കഥാപാത്രങ്ങൾക്കിടയിൽ നടുനായകത്വം വഹിക്കുന്ന ഈ ഇഡിയറ്റിന് താൻ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന പദവി ഭാരമായി അനുഭവപ്പെടുന്നു. ഒരാറാം ഇന്ദ്രിയമാണ് അധികം വിദ്യാഭ്യാസം സിദ്ധിച്ചിട്ടില്ലാത്ത അയാളെ നയിക്കുന്നതെന്ന് തോന്നും. സ്വന്തം മനസാക്ഷിയുടെയും ഹൃദയത്തിൻ്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ ഓരോ പ്രാതികൂല്യത്തെയും അയാൾക്ക് നേരിടാനാകൂ. ക്രിസ്തുവിനെപ്പോലെ അന്ത്യത്തിൽ സകലരിൽ നിന്നും തിരസ്കാരമാണ് അയാൾ ഏറ്റുവാങ്ങുന്നത്. ആത്മീയവും ഭൗതികവുമായ ലോകങ്ങളുടെ സമന്വയം ഇഡിയറ്റിനെ സംബന്ധിച്ച് യാഥാർത്ഥ്യവും ജീവിതം തന്നെയുമാകുമ്പോൾ ലോകസാമാന്യത്തിന് അത് അസാധ്യമാകുന്നു. ഈ നോവലിലെ നായികയായ നസ്താഷയുടെ ആദ്യ രൂപം അബദ്ധസഞ്ചാരത്തിന് പ്രേരിപ്പിച്ച മാതാപിതാക്കളോടുള്ള പ്രതികാരം വീട്ടാൻ വീടിന് തീവെച്ച ഒരു 14-കാരിയെക്കുറിച്ചുള്ള പത്രവാർത്തയിൽ നിന്നാണ് ദസ്തയേവ്സ്കി കണ്ടെത്തിയത്. കടുത്ത സൗന്ദര്യവും ആകർഷണീയതയുമുള്ള നസ്താഷ യൗവനത്തിലെത്തിയതോടെ ആത്മനാശക പ്രവണതകൾക്ക് അടിമയാവുകയുണ്ടായി. സങ്കീർണവും ഇരുണ്ടതുമായ ഭൂതകാലം അവളെ കശക്കിക്കൊണ്ടേയിരുന്നു. ആത്മപീഡനത്തിനുള്ള കാരണങ്ങൾ തിരഞ്ഞു നടക്കുന്ന ഈ വിചിത്ര സ്വഭാവിനി സാഹസികവും ഉപദ്രവകരവുമായ മട്ടിൽ പെരുമാറുകയും തനിക്ക് ചുറ്റുമുള്ളവരെ വിധേയരാക്കുകയും ചെയ്യുന്നു.

മാപ്പ് നൽകപ്പെടാനുള്ള അഗാധമായ ദാഹം പേറുന്ന അവൾ ആത്മീയമായ ഒരു വിമോചന മാർഗം തിരക്കുന്നുണ്ടെന്ന് സൂക്ഷ്മദൃക്കികൾക്ക് ബോധ്യപ്പെടും. തനിക്ക് അനുഭവിക്കേണ്ടി വന്ന ലൈംഗിക ചൂഷണം ആത്മാവിൽ ഉണങ്ങാത്ത വടുക്കൾ സൃഷ്ടിച്ചിട്ടുള്ളതിനാൽ ആരെയും വിശ്വസിക്കുവാൻ അവൾക്ക് വയ്യ. സ്നേഹത്തിനായുള്ള മോഹമിരിക്കെ തന്നെ താൻ വീണ്ടും ആക്രമിക്കപ്പെടുമോ എന്ന ഭയവുമുണ്ട് അവൾക്ക്. അതിശക്തമായ അഭിനിവേശങ്ങളും വൈകാരിക സങ്കീർണതകളും അംഗീകാരത്തിനായുള്ള വൈവശ്യവും ആ യുവമോഹിനിയിൽ മനഃപ്പോരാട്ടങ്ങൾക്ക് വഴിവെക്കുന്നു. മൈഷ്കിൻ മാത്രമാണ് സ്വാർത്ഥരഹിതനായി അവളെ സ്നേഹിക്കുന്നതെങ്കിലും അതവൾക്ക് സ്വീകരിക്കുവാനും ആകുന്നില്ല. അത് മൈഷ്കിൻ്റെ രക്ഷയെ കരുതി മാത്രമാണ്. താനും നിയുക്തവരനായ മൈഷ്കിനെ ഉപേക്ഷിച്ച് വിവാഹ മണ്ഡപത്തിൽ നിന്നും ഓടിപ്പോകുന്ന നസ്താഷയെ ഖലനായകനായ റൊഗോഷനിൽ അഭയം തേടുന്നത് സ്തബ്ധരായ വായനക്കാർക്ക് കണ്ടിരിക്കുവാനാകൂ. നോവലിൻ്റെ രണ്ടാം നായകനാണ് നസ്താഷ എന്ന് വിശേഷിപ്പിക്കുവാൻ ഒരു നിരൂപകൻ ധൈര്യപ്പെട്ടിരിക്കുന്നു. മൈഷ്കിനും നസ്താഷയും തമ്മിലുള്ള വൈകാരിക സംഘടനകളുടെ അതിത്യകകൾ നമ്മെ പിടിച്ചുരയ്ക്കുന്നു എന്ന പോലെ പ്രധാനമാണ് നസ്താഷയും മൈഷ്കിനെ പ്രണയിക്കുന്ന അഗ്ലായ എന്ന നവയുവതിയുമായി അകത്തും പുറത്തും നടക്കുന്ന സംഘടനകൾ. നോവലിലെ എല്ലാ കഥാപാത്രങ്ങളിലൂടെയും ഒരു കൊടുങ്കാറ്റ് പോലെ പാഞ്ഞ് ഒരു ശക്തികേന്ദ്രമായി മാറുന്ന നസ്താഷ അനിവാര്യമായ സ്വന്തം വിനാശത്തിലേക്ക് പാറി ചെല്ലുന്നു. നസ്താഷയുടെ സ്വഭാവത്തിൻ്റെ സാങ്കത്യം സാധൂകരിക്കുവാനും വായനക്കാരന് സ്വന്തം ഭാവനയെ തന്നെ ആശ്രയിക്കേണ്ടി വരും. നോവൽ പാഠത്തിലെ ശൂന്യതകൾ പൂരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം വായനക്കാരന് ദസ്തയേവ്സ്കി വിട്ടുതന്നിരിക്കുന്നത് ബോധപൂർവമാണോ എന്ന് സംശയിച്ചു പോകും. നസ്താഷ അനുഭവിക്കുന്ന ആത്മസംഘർഷങ്ങളുടെയും പീഡനങ്ങളുടെയും മൈഷ്കിൻ്റെ സഹാനുഭൂതിയുടെയും ഏറ്റുമുട്ടലത്രയേ ഈ മഹത്തായ ആഖ്യായികയ്ക്ക് ഒരു കേന്ദ്രപ്രമേയമുണ്ടെങ്കിലത്. ഉപകഥാപാത്രങ്ങൾ വിസ്തരിക്കുന്ന ഉള്ളതും ഇല്ലാത്തതുമായ കഥകളിലൂടെയാണ് നാം നസ്താഷയെപ്പറ്റി ആദ്യം അറിയുന്നത്. നസ്താഷയ്ക്ക് പിന്നാലെ ഇരിക്കപ്പുറതിയില്ലാതെ അലയുകയും വ്യാപാര സംബന്ധിയായി പിതാവ് ഏൽപ്പിച്ച പണം അവൾക്ക് കർണാഭരണങ്ങൾ വാങ്ങാൻ ധൂർത്തടിക്കുകയും ചെയ്ത റൊഗോഷൻ എന്ന ഒരു ഉന്മത്ത കാമുകനാണ് അവളെപ്പറ്റി ആദ്യം നമ്മോട് പറയുന്നത്. താൻ രചിച്ചുവച്ച തൻ്റെ ഭാവിയുടെ തിരക്കഥ പൂർത്തീകരിക്കുവാനും അപമാനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇരയാകുവാനും റൊഗോഷിനെ തൻ്റെ ഇഷ്ടപ്പെടി നസ്താഷ ഉപയോഗിക്കുകയായിരുന്നുവോ എന്നും സംശയിക്കേണ്ടി വരും. അവൾ ശ്രദ്ധ ക്ഷണിക്കത്തക്ക വിധത്തിൽ ആപൽക്കരങ്ങളായ രംഗങ്ങൾ ആളുകൾക്കിടയിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഗാനമേള നടക്കുന്ന ഒരു മൈതാനത്ത് വെച്ച് ഉന്നതനായ ഒരു സൈനിക ഉദ്യോഗസ്ഥനെ ഭത്സിച്ച് സംസാരിക്കുകയും അപമാനിക്കുകയും ചെയ്ത നസ്താഷ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. റൊഗോഷിൻ്റെ അനുചര സംഘത്തിലുണ്ടായിരുന്ന ഒരു മല്ലയുദ്ധ വീരൻ ഇടപെട്ടതുകൊണ്ടാണ് അവൾ രക്ഷപ്പെട്ടത്. നസ്താഷയെ രക്ഷിക്കാൻ ഇടപെട്ട പാവം മൈഷ്കിനാകട്ടെ മർദ്ദനമേൽക്കേണ്ടിയും വന്നു. മുൻപ് മിക്ക കഥാപാത്രങ്ങളും സന്നിഹിതരായിരുന്ന അവളുടെ ജന്മദിന ആഘോഷ രാവിൽ ഒരു നിയുക്ത വധു എന്ന നിലവിട്ട് സ്വന്തം ശരീരത്തിന് വില പറയുന്ന ലജാഹീനയും ഗർവിഷ്ഠയും ധിക്കാരിയുമായ ഒരു അഭിസാരികയെപ്പോലെയായി നസ്താഷ. സ്വന്തം സ്വത്വം ഒളിപ്പിച്ചു വെച്ച് അഭിനയിക്കുകയായിരുന്നു അവളെന്ന് മൈഷ്കിൻ തിരിച്ചറിഞ്ഞു. ഇടിയറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ രംഗത്തിൻ്റെ സംവിധായികയും നായികയുമായിരുന്നു നസ്താഷ. ആ നാടകത്തിൽ ഉൾപ്പെട്ടവരെയെല്ലാം സ്വന്തം അഭീഷ്ടങ്ങൾക്കനുസരിച്ച് പാവകളിപ്പിക്കുവാൻ അധികമധികം മദ്യപിച്ച് വികാരവിവശയായ അവൾ തയ്യാറാവുകയുമുണ്ടായി. മൈഷ്കിൻ്റെ ആത്യന്തിക പരാജയത്തിന് വഴിവെച്ചത് ആത്മീയ ആദർശങ്ങളുടെ സങ്കീർണമായ വെല്ലുവിളികൾ ഈ ലോകത്ത് അയാൾ ഉയർത്തിപ്പിടിച്ചു എന്നത് തന്നെയാണ്. നസ്താഷയുടെ ദുരന്തം തടയുവാനോ അവളെ വീണ്ടെടുക്കുവാനോ പവിത്ര ഹൃദയനായ മൈഷ്കിന് സാധിച്ചില്ല. പരിവരിത്ത യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ അയാളുടെ മൂല്യ സംഹിതകൾ തകർന്ന് ചിതറി. ഈ പരാജയം ഉളവാക്കിയ മാനസിക ശൈഥില്യം അയാളെ പഴയപടി സിരാരോഗത്തിലേക്ക് നയിക്കുന്നിടത്താണ് ദസ്തയേവ്സ്കി അവസാനിപ്പിച്ചത്. ഇത്തരമൊരു പരാജയം നോവലിസ്റ്റും നേരിട്ടിരുന്നുവെന്ന് തോന്നുന്നു. ഈ നോവൽ എന്നെ സന്തുഷ്ടനാക്കിയില്ല. ഞാൻ പകരുവാൻ ആഗ്രഹിച്ചതിൻ്റെ പത്തിലൊന്നു പോലും എനിക്ക് സാധിച്ചില്ല. എങ്കിലും ഞാൻ എൻ്റെ ആശയത്തെ സ്നേഹിക്കുന്നു. ഞാൻ അതിനെ വിടാതെ പിടിക്കും. ഇപ്പോഴതൊരു പരാജയമായി കലാശിച്ചുവെങ്കിലും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സൗന്ദര്യം ലോകത്തെ രക്ഷിക്കുമെന്ന് മൈഷ്കിനെപ്പോലെ നസ്തയേവ്സ്കിയും വിശ്വസിച്ചിരുന്നു. ദുരനുഭവങ്ങളുടെ ആ വിശ്വാസത്തെ കീഴ്മേൽ മറിച്ചു. തിന്മയുടെ ലോകത്ത് സൗന്ദര്യത്തെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു മാതൃകാപുരുഷനായി കണ്ട് മൈഷ്കിനോടടുത്തവരെല്ലാം അവസാനമെത്തുമ്പോൾ അയാളെ അപമാനിക്കുകയും അപഹസിക്കുകയുമാണല്ലോ ചെയ്തത്. വിരുദ്ധ പ്രകൃതികളായ രണ്ട് സ്ത്രീകളാണ് രണ്ടു തരത്തിലാണെങ്കിലും മൈഷ്കിനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചത്. താൻ ആരെ സാന്ത്വനിപ്പിക്കണമെന്നും ആർക്ക് വിധേയനാകണമെന്നും തിരിച്ചറിയാനാവാതെ പ്രഭു ധർമ്മസങ്കടത്തിൽ മുഴുകി. അത്തരം സന്നിഗ്ധതകൾ ചിത്രീകരിക്കാൻ ദസ്തയേവ്സ്കിയും നന്നേ ക്ലേശിച്ചിരിക്കുന്നു. എന്തായാലും ഈ യുവതികൾക്കിടയിലുണ്ടായിരുന്ന സ്നേഹദ്വേഷ ബന്ധത്തിൻ്റെ കടുത്ത സംഘർഷം ദസ്തയേവ്സ്കിയുടെ അർപ്പിതാരാധകനായിരുന്ന അകിര കുറസോവ 1952 ഹാക്കുച്ചി എന്ന പേരിൽ നിർമ്മിച്ച ഇഡിയറ്റിൻ്റെ ചലച്ചിത്ര രൂപത്തിൽ അതിശക്തമായി ചിത്രീകരിച്ചത് കാണാം. കത്തിയാളുകയും ചീറുകയും ചെയ്യുന്ന സമോവർ അടുപ്പിൻ്റെ പ്രതീക സാന്നിധ്യം കൊണ്ടാണ് കുറസോവ ആ മുഹൂർത്തം ഉജ്ജ്വലമായി വിസ്തരിച്ചത്.

ധരിച്ചത്. നോവലിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ റൊഗോഷിൻ മൈഷ്കിനെ വിശുദ്ധ വിഡ്ഢി എന്ന് വിളിച്ചത് നാം കേൾക്കുന്നു. റൊഗോഷിനും ഇപ്പോലിറ്റുമാണ് മൈഷ്കിൻ്റെ തത്വ സംഹിതകൾക്കെതിരെ തർക്കിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരിൽ പ്രമുഖർ. ഇഡിയറ്റിലെ ഒരു പ്രധാന കഥാപാത്രമാണ് 18 വയസ്സ് മാത്രം പ്രായമുള്ള ലോകവിദ്വേഷിയും ക്ഷയരോഗിയുമായ ഇപ്പോലിറ്റ് എന്ന ബുദ്ധിജീവി. അസ്തിത്വം ഉളവാക്കുന്ന നൈരാശ്യം അയാൾ

0: ദുരിതങ്ങളെ കാണുന്ന അയാൾ ദുരിതങ്ങളെ അതിജീവിക്കുവാനല്ല അംഗീകരിക്കുവാനാണ് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും യഥാർത്ഥ സൗഹൃദത്തിനായി മോഹിക്കുകയും ആധികാരികമായ അനുഭവങ്ങൾക്കായി അഭിവാഞ്ഛ പുലർത്തുകയും ചെയ്യുന്നു ഇപ്പോലിറ്റ്. വിമർശനങ്ങളെ അത്യന്തം ഭയപ്പെട്ടിരുന്ന ദസ്തയേവ്സ്കി സ്വന്തം കാവ്യ ആദർശത്തെ തുറന്നു പ്രകടിപ്പിക്കുവാൻ തയ്യാറായിട്ടില്ല എന്ന് ചിലർ നിരീക്ഷിക്കുന്നു. നോവലിനെ വായനക്കാർ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ധരിച്ച അദ്ദേഹം സ്വയം വിമർശിക്കുവാനും ഒരുങ്ങി. പക്ഷേ വായനക്കാരിൽ നിന്നും അന്നു മുതൽ ഇന്നു വരെ അകമഴിഞ്ഞ പ്രശംസയാണ് ഇഡിയറ്റ് എന്ന നോവൽ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നത്. ആത്മീയ മൂല്യങ്ങൾക്ക് ഭൗതിക ലോകത്തിൻ്റെ സമസ്യകൾക്ക് പരിഹാരം കാണാൻ കഴിയാത്തത് എന്തുകൊണ്ട് എന്നാ എന്നെന്നും തന്നെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം വായനക്കാരന് മുൻപിൽ ഇഡിയറ്റിലൂടെ അവതരിപ്പിക്കുകയായിരുന്നു ദസ്തയേവ്സ്കി.
1: ഇതുവരെ കേട്ടത് വേണു വി ദേശം ചെയ്ത പ്രഭാഷണം ഇഡിയറ്റ്, ചില വീണ്ടു വിചാരങ്ങൾ. ഇനി അഷ്ടമൂർത്തി എഴുതി അവതരിപ്പിക്കുന്ന കഥ കേൾക്കാം, അങ്കിരസിന്റെ അംഗങ്ങൾ.
2: ചില കഥകൾ എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് അത് വേണോ വേണ്ടേ എന്ന് ചിന്തിക്കാറുണ്ട്. അത്തരത്തിലൊന്നാണ് അങ്കിരസിന്റെ കഥ. ആദ്യം തന്നെ പറയട്ടെ, അങ്കിരസ് എന്ന് കേട്ട് വേദകാലഘട്ടത്തിലെ ബ്രഹ്മർഷിയാണെന്ന് ധരിക്കല്ലേ. ഇത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന ഒരു അങ്കിരസിനെ പറ്റിയാണ്. ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന എന്ന് പറയുമ്പോൾ അതിൽ രണ്ട് തെറ്റുകളുണ്ട്. ഒന്നാമത്തേത് അയാൾ ഞങ്ങളുടെ നാട്ടുകാരനായിരുന്നില്ല എന്ന കാര്യം. രണ്ടാമത്തേത് ഉണ്ടായിരുന്ന എന്ന പ്രയോഗം തന്നെ ആ ഭൂതകാല സൂചന ശരിയാവണമെന്നില്ല. അയാൾ ഇപ്പോഴില്ലെന്നതിന് എനിക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു കാലത്ത് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന എന്ന് ഞാനതിനെ തിരുത്തട്ടെ. ഈ അങ്കിരസ് ഞങ്ങളുടെ പാൽക്കാരനായിരുന്നു. രാവിലത്തെ പാലിൻ്റെ കാര്യം ഞങ്ങൾക്ക് കുറേ കാലമായി പ്രശ്നമാണ്. ഒരുവിധം സ്ഥിരമായി എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാവും അവിചാരിതമായി എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു ചേരുക. രണ്ടു കൊല്ലത്തോളം മുടങ്ങാതെ പാലെത്തിച്ചിരുന്ന തുന്നൽക്കാരൻ കുട്ടൻ പെട്ടെന്ന് പിൻവാങ്ങിയതാണ് ഏറ്റവും ഒടുവിൽ സംഭവിച്ച ദുരന്തം. ഒരു രാത്രി കുറച്ച് ചെന്നപ്പോഴാണ് കുട്ടൻ്റെ ഫോൺ വന്നത്. പിറ്റേന്ന് മുതൽ പാലുണ്ടാവില്ലെന്ന് അറിയിക്കാനായിരുന്നു വിളി. പുതിയ പശുവിനെ വിറ്റുപോലും. ഇതിനു മുമ്പും ഒരിക്കൽ അയാൾ പശുവിനെ വിറ്റിരുന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ പക്ഷേ വീണ്ടും ഒന്നിനെ വാങ്ങി. മക്കളെ ഓർത്തിട്ടാണെന്ന് പറഞ്ഞു. എന്നും കാച്ചിയ പാൽ കുടിക്കുന്ന കുട്ടികളാണ്. അവരത് കുടിക്കാഞ്ഞാൽ കരയുന്ന അമ്മയുമുണ്ട്. ഒക്കെ പാഠപുസ്തകത്തിൽ പറയുമ്പോൾ തന്നെ. ഏതായാലും അന്നത് ഞങ്ങൾക്ക് തുണയായി. ഇത്തവണയും അങ്ങനെയുണ്ടാവുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുട്ടൻ പിന്നെ പശുവിനെ വാങ്ങിയില്ല. മുതലാവുന്നില്ലെന്നാണ് പറയുന്നത്. പാല് വിറ്റാൽ കാലിത്തെറ്റയ്ക്കുള്ള പണം പോലും കിട്ടുന്നില്ല. പോരാത്തതിന് ഇത്തവണ വാങ്ങിയ പശുവിന് അവർ പറഞ്ഞത്ര പാലും കിട്ടിയില്ല. വിൽക്കാൻ അതുമുണ്ട് കാരണം. ഇങ്ങനെയൊക്കെയാണെങ്കിലും പശു അയാളുടെ ഉപജീവന മാർഗമാണ്. ഇനിയും പശുവിനെ വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായും പാല് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അയാൾ. അതുകൊണ്ട് കാര്യമില്ല, പാലിന് പാല് തന്നെ വേണമല്ലോ. 2.5 കിലോമീറ്റർ അകലെയുള്ള മിൽമാബൂത്തിൽ പോയി പാല് വാങ്ങിക്കൊണ്ടുവരികയൊന്നും അത്ര സുഖമുള്ള കാര്യമല്ലല്ലോ. തൽക്കാലം വേറെ വല്ലവരെയും ഏർപ്പാടാക്കി തരാമെന്ന് കുട്ടൻ പറഞ്ഞുവെങ്കിലും അത് നടപ്പായില്ല. മിൽമയെ തന്നെ ശരണം പ്രാപിച്ചു. ഒരു ദിവസം പാല് വാങ്ങി വരുന്നതിനിടയിലാണ് വഴിയരികിൽ ഒരു പുതിയ കടയുടെ ബോർഡ് കാണുന്നത്. സുധർമ്മ മിൽക്ക് ഷോപ്പ്. കയറി ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് സ്വന്തം ഡയറിയൊന്നുമില്ല. പാല് വേറെ എവിടെ നിന്നോ വാങ്ങിക്കൊണ്ടുവന്ന് ആളുകൾക്ക് എത്തിക്കുകയാണ്. പുതിയ സംരംഭം. പിറ്റേന്ന് രാവിലെ തന്നെ വീട്ടിൽ പാലെത്തിക്കാമെന്ന് കരാറായി. അങ്കിരസ് ഓട്ടോറിക്ഷയിലാണ് പാൽ കൊണ്ടുവന്നത്. രാവിലെ 6:30 തൃശ്ശൂർക്ക് ഓട്ടമുണ്ടെന്ന് അയാൾ പറഞ്ഞു. എല്ലാ ദിവസവും ഇത്ര നേരത്തെ എത്തിക്കൊള്ളണമെന്നില്ല എന്നും അറിയിച്ചു. പക്ഷേ പിന്നീടും വലിയ താമസമൊന്നും ഉണ്ടായില്ല. 7:45 അത് വിട്ട് പോവാറില്ല. തലേന്നത്തെ പാൽ ഫ്രീസറിൽ സൂക്ഷിക്കാറുള്ളതുകൊണ്ട് അതൊന്നും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ല. 2 ആഴ്ച കഴിഞ്ഞ് ഒരു ദിവസം 8 മണിയായിട്ടും അങ്കിരസിനെ കണ്ടില്ല. ഒടുവിൽ 8:45 ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടു. ചെന്നപ്പോൾ വണ്ടിയിൽ ഒരാൺകുട്ടിയുമുണ്ട്. മകനാണ്, അങ്കിരസ് പറഞ്ഞു. ചെക്കനിന്ന് എൻ്റെ കൂടെ പോരണമെന്ന് ഒരേ വാശി. എന്താ പേര്? പുരൂരവസ് എന്നോ നചികേതസ് എന്നോ മറ്റോ ആവാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാണ് ചോദിച്ചത്. പേര് പറയടാ എന്ന അങ്കിരസിൻ്റെ ആജ്ഞയൊന്നും അവൻ ഉൾക്കൊണ്ടില്ല. അതുകൊണ്ട് അവസാനം അയാൾ തന്നെ പറഞ്ഞു, കേദാർനാഥ്. അങ്കിരസിനെ ഈ കുട്ടി മാത്രമേ ഉള്ളൂ. അല്ല, ഒരാൾ കൂടിയുണ്ട് മാഷേ, അവൻ ബദരിനാഥ്. ബദരി എന്ന് വിളിക്കും. മകനെ കൂടെ കൂട്ടിയതുകൊണ്ട് ആണ് വൈകിയത് എന്നും അതുകൊണ്ട് മാപ്പാക്കി കളയാം എന്നും വിചാരിച്ചതാണ്. പക്ഷേ പിറ്റേന്ന് അങ്കിരസ് വന്നതേയില്ല. അതിൻ്റെ പിറ്റേന്ന് വന്നപ്പോൾ ഒന്ന് ഫോൺ ചെയ്ത് പറയാമായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കാതിരുന്നില്ല. മാഷിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ലല്ലോ എന്നായിരുന്നു അതിന് അങ്കിരസിൻ്റെ മറുപടി. എൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ ഷട്ടിൻ്റെ കേസിൽ നിന്ന് ഫോണെടുത്ത് കാണിച്ചു. പക്ഷേ മാഷേ, ഈ ഫോൺ ശരിയല്ല. ചിലപ്പോൾ കോൾ വരില്ല. പുറത്തേക്ക് വിളിക്കാനും ചിലപ്പോൾ സാധിക്കാറില്ല. എന്നാലും നോക്കാം എന്ന് പറഞ്ഞ് ഫോണിൽ എൻ്റെ ഫോൺ നമ്പർ ചേർത്തു. കഴിഞ്ഞ മാസമാണ് വാങ്ങിയത്. സെക്കൻഡ് ഹാൻഡ് ആണ്. അവൻ എൻ്റെ പറ്റിച്ചതാ മാഷേ. സ്മാർട്ട് ഫോണല്ലേ എന്ന് ആർത്തി പിടിച്ച് വാങ്ങിയതാണ്. പഴയ ഫോൺ തന്നെ മതിയായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്നു. പിന്നെ കുറച്ച് കാലത്തേക്ക് വലിയ മുടക്കുകളൊന്നും ഉണ്ടായില്ല. എന്നാലും ഒരു ദിവസം അയാളുടെ ഭാര്യയാണ് പാൽ കൊണ്ടുവന്നത്. അങ്കിരസ് ഓട്ടമായി പാൽക്കാട് വരെ പോയിരിക്കുകയാണെന്നും അതുകൊണ്ടാണ് താൻ വന്നതെന്നും അവർ പറഞ്ഞു.

0: തീർന്നാൽ പിറ്റെന്ന് തന്നെ അങ്കിരസ് ഒരു തുണ്ട് കടലാസ് കൊണ്ടുവന്ന് കയ്യിൽ തരും. അത് പണമായി തന്നെ കൊടുക്കണം. ഗൂഗിൾ പേ ഒന്നും അയാളുടെ ഫോണിൽ വർക്ക് ചെയ്യുന്നില്ല. വിളിക്കാൻ തന്നെ പറ്റാത്ത ഫോണാണല്ലോ. അതിനിടയ്ക്ക് ഞങ്ങൾ ചാർധാമിലേക്ക് ഒരു യാത്ര പോകുന്നതുകൊണ്ട് രണ്ടാഴ്ചത്തേക്ക് പാൽ വേണ്ടെന്ന് പറഞ്ഞു. അന്നും ഭാര്യയാണ് വന്നത്. അയ്യോ, അവർ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ചേട്ടനൊരു പട്ടിയെ വാങ്ങിയിട്ടുണ്ട്. അതിനൊരു കൂടുണ്ടാക്കാൻ കുറച്ച് കാശ് അഡ്വാൻസ് ചോദിക്കണമെന്ന് വിചാരിച്ചതാണ്. വാങ്ങിക്കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ അഡ്വാൻസ്? ഞാൻ ചിരിയടക്കിക്കൊണ്ട് ചോദിച്ചു. അതല്ല മാഷേ, പട്ടിക്കൊരു കൂട് വേണം. ഇന്നലെ ചേട്ടൻ തൃശ്ശൂർ പോയപ്പോൾ ഒരു കൂട് നോക്കി വെച്ചിട്ടുണ്ട്. 6000 രൂപയാവുമെന്നാണ് പറഞ്ഞത്. രണ്ടാഴ്ച പാല് വേണ്ടാന്ന് കേട്ടാൽ ചേട്ടന് വിഷമാവും. മാസത്തിൽ ഏറിയാൽ 1500 രൂപയാണ് ഞങ്ങൾ പാലിന് വരുന്നത്. 6000 രൂപ ഇവിടെ നിന്ന് എടുത്തു കൊടുക്കാനാണ്. ഞാനത് എടുത്തു ചോദിച്ചപ്പോൾ അങ്കിരസിൻ്റെ ഭാര്യ പറഞ്ഞു, പാല് കൊടുക്കുന്ന എല്ലാവരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട്, അവരൊക്കെ സമ്മതിച്ചിട്ടുണ്ട്. വാങ്ങാത്ത പാലിന് 500 രൂപ വാങ്ങിയിട്ടേ അവർ പോയുള്ളൂ. ഇനി അതില്ലാത്ത കാരണം പട്ടിക്ക് വീടില്ലാതെ പോകണ്ട എന്ന് കരുതി. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന വിവരം പറയാൻ അങ്കിരസിൻ്റെ ഫോണിലേക്ക് വിളിച്ചുവെങ്കിലും കോൾ പോകുന്നില്ല. 1-2 വട്ടം ദ സബ്സ്ക്രൈബർ യു ഹാവ് കോൾഡ് ഈസ് സ്വിച്ച്ഡ് ഓഫ് എന്ന മറുപടി കിട്ടി. നേരിട്ട് ചെന്ന് അറിയിക്കാമെന്ന് വെച്ച് കടയിലേക്ക് ഇറങ്ങി. കട അടഞ്ഞു കിടക്കുകയായിരുന്നു. പുറത്ത് കുറ്റിയിൽ കെട്ടിയിട്ട് പട്ടി ഗാഠമായ ഉറക്കത്തിലാണ്. നടനല്ല, ഏതോ വിശിഷ്ടമായ ഇനത്തിൽപ്പെട്ടതാണ്. നല്ല വിലയുള്ള ഇനമാണ് തീർച്ച. അടുത്ത കടയിൽ വിവരം പറഞ്ഞ് ഞാൻ മടങ്ങി. പിറ്റേന്ന് രാവിലെ 6:30 അങ്കിരസ് പാലുമായി വന്നു. മാഷി ഇന്നലെ കടയിൽ വന്നിരുന്നുവല്ലേ, അയാൾ പറഞ്ഞു. യാത്രയൊക്കെ സുഖമായിരുന്നു മാഷേ? ഉവെന്ന് ഞാൻ പറഞ്ഞു. കുറേ കാലമായിട്ട് എൻ്റെ ആശയം മാഷേ ചാർധാം യാത്ര, അങ്കിരസ് പറഞ്ഞു. മക്കൾക്ക് ബദ്രീനാഥെന്നും കേദാർനാഥും എന്നും പേരിട്ടതിൻ്റെ കാരണം മനസ്സിലായില്ലേ? പെൺകുട്ടികളാണെങ്കിൽ ഗംഗയെന്നും യമുനയെന്നും പേരിടാനായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. അങ്കിരസിൻ്റെ പ്രായത്തിലാണ് ശരിക്കും അവിടേക്കൊക്കെ പോകേണ്ടത്, ഞാൻ പറഞ്ഞു. എന്നെപ്പോലെ 68 വയസ്സായിട്ടില്ല. യമുനോത്രി കയറിപ്പറ്റാൻ ഞാൻ ശരിക്കും വിഷമിച്ചു. മാഷി പടങ്ങളൊക്കെ എടുത്തിട്ടില്ലേ? ഫേസ്ബുക്കിൽ മാഷി എഴുതുന്നുണ്ടെന്ന് ആരോ പറഞ്ഞു. ഈ നശിച്ച ഫോണിൽ ഒന്നും എടുക്കാൻ പറ്റില്ല. അയാൾ തൻ്റെ ഫോൺ ഉയർത്തിക്കാട്ടി. പുതിയൊരു ഫോൺ വാങ്ങണമെന്നുണ്ട്, പകുതി തന്നോട് തന്നെ എന്ന പോലെ അയാൾ പറഞ്ഞു. അതിനു മുമ്പ് റോക്കിക്ക് ഒരു കൂട് വാങ്ങണം. അപ്പോൾ അതിനിയും വാങ്ങിയില്ലേ? ഇല്ല മാഷേ, വലിയ വില പറയുന്നു. പിന്നെ പെട്ടെന്ന് എന്തോ ഓർമ്മിച്ചതുപോലെ ചോദിച്ചു, മാഷ്ടെ ഫോണിൽ ആമസോണില്ലേ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമോ? ഞാൻ ഫോൺ കൊടുത്തു. എന്തെല്ലാം വെറൈറ്റികളാ, അങ്കിരസ് പറഞ്ഞു. അല്ലെങ്കിൽ അല്ല, ഇപ്പോൾ ഓൺലൈൻ ആയി വാങ്ങുന്നതാണ് നല്ലത്. പിന്നെ അല്പം മടിച്ച് അയാൾ ചോദിച്ചു, മാഷ് ഒരെണ്ണം എനിക്ക് വേണ്ടി ഓർഡർ ചെയ്യാമോ? ക്യാഷ് ഞാൻ തരാം, എനിക്ക് ഫോണില്ലാത്തതുകൊണ്ടാണ്. 2000 രൂപയ്ക്ക് താഴെ വില വരുന്ന ഒരെണ്ണം അങ്കിരസ് തന്നെ തിരഞ്ഞെടുത്തു തന്നു. ഗൂഗിൾ പേ വഴി പണം കൊടുത്ത് ഞാൻ ഫോൺ അയാൾക്ക് കാണിച്ചു കൊടുത്തു. ഇതാണ് ഫോണുണ്ടെങ്കിലുള്ള സൗകര്യം, അങ്കിരസ് പറഞ്ഞു. എന്ത് വിലക്കുറവ് ആമസോണിൽ, മറ്റന്നാളാണ് ഡെലിവറി പറയുന്നത്, ഞാൻ പറഞ്ഞു. പലതരം വരുമ്പോൾ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, ഓട്ടോറിക്ഷ തിരിക്കുമ്പോൾ അയാൾ പറഞ്ഞു. ഓർഡർ ചെയ്ത സമയത്ത് പറഞ്ഞതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞ് പട്ടിക്കൂടെത്തി. കൂടിൻ്റെ വില മാഷ് പാലിൽ തട്ടിക്കഴിച്ചോ? കൂടെ ഓട്ടോറിക്ഷയിൽ കയറ്റുമ്പോൾ അങ്കിരസ് പറഞ്ഞു. പിന്നെ 2 ദിവസം അയാളുടെ ഭാര്യയാണ് വന്നത്. അങ്കിരസ് ഓട്ടത്തിലാണെന്ന് അവർ അറിയിച്ചു. റോക്കിക്ക് അവൻ്റെ കൂടെ ഇഷ്ടപ്പെട്ടുവോ? ഞാൻ ചോദിച്ചു. ഇല്ല മാഷേ, അവൻ അതിൽ കയറാൻ കൂട്ടാക്കുന്നില്ല. ചേട്ടൻ പറഞ്ഞു കൂട് തിരിച്ചയക്കാൻ മാഷ്ടെ എടുത്തു വരുന്നുണ്ടെന്ന്, ഭാര്യ പറഞ്ഞു. നല്ല ശിക്ഷയായി, അതും കൂടി ഇപ്പോൾ എൻ്റെ തലയിലായല്ലോ എന്ന് വിചാരിച്ചുവെങ്കിലും പിറ്റേന്ന് അങ്കിരസ് വന്നത് ഒരു വാർത്തയുമായിട്ടാണ്. ഞാനും ഒരെണ്ണം വാങ്ങി മാഷേ. ഷട്ടിൻ്റെ കീശയിൽ നിന്ന് പുതിയ മൊബൈൽ ഫോൺ എടുത്ത് എനിക്ക് നേരെ നീട്ടി. അയാൾ പറഞ്ഞു, നോക്കൂ മാഷേ. എന്ത് വിലയായി? ഞാൻ ആരാഞ്ഞു. EMI മാഷേ, മാസം 4,222 രൂപ വെച്ച് 9 മാസം. ഫോൺ തിരിച്ചും മറിച്ചും നോക്കി ഞാൻ തിരിച്ചു കൊടുത്തു. മാഷ്ക്ക് ഇഷ്ടമായില്ല അല്ലേ എൻ്റെ ഫോൺ? 8 GB മെമ്മറിയും 256 GB സ്റ്റോറേജും ഉണ്ട് മാഷേ. നല്ല മോഡലാണെന്ന് എല്ലാവരും പറയും. എനിക്ക് മൊബൈൽ ഫോണിനെ പറ്റി വലിയ വിവരമൊന്നുമില്ല അങ്കിരസേ. ഞാൻ ഇന്നലെ രാത്രി ഫേസ്ബുക്കിലൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. മാഷ്ക്കൊരു റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്യണേ മാഷേ. അങ്കിരസ് തികഞ്ഞ ഉത്സാഹത്തിലായിരുന്നു. തിരിച്ചടവിനെ മാസം 4,000+ രൂപ എങ്ങനെയുണ്ടാക്കുമെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും പട്ടിക്കൂടെ തിരിച്ചയക്കുന്ന കാര്യം അയാൾ പറഞ്ഞില്ലല്ലോ എന്ന ആശ്വാസത്തിൽ ഞാൻ അയാൾ പറയുന്നതൊക്കെ അതേപടി കേട്ടുനിന്നു. അടുത്ത 3 ദിവസം വരുമ്പോഴൊക്കെ അയാൾ ഫോണിൻ്റെ വിശേഷങ്ങൾ അറിയിച്ചുകൊണ്ടിരുന്നു. 4-ാം ദിവസം അയാൾ വന്നില്ല. അയാൾ എന്നല്ല, അയാളുടെ ഭാര്യയും വന്നില്ല. അന്വേഷിച്ചു ചെന്നപ്പോൾ കടയുടെ മുന്നിൽ ഒരാൾക്കൂട്ടത്തെയാണ് കണ്ടത്. അങ്കിരസും കുടുംബവും രാത്രി എങ്ങോട്ടോ സ്ഥലം വിട്ടുവെന്ന് അവർ അറിയിച്ചു. മാഷ്ക്ക് അവർ വലുതും തരാനുണ്ടായിരുന്നോ? അവരിലൊരാൾ ചോദിച്ചു. ഇല്ലല്ലോ, ഭാഗ്യം, അയാൾ പറഞ്ഞു. ഇവിടെ എത്ര ആളുകളുടെ കയ്യിൽ നിന്നാണ് കൈവായ്പ എടുത്തിട്ടുള്ളതെന്ന് കണക്കില്ല. തിരിച്ചുവന്ന് ഞാൻ കുട്ടനെ ഫോണിൽ വിളിച്ചു. എന്താ മാഷേ? ഞാൻ വിശേഷങ്ങൾ അറിയിച്ചപ്പോൾ കുട്ടൻ ചിരിച്ചു. ഞാൻ മാഷെ വിളിക്കണമെന്ന് വിചാരിച്ചതാണ്. ഞങ്ങൾ വീണ്ടും പശുവിനെ വാങ്ങി. പശുവില്ലാതെ പെണ്ണിനെ ജീവിക്കാൻ വയ്യാന്ന്. പിന്നെ എൻ്റെ തുന്നലുകൊണ്ട് മാത്രം ജീവിക്കാനും നല്ല വിഷമം. നാളെ തൊട്ട് ഞാൻ പാലുതരാം മാഷേ. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ചില കഥകൾ എഴുതാൻ തുടങ്ങുമ്പോൾ വേണോ വേണ്ടേ എന്ന് സംശയം തോന്നാറുണ്ടെന്ന്. അല്ലെങ്കിൽ അങ്കിരസിൻ്റെ ഇത് കഥയല്ലല്ലോ, നടന്ന സംഭവമല്ലേ?
1: അങ്കിരസിൻ്റെ അംഗങ്ങൾ അഷ്ടമൂർത്തി സ്വന്തം കഥ വായിക്കുകയായിരുന്നു ഇതുവരെ. ഇനി മീരാബെൻ കവിതകൾ ചൊല്ലുന്നു.

വെറും കാലം, വർഷാന്ത്യത്തിൻ്റെ ഒരു വൈകുന്നേരത്ത്, പൂക്കാലത്തിൻ്റെ കാലൊച്ച കാതോർക്കൂ. വർഷാന്ത്യത്തിൻ്റെ ഒരു വൈകുന്നേരത്ത്, പൂക്കാലത്തിൻ്റെ കാലൊച്ച കാതോർക്കൂ. കതിർ പൊട്ടുന്ന തളിരില ശബ്ദങ്ങൾ, ഉറഞ്ഞു നിൽക്കുന്ന പ്രകാശരശ്മികൾ, ഒളിച്ചോടി വന്ന ഇവളെപ്പോലെ ഉറക്കെ കരയുന്ന കറുത്ത ആകാശം, കരിമ്പടം മൂടിയ ശീതളാലിംഗനം, കടലിന് നിർവൃതി, അകലെ മലമുകളിൽ നിന്നുള്ള ചോരപ്പകർച്ച, മുട്ടി വിളിക്കുമൊരു വെയിൽക്കിളി. പിഴിഞ്ഞു വിരിക്കട്ടെ ഈ പാതിമയക്കത്തെ, നൂൽബന്ധമറുത്തവൾ, ചെവിയിൽ പഴി പിഴച്ചവൾ, പാതാളതാളം മുറുകുന്നു. പകലിലും പരിമിതം സ്പർശവും നോട്ടവും, പൊട്ടിയ വാക്കിൻ്റെ വക്കിൽ തിരയുന്നു തേന്മണവും പുതുരുചിയും. ആരുമില്ലവിടെ ഇന്നാരുമില്ലെന്നൊരു വ്യസനമന്ത്ര പ്രതിസ്വരം കേട്ടുവോ? എവിടെ നീ പടച്ച പരപ്പേറിയ സ്വർഗരാജ്യം, പ്രേമപ്പരവതാനി, കരിനീല കാമപ്പൂക്കൾ എവിടെ? ഇറ്റിറ്റു വീഴുന്നത് രാപ്പകലുകൾ, കടക്കാത്ത കടൽ, പോകാത്ത ഉല്ലാസയാത്രകൾ, എഴുതാൻ കഴിയാത്ത കവിതകൾ. എവിടെ നീ പടച്ച പരപ്പേറിയ ആ സ്വർഗരാജ്യം? ഇന്നു ഞാൻ അറിയുന്നു ദീനദീനമാം നോവിൻ്റെ ഈ ഉമിത്തീ നാമ്പുകൾ. പടമുള്ള ചോദ്യങ്ങൾ ഉത്തരമില്ലാതെ കരിഞ്ഞു ചാരമായി, കൊടും വിഷാദമായി, വിഷമായി. വിറയ്ക്കുന്ന പ്രേമം, ഉലയുന്ന കാമം, ചിറകുവിടർത്താൻ വെമ്പും ഒരുൾക്കുളിർ നിലാവ്. ഠേ, ചെകിടിൽ പതിച്ചൊരു കൈത്തലം, പഴിക്കുന്നു പിഴച്ചത് ഞാനെന്ന സത്യം. ജീർണജടത്തിൻ്റെ ദുർഗന്ധഭൂമിയിൽ കൊച്ചു തുടിപ്പത് കേൾക്കാം. മണ്ണിൽ പുതഞ്ഞത് നേർത്തുപോയില്ല, ഇനി ഈ വൃദ്ധമൗനത്തെ ചിതയിൽ വയ്ക്കട്ടെ ഞാൻ. മണ്ണിൽ പുതഞ്ഞത് നേർത്തുപോയില്ല, ഇനി ഈ വൃദ്ധമൗനത്തെ ചിതയിൽ വയ്ക്കട്ടെ ഞാൻ. നരകത്തിൻ്റെ വാതിൽ. അയാൾ രാവിലെ നേരത്തെ എണീറ്റു, കാതിനു ചുറ്റും ഒച്ചകൾ വലകെട്ടുന്നു. അയാൾ രാവിലെ നേരത്തെ എണീറ്റു, കയ്യിലെ മുറിവ് വായ തുറന്ന് ചിരിച്ചു കാണിച്ചു. വേദനിച്ചപ്പോൾ കണ്ണടച്ചു പിടിച്ചു, അതാ വാതിൽ തുറന്നു കിടക്കുന്നു. കാവൽ മാലാഖമാർക്ക് ആധിയായി. എന്നും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന ഇറച്ചിവെട്ടുകാരൻ എസ്തപ്പാനും, അയാൾ പരിപൂർണ സസ്യബുക്കാണേ, പലിശക്കാരൻ വറീതും കഴിഞ്ഞ പെരുന്നാൾ നടത്തിയത് അയാളാന്നേ. ദീനക്കിടക്കയിലാണ്. ഇറച്ചിവെട്ടുകാരൻ എസ്തപ്പാനും പലിശക്കാരൻ വറീതും ദീനക്കിടക്കയിലാണ്. വല്ലപ്പോഴും മാത്രം പള്ളിയിൽ വരാറുള്ള, ഇന്നുവരെ കുമ്പസരിക്കാത്ത ഫീലിപ്പോസിന് വേണ്ടി തുറന്നിട്ടതാകാം ആ വാതിൽ എന്നെല്ലാവരും കരുതി. എന്നാൽ എത്ര പറഞ്ഞാലും കള്ളുകുടി നിർത്താത്ത സോളമനെയും, പിള്ളേര് പറഞ്ഞത് വകവയ്ക്കാതെ സുവിശേഷവേല ചെയ്ത ഫെർണാണ്ടോയെയും, ഇടയ്ക്കിടെ രാപ്പാർട്ടി നടത്തുന്ന സണ്ണിച്ചനെയും നയിച്ചോണ്ട് ആസ്പത്രി വാർഡിൽ നിന്ന് ചാടിപ്പോയ വറീത് മുമ്പേ നടന്നു വരുന്നു. ഗേറ്റ് നമ്പർ 1 കാഴ്ചയാണിത്. മതസമുദായ കാവൽക്കാരും ദേവഗണങ്ങളും ആശങ്കാകുലരായി നിന്നു. രംഗം മാറിയല്ലോ. ഒരാളതാ മറ്റൊരാളിലേക്ക് പടർന്നു കയറുന്നു. ആദ്യത്തെയാൾ ചാവേറായി, വേറൊരാൾ ചിതയിൽ കത്തിപ്പടരുന്നു. തെരുവിൽ മരണം പെരുകുന്നു, വെളിച്ചം മങ്ങുന്നു. അയാളിപ്പോൾ കൈകഴുകുകയാണ്, മതി വരാതെ, അവിശ്വാസിയായി വീണ്ടും വീണ്ടും കൈകഴുകുകയാണ്. നീയാണിനി ഞാനല്ല എന്ന മട്ടിൽ വാതിൽ തുറന്നു തന്നെ കിടന്നു. ആരാണിനി? തൊട്ടപ്പുറത്ത് ഗേറ്റ് നമ്പർ 2, സ്വപ്നത്തിൽ പോലും വരാതെ സ്വർഗം, കാടുകയറി ഗേറ്റുകൾ തുരുമ്പിച്ച് ചവറുമൂടിക്കിടക്കുന്നു. പ്രവാസികളായ മക്കളെ ഓർത്തെന്ന മട്ടിൽ തൊട്ടപ്പുറത്ത് ഗേറ്റ് നമ്പർ 2, സ്വപ്നത്തിൽ പോലും വരാതെ സ്വർഗം, കാടുകയറി ഗേറ്റുകൾ തുരുമ്പിച്ച് ചവറുമൂടിക്കിടക്കുന്നു. പ്രവാസികളായ മക്കളെ ഓർത്തെന്ന മട്ടിൽ. കസേര. അന്ന് വൈകുന്നേരം വായനശാലയിൽ തൻ്റെ കവിതകളുടെ ചർച്ചയുണ്ടെന്നറിയാം.

0: തിരിഞ്ഞാണ് ചെന്നത്. അന്ന് വൈകുന്നേരം വായനശാലയിൽ തൻ്റെ കവിതകളുടെ ചർച്ചയുണ്ടെന്നറിഞ്ഞാണ് ചെന്നത്. അവിടെ ഓരോന്നിനെയും തലങ്ങും വിലങ്ങും കിടത്തിയിട്ടുണ്ട്. ചിലർ ദൂരെ നിന്നും ചിലർ അടുത്തുനിന്നും നോക്കി പിഴിഞ്ഞു കുടഞ്ഞ് അവയെ അലക്കി അലക്കി വെളുപ്പിച്ചു. ചിലരതിന്മേൽ ഏണിചാരി വച്ച് മേലേക്ക് വലിഞ്ഞുകയറി. അണ്ണാറക്കണ്ണനെയും പൂമ്പാറ്റകളെയും കുഞ്ഞുറുമ്പുകളെയും പിടിച്ച് താഴേക്ക് തള്ളിയിട്ടു. പിടികൊടുക്കാതെ പറന്നു കളിച്ച കുയിലിനെയും മരംകുത്തിയെയും കെണിവെച്ചു പിടിച്ചു. മുറ്റത്തെ പച്ച ചക്കയുടെ ചുവയുള്ള കവിതയെ മണത്തു നോക്കി ചക്കപ്പഴത്തിൻ്റെ മഞ്ഞച്ചുളകളെക്കുറിച്ചും തേൻമധുരത്തെക്കുറിച്ചും വാഴ്ത്തി. ഊർന്നുപോകുന്ന ട്രൗസറിട്ട കവിത സ്കൂളിലേക്കുള്ള വഴിയിൽ ഉണങ്ങിയ മരക്കുറ്റിയിലും വേരുകളിലും തട്ടി പലതവണ വീണതും വിറകായി വെന്തതും ആരും കണ്ടില്ല. കവിതയുടെ മുറ്റത്തിട്ട കല്യാണപ്പന്തലിൽ വരൻ ഒരിക്കലും എത്തുകയോ താലി കെട്ടുകയോ ചെയ്തില്ല. എന്നിട്ടും കൊടൈക്കനാലിലേക്കും സിനിമാ കൊട്ടകയിലേക്കും അവരൊന്നിച്ചു നടത്തിയ യാത്രകളിൽ അടുത്തടുത്തിരുന്ന് കപ്പലണ്ടി കുറിച്ചത് വായിച്ച് രസിച്ച് ചർച്ച മുറുകി. ഉദാത്തമായ പ്രകൃതി സ്നേഹവും മലയാളിത്തവും വാക്കുകളുടെ കൃത്യമായ തിരഞ്ഞെടുപ്പും ജനാലയിലൂടെ പലതവണ പുറത്തു ചാടുകയും അകത്തു കയറുകയും ചെയ്യുന്നത് പുറത്തുനിന്ന് തന്നെ കണ്ടു. കവി ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നത് മര്യാദയായില്ല എന്ന് കേട്ടുകൊണ്ട് നടന്നപ്പോൾ ഒരു ചോദ്യം വന്ന് ഉത്തരം മുട്ടിച്ചു. കവി ചർച്ചയിൽ പങ്കെടുക്കാതിരുന്നത് മര്യാദയായില്ല എന്ന് കേട്ടുകൊണ്ട് നടന്നപ്പോൾ ഒരു ചോദ്യം വന്ന് ഉത്തരം മുട്ടിച്ചു. കവിതയുടെ മുമ്പിൽ തന്നെ കസേരയും വലിച്ചിട്ടിരുന്നത് വെറുതെയായിരുന്നോ? കവിതയുടെ മുമ്പിൽ തന്നെ കസേരയും വലിച്ചിട്ടിരുന്നത് വെറുതെയായിരുന്നോ? ഉഭയ, ഒറ്റ വാക്കുപോലും എടുത്തുമാറ്റാനാകാത്ത, ഒരക്ഷരം പോലും കൂട്ടിച്ചേർക്കാൻ അരുതാത്ത, ഏറെ മുമ്പേ എഴുതിക്കഴിഞ്ഞൊരു കവിതയാണ് താനെന്നറിയാത്തൊരു കവി അവൾ. ഒറ്റ വാക്കുപോലും എടുത്തുമാറ്റാനാകാത്ത, ഒരക്ഷരം പോലും കൂട്ടിച്ചേർക്കാൻ അരുതാത്ത, ഏറെ മുമ്പേ എഴുതിക്കഴിഞ്ഞൊരു കവിതയാണ് താനെന്നറിയാത്തൊരു കവി അവൾ. എഴുത്താൽ പൊങ്ങാത്ത ജീവിതത്തെ കുന്നിക്കുരുവെന്ന പോലെ ഓമനയായി ഡിസ്പ്ലേ ചെയ്യുന്നൊരു നാട്യക്കാരി. നദികൾ വഴിമാറി ഒഴുകുന്നത് കണ്ട് സ്വന്തം ഒഴുക്കാണ് ശരിയെന്ന് സ്വയം പറഞ്ഞാശ്വസിക്കുന്നൊരു വറ്റി വരണ്ട നീർത്ത നീർച്ചാല്. മൾട്ടി ടാസ്കുകൾക്കിടയ്ക്ക് ഒള്ളി മീ ഉണ്ടെന്നറിയാതെ ഇരുവശത്തും പത്തു കൈകൾ ഉയർത്തി ദേവീസ്വരൂപം കിട്ടാതെ രാക്ഷസിപ്പട്ടം അണിഞ്ഞവൾ. സ്കൂട്ടറല്ല കാറും ഓടിക്കാനറിഞ്ഞിട്ടും വെറുമൊരു പട്ടം പറത്താനോ പട്ടമായി പറക്കാനോ ആകാതെ ചരടിൽ കൊരുത്തു കുരുങ്ങിയോൾ. റോളുകൾക്കിടയിൽ വെറും ട്രോളായി മാറിയതറിയാത്തവൾ. കളിത്തട്ടിലെ കോലാട്ട കഥാപാത്രം, അടിത്തട്ടിലൊരു തേരോട്ട നായികാഗാത്രം. എന്തൊക്കെ എപ്പോഴൊക്കെ ആരൊക്കെയെങ്കിലും ഒട്ടും തുളുമ്പാതെ വിതുമ്പാതെ മടുക്കാതെ ഉറങ്ങാതെ കണ്ണിലും കനവിലും കടൽ നിറച്ച് ഉടൽ കടച്ച് നേർത്തുനേർത്തൊരു ചിരിമിന്നൽ കൊടിച്ചേല്. കണ്ണിലും കനവിലും കടൽ നിറച്ച് ഉടൽ കടച്ച് നേർത്തുനേർത്ത ഒരു ചിരിമിന്നൽ കൊടിച്ചേല്. ക്ഷണികം എങ്കിലും മായികം. മതിയല്ലോ അത് മതിയല്ലോ, ഇനി വരുമല്ലോ പുതുമകൾ പുതുപെൺമകൾ കാലം. മതിയല്ലോ അത് മതിയല്ലോ, ഇനി വരുമല്ലോ പുതുമകൾ പുതുപെൺമകൾ കാലം.
1: മീരാബെൻ എഴുതി അവതരിപ്പിച്ച കവിതകളാണ് ശ്രോതകൾ കേട്ടത്. ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 9 കഴിഞ്ഞ 30 മിനിറ്റും 30 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ്, സ്വാഗതം എല്ലാവർക്കും. ചില പൂക്കൾക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മകളുടെ വലിയൊരു വസന്തം തന്നെ തുറക്കാൻ കഴിയും. അങ്ങനെയൊന്നാണ് നറുമണം തുളുമ്പുന്ന നമ്മുടെ മുല്ലപ്പൂവ്. പ്രണയത്തിലും ഓർമ്മകളിലും എന്നും സുഗന്ധം പരത്തുന്ന മുല്ലയെക്കുറിച്ച് എത്രയെത്ര മനോഹര ഗാനങ്ങളാണ് മലയാള സിനിമയിലുള്ളത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മുല്ല എന്ന വാക്കും അതിൻ്റെ ഭംഗിയും നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് ഗാനങ്ങളാണ്. ഏത് കാത്തിരിപ്പിലും ഒരു മനോഹര സംഗീതമുള്ള, കേൾക്കുന്തോറും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന വരികൾ. എൻ്റെ മുല്ലേ പൂക്കാത്തു, യേശുദാസും ചിത്രയും പാടിയ ഗാനമാണിത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

നമ്മുടെ മനസ്സിൽ പ്രണയത്തിൻ്റെ നിലാവ് ചൊരിയുന്ന ഒരു ഗാനമാണിനി പാവക്കൂത്ത് എന്ന ചിത്രത്തിലെ ഗാനം കാമിനി മുല്ലകൾ. ചിത്രപാടിയത് കെ ജയകുമാറിൻ്റെ വരികൾക്ക് ജോൺസൺ സംഗീതം.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
3: FM മോർണിംഗ് സെലക്ഷൻസ് തുടരുകയാണ്. പട്ടണത്തിൽ സുന്ദരൻ എന്ന ചിത്രത്തിലെ ഗാനം ഇനി അഫ്സൽ, രാജേഷ് വിജയ് എന്നിവർ പാടിയത്. രചന BR പ്രസാദ്, സംഗീതം മോഹൻ സിത്താര.

പി ജയചന്ദ്രൻ, സുജാത മോഹൻ എന്നിവർ പാടിയ ഗാനം വെക്കേഷൻ എന്ന ചിത്രം. രചന ഷാൻ റോയ്, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാമീണം പകർന്ന് ഉണ്ണിമേനോൻ ചിത്ര എന്നിവർ പാടിയ ഗാനം എന്ന് നാഥൻ്റെ നിമ്മി എന്ന ചിത്രം.

0: മുല്ലപ്പൂവിൻ്റെ സുഗന്ധവും മനോഹരമായ ഇണങ്ങളും നിറഞ്ഞ ഇന്നത്തെ നമ്മുടെ സംഗീതയാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്.
1: അതെ, വൈകിട്ട് എന്താ പരിപാടി?
2: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
1: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
2: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: ആകാശവാണി FM വാർത്തകൾ.
1: സബ്കി യോജന സബ്കാ വികാസ് എന്ന ആശയത്തിൽ രാജ്യത്ത് 2.42 ലക്ഷത്തിലധികം പ്രത്യേക ഗ്രാമസഭകൾ ചേർന്നു. പഞ്ചായത്തുകൾക്ക് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാന്റുകൾ വിപുലീകരിക്കുക, സുസ്ഥിര വരുമാനത്തിലൂടെ സാമ്പത്തിക സ്വയം പര്യാപ്തത കൈവരിക്കുക, സ്വത്തവകാശം ഉറപ്പുവരുത്തുക, തൊഴിൽ സംരക്ഷണ മാർഗ്ഗങ്ങൾ കൈവരിക്കുക തുടങ്ങിയവ പ്രധാന ചർച്ചാ വിഷയങ്ങളായി. സംസ്ഥാനത്തെ 1200 തദ്ദേശ സ്ഥാപനങ്ങൾക്കും സ്വന്തമായി ഔദ്യോഗിക വെബ്സൈറ്റ് സംവിധാനം നിലവിൽ വന്നു. വെബ്സൈറ്റുകളും QR കോഡ് അധിഷ്ഠിത സിറ്റിസൺ ഫീഡ്ബാക്ക് സംവിധാനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തത്. രാജ്യാന്തര ജലസസ്യ സമ്മേളനം കോഴിക്കോട് മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ ആരംഭിച്ചു. ദേശീയ സംസ്ഥാന ജൈവ വൈവിധ്യ അതോറിറ്റി, സംസ്ഥാന സയൻസ് കൌൺസിൽ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് സമ്മേളനം. 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പട്ടികജാതി വകുപ്പ് നടപ്പാക്കുന്ന പഞ്ചമി ഗ്രാമം പദ്ധതിയുടെ സംസ്ഥാനതല പ്രഖ്യാപനം ഇന്ന് പാലക്കാട് കോങ്ങാട് മുനിക്കുന്നൂരിൽ ഉച്ചയ്ക്ക് മന്ത്രി KA തുളസി പദ്ധതി പ്രഖ്യാപിക്കും. സൗദി അറേബ്യയിലെ തായ്ഫ്രാനിയ റോഡിൽ ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളി നഴ്സുമാർ ഉൾപ്പെടെ 5 പേർ മരിച്ചു. കോട്ടയം സ്വദേശികളായ ജെയ്സി മോൾ മാത്യു, ജോബിന ജോണി എന്നിവരാണ് മരിച്ച മലയാളികൾ. പാലക്കാട് സംസ്ഥാന സ്കൂൾ കായികമേള ഗ്രൂപ്പ് 7 മത്സരങ്ങളുടെ 1-ാം ദിനം പിന്നിടുമ്പോൾ റോളർ സ്കേറ്റിംഗിൽ പാലക്കാട് മുന്നിൽ, ആർച്ചറി സീനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തൃശൂരും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരവുമാണ് മുന്നിൽ. ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ലോങ് ജംപ് താരം ശ്രീശങ്കറിന് പാലക്കാട് ജന്മനാട്ടിൽ സ്വീകരണം. ജപ്പാനിൽ നിന്ന് തിരിച്ചെത്തിയ ശ്രീശങ്കറിന് നാട്ടുകാരും കായിക പ്രേമികളും കായിക താരങ്ങളും ചേർന്നാണ് സ്വീകരണം നൽകിയത്. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ ഇന്ത്യ പാക് പോരാട്ടം അല്പസമയത്തിനകം ആരംഭിക്കും. സെമിയിൽ ശ്രീലങ്കയെ തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്.
0: ആകാശവാണി FM വാർത്തകൾ.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ അധ്യാപകനും ഗാനരചയിതാവുമായ സാരംഗ് കേറ്റിയുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ നമ്മുടെ അതിഥി അധ്യാപകനും ഗാനരചയിതാവുമായിട്ടുള്ള സാരംഗ് കേറ്റിയാണ്. നമസ്കാരം സാർ.
2: നമസ്കാരം മാഡം. നമസ്കാരം.
1: സ്വദേശം എവിടെയാണ്?
2: എന്റെ വീട് കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത് മൊകേരിയാണ്.
1: വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടിൽ അമ്മ, അനിയൻ, മൂന്ന് പേര്.
1: ഇപ്പം ജോലി ചെയ്യുന്നത്?
2: ജോലി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ കല്ലിങ്ങൽ പറമ്പ MSM ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അവിടെ ഹയർ സെക്കൻഡറി വിഭാഗം മലയാള അധ്യാപകനാണ്.
1: ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട് അല്ലെ? ചെറുപ്പം മുതലേ കഥകള് കവിതകൾ എഴുതുമായിരുന്നു. എങ്ങനെയാണ് അതെന്ന് പറയാമോ?
2: കുട്ടിക്കാലത്ത് ഒരുപാട് വായിക്കുമായിരുന്നു. ആ വായനയാണ് പിന്നീട് എഴുത്തിലേക്ക് വന്നത്. ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഒരു കവിത സ്കൂൾ മാഗസീനിലേക്ക് എഴുതുന്നത്. കുറെ കാലം എഴുത്ത് അവിടെ നിന്നുപോയി. BA മലയാളമായിരുന്നു. അങ്ങനെ ഡിഗ്രിക്ക് ചേർന്നപ്പോഴാണ് വീണ്ടും എഴുത്ത് സജീവമാകുന്നത്. പിന്നെ അതോടൊപ്പം നമുക്കറിയാം സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളിൽ പിന്നീട് എഴുതി തുടങ്ങി. അങ്ങനെയാണ് എഴുത്തിന്റെ ഒരു മേഖലയിലേക്ക് എത്തുന്നത് തന്നെ.
1: ആ വായന അനുഭവത്തിനെ കുറിച്ചൊന്ന് പറയാമോ?
2: കുട്ടിക്കാലത്ത് എനിക്ക് അത്യാവശ്യം കാണുമായിരുന്നു. ഇരുട്ടിൽ മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരുപാട് കഥാപുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. കൂട്ടുകാർക്ക് വായിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് വായനയിലേക്ക് എത്തിയത് തന്നെ. പിന്നെ എൻ്റെ അച്ഛനും അത്യാവശ്യം വായിക്കുന്ന കൂട്ടത്തിലുള്ള ആളായിരുന്നു. അപ്പൊ അച്ഛന്റെ കുറെ പുസ്തകങ്ങൾ എടുത്ത് ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് വായനയിലേക്ക് വന്നത് തന്നെ.
1: തീം എങ്ങനെയായിരുന്നു സെലക്ട് ചെയ്യുന്നത് ഓരോ സമയത്തും എഴുതുമ്പോ?
2: ഈ തീം എഴുതുന്ന സമയത്ത് അങ്ങ് വന്നു പോകുന്നതാണ്. ഞാൻ എഴുതാനിരിക്കുമ്പോൾ മനസ്സ് ബ്ലാങ്ക് ആയിരിക്കും. പക്ഷെ എവിടുന്നോ കിട്ടുന്നത് പോലെ ചില ആശയങ്ങൾ, ചില തീമുകൾ വരും. അതിൽ എഴുതി തുടങ്ങുകയാണ് പതിവ്.
1: ആദ്യമായിട്ട് എഴുതിയ ആ ഒരു തീം അല്ലെങ്കിൽ ആശയത്തിനെ കുറിച്ച് ഓർമ്മയുണ്ടോ?
2: ആദ്യമായിട്ട് എഴുതിയത് ഒരു കവിതയാണ്, പ്രകൃതിയെ കുറിച്ചായിരുന്നു. പ്രകൃതിയിൽ മരങ്ങളൊക്കെ വെട്ടി നശിപ്പിക്കുകയാണ്. നമുക്കറിയാം ആ സമയത്താണ് ഈ മൊബൈൽ ടവറുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പൊ മരങ്ങൾക്ക് പകരം മൊബൈൽ ടവറുകളുടെ ഒരു കടന്നുകയറ്റത്തെ കുറിച്ചൊക്കെ ആയിരുന്നു, നശിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തെ കുറിച്ചൊക്കെ ആയിരുന്നു അന്ന് ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നേ എഴുതിയത്. ആ ഒരു വരൾച്ച നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ.
1: അതെ. അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു എഴുത്തിന്റെ രീതി മാറിയത് ആരെങ്കിലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ?
2: തീർച്ചയായിട്ടും. ഞാൻ BA മലയാളമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ തന്നെ, ആർ രാജശ്രീ ടീച്ചർ എല്ലാവർക്കും അറിയാം, നോവലിസ്റ്റാണ്, ജിസ ജോസ് ടീച്ചർ, ഇവരൊക്കെയാണ് ഇൻസ്പയർഡ് ചെയ്തത് തന്നെ. അവരുടെ ബുക്കുകൾ വായിച്ചിട്ടുണ്ടായിരുന്നു, അവർ പറയുന്ന കഥകൾ കേട്ടിട്ടൊക്കെയാണ് എഴുത്തിലേക്ക് വന്നത് തന്നെ. പിന്നെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാനൊരു യാത്രാ വിവരണം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ യാത്രാ വിവരണം ഡിപ്പാർട്ട്മെന്റിൽ നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ടു. കാരണം വിഷ്വലി ഇമ്പേർഡ് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെയാണ് യാത്രാ വിവരണം എഴുതുക എന്നുള്ളൊരു ആശങ്ക പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ യാത്ര നടത്തുമ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് മാത്രമല്ലല്ലോ, നമുക്ക് സ്പർശം, മണം, കേൾവി ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ ആ യാത്രാ വിവരണം ഒരു വ്യത്യസ്ത രീതിയിൽ നിൽക്കുന്നതാണെന്ന് എല്ലാവരും പറഞ്ഞിരുന്നു. കാഴ്ച എന്നതിൽ നിന്ന് മാറി മറ്റ് അനുഭവങ്ങൾ സാക്ഷ്യം വഹിക്കുന്ന യാത്രാ വിവരണം ആയിരുന്നു. അത് നന്നായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒന്നുകൂടിയായിരുന്നു ഡിപ്പാർട്ട്മെന്റിൽ. യാത്രാ വിവരണം ചെറിയൊരു യാത്രയായിരുന്നു. എന്റെ നാടായിട്ടുള്ള തലശ്ശേരി എന്നും ഗുരുവായൂരിലേക്ക് വന്നു, അവിടുന്ന് പിന്നീട് കൊച്ചി മെട്രോയിലേക്ക് നടത്തിയിട്ടുള്ള വളരെ ചെറിയൊരു യാത്ര. പക്ഷെ അത് അവതരിപ്പിച്ച രീതിയാണ് അവിടെ വ്യത്യസ്തമാക്കുന്നത്, ആ ഒരു യാത്രാ വിവരണത്തെ. ഇപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പുറമേ നിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് എഴുത്തുകാർ അവതരിപ്പിക്കാറ്. പക്ഷേ എൻ്റെ യാത്രാ വിവരണത്തിൽ ട്രെയിനിൽ പോകുന്ന പല രംഗങ്ങളും ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് ഈ കാറ്റിൻ്റെ തണുപ്പ്, കാറ്റിൻ്റെ ചൂട്, ഗന്ധം, അത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് യാത്രാ വിവരണത്തിൽ വന്നിരുന്നത്.
1: അതുപോലെ തന്നെ നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക, JRF കിട്ടുക, ഇതൊക്കെ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. സർ ആ ഒരു നേട്ടം കൈവരിച്ച വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു നേട്ടം എങ്ങനെയാണ് നേടിയെടുത്തത്?
2: എനിക്ക് 2023 നെറ്റ് JRF ലഭിക്കുന്നത്. അതിനു മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട് 1-2 തവണ, പക്ഷെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ BEd 2020-22 വർഷത്തിലായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ തന്നെ 1-ആം റാങ്കും 2-ആം റാങ്കും ഒക്കെ കരസ്ഥമാക്കിയിട്ടുള്ള കുട്ടികളാണ്. അപ്പം അവരോടൊപ്പം ഉള്ള പഠനം തന്നെ വല്ലാതൊരു ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അവരുടെ ഒരു മോട്ടിവേഷൻ കൂടി ഉണ്ട് ഈ ഒരു നെറ്റ് JRF ലഭിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് സഹായങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്.
1: പ്രിപ്പറേഷൻ അപ്പോൾ എങ്ങനെയായിരുന്നു? പഠനത്തിനിടയിലാണോ അതോ ശേഷമാണോ?
2: അതിനുശേഷമാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് തന്നെ. BEd കഴിഞ്ഞ് ഏതാണ്ട് 1 വർഷത്തോളം പ്രിപ്പറേഷന് വേണ്ടി മാറ്റിവെച്ചിരുന്നു. യൂട്യൂബും സുഹൃത്തുക്കളോട് ചോദിച്ചൊക്കെയാണ് കുറെ കാര്യങ്ങൾ പഠിച്ചിരുന്നത്. കൂടെ പഠിച്ച കുട്ടികൾ വോയിസ് ആയിട്ട് വരാവുന്ന ചോദ്യങ്ങൾ അയച്ചു വന്നും അങ്ങനെയൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായത്. പിന്നെ അതുപോലെ കെ എഫ് പി യൂത്ത് ഫോറം നെറ്റ് ജെ ആർ എഫ് കോച്ചിങ് കൊടുത്തിരുന്നു. അപ്പൊ അതിൽ ഞാനൊരു ഭാഗമായിരുന്നു. അപ്പൊ അതും ഒരു കാരണമാണ്.
1: അപ്പൊ രാവിലെ മുതൽ പഠനം തുടങ്ങും ആ സമയത്ത് ഈ വൺ ഇയറില്?
2: അതെ, തീർച്ചയായിട്ടും രാവിലെ മുതൽ പഠനം തുടങ്ങിയിരുന്നു. ഇടവേളകളിലൊക്കെ തന്നെ ഇതിനായിട്ട് തന്നെ മാറ്റി വെച്ചിരുന്നു.
1: തുടർച്ചയായി പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മടുപ്പ് പോലൊക്കെ വരുമല്ലോ, എന്താണ് അപ്പൊ ആ സമയങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്?
2: ആ സമയത്ത് സ്വാഭാവികമായിട്ടും യൂട്യൂബിൽ സ്ക്രോൾ ചെയ്യും, കഥകൾ വായിക്കും, നോവലുകൾ വായിക്കും. അങ്ങനെ ആ ഇടവേളകള്
1: റിലാക്സ്ഡ് ആക്കി മാറ്റിയല്ലേ. നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിന് വലിയ കാര്യമാണ്. അതുപോലെ ജെ ആർ എഫ് നേടുന്നത് അത്രയും സ്കോർ ഉള്ളപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു നേട്ടം കൈവരിച്ചപ്പോ എന്തായിരുന്നു തോന്നിയത്?
2: പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു. കാരണം എന്റെ അച്ഛൻ 2023 ഫെബ്രുവരിയിലാണ് മരണപ്പെടുന്നത്. അച്ഛൻ മരണപ്പെട്ട് ആ ഒരു വേദനയിലാണ് പരീക്ഷ എഴുതാൻ പോയത് തന്നെ. റിസൾട്ട് വന്നപ്പോ എനിക്ക് ജെ ആർ എഫ് ക്വാളിഫൈഡ് ആവാൻ വേണ്ടി സാധിച്ചു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു.
1: പാട്ട് എഴുതുക എന്ന് പറയുന്നത് അത് വേറൊരു മേഖലയാണ്. അതിലിപ്പോ മ്യൂസിക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് വരികൾ സെറ്റ് ആവണം, അല്ലെങ്കിൽ അതനുസരിച്ച് ചില കറക്ഷൻസ് ഒക്കെ കമ്പോസ് ചെയ്യുന്നവർ പറയും. ആദ്യമായിട്ട് പാട്ട് എഴുതാൻ കഴിയും, അല്ലെങ്കിൽ പാട്ട് എഴുതിയിട്ട് മ്യൂസിക് ഒക്കെ കൊടുത്ത് ഇങ്ങനെ കേൾക്കണമെന്നൊക്കെ ആഗ്രഹം വന്നത് എപ്പോഴാണ്?
2: പ്ലസ് ടു പഠിക്കുമ്പോഴേ എനിക്ക് ഈ പാട്ടുകൾ എഴുതണം എന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ചില ആളുകൾ ഈണായിരിക്കും ശ്രദ്ധിക്കുക, ചില ആളുകൾ പാടുന്ന ആളുടെ ശബ്ദമായിരിക്കും ശ്രദ്ധിക്കുക. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിരുന്നത് ഈ വരികളായിരുന്നു. അതുകൊണ്ട് തന്നെ വരികൾ എഴുതാൻ ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വരികൾ എഴുതി കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2015-18 ഞാൻ ഡിഗ്രി പഠിക്കുന്നത്. അവിടെ മുതലാണ് ആഗ്രഹം ശക്തമായി തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് അന്വേഷണവും ഇനിയെങ്കിലും ഒരു ആൽബത്തിൽ സിനിമയിൽ വരികൾ എഴുതാൻ വേണ്ടിയിട്ട് ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ആൽബം 2020 പറക്കുന്നത്.
1: അതിലെ വരികൾ ഓർമ്മയുണ്ടോ?
2: ആദ്യ വരികൾ ഓർമ്മയുണ്ട്.
1: അത് നമുക്ക് വേണ്ടി ഒന്ന് പറയാമോ?
2: വരികൾ ഇങ്ങനെയാണ്: മിഴികളോ നിറയില്ലിനിയും, മൊഴികളോ ഇടറില്ലിനിയും, മഴവില്ലിനഴകായി എന്നിൽ നിറയുന്നു മധുര സ്വപ്നം. ആദ്യ
1: വരികള് വളരെ മനോഹരമായ വരികളാണ്. സ്വന്തമായിട്ട് എഴുതിയ വരികളാണ് ഇപ്പൊ പറഞ്ഞത്. ഇതുപോലെ ബാക്കിയുള്ള ഗാനരചയിതാക്കളില് ഏറ്റവും ഇഷ്ടം തോന്നിയ വരികൾ ഏതെങ്കിലും ഉണ്ടോ?
2: തീർച്ചയായിട്ടും ഒരുപാട് വരികളുണ്ട്.
1: അതിലേതെങ്കിലും പറയാമോ?
2: എനിക്ക് ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ട് മൂളി വെയിൽ വീഴവേ, പതിയെ പറന്നൻ അരികിൽ വരും അഴകിന്റെ തൂവലാണോ നീ.
1: വളരെ മനോഹരമായ വരികളാണ്. സമ്മർ ഇൻ ബെത്ലഹേമിലെ അല്ലേ?
2: അതെ അതെ.
1: എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് പ്രിയപ്പെട്ട ഒരു പാട്ടാണ് അത്. പാട്ടെഴുത്തിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത്. മടക്കം എന്ന് പറഞ്ഞ ചെറുകഥാ സമാഹാരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്?
2: 2020 ഞാൻ കഥകൾ എഴുതി തുടങ്ങുന്നത്. നമുക്കറിയാം കോവിഡ് കാലമാണ്. അപ്പൊ വീട്ടില് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഒരുപാട് സാഹിത്യ ഗ്രൂപ്പുകളിൽ അംഗമായിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ വെച്ച് ഒരുപാട് കഥകൾ വായിച്ചു. അങ്ങനെ ആ വായിച്ചതിന്റെ ഫലമായിട്ടാണ് ആ സമയത്ത് കഥകൾ എഴുതി തുടങ്ങുന്നത് തന്നെ. ഒരുപാട് കഥകൾ, സീരീസുകളും ഒക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തുകൊണ്ടൊരു കഥാസമാഹാരം പബ്ലിഷ് ചെയ്തുകൂടാ എന്നുള്ള ചിന്ത ഉള്ളിൽ വന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്റെ ആദ്യ കഥാസമാഹാരമായിട്ടുള്ള മടക്കം 23 പ്രകാശനം ചെയ്യപ്പെടുന്നത്.
1: ഇതില് കൂടുതലും കഥകൾ എന്തിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്?
2: ഇതില് ജീവിതം, എന്റെ ജീവിതം തന്നെ ഉണ്ട്. ആത്മാംശമുള്ള കഥകളുണ്ട്. അതോടൊപ്പം ഞാൻ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ആ യാത്രകളിൽ അനുഭവിച്ച കാര്യങ്ങൾ, ഞാൻ നടത്തിയ യാത്രകളിലേക്ക് മറ്റൊരു കഥാപാത്രത്തെ പ്ലേസ് ചെയ്ത കഥകൾ, പിന്നെ ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകൾ എല്ലാം ഈ കഥകളിലുണ്ട്.
1: സ്വന്തം അനുഭവത്തിൽ നിന്നാണ് കഥകൾ രൂപപ്പെട്ട് വന്നത് എന്ന് പറഞ്ഞു. അത്രയും ഓർത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു അനുഭവം നമ്മളുമായിട്ട് ഷെയർ ചെയ്യാമോ?
2: ഈ കഥാസമാഹാരത്തിലെ ആദ്യ കഥ തന്നെ എൻ്റെ കയ്യക്ഷരങ്ങൾ എന്ന കഥയാണ്. കുട്ടിക്കാലത്ത് എനിക്ക് എഴുതാനും വായിക്കാനൊക്കെ കാണുമായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എഴുതിയ ആ പുസ്തകങ്ങളൊന്നും എനിക്ക് കാണാൻ കഴിയില്ല. ഞാൻ 1-ാം ക്ലാസ്സിൽ എഴുതിയിട്ടുള്ള ആ നോട്ട് ബുക്കുകൾ ഇന്നും വീട്ടിലുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയ കഥയാണ് എൻ്റെ കയ്യക്ഷരങ്ങൾ. ആ പുസ്തകം ഇന്നെനിക്ക് സ്പർശിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ, കാണാൻ പറ്റുന്നില്ല. അതാണ് ഈ ഒരു എൻ്റെ കയ്യക്ഷരങ്ങൾ എന്ന കഥയുടെ തീം തന്നെ. അതുപോലെ ഇതിൽ കഥാസമാഹാരത്തിൻ്റെ പേര് പോലെ മടക്കം എന്ന ഒരു കഥയുണ്ട്. 60 കഴിഞ്ഞ റിട്ടയർഡ് ആയിട്ടുള്ളൊരു അധ്യാപകൻ്റെ ജീവിതമാണ് ആ കഥയിൽ വിഷയമാവുന്നത്. പൂമ്പാറ്റ എന്നുള്ള ഒരു കഥയുണ്ട്, തനിയാവർത്തനം. ഇതിലൊക്കെ തന്നെ മനുഷ്യരുടെ പല ആന്തരിക സംഘർഷങ്ങളാണ് കഥ വിഷയമാവുന്നത് തന്നെ.
1: അപ്പോൾ തീർച്ചയായിട്ടും ആത്മാംശം ഉള്ള ഒരു കഥാസമാഹാരം തന്നെയാണ് മടക്കം അല്ലേ?
2: അതെ അതെ, തീർച്ചയായും.
1: ഇപ്പൊ ഇത് ചെറുകഥയാണ്, നോവൽ അങ്ങനെയൊക്കെ എഴുതാൻ ആഗ്രഹമുണ്ടോ?
2: തീർച്ചയായിട്ടും ഇതിന്റെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്ത
1: ആദ്യത്തെ ഒരു
2: സമാഹാരമാണ്. തീർച്ചയായിട്ടും ഇനി നോവലിന്റെ പണിപ്പുരയിലാണ്. യാത്രാവിവരണങ്ങൾ എഴുതാനുണ്ട്, PhD ചെയ്യണമെന്നുണ്ട്. അപ്പൊ അങ്ങനെ ആഗ്രഹങ്ങൾ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്.
1: ധാരാളം ആൽബത്തിന് വരികൾ എഴുതിയിട്ടുണ്ട്.
2: തീർച്ചയായും
1: അതില് പല ഗായകരും പാടിയിട്ടുണ്ടാവുമല്ലോ. അതിലിഷ്ടമുള്ള ആ

0: പാട്ടുകളായിട്ട് ഓർമ്മയിലുള്ളത് ഏതൊക്കെയാണ്?
1: ഞാൻ എഴുതിയിട്ടുള്ള എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്. എങ്കിലും വിധുപ്രതാവ് എൻ്റെ ഒരു ഗാനം ആലപിച്ചിട്ടുണ്ട്, ഒരു പ്രണയഗാനാണ്. മൺവീണയിൽ രാഗമുകിലായി നീ മാസ്മരഗാനമായി പൊഴിയുന്നു എന്നാണ് ആ പാട്ടിൻ്റെ ആദ്യ
0: വരികൾ. പ്രണയം തുളുമ്പുന്ന മനോഹരമായ വരികളാണത്. ഇപ്പൊ പറഞ്ഞ പോലെ

0: അധ്യാപകനും ഗാനരചയിതാവുമായ സാരംഗ് കേറ്റിയുമായി സെബിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബിറ്റി. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി എഫ് എമ്മിനൊപ്പം. വൈകിട്ട് 5 മണി മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിൻ പരിപാടി. ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: ഒക്ടോബർ 4 മുതൽ വൈകിട്ട് 5 മണിക്ക്. സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം. ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ, പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
1: ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരി പഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 0484-242-6387, 0484-242-6397, അല്ലെങ്കിൽ 94-46-45-58-88. സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.
2: വൈകിട്ടൊരു കട്ടനടിച്ചാലോ?
3: ഓ, എന്നാത്തിന്? ഒരാവശ്യമില്ല.
2: അങ്ങനെ പറയരുത്.
3: പിന്നെ ഇനിയിപ്പോ വൈകിട്ടേ
2: ഞാൻ വരും.
3: വരണ്ട.
2: വരും.
3: ഹാ, വരണ്ട.
2: ഞായർ മുതൽ വെള്ളി വരെ വൈകിട്ട് 5:30.
3: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ.
2: ഗുഡ് ഈവനിങ് കൊച്ചിയിൽ ദീപസ്തംഭ മഹാശ്ചര്യം ഞായർ മുതൽ വെള്ളി വരെ
3: വൈകിട്ട് 5:30. റേഡിയോയിൽ മാത്രമല്ല ട്ടോ.
2: പിന്നെ
3: നമ്മുടെ മൊബൈൽ ആപ്പ്.
2: അതെ, വേവ്സ് ആപ്പ്.
3: ലോകത്തെ എവിടെയിരുന്നും ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കാം.
2: വേവ്സ് ആപ്പ്.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ഹം ആപ്കെ ഹേ കോൻ എന്ന ചിത്രത്തിന് വേണ്ടി ലത മങ്കേഷ്കർ, SP ബാലസുബ്രഹ്മണ്യം എന്നിവർ പാടിയ ഗാനം. സംഗീതം രാം ലക്ഷ്മൺ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇനി സേവന വാർത്തകൾ. കേരള ഹൈക്കോടതിയിൽ രജിസ്ട്രാർ തസ്തികയിൽ ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മേജർ പദവിയിൽ കുറയാത്ത റാങ്കിൽ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർക്ക് അപേക്ഷിക്കാം. ബിരുദവും പബ്ലിക് റിലേഷൻസിൽ ഡിപ്ലോമയും ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 മുതൽ 55 വയസ്സ് വരെ. കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഹൈക്കോടതി റിക്രൂട്ട്മെന്റ് പോർട്ടൽ സന്ദർശിക്കാം. recruitment.hckerala.nic.in.
1: അമ്പോ, പകുതി വിലയോ?
2: യെസ്, സിറ്റി സിൽക്സിന്റെ

0: വമ്പൻ സൂപ്പർ ഡ്യൂപ്പർ ഓഫർ, ലേഡീസ് ജെന്റ്സ് കിഡ്സ് ബ്രാൻഡഡ് ഡ്രസ്സുകൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, ഒപ്പം മറ്റ് കിഡ്ലൻ ഓഫറുകളും ഏതാനും ദിവസത്തേക്ക് മാത്രം.
1: മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരള അടിസ്ഥാനത്തിൽ കെ പി രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായിട്ടുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. നവംബർ 1 മത്സരം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 94 47 11 06 45, മറ്റൊരു നമ്പർ 97 41 20 90 08. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 94 47 11 06 45 97 41 20 90 08.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: കോട്ടയം ജില്ലയിലെ ദേശീയ പ്രാധാന്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ IIT, IIM, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പഠിക്കുന്ന OEC, OBC വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് OEC പോസ്റ്റ് മെട്രിക് വിദ്യാഭ്യാസാനുകൂല്യ പദ്ധതിക്ക് നവംബർ 30 വരെ അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 04842 3131 30 04842 3131 30. ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ഭിന്നശേഷിക്കാരുടെയും സമ്പൂർണ്ണ UDID രജിസ്ട്രേഷൻ എന്ന നേട്ടം നേടാൻ ജില്ലാ ഭരണകൂടം, സാമൂഹ്യനീതി വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നിവർ സംയുക്തമായി പ്രത്യേക ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. 2 നീളുന്ന ക്യാമ്പയിനിൽ ഭിന്നശേഷി മെഡിക്കൽ പോർട്ട് സർട്ടിഫിക്കറ്റ് കൈവശമുള്ള UDID ആധാർ കാർഡ് ലഭിച്ചിട്ടില്ലാത്ത മുഴുവൻ ഗുണഭോക്താക്കൾക്കും പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 1800 1001 01 01 01 01 01 01. PSC, UPSC തുടങ്ങിയ മത്സര പരീക്ഷകളുടെ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പാലക്കാട് മുട്ടട സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിലാണ് പരിശീലനം. പ്രവേശനത്തിന് 94 95 06 93 07, 85 47 00 50 87 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. 94 95 06 93 07, 85 47 00 50 87. വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്ത ഭടന്മാർക്ക് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഈ മാസം 31 വരെ അവസരം. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാതെ പോയവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുകയെന്ന് ജില്ലാ സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 04912976633 04912976633. പാലക്കാട് മുട്ടട IHRD സെന്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി ആൻഡ് സ്കിൽസ് BTech, MTech, BSc, MSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കായുള്ള അക്കാദമിക് പ്രോജക്റ്റുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് 94 95 06 93 07, 94 95 06 93 07. 7 ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 കഴിഞ്ഞ് 30 മിനിറ്റും 15 സെക്കൻഡും.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 13,675 രൂപ നിരക്കിലും പവന് 109,400 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണ്ണവില.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 മണി കഴിഞ്ഞ് 31:46. ഇപ്പോൾ
1: സംഗീതലഹരി.
0: സംഗീതലഹരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ബോളിവുഡ് റോക്സ് എന്ന ആൽബത്തിനു വേണ്ടി കെ ആതിഫ്, രാഹത് ഫത്തേ അലി ഖാൻ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം സംഗീതലഹരിയിലൂടെ.

0: ബോളിവുഡ് റോക്സ് എന്ന ആൽബത്തിനു വേണ്ടി കെ, ആത്തിഫ്, രാഹത്ത് ഫത്തേ അലി ഖാൻ എന്നിവർ പാടിയ ഗാനങ്ങളാണ് സംഗീതലഹരിയിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ഇന്നത്തെ സംഗീതലഹരി സമാപിക്കുന്നു.
0: ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡയാലിസിസ് ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നു. യോഗ്യത BSc ഡയാലിസിസ് ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി. പാരാമെഡിക്കൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. 40 വയസ്സിൽ കവിയാത്ത ഉദ്യോഗാർത്ഥികൾ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഈ മാസം 6 രാവിലെ 11 എത്തിച്ചേരേണ്ടതാണ്. ഫോൺ നമ്പർ 04862-232474. നമ്പർ ഒരിക്കൽ കൂടി 04862-232474.
2: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: PSC, UPSC തുടങ്ങിയ മത്സര പരീക്ഷകളുടെ പരിശീലന കോഴ്സുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പാലക്കാട് ജില്ലയിലെ മുട്ടട സെന്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി ആൻഡ് സ്കിൽസിലാണ് പരിശീലനം. പ്രവേശനത്തിനു വേണ്ടി 04712-55062 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: ആ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ എന്തൊരു ഫീല്. അന്നത്തെ കാലമൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മ ചിന്തലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മ ചിന്ത

0: കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
1: ഇമെയിൽ വിലാസം AIRFM@gmail.com.
0: വാട്സാപ്പ് നമ്പർ 94 47 56 22 12.
2: ഓർമ്മ ചിന്ത, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.

0: ആകാശവാണി FM വാർത്തകൾ.
1: അഞ്ചാമത് കൗഡില്യ ഇക്കണോമിക് കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പാലുൽപാദനം പ്രോത്സാഹിപ്പിക്കാൻ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ സംഘടിപ്പിക്കുന്ന ഗോപാലക് സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും മുഖ്യമന്ത്രി ഡോ മൻമോഹൻ യാദവും ഇന്ന് പങ്കെടുക്കും. മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വനിതാ ക്ഷീര കർഷകരെ അമിത്ഷാ ആദരിക്കും. സംസ്ഥാനത്തെ പട്ടികവിഭാഗങ്ങൾക്ക് ലൈഫ് പദ്ധതിക്ക് പുറമെ പ്രത്യേക ഭവന പദ്ധതിയും ഭൂമിയും ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. എറണാകുളത്ത് സാമൂഹ്യ ഐകദാർഢ്യ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. സംസ്ഥാന ഗവൺമെന്റിന്റെ എല്ലാ കാര്യങ്ങളും സ്പോൺസർഷിപ്പിലൂടെയാണ് തീരുമാനിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. UDF സംവിധാനം ആകെ അലങ്കോലമായെന്നും BJPക്കും RSSനും അനുകൂലമായ തീരുമാനങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും അദ്ദേഹം പാലക്കാട്ട് ആരോപിച്ചു. റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ എബോള വ്യാപനം കുറയുന്നതായി റിപ്പോർട്ട്. കുറച്ചു ദിവസങ്ങളായി പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. സ്വർണവില പവന് 800 രൂപ താഴ്ന്ന് 1,94,000 രൂപയായി. 13,675 രൂപയാണ് ഗ്രാമിന്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 17th സ്വർണം. വനിതാ ഗോൾഫിൽ പ്രണവി ഊസാണ് സ്വർണം നേടിയത്. ജപ്പാനിൽ ഏഷ്യൻ ഗെയിംസ് ഇന്ത്യ പാക് T20 ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 7.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 93 റൺസ് എടുത്തു.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 11 മണി കഴിഞ്ഞ് 2:14. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ജാനകിരാമൻ എന്ന ചിത്രത്തിലെ ഗാനം സഞ്ജീവ് അദ്വാനി, സൗമ്യ റാവു എന്നിവർ പാടിയത്. ഗാനരചന പളനി ഭാരതി.

ഇനി കാക്ക കാക്ക എന്ന ചിത്രത്തിലെ ഗാനം താമരയെ രചിച്ച് ഹാരിസ് ജയരാജ് സംഗീതം നൽകി. ടിമ്മി, പോപ്പ് ശാലിനി, ടിപ്പോ എന്നിവർ പാടിയത്.

ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച, അതായത് ഈ മാസം 5-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 0484-24-26-38 മറ്റൊരു നമ്പർ 0484-24-26-39 ഒരു നമ്പർ കൂടിയുണ്ട്, 9446-45-58-88 സമയം തിങ്കളാഴ്ച, അതായത് 5-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഇനി ബാലി രചിച്ച് മരകതമണി സംഗീതം നൽകി SP ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയ ഗാനം. ചിത്രം നീ പാതി നാൻ പാതി.

നീണ്ട കൈകൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ദീപൻ ചക്രവർത്തിയും വിദ്യയും പാടിയത്. ഇനി വൈരമുത്തുവിന്റെ വരികൾക്ക് ദേവ ഈണം നൽകി പി ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനം. ചിത്രം നേരുക്കുനേർ.

ഉനക്കാക എല്ലാം ഉനക്കാക എന്ന ചിത്രത്തിനു വേണ്ടി ദേവൻ, അനുരാധ ശ്രീറാം എന്നിവർ പാടിയ ഗാനമിനി. ഗാനരചന വിവേക്, സംഗീതം യുവൻ ശങ്കർ രാജാ.

ഇനി ബദ്രി എന്ന ചിത്രത്തിലെ ഗാനം പളനി ഭാരതി രചിച്ച് ദേവിശ്രീ പ്രസാദ് സംഗീതം പകർന്ന് ചിത്രയോടൊപ്പം പാടിയത്.

0: അതെ, വൈകിട്ട് എന്താ പരിപാടി?
1: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
0: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
1: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി താജ്മഹൽ എന്ന ചിത്രത്തിലെ ഗാനം ഉണ്ണികൃഷ്ണൻ, സ്വർണലത എന്നിവർ പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം AR റഹ്മാൻ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 12:00.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: സാമ്പത്തിക സാമൂഹിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയരൂപകർത്താക്കൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ 5th കൗഡില്യ ഇക്കണോമിക് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മന്ത്രി ഒ ജെ ജനീഷ് സത്യപ്രതിജ്ഞാലംഘനം നടത്തിയെന്നാരോപിച്ച് ബിജെപി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് പരാതി നൽകി. കേന്ദ്രമന്ത്രി അമിത്ഷാക്കെതിരായ ക്രിമിനൽ ഗൂഢാലോചനയിൽ മന്ത്രിക്കും പങ്കുണ്ടെന്നും നടപടിയെടുക്കണമെന്നുമാണ് നിവേദനത്തിൽ ആവശ്യപ്പെട്ടതെന്ന് മുതിർന്ന പാർട്ടി നേതാവ് പി കെ കൃഷ്ണദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യമൊന്നാകെ തെറ്റുകാരനാണെന്ന് കരുതുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സംരക്ഷിക്കുന്ന ബിജെപി നൽകിയ പരാതിയെ കാര്യമായി എടുക്കുന്നില്ലെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. അവർ പരാതി നൽകിക്കോട്ടെയെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. മഹാരാഷ്ട്രയിൽ

0: രാവിലെ ഭൂചലനം ഉണ്ടായി. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. മുട്ടിൽ മരംമുറിക്കേസിൽ ദുരൂഹത വർദ്ധിക്കുന്നതായി മന്ത്രി ഷിബു ബേബി ജോൺ. വ്യക്തമായ നിയമലംഘനമുണ്ടായിട്ടും കേസിൽ കൂടുതൽ ദുരൂഹത ഉണ്ടാക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഏഷ്യൻ ഗെയിംസിൽ വെള്ളിമെഡൽ നേടിയ ലോങ് ജംപ് താരം എം ശ്രീശങ്കറിനെ മന്ത്രി കെ എ തുളസി അഭിനന്ദിച്ചു. രാവിലെ ശ്രീശങ്കറിന്റെ വീട്ടിലെത്തിയാണ് മന്ത്രി അഭിനന്ദിച്ചത്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിഷാരടി എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏഷ്യൻ ഗെയിംസ് പുരുഷ വിഭാഗം ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഉച്ചകഴിഞ്ഞ് 3:30 മലേഷ്യയെ നേരിടും. പാകിസ്ഥാനെ 3-4 തോൽപ്പിച്ചാണ് ഇന്ത്യ കലാശപ്പോരാട്ടത്തിന് യോഗ്യത നേടിയത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 12 കഴിഞ്ഞ് 2:40. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1 ഫോൺ ഔട്ട് ഗാനോത്സവം. 2 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 3 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4 വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
0: അറിയിപ്പ് തുടരുന്നു. ഇന്ന് വൈകിട്ട് 5 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് മധുരം ഗീതം ലളിതഗാനം സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 FM ഈവനിംഗിൽ സമകാലികം സൂപ്പർ എൽ നിനോ. 7:55 ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി വെള്ളപ്പൊക്കത്തിലെ പൂച്ച. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 FM ഹെൽത്ത് ലൈൻ. ഓട്ടിസം, ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി അഭിമുഖം, തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 നാടക ഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പ് കഴിഞ്ഞു.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇപ്പോൾ ലളിതഗാനങ്ങൾ. ആദ്യം പി കെ ഗോപി രചിച്ച്, ശരത് ഈണം നൽകി പാടിയ ഗാനം. കൂടെ പാടിയിരിക്കുന്നു KS ചിത്ര.

അടുത്ത ഗാനം ഷിജോ മാനുവൽ രചിച്ച്, ജോഷ് പ്രകാശ് സംഗീതം നൽകി, ഡോക്ടർ ഫഹദ്, സുജാത എന്നിവർ പാടിയത്.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം. വൈകിട്ട് 5 മണി മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിംഗ് പരിപാടി. ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: ഒക്ടോബർ 4 മുതൽ വൈകിട്ട് 5 മണിക്ക്. സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം.
1: ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച, അതായത് 5-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 0484-24-26-387. മറ്റൊരു നമ്പർ 0484-24-26-397. ഒരു നമ്പർ കൂടിയുണ്ട്, 9446-45-58-88. സമയം തിങ്കളാഴ്ച, അതായത് 5-ാം തീയതി വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. പാലക്കാട് ജില്ലയിലെ മുട്ടട ISRT സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസിൽ BTech, MTech, BSc, MSc കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾക്കായുള്ള അക്കാദമിക് പ്രോജക്റ്റുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്കും പ്രവേശനത്തിനുമായി 9495-06-93-07 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി, 9495-06-93-07.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
3: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
1: വിവിധ കാരണങ്ങളാൽ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട വിമുക്ത ഭടന്മാർക്ക് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഈ മാസം 31 വരെ അവസരം. 2025 ജനുവരി 1 മുതൽ 2026 ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കാതെ പോയവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുകയെന്ന് സൈനികക്ഷേമ ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പർ 0491-297-1633. നമ്പർ ഒരിക്കൽ കൂടി, 0491-297-1633.
4: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി, 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
5: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.

0: സർക്കാർ അല്ലെങ്കിൽ അംഗീകൃത അൺഎയ്ഡഡ് CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന OEC, ST വിഭാഗക്കാരായ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന പ്രീ മെട്രിക് വിദ്യാഭ്യാസാനുകൂല്യത്തിനായി ഇപ്പോൾ അപേക്ഷിക്കാം. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് ഇ ഗ്രാൻസ് മുഖേന ഡാറ്റ എൻട്രി ഈ മാസം 20-നുള്ളിൽ പൂർത്തിയാക്കണം. വിശദവിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0484-298-3130. നമ്പർ ഒരിക്കൽ കൂടി 0484-298-3130. വെബ്സൈറ്റ് വിലാസം www.egrants.kerala.gov.in.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കെൽട്രോണിന്റെ എറണാകുളം കലൂർ നോളജ് സെന്ററിൽ സർക്കാർ അംഗീകൃതവും നോർക്ക അറ്റസ്റ്റേഷന് യോഗ്യവുമായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് മെയിന്റനൻസ് വിത്ത് ഇ ഗാഡ്ജറ്റ് ടെക്നോളജി, PSC നിയമനങ്ങൾക്ക് യോഗ്യമായ PGDCA, DCA എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. വിവരങ്ങൾക്ക് കെൽട്രോൺ നോളജ് സെന്റർ, 3-ാം നില, MES കൾച്ചറൽ കോംപ്ലക്സ്, റിസർവ് ബാങ്കിന് സമീപം, കലൂർ, കൊച്ചി എന്ന വിലാസത്തിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 859060552. നമ്പർ ഒരിക്കൽ കൂടി 859060552. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:29:17. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് പ്രവീൺ കുമാർ. പ്രധാന വാർത്തകൾ. താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാകണം സാമ്പത്തിക സാമൂഹിക വികസനത്തിനായുള്ള നയങ്ങൾ രൂപീകരിക്കേണ്ടതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ രണ്ടാം പതിപ്പ് പാലക്കാട് മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നീന്തൽ മത്സരവേദിയുടെ മേൽക്കൂര തകർന്നു വീണ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പരിക്കേറ്റ സംഭവത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഗോൾഫിലും അമ്പെയ്ത്തിലും ഇന്ന് സുവർണ നേട്ടം. വാർത്തകൾ വിശദമായി. സാമ്പത്തിക സാമൂഹിക വികസനത്തിനായുള്ള നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയരൂപകർത്താക്കൾ അടിസ്ഥാനതലത്തിൽ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌടില്യ സാമ്പത്തിക സംഗമം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനം രാജ്യത്തെ എല്ലാ വിഭാഗങ്ങൾക്കും എല്ലാ പ്രദേശങ്ങൾക്കും പ്രയോജനകരമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിവേഗം മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പൊരുത്തപ്പെടാനും അവ ഫലപ്രദമായി നടപ്പാക്കാനും കഴിയുന്നത്ര വഴക്കമുള്ളതായിരിക്കണം നയങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു.
1: We can call ourselves a developed economy if it is an inclusive development of everyone. The real development benefit should reach

0: the nook and corner of the country. The policy makers should always understand the ground realities and the situation. We have to be so flexible in making the policies.
1: പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇത്തരം രോഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യമേഖലയിൽ മാറ്റമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ രണ്ടാം പതിപ്പ് പാലക്കാട് പറളിയിൽ മന്ത്രി കെ എ തുളസി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ സമാപന ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പിന്നാക്ക മതന്യൂനപക്ഷങ്ങളുടെ സമഗ്രമായ പുരോഗതിയും സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്രയ്ക്ക് രൂപം നൽകിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗെ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ pmmentos.gov.in ലഭ്യമാകും. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നീന്തൽ മത്സരങ്ങൾ നടക്കുന്ന വേദിയുടെ മേൽക്കൂര തകർന്നു വീണ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പരിക്കേറ്റതായ മാധ്യമ വാർത്തയിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കായികമേളയിൽ തികഞ്ഞ അനാസ്ഥയാണ് സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, ജില്ലാ പോലീസ് മേധാവി, തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ, ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരോട് കമ്മീഷൻ വിശദീകരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കൈയക്ഷരം വെറും എഴുത്തിനുള്ള മാർഗമല്ലെന്നും അത് സൃഷ്ടിപരമായ ആവിഷ്കാരത്തിന്റെയും കലാപരമായ അനുഭവത്തിന്റെയും ഭാഗമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കൊച്ചിയിൽ അന്താരാഷ്ട്ര കാലിഗ്രഫി ഫെസ്റ്റിവൽ 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതലമുറ ഡിജിറ്റൽ ഉപകരണങ്ങളെ കൂടുതലായി ആശ്രയിക്കുന്ന സാഹചര്യത്തിൽ പേനയും പെൻസിലും ഉപയോഗിക്കുന്ന ശീലം നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാലിഗ്രഫി സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സ്ഥാപനപരവും അക്കാദമികവുമായ സാധ്യതകൾ സർക്കാർ പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് വടക്കു കിഴക്കൻ മേഖലയിലെ പുരോഗതിയെക്കുറിച്ചാണ്. അടിസ്ഥാന സേവനങ്ങളും ഗതാഗത വാർത്താവിനിമയ ബന്ധങ്ങളിലുണ്ടായ മുന്നേറ്റവും മേഖലയുടെ വികസനം ത്വരിതപ്പെടുത്തുകയാണ്. പരിസ്ഥിതിക്കും പ്രദേശവാസികൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള നയപരമായ പിന്തുണയും തുടർച്ചയായ നിക്ഷേപവും ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിര നേട്ടങ്ങൾ കൈവരിക്കാൻ മേഖലയെ സഹായിച്ചു. സന്തുലിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ വടക്കു കിഴക്കൻ മേഖലയുടെ തുടർ പുരോഗതി നിർണായകമാണ്. ശീതകാല പച്ചക്കറികളുടെ വിളനിലമായ ഇടുക്കി വട്ടവടയിൽ പൂക്കൃഷിക്ക് പ്രിയമേറുന്നു. ചെണ്ടുമല്ലി കൃഷിയുടെ വിജയത്തിന് പിന്നാലെ വട്ടവടയിൽ സൂര്യകാന്തി കൃഷിയും വ്യാപകമാകുകയാണ്. കുറഞ്ഞ അധ്വാനവും മികച്ച ലാഭവും നൽകുന്നതോടെ കൂടുതൽ കർഷകരാണ് വട്ടവടയിൽ സൂര്യകാന്തി കൃഷിയിലേക്ക് തിരിയുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: ശീതകാല പച്ചക്കറികൾക്ക് വിളവെടുപ്പിനായി 4 മാസത്തോളം കാത്തിരിക്കേണ്ട സ്ഥാനത്ത് വെറും 45 ദിവസം കൊണ്ട് സൂര്യകാന്തി വിളവെടുക്കാം. പച്ചക്കറി കൃഷിയെ അപേക്ഷിച്ച് പകുതി അധ്വാനം മാത്രം മതിയാകുമെന്നതും സൂര്യകാന്തിയുടെ പ്രധാന പ്രത്യേകതയാണ്. വർഷത്തിൽ 4 തവണ വരെ വിളവെടുക്കാമെന്നതിനാൽ കർഷകർക്ക് വലിയ സാമ്പത്തിക ലാഭമാണ് ഈ കൃഷി ഉറപ്പു നൽകുന്നത്. വട്ടവടയിലെ കാലാവസ്ഥ പൂക്കൃഷിക്ക് ഏറെ അനുയോജ്യമാണെന്ന് പ്രദേശവാസികൾ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിലൂടെ തെളിഞ്ഞിരുന്നു. ഭക്ഷ്യ എണ്ണയ്ക്കും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കും ഏറെ ആവശ്യക്കാരുള്ളതിനാൽ സൂര്യകാന്തിക്ക് മികച്ച വിപണി മൂല്യവുമുണ്ട്.
1: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടവുമായി ഇന്ത്യ മുന്നേറുന്നു. 18 സ്വർണവും 26 വെള്ളി, 36 വെങ്കലം ഉൾപ്പെടെ 80 മെഡലുമായി ഇന്ത്യ 5ാം സ്ഥാനത്താണ്. ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവി ഊർസ് സ്വർണം നേടി. ഏഷ്യൻ ഗെയിംസിൽ ഗോൾഫിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് പ്രണവി. ഗോൾഫ് ടീം ഇനത്തിൽ പ്രണവി, അതിഥി, ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. അമ്പെയ്ത്തിൽ വനിതകളുടെ വ്യക്തിഗത റിക്കർവ് ഇനത്തിൽ കുങ്കും മൊഹോഡും ഇന്ന് സ്വർണം നേടി. പുരുഷ റിക്കർവ് ഇനത്തിൽ നീരജ് ചൌഹാൻ വെങ്കലം നേടി. പുരുഷ 2020 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം പുരോഗമിക്കുകയാണ്. പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. അതിനിടെ ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടിയ ലോങ് ജംപ് താരം ശ്രീശങ്കറിന് ജന്മനാടായ പാലക്കാട് സ്വീകരണം നൽകി. വി കെ ശ്രീകണ്ഠൻ MP, രമേശ് പിഷാരടി MLA, മുൻ ഏഷ്യൻ ഗെയിംസ് ജേതാക്കൾ.

0: ായ പി യു ചിത്ര, ഒളിമ്പ്യൻ പ്രീജ ശ്രീധരൻ തുടങ്ങിയവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ശ്രീശങ്കറിനെ മന്ത്രി കെ എ തുളസി വീട്ടിലെത്തി പൊന്നാട അണിയിച്ച് അഭിനന്ദിച്ചു. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാകവാഹകയാകും. ഗെയിംസിൽ രണ്ട് സ്വർണവും ഒരു വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചാബിലാണ് മത്സരം. രണ്ട് മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. സംസ്ഥാന ടെക്നിക്കൽ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പാലക്കാട്ടെ ഷൊർണൂരിൽ തുടക്കമായി. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ സ്കൂളുകളിൽ നിന്നും IHRD 9 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നുമായി 700 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ശാസ്ത്രമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി റോജി എം ജോൺ ഇന്ന് വൈകിട്ട് നിർവഹിക്കും. പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ 91 ഇൻഫൻട്രി ബ്രിഗേഡ് 60th സ്ഥാപക ദിനം ആഘോഷിച്ചു. രാജ്യത്തിനുവേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരയോദ്ധാക്കൾക്ക് ആദരമർപ്പിച്ചുകൊണ്ട് പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ബ്രിഗേഡിയർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രമർപ്പിച്ചു. സ്വർണവില ഗ്രാമിന് 100 രൂപ കുറഞ്ഞ് 13,675 രൂപയും പവന് 1,09,400 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസ് കടലിടുക്കിൽ വെച്ച് ആക്രമണം നേരിട്ട കുവൈറ്റ് കപ്പലിൽ നിന്ന് 5 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി ഒമാനിലെ ഇന്ത്യൻ എംബസി. രക്ഷാപ്രവർത്തനത്തിന് ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി രേഖപ്പെടുത്തി. പശ്ചിമേഷ്യയിൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ വർദ്ധിക്കുകയാണ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. കണ്ണൂർ ശ്രീകണ്ഠപുരത്ത് ഇന്ന് UDFന്റെ പകൽ ഹർത്താൽ. ഇന്നലെ വൈകിട്ട് CPIM കോൺഗ്രസ് സംഘർഷത്തിനിടെ നഗരസഭാ അധ്യക്ഷനെ മർദ്ദിച്ചുവെന്നാരോപിച്ചാണ് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ. ഹർത്താലിൽ നിന്ന് വാഹനങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. താഴെത്തട്ടിലുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാകണം സാമ്പത്തിക സാമൂഹിക വികസനത്തിനായുള്ള നയങ്ങൾ രൂപീകരിക്കേണ്ടതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ വിവിധ വികസന പദ്ധതികളുടെ പ്രചാരണ പരിപാടിയായ സമഗ്രയുടെ 2nd പതിപ്പ് പാലക്കാട് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ നീന്തൽ മത്സരവേദിയുടെ മേൽക്കൂര തകർന്നു വീണ് വിദ്യാർത്ഥികൾക്കുൾപ്പെടെ പരിക്കേറ്റ സംഭവത്തിൽ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. ഗോൾഫിലും അമ്പെയ്ത്തിലും ഇന്ന് സുവർണ നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: മുടികൊഴിച്ചിലിന്റെ കാരണങ്ങൾ. പൂജപ്പുര ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മുൻ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാക്വലിൻ എ സംസാരിക്കുന്നു.
2: നീളത്തിലുള്ളതും കറുത്തിരുണ്ടതും ഇടതൂർന്നതുമായ തലമുടി ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ കാണില്ല. എന്നാൽ അത് അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോവുക എന്നത് ശ്രമകരം തന്നെയാണ്. ഫലപുഷ്ടിയുള്ള നിലത്തെ നല്ല വിളവ് ലഭിക്കുകയുള്ളൂ എന്നതുപോലെ തന്നെയാണ് നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ തലമുടി നന്നായി വളരുകയും നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ. പോഷകാംശങ്ങളെല്ലാം അടങ്ങിയ സമീകൃത ആഹാരം ശരീരത്തിനെന്ന പോലെ തലമുടിക്കും വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ തലയിലെ തൊലിയും മുടിയും പൊടി വിയർപ്പ് തുടങ്ങിയ അഴുക്കുകൾ ഒഴിവാക്കി വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ഉറക്കമിളയ്ക്കുന്നത് ശരീരത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുന്നത് പോലെ തന്നെ തലമുടി കൊഴിയുന്നതിനും കാരണമാണ്. നിത്യവുമുള്ള കുളി, വ്യക്തിശുചിത്വം എന്നിവ വളരെ കൃത്യമായി പാലിക്കണം. തലയിൽ ചൂടുവെള്ളം ഒഴിച്ചുള്ള കുളി ഒഴിവാക്കുക. നിത്യവും തലയോട്ടിയിൽ എണ്ണ തേക്കുന്നത് തലമുടിയുടെയും കണ്ണിന്റെയും ആരോഗ്യത്തിനും ഓർമ്മക്കുറവ്, ഉറക്കക്കുറവ് എന്നിവ ഉണ്ടാകാതിരിക്കാനും നല്ലതാണ്. ഈർപ്പവും എണ്ണയും വിയർപ്പും കലർന്നതായ തലയോട്ടിയിലെ ചർമ്മത്തിൽ പെട്ടെന്ന് തന്നെ രോഗാണുബാധ ഉണ്ടാകുന്നു. ഇങ്ങനെ ബാധിക്കുന്ന സാധാരണവും അസാധാരണവുമായ രോഗങ്ങൾ മുടികൊഴിച്ചിലിന് കാരണമാകുന്നു. ശുദ്ധദൂർവാദികേരം, ദൂർത്തുരപത്രാദികേരം, വരാചൂർണം, വില്വാദി ഗുളിക, ത്രിഫലാദികേരം, മാലത്യാദികേരം, ഏലാദിചൂർണം, പഞ്ചതിക്തകം കഷായം, ഗുളൂച്ചിയാദി കഷായം, മഞ്ചിഷ്ടാദി കഷായം തുടങ്ങിയ ആയുർവേദ ഔഷധങ്ങൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമനുസരിച്ച് ഉപയോഗിക്കുന്നത് ഇത്തരം രോഗങ്ങളിൽ ഉപകാരപ്രദമാണ്. ഇന്നത്തെ തിരക്കേറിയ സാഹചര്യത്തിൽ എന്നും യാത്ര

ചെയ്യേണ്ടി വരുന്നവരാണ് ഏറെയും. വീടിന് പുറത്തെ അന്തരീക്ഷത്തിലെ പൊടി, പുക തുടങ്ങിയ മാലിന്യങ്ങൾ തലയോട്ടിയിലെ എണ്ണമയത്തിലും ഈർപ്പത്തിലും ലയിച്ച് ഒരു പാട സൃഷ്ടിക്കുന്നു. ഇത് ഫംഗസിനും പേൻ, ചെള്ള് തുടങ്ങിയ കീടങ്ങൾക്കും മറ്റ് രോഗാണുക്കൾക്കും വളരാനുള്ള മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനാൽ വ്യക്തി ശുചിത്വത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് ശേഷം നാം വീട്ടിലെത്തിയാൽ കുളിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. സാധാരണയായി മുതിർന്നവരിലാണ് കൂടുതലായും മുടികൊഴിച്ചിൽ കാണുന്നത്. എങ്കിലും ഇന്ന് കുട്ടികളിലും ഇത്തരം രോഗങ്ങൾ കണ്ടുവരുന്നു. ഏകദേശം 50 മുതൽ 100 വരെ തലമുടി ഒരു ദിവസം കൊഴിഞ്ഞു പോകും, പകരം കിളിർത്ത് വരികയും ചെയ്യുന്നു. ഇതിൽ കൂടുതൽ എണ്ണം പോയാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും കാരണം മനസ്സിലാക്കേണ്ടതുമാണ്. ചില രോഗാവസ്ഥകളിൽ കൊഴിഞ്ഞുപോകുന്ന മുടി കിളിർത്ത് വരുന്നു. മറ്റു ചില രോഗങ്ങളിൽ മുടി എന്നേക്കുമായി പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ് മുടി പൊഴിയുന്നത് നാം കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓരോ പ്രാവശ്യവും തലമുടി ചീകുമ്പോഴും ചീപ്പിൽ ധാരാളമായി മുടി ഊരി വരിക, മുടി വകഞ്ഞു മാറ്റുമ്പോൾ വകുപ്പിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ വീതി കൂടിയതായി തോന്നുക, നെറ്റിയിലെ മുടി അഥവാ ഹെയർലൈൻ പുറകോട്ട് കയറി നെറ്റി വലുതായതായി കാണുക, തലയിൽ പലയിടങ്ങളിലും വൃത്താകൃതിയിൽ മുടി പൊഴിഞ്ഞതായി കാണുക, അതിൽ ചൊറിച്ചിലുണ്ടായിരിക്കുക, മുടി കട്ടകട്ടകളായി ഊരിപ്പോവുക, തലയോട്ടിയിലെ ചർമ്മത്തിൽ വേദനയോ തുടർച്ചയായി ചൊറിച്ചിലോ ഉണ്ടാവുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് മുടി കൊഴിച്ചിലിന് പരിഹാരം തേടേണ്ടതാണ്. സാധാരണയായി തലയോട്ടിയിലെ തൊലിയെ ബാധിക്കുന്ന രോഗങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. താരൻ അഥവാ ഡാൻഡ്രഫ്, സെബോറിക് ഡെർമറ്റൈറ്റിസ്, ശിശുക്കളിൽ കാണുന്ന ക്രേഡിൽ ക്യാപ്, അലോപേഷ്യ, കഷണ്ടി അഥവാ ബാൾഡ്നസ് എന്നിവയാണ് മറ്റുള്ളവ. പേൻ, ചെള്ള് എന്നിവയും പ്രമേഹം, പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം, തൈറോയ്ഡ് ഡിസ്ഫങ്ഷൻ എന്നിങ്ങനെ ഹോർമോണുകളെ ബാധിക്കുന്ന രോഗങ്ങളും പോഷകാംശത്തിന്റെ കുറവും വിറ്റാമിനുകളുടെ കുറവും മുടി കൊഴിച്ചിലിന് ഇടയാക്കുന്നു. ഇതിനു പുറമെ ജനിതക കാരണങ്ങളാലും അലോപേഷ്യ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. മുടി പൊഴിച്ചിലിന് കാരണമായി കാണുന്ന രോഗങ്ങളിൽ സർവ്വസാധാരണം താരൻ അഥവാ ഡാൻഡ്രഫ് തന്നെയാണ്. കൂടുതൽ എണ്ണമയമുള്ളതും തീരെ എണ്ണമയമില്ലാത്തതുമായ ചർമ്മം താരൻ ഉണ്ടാകുന്നതിന് സാധ്യത കൂട്ടുന്നു. ഈ എണ്ണയും മറ്റും തിന്ന് ജീവിക്കുന്ന മലാസേഷ്യ എന്ന ഇനം ഫംഗസ് അഥവാ ഈസ്റ്റ്, കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കുന്ന ചില ഹെയർ ഡൈകൾ, ക്രീമുകൾ, സോറിയാസിസ്, എക്സിമ എന്നീ രോഗങ്ങൾ, ഇവയെല്ലാം താരന് കാരണമാകുന്നവയാണ്. നവജാത ശിശുക്കളിലും ചെറിയ കുഞ്ഞുങ്ങളിലും തൊപ്പി വയ്ക്കുന്ന ഭാഗത്ത് തൊപ്പി പോലെ തന്നെ വെള്ളയോ മഞ്ഞയോ നിറത്തിൽ ഉണങ്ങിയ ശകലങ്ങൾ പോലെ കാണുന്ന താരനാണ് ക്രേഡിൽ ക്യാപ്. ഇത് ചൊറിച്ചിലോ മറ്റു ബുദ്ധിമുട്ടുകളോ ഉള്ളതല്ല. ഇതിന് പ്രത്യേകം ചികിത്സയും ആവശ്യമില്ല. ഇത് 1 മുതൽ 3 മാസം വരെയുള്ള കുഞ്ഞുങ്ങളിലാണ് സാധാരണമായി കാണുന്നത്. 1-ോ 2-ോ വയസ്സോടെ ഇത് മാറിപ്പോവുകയും ചെയ്യുന്നു. ഇത് ചൊറിഞ്ഞോ വലിച്ചോ ഇളക്കാൻ ശ്രമിക്കരുത്. എണ്ണമയത്തിനായി വെളിച്ചെണ്ണ, ഉരുക്കു വെളിച്ചെണ്ണ, ബലാതൈലം, ശുദ്ധദൂർവാദികേരം തുടങ്ങിയവ തേച്ച് കുതിർത്ത ശേഷം തുടച്ചു കളഞ്ഞാൽ ഇത് ഇളകിപ്പോകുന്നതാണ്. ഇത് ഒരു പകരുന്ന രോഗവുമല്ല. നവജാത ശിശുക്കളിലെ സ്കാൽപ്പിൽ അതായത് തലയോട്ടിയിലെ തൊലിയിൽ കൂടുതലായി എണ്ണമയം ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടോ മലാസിയേസിയ എന്ന ഫംഗസ് അഥവാ ഈസ്റ്റ് ബാധിക്കുന്നത് കൊണ്ടോ ആണ് ഈ സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ഇത് വരുന്ന ഭാഗത്തെ മുടി പൊഴിഞ്ഞു പോയാലും അത് വീണ്ടും കിളിർത്ത് വരുന്നതുമാണ്. മുതിർന്നവരിലെ താരൻ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചീപ്പിലൂടെയും പൊതുവായ തോർത്ത്, തലേണ എന്നിവയിലൂടെയും പകരുന്നു. ചീകുമ്പോൾ ഉണങ്ങിയ പൊടി പോലെ ഇളകി വരിക, അതിയായി ചൊറിച്ചിലുണ്ടായിരിക്കുക, നെറ്റിയിലും മുഖത്തും മുഖക്കുരുകൾ ഉണ്ടാവുക, പീലി, പുരികം, കഴുത്ത്, തോള് എന്നിവിടങ്ങളിലും താരന്റെ പൊടിയും ചൊറിച്ചിലും ഉണ്ടാവുക എന്നീ ലക്ഷണങ്ങൾ കണ്ടാൽ തലയിൽ താരനുണ്ടെന്ന് സംശയിക്കേണ്ടതാണ്. മറ്റു രോഗങ്ങളെപ്പോലെ തന്നെ ഇതും തുടക്കത്തിൽ തന്നെ ചികിത്സിക്കേണ്ടതുമാണ്. സോറിയാസിസിലും മറ്റും കാണുന്നത് പോലെ മാനസിക സമ്മർദ്ദം, ഉറക്കക്കുറവ്, അതിയായ ചൂട്, തണുപ്പ് എന്നിവ താരൻ വർദ്ധിക്കാൻ ഇടയാകുന്നു. ജനിതകമായ കാരണങ്ങളാലും മുടികൊഴിച്ചിൽ ഉണ്ടാകുന്നു. അലോപേഷ്യ ഇതിനൊരുദാഹരണമാണ്. ഇത് പലതരത്തിൽ കാണുന്നു.
ആൻഡ്രോജനിക് അലോപ്പേഷ്യ എന്ന ഇനത്തിൽ പുരുഷന്മാർക്കും

0: സ്ത്രീകൾക്കും മെയിൽ പാറ്റേൺ, ഫീമെയിൽ പാറ്റേൺ എന്നീ രീതികളിൽ മുടി പൊഴിഞ്ഞ് കഷണ്ടി ഉണ്ടാകുന്നു. ഫീമെയിൽ പാറ്റേൺ എന്ന രീതിയിലുള്ള കഷണ്ടിയിൽ സ്ത്രീകളുടെ തലയിൽ മുടികളുടെ എണ്ണം വളരെ കുറയുകയും വകുപ്പിന്റെ വീതി കൂടി വരികയും ചെയ്യുന്നു. അതിന് കാരണം വകുപ്പിന് ഇരുവശങ്ങളിലുമുള്ള മുടികൾ കൂടുതലായി പൊഴിഞ്ഞു പോകുന്നത് തന്നെയാണ്. പുരുഷന്മാരിൽ ഇത് എം ആകൃതിയിൽ കണ്ടുവരുന്നു. മറ്റൊരു തരമായ അലോപേഷ്യ അരിയേറ്റ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അതായത് ശരീരത്തിന്റെ പ്രതിരോധ വ്യവസ്ഥ തന്നെ ശരീരത്തിലെ ഹെയർ ഫോളിക്കിളുകളെ നശിപ്പിക്കുന്നു. ഇത് മുടിയുടെ നാശത്തിന് കാരണമാകുന്നു. ഇത് തലയിൽ പല സ്ഥലത്തും ചെറുതും വലുതുമായ വൃത്താകൃതിയിൽ മുടി പൊഴിച്ചിൽ ഉണ്ടാക്കുന്നു. ഇത് കൺപീലികളെയും പുരികത്തെയും ബാധിച്ച് അവിടുത്തെ മുടികളും പൊഴിഞ്ഞു പോകാൻ ഇടയാക്കുന്നു. ചില രോഗങ്ങളുടെ ചികിത്സയിൽ ചെയ്യുന്ന റേഡിയേഷൻ, കീമോതെറാപ്പി എന്നിവ മൂലം മുടി പൊഴിച്ചിൽ ഉണ്ടാകാറുണ്ട്. ഇത് അനാജൻ എഫ്ലൂവിയം എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ നഷ്ടപ്പെടുന്ന മുടികൾ ചികിത്സ കഴിയുന്നതോടെ തിരിച്ചു വരുന്നതായും കാണുന്നുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളോ അപകടങ്ങളോ മനസ്സിനുണ്ടാക്കുന്ന സമ്മർദ്ദം മൂലം തലമുടി അതിയായി പൊഴിയുന്നതാണ് ടീലോജൻ എഫ്ലൂവിയം. ശാരീരികവും മാനസികവുമായ ടെൻഷനാണ് ഇതിന് പ്രധാനമായ കാരണം. ഹോർമോണിൽ വരുന്ന വ്യതിയാനങ്ങളാണ് ഇതിലേക്ക് നയിക്കുന്നത്. റിംഗ് വേവിന്റെ സാന്നിധ്യം കാരണം തലയോട്ടിയിലെ ചർമ്മം പാട പോലെ ചൊറിഞ്ഞ് ഇളകിപ്പോകുന്നു. ഇത് അധിക നാൾ ചികിത്സിക്കാതിരുന്നാൽ ഈ പാടകൾ വളർന്ന് ഇതിൽ പഴുപ്പ് നിറയുകയും കുമിളകളായി പൊട്ടുകയും ചെയ്യുന്നു. ഇതുമൂലം തലമുടി ബലമില്ലാതാവുകയും പെട്ടെന്ന് പൊട്ടി നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇതിനു പുറമെ കൂടുതൽ ബലം വരത്തക്ക രീതിയിൽ വലിച്ച് കെട്ടിവെക്കുന്നത് തലമുടിയിൽ ടെൻഷൻ അഥവാ വലിവ് വരാനിടയാക്കുകയും തലമുടി കൊഴിയാനിടയാവുകയും ചെയ്യുന്നു. ഇതാണ് ട്രാക്ഷൻ അലോപേഷ്യ. യഥാസമയം രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ വലിയ ചികിത്സകളിലേക്ക് പോകാതെ ഇരിക്കാനും ഇവയിൽ പലതും സ്വയം നിയന്ത്രിക്കാനും പൂർണമായും ഭേദമാക്കുവാനും കഴിയുന്നതാണ്.
1: മുടികൊഴിച്ചിലിന്റെ കാരണങ്ങൾ. പൂജപ്പുര ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ മുൻ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജാക്വലിൻ എ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഉജ്ജയിനിയിൽ 255 കോടി രൂപയുടെ ക്ഷീരവികസന പ്ലാന്റിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് തറക്കല്ലിടും. ഭോപ്പാലിലെ ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോകവ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിതരീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി ഇന്ത്യ 5-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌഡില്യ എക്കണോമിക് കോൺക്ലേവ് 2026 സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിന്റെ ഫലം സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തുമ്പോഴാണ് പൂർണ്ണമാകുകയെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ജനാധിപത്യ മൂല്യങ്ങളിൽ ഊന്നിയുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: We can call ourselves as a developed economy if it is an inclusive development of everyone. For making any policy, the policy makers should always understand the ground realities and the situation. We have to be so flexible in making the policy so that the policy itself should become big success.
0: മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ നിർമ്മിക്കുന്ന ക്ഷീരോത്പാദന പ്ലാന്റിന്റെ തറക്കല്ലിടൽ കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് നിർവഹിക്കും. ദിവസം

0: 3 ലക്ഷം ലിറ്റർ പാൽ സംസ്കരിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് നിർമ്മിക്കുന്നതിനായി 255 കോടി രൂപയാണ് ചെലവ്. പാൽ ഉൽപ്പാദനം, ക്ഷീരമേഖല എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഭോപ്പാലിൽ നടക്കുന്ന ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. മൃഗസംരക്ഷണ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച വനിതാ ക്ഷീര കർഷകരെ ചടങ്ങിൽ ആദരിക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. അമേരിക്കയിലെ മിൽവോക്കിയിൽ നടന്ന G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപന ദിവസത്തിലാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിയത്. ചില രാജ്യങ്ങൾ നൽകുന്ന അനഭിലഷണീയമായ സഹായങ്ങൾ വിപണിയിലെ വിലയിടിവിനും ചൂഷണത്തിനും കാരണമാകുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. G20 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ വ്യാപാരം സുതാര്യവും വിവേചനരഹിതവുമായ വ്യവസ്ഥകളെ ആശ്രയിച്ചാണെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 1.86 ലക്ഷം കോടി രൂപയുടെ ഗ്രീൻ എനർജി കോറിഡോർ 3-ാം ഘട്ട പദ്ധതിക്ക് ഇന്ത്യ നൽകിയ അംഗീകാരത്തെ ഐക്യരാഷ്ട്രസഭ സ്വാഗതം ചെയ്തു. ഗ്രിഡ് സംവിധാനം ശക്തമാക്കാനും ബാറ്ററി സംഭരണത്തിനുമുള്ള ഈ പദ്ധതി ഇന്ത്യയുടെ ജനങ്ങൾക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും വലിയ നേട്ടമാകുമെന്ന് യു എൻ ക്ലൈമറ്റ് ചേഞ്ച് എക്സിക്യൂട്ടീവ് സെക്രട്ടറി സൈമൺ സ്റ്റീൽ പറഞ്ഞു. പുനരുപയോഗ ഊർജ്ജ ഉപയോഗം കൂട്ടാനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാനും പദ്ധതി സഹായിക്കും. ഇന്ത്യ US സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കുന്നതിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റുമാർ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. അതിർത്തി കടന്നുള്ള നികുതി കാര്യങ്ങൾ, നിയമനിർവഹണം, സാമ്പത്തിക ഭരണം എന്നിവയിൽ ബിസിനസുകളെ സഹായിക്കാനും ആഗോള നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യൻ സംരംഭങ്ങളെ സജ്ജമാക്കാനും CA-ക്കാർക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യയുടെ ഷിക്കാഗോ, മിഷിഗൻ, ഒഹായോ ചാപ്റ്ററുകളിലെ ഭാരവാഹികളുമായും അംഗങ്ങളുമായും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് കപ്പലിലകപ്പെട്ട 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. കുവൈറ്റ് പതാകയേന്തിയ എണ്ണക്കപ്പലായ MT Kasima 3 നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. ഒമാനിലെ ഇന്ത്യൻ എംബസിയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്. രക്ഷാപ്രവർത്തനത്തിൽ ഒമാൻ അധികൃതർ നൽകിയ നിരന്തരമായ പിന്തുണയ്ക്കും സഹായത്തിനും എംബസി നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗെ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ PM Mementos.gov.in ലഭ്യമാകും. പകർച്ചവ്യാധികളും ജീവിതശൈലീ രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇത്തരം രോഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ആരോഗ്യമേഖലയിൽ മാറ്റമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേട്ടവുമായി ഇന്ത്യ മുന്നേറുന്നു. 18 സ്വർണം, 26 വെള്ളി, 36 വെങ്കലം ഉൾപ്പെടെ 80 മെഡലുമായി 5-ാം സ്ഥാനത്താണ് ഇന്ത്യ. ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവി ഊർ സ്വർണം നേടി. ഗോൾഫ് ടീം ഇനത്തിൽ പ്രണവി, അതിഥി, ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. 50 വനിതകളുടെ വ്യക്തിഗത റിക്കർവ് ഇനത്തിൽ കുങ്കും മോഹോഡ് സ്വർണവും പുരുഷ വിഭാഗത്തിൽ നീരജ് ചൌഹാൻ വെങ്കലവും നേടി. 2020 ക്രിക്കറ്റ് ഫൈനലിൽ പാകിസ്ഥാൻ ഇന്ത്യ മത്സരം പുരോഗമിക്കുകയാണ്. പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ ഇന്ന് മലേഷ്യയെ നേരിടും. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ട് നീരു ധണ്ട ഇന്ത്യയുടെ വനിതാ പതാകവാഹകയാകും. ഗെയിംസിൽ 2 സ്വർണവും 1 വെള്ളിയും നേടി നീരു മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചാബിലാണ് മത്സരം. 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. ഇന്ത്യ ബ്രസീൽ സൌഹൃദ ഫുട്ബോൾ മത്സരം ഇന്ന് വൈകുന്നേരം കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടക്കും. കേവലം ഒരു മത്സരത്തിന് വേണ്ടിയല്ല തങ്ങൾ കളത്തിലിറങ്ങുന്നതെന്നും ലോകത്തിലെ മുൻനിര ഫുട്ബോൾ ടീമുകളിലൊന്നിനെതിരെ ശക്തമായി മത്സരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഇന്ത്യൻ ക്യാപ്റ്റൻ ഗുർപ്രീത് സിംഗ് സന്ധു പറഞ്ഞു. ഫിഫ റാങ്കിംഗിൽ നിലവിൽ ബ്രസീൽ 5-ാം സ്ഥാനത്തും ഇന്ത്യ 138-ാം സ്ഥാനത്തുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്ത് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് ആധുനിക കാർഷിക സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്നതിനായി നടപ്പാക്കിയ നമോ ഡ്രോൺ ദീദി എന്ന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ നിന്ന് ഒരു റിപ്പോർട്ട്.
2: കാർഷിക മേഖലയിൽ സ്ത്രീകളെ ഡ്രോൺ സാങ്കേതികവിദ്യയുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2023 നവംബറിലാണ് ഈ പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ പദ്ധതിക്കായി 1261 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഡ്രോൺ സേവനദാതാക്കളായി പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുന്നതിലൂടെ സ്ത്രീകൾക്ക് പുതിയ തൊഴിൽ വരുമാനം

0: അവസരങ്ങൾ സൃഷ്ടിക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു. കാർഷിക പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പ്രവർത്തന ചെലവ് കുറയ്ക്കാനും ഇത് സഹായിക്കും. പദ്ധതി പ്രകാരം ഡ്രോണിന്റെയും അനുബന്ധ ഉപകരണങ്ങളുടെയും വിലയുടെ 80% വരെ കേന്ദ്ര സാമ്പത്തിക സഹായവും ലഭ്യമാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കുപ്രസിദ്ധ ലഹരിക്കടത്ത് തലവൻ നവ്പ്രീത് സിംഗിനെ തുർക്കിയയിൽ നിന്ന് നാടുകടത്തി ഇന്ത്യയിലെത്തിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നവാബ് വിർക്ക് എന്ന വ്യാജപ്പേരിൽ തുർക്കിയെ പൌരത്വം നേടിയ ഇയാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഹെറോയിനും മെത്താംഫെറ്റാമൈനും കടത്തിവരികയായിരുന്നു. അറസ്റ്റിലായ നവ്പ്രീത് സിംഗിനെ ജയിലിലടച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 800 രൂപ താഴ്ന്ന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അരുണാചൽ പ്രദേശ്, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, അസം എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ഇന്ന് ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഹാരാഷ്ട്രയിലെ ഹിംഗോളി ജില്ലയിലെ പാംഗ്രാഷിന്റെ മേഖലയിൽ ഇന്ന് രാവിലെ ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ ആളപായമില്ല. ചെറിയ തോതിലുള്ള തുടർചലനങ്ങളും സമീപ പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് ഹിംഗോളി ജില്ലാ ഭരണകൂടം ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ആഗോളതലത്തിൽ കുതിച്ചുയരുന്ന ഇന്ധനവില നിയന്ത്രിക്കുന്നതിനായി 4 മാസത്തിനുള്ളിൽ 100 ദശലക്ഷം ബാരൽ എണ്ണ വിപണിയിലിറക്കാൻ തീരുമാനിച്ച G7 രാജ്യങ്ങൾ. ഇതിൽ ഭൂരിഭാഗവും ആദ്യ 20 ദിവസത്തിനുള്ളിൽ തന്നെ ലഭ്യമാക്കും. അമേരിക്കയിൽ ഡീസൽ വില റെക്കോർഡ് നിലവാരത്തിലെത്തിയത് ട്രംപ് ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ ശേഖരത്തിൽ നിന്ന് വലിയ അളവിൽ ഡീസൽ വിട്ടുനൽകാൻ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെ തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഉജ്ജയിനിൽ 255 കോടി രൂപയുടെ ക്ഷീരവികസന പ്ലാന്റിന് കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് തറക്കല്ലിടും. ഭോപ്പാലിലെ ഗോപാലക് സമ്മേളനത്തിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പകർച്ചവ്യാധികളും ജീവിതശൈലീ രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഏഷ്യൻ ഗെയിംസിൽ 18 സ്വർണവും 26 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ 80 മെഡലുകളുമായി ഇന്ത്യ 5-ാം സ്ഥാനത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 മണി കഴിഞ്ഞ് 9 സെക്കൻഡ്.

വാക്കുകൾക്ക് അവസാനം സംഗീതം ആരംഭിക്കുന്നു എന്ന് പറയാറുണ്ട്. സന്തോഷത്തിലും സങ്കടത്തിലും ഒരുപോലെ നമ്മെ താലോലിക്കുന്ന അതിരുകളില്ലാത്ത വികാരങ്ങളുടെ ഭാഷയാണ് സംഗീതം. ആകാശവാണി കൊച്ചി എഫ് എമ്മിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ വിളിച്ച് നിങ്ങളയച്ച സന്ദേശങ്ങളിലെ ആശംസകളും സ്നേഹാന്വേഷണങ്ങളും പങ്കുവെച്ച് ഇഷ്ടഗാനങ്ങൾ സ്നേഹസമ്മാനങ്ങളായി നൽകാം. നമുക്ക് ആരംഭിക്കാം.

0: ഗാനോത്സവം. ഹലോ, നമസ്കാരം. ഇത് കുസുമം ആണോ?
1: അതെല്ലോ.
0: ആ, ഞാൻ വിളിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം ഇന്നാണ്, ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്. അപ്പം മോളാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അഞ്ജലി അല്ലേ മോള്?
1: അതെല്ലോ.
0: ആ, അപ്പൊ മോള് പറഞ്ഞിട്ടുണ്ട് 6 ഒക്ടോബർ അമ്മയുടെ പിറന്നാളാണ്, അപ്പോ ആശംസകൾ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞ് മോള് ഞങ്ങൾക്ക് സന്ദേശം അയച്ചിട്ടുണ്ട്. എവിടെയെങ്കിലും യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണോ?
1: അല്ല അല്ല, ഞാൻ വീട്ടിൽ തന്നെയാ.
0: ബർത്ത്ഡേ ആയിട്ട് കുറച്ച് നേരത്തെ മോളിങ്ങനെ ഇതുപോലെ ആശംസകളൊക്കെ അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും നേരത്തെ തന്നെ ആകാശവാണിയിലുള്ള എല്ലാവരുടെയും പേരില് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ.
1: മാഡത്തിന്റെ പേരെന്താ?
0: എന്റെ പേര് ജെയ്ൻ ആണ്. ചേച്ചി രാജാക്കാടാണ്, ഇടുക്കി ജില്ലയിലെ രാജാക്കാടാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം
1: മോളെ മോറ്റൊഴി കല്യാണം കഴിച്ചു വിട്ടാണ്. ഞാൻ രാജാക്കാട് തന്നെയാണ് സെറ്റിൽഡ്.
0: ആദ്യം മുതലേ അവിടെ തന്നെയാണോ നിങ്ങള്?
1: രാജാക്കാട് ജനിച്ച് വളർന്നാണ്. പിന്നെ ജോലി സംബന്ധമായിട്ട് തിരിച്ച് രാജാക്കാട് വന്നു. പിന്നെ അവസാനം ഇപ്പൊ ഞങ്ങള് മൊത്തം അവിടെ തന്നെ സെറ്റിൽഡായി.
0: ഓ, അത് ശരി ശരി. എന്തൊക്കെയാ ചെയ്യുന്ന ജോലി? എന്താ ചെയ്യുന്നത്?
1: ഞാൻ റിട്ടയർഡ് കൃഷി ഓഫീസറാണേ.
0: ആഹാ.
1: ഇപ്പോ റിട്ടയറായിട്ട് 8 വർഷമായി.
0: പിന്നെ
1: 2 മക്കള്, മൂത്തത് മോന്, മോനൊരു കുട്ടിയുണ്ട്. പിന്നെ മോള്, മോക്ക് 2 കുട്ടികള്. മോള് മോറ്റോടെ താമസിക്കുന്നു. മോൻ മറ്റേ നമ്മുടെ എറണാകുളം ജില്ലയില് കോതമംഗലത്ത്.
0: രണ്ടുപേരും കല്യാണമൊക്കെ കഴിഞ്ഞ് കുടുംബമൊക്കെ ആയിട്ട് ഇരിക്കുന്നു അല്ലേ?
1: സുഖമായിട്ടിരിക്കുന്നു.
0: അത് ശരി. അപ്പം ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് എയർഫോഴ്സിലായിരുന്നു, റിട്ടയർഡാ.
0: നിങ്ങൾ രണ്ടുപേരും അപ്പൊ രാജാക്കാട് തന്നെയാണോ ഉള്ളത്?
1: ഞങ്ങൾ രണ്ടുപേരും രാജാക്കാട്. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോന്റെ അടുത്തും മോടെ അടുത്തും വിസിറ്റ് ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോവും.
0: അത് ശരി.
1: അങ്ങനെ റിട്ടയർമെന്റ് ലൈഫായി
0: ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ?
1: അതന്നെ.
0: നല്ല സ്ഥലമല്ലേ? നല്ല മനോഹരമായ
1: സ്ഥലവും നല്ല ക്ലൈമറ്റും. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോരാത്ത, ഈ മോറ്റോടെ കോതമംഗലത്തിന് പോരാത്ത.
0: അവിടം വിട്ട് പോരാൻ തോന്നില്ല അല്ലെ? നമ്മള് അത് ഈ നമ്മള് എന്തെങ്കിലും വിനോദ പരിപാടികൾക്കൊക്കെ പോയാലും നമ്മുടെ മനസ്സിങ്ങനെ അവിടെ എന്താ പറയാ, കൊളുത്തി വിളിക്കുക എന്നൊക്കെ പറയില്ലേ, ആ സ്ഥലത്ത് നിന്ന് പോരണ്ട, അവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നും മതിയായില്ല എന്ന് തോന്നും. ആ ഒരു കാലാവസ്ഥയും അന്തരീക്ഷവും പ്രകൃതിരമ്യമായ ഒരു അന്തരീക്ഷവും,
1: അതൊക്കെ നല്ല വെള്ളവും. പണ്ട് ഹയറേഞ്ച് ആണെങ്കിൽ ഇപ്പൊ നല്ല സൗകര്യങ്ങളായേ. പണ്ട് ഹയറേഞ്ചിൽ അവിടെ ജനിച്ചു വളർന്ന വന്നാലും ഇപ്പൊ എല്ലാം കൊണ്ട് സൗകര്യം. നമ്മുടെ നല്ല ഇതാ.
0: അപ്പം ഈ കൃഷിഭവനിലാണല്ലോ ജോലി ചെയ്തിരുന്നത്, അവിടെ പോസ്റ്റ് എന്തായിരുന്നു?
1: അഗ്രികൾച്ചർ ഓഫീസർ ആയിട്ട് റിട്ടയറായി. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ആയിട്ട് സർവീസ് കയറി. 2008 അഗ്രികൾച്ചർ ഓഫീസർ ആയിട്ട് പ്രൊമോഷൻ വന്നു. 2017 റിട്ടയറായി.
0: ശരിക്കും പറഞ്ഞാൽ കൃഷിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അതൊരു സുഖമുള്ള ഒരു പരിപാടിയും കൂടെയാണല്ലോ അല്ലെ, കൃഷിയൊക്കെ?
1: അതെ അതെ. പിന്നെ സാധാരണക്കാരായിട്ട് ജനങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമല്ലേ.
0: ശരിക്കും യഥാർത്ഥ കൃഷിക്കാരാണ് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഏലവും കുരുമുളകും അല്ലേ? അങ്ങനെ
1: എല്ലാ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ മറ്റേ നേരത്തെ ഒത്തിരി പാടവും കുരുമുളകും ഏലവും കാപ്പിയും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ പാടമൊക്കെ നിർത്തി ആൾക്കാർ കൃഷി കുറഞ്ഞു പോയി. ഇപ്പൊ എല്ലാരും ഏലത്തിലോട്ടായി.
0: പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഏലമൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോ ഈ ചൂട് കാരണവും ഏലത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലെ അവിടെയൊക്കെ?
1: ആ ഉണ്ട്, മഴ കുറവായി ഇപ്പൊ പൊതുവെ. അതുകൊണ്ട് നനയ്ക്കലൊക്കെ ഉണ്ട്. എന്നാലും ഭയങ്കര ഒത്തിരി ചെലവ് കൂടുതല. അവരൊക്കെ ലാഭത്തെക്കാട്ടിൽ കൂടുതൽ ചെലവ് വരുന്നുണ്ട് ഒത്തിരി. പിന്നെ ഇപ്പൊ എല്ലാത്തിനും മരുന്നും കീടനാശിനി എല്ലാത്തിനും നല്ല വിലയല്ലേ.
0: അവിടെ കൃഷി ചെയ്യുന്നുണ്ടോ ഇപ്പൊ വീട്ടില്?
1: വീട്ടിൽ ഞങ്ങളിപ്പോ താമസിക്കുന്ന പ്ലോട്ടിൽ ഒരു 24 സെന്റ് സ്ഥലമേ ഉള്ളൂ. അതിനകത്ത് കുറച്ച് ഏലവും കുരുമുളകും എല്ലാം അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ട്. മറ്റേ പച്ചക്കറി കൃഷി അങ്ങനെ എല്ലാം അത്യാവശ്യം കുറച്ച് ഇലകൂട്ടമുണ്ട്. പിന്നെ കുറച്ച് പൂച്ചെടികള് അങ്ങനെ അതിനോടൊക്കെ എൻജോയ് ചെയ്തിരിക്കുന്നു.
0: അല്ല, അത് തന്നെ നമുക്ക് വലിയൊരു സന്തോഷമാണ്. നമ്മള് റിട്ടയർമെന്റ് ലൈഫ് ഇതുപോലെ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ കേൾക്കാൻ തന്നെ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലെ. നമ്മള് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കാതെ ഊർജ്ജസ്വലരായിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ.
1: അപ്പം
0: ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയൂ.
1: മറ്റേ നന്ദനത്തിലെ ചിത്രമാടം പാടിയൊരു പാട്ടുണ്ടല്ലോ,
0: കാർമുകിൽ വർണ്ണന്റെ ചിന്തി.
1: കാർമുകിൽ വർണ്ണന്റെ ആ പാട്ട് വെച്ചാൽ മതി. അപ്പൊ അതെന്റെ ഹസ്ബൻഡിനും മക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി, അതുപോലെ ഈ പറഞ്ഞ് വിളിച്ച് ആകാശവാണിയിലെ എല്ലാ സ്റ്റാഫിനും വേണ്ടി.
0: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട്,
1: എല്ലാവർക്കും വേണ്ടിയിരിക്കുന്നു.
0: അതെ, നവനന്ദനത്തിലെ നമ്മുടെ ചിത്ര ചേച്ചി പാടിയ കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന ഗാനം കേൾപ്പിച്ചു തരാട്ടോ.
1: താങ്ക് യു. ഓക്കെ.

0: ഹലോ, നമസ്കാരം. ഇത് ആതിരയാണോ?
1: അതെ.
0: ആ, ഞാൻ വിളിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം ഇന്നാണ്, ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്. അപ്പം ആതിരയെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ശ്യാമളയാണ് ഇവിടേക്ക് കത്തെഴുതിയിട്ടുള്ളത്.
1: അമ്മയാണ്.
0: ആ ഹാ ഹാ, അത് ശരി, അത് ശരി. ആതിര എന്താ ചെയ്യുന്നത്?
1: ഞാനൊരു അഡ്വർടൈസ്മെന്റ്.

0: അനിൽ.
1: ഭർത്താവ് എന്താ ചെയ്യുന്നത്?
0: ഹസ്ബൻഡ് ബിഗ് ടിവി ന്യൂസ് ചാനൽ ഉണ്ടല്ലോ, അവിടെ മാർക്കറ്റിംഗിലാണ്.
1: ഇത് എവിടെയായിട്ടാ വരുന്നേ? അതിരെ ഇപ്പൊ എവിടെ താമസിക്കുന്നത്?
0: ഞാൻ വാഴക്കാല.
1: വാഴക്കാലയിലാണ് താമസിക്കുന്നത്. അമ്മയോ? അമ്മ എവിടെയുള്ളത്?
0: അമ്മ പറവൂര്.
1: മോള് ഏത് സ്കൂളിലാ പഠിക്കുന്നത്?
0: മോള് അസീസി വിദ്യാനികേതൻ.
1: ഏത് ക്ലാസ്സിലാ ഇപ്പോ?
0: ഫസ്റ്റ് സ്റ്റാൻഡേർഡ്.
1: അപ്പോ അമ്മ ശ്യാമളയാണ് കത്തെഴുതിയിട്ടുള്ളത്. നിങ്ങള് നമ്മുടെ ആകാശവാണിയുടെ പരിപാടികളൊക്കെ കേൾക്കാറുള്ളതാണോ സ്ഥിരമായിട്ട്?
0: കേൾക്കാറുണ്ട്. അമ്മ ആകാശവാണിന്റെ ആളാണ്. എപ്പോഴും രാവിലെ തുടങ്ങി വൈകിട്ട് വരെ അങ്ങനെ എല്ലാ പ്രോഗ്രാമും അമ്മ കേൾക്കും. അമ്മ കേട്ട് കേട്ടാണ് പിന്നെ ഞാനും അങ്ങനെ കേൾക്കാനൊക്കെ തുടങ്ങിയത്. ഇപ്പൊ ഫുള്ളായിട്ട് സമയം കിട്ടാറില്ല, പക്ഷെ എന്നാലും പറ്റുമ്പോഴൊക്കെ അങ്ങനെ കേൾക്കാറുണ്ട്. ഇഷ്ടമാണ് അവരുടെ പ്രോഗ്രാംസ് ഒക്കെ കേട്ടിരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്.
1: ഓക്കെ. പിന്നെ അതെ, അമ്മ എഴുതിയിട്ടുണ്ട്. ആദര ഇപ്പൊ വീട്ടിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഒപ്പം ആദര നന്നായിട്ട് പാട്ട് പാടും. ഒരു പാട്ട് പാടാൻ പറയണം എന്നൊക്കെ അമ്മ എഴുതിയിട്ടുണ്ട്.
0: അയ്യോ, ഞാൻ അങ്ങനെ പാട്ടൊന്നും പാടത്തില്ല.
1: അല്ല, നമുക്ക് പാട്ട് പാടാനൊരു അവസരമാണ്. അപ്പം ഒന്ന് ഒരു പാട്ട് നാലുവരിയാണെങ്കിലും പാടിക്കോളൂ, കുഴപ്പമില്ല.
0: ഓക്കെ, ഞാൻ അമ്പലപ്പുഴ പാടാം.

0: ഇതാണ് പാടില്ല എന്ന് പറഞ്ഞേ, നന്നായി പാടിയല്ലോ. പിന്നെ പറയൂ ആതിരയുടെ വിശേഷങ്ങളൊക്കെ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഇപ്പൊ പുതിയ വിശേഷം എന്ന് പറയുന്നത് നമ്മള് പുതിയൊരു പേരക്കുട്ടിയും കൂടെ വരാൻ പോവാണ്. എന്റെ ബ്രദറിന്റെ, എന്റെ ചേട്ടന്റെ ഭാര്യ.
0: അപ്പൊ
1: അവള് ഇപ്പൊ 8 മാസം ആവാൻ പോകുന്നു, 8 മാസത്തിലോട്ട് കടക്കാൻ പോണു. അവളിപ്പൊ അവളുടെ വീട്ടിലാണ്.
0: അപ്പൊ
1: പുതിയൊരു അതിഥിക്ക് വേണ്ടിട്ടുള്ള ഒരു കാത്തിരിപ്പിലാണ് ഇപ്പൊ.
0: ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. നിങ്ങള് 2 മക്കളാണോ?
1: ആ, ഞങ്ങള് 2 മക്കള്. എനിക്ക് ചേട്ടനുണ്ട്, ഞാൻ 2-ാമത്താള്. ചേട്ടന്റെ പേര് കിഷോർ, വൈഫിന്റെ പേര് രശ്മി.
0: രശ്മി, അവർക്കാണ് ഇപ്പൊ 8 മാസമായിട്ട് ഒരു കുഞ്ഞുമാവേനും കൂടെ കാത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ കുഞ്ഞുമാവകൾ ഇങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമൊക്കെ തന്നെയാ ഇപ്പോഴും അല്ലേ. അതെ അതെ അതെ, ശ്യാമളാമ്മയ്ക്കും അത് വലിയൊരു സന്തോഷമായിരിക്കും ഇതുപോലെ പേരക്കുട്ടികൾ ഇങ്ങനെ അല്ലേ. അമ്മ വരാറുണ്ടോ എപ്പോഴും? അപ്പൊ നമുക്കിന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ കൊടുക്കാം. ശരി, അപ്പോ എല്ലാവരെയും അന്വേഷിച്ചെന്ന് പറയാ. അപ്പൊ സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. അമ്മയെ പ്രത്യേകം അന്വേഷിച്ചു എന്നും പറയണം.
1: ഒരുപാട് സന്തോഷം.
0: ശരി.

0: ഇത് റംസിയാണോ സംസാരിക്കുന്നത്?
1: റംസിയാണ്.
0: ആകാശവാണി കൊച്ചി FM-ൽ നിന്നാണ് വിളിക്കുന്നത്, ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്. ഓക്കെ, അപ്പോ തേവരയിൽ നിന്ന് സെറീനയാണ് നിങ്ങളെ വിളിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ആ അത് ശരിയാ, അത് ശരിയാ. സുഹൈബ് എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആണല്ലേ? ആ ഓക്കെ, അപ്പൊ അതാണ്, രണ്ട് മക്കളാണ്, ഒരു സുന്ദരനും ഒരു സുന്ദരിയാണ്, അപ്പൊ അവർക്കൊക്കെ വേണ്ടിയാണ് പാട്ട് വെച്ച് കൊടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പറയൂ റംസി, വിശേഷങ്ങളൊക്കെ പറയൂ.
1: കൊറേ നാളായി കഴിഞ്ഞ പ്രാവശ്യം അയച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു, ഇന്നലെ വീട്ടിൽ പറഞ്ഞായിരുന്നു. പിന്നെ എന്തായാലും വിളിക്കൂന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട്
0: പോകുന്നത്. ശരി, അത് ശരി. നിങ്ങള് ശരിക്കും എവിടെയാ താമസിക്കുന്നത്? എവിടെയാണ്?
1: കളമശ്ശേരിയില്.
0: കളമശ്ശേരി. റംസി എന്താ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല ഇല്ല ഇല്ല.
0: സുഹൈബ് എന്താ ചെയ്യുന്നത്?
1: ഓട്ടോ ഓടിക്കണം.
0: ഓക്കെ, അപ്പം മക്കളുടെ വിശേഷങ്ങൾ പറയൂ.
1: സ്കൂളില് പോണ്.
0: മൂത്താള് ഏത് ക്ലാസ്സിലാണ്?
1: മൂത്താള് LKG.
0: ആഹാ, പേരെന്താ മക്കളുടെ?
1: നൈറ, ഇളയന്റെ പേര് ഇവാൻ.
0: പിന്നെ ഹസ്ബൻഡ് ഇപ്പൊ ഉണ്ടോ, വീട്ടിലുണ്ടോ?
1: ഇല്ല ഇല്ല, ആള് പോയതുള്ളൂ, ചോറ് തന്നിട്ട് പോയതുള്ളൂ.
0: അത് ശരി. മക്കളിപ്പം ഒരാള് സ്കൂളിൽ പോയേക്കുന്നല്ലേ? ഇപ്പം താഴെയുള്ള ആളോ?
1: ഇവിടെ ഉണ്ട്.
0: എങ്ങനെയാണ് ആകാശവാണിയിലെ പ്രോഗ്രാമുകളൊക്കെ എല്ലാം കേൾക്കാറുണ്ടോ?
1: ആ കേക്കാറുണ്ട്, കേക്കാറുണ്ട്.
0: ഏതൊക്കെയാണ് ഇഷ്ടമുള്ള, ഇഷ്ടപ്പെട്ട പരിപാടികൾ എന്തൊക്കെയാണ്? പാട്ടാണോ അല്ലെങ്കിൽ എങ്ങനെയുള്ള പരിപാടികളാ ഇഷ്ടം?
1: പാട്ടും പരിപാടി എല്ലാം ഇഷ്ടമാണ്. റേഡിയോ രാവിലെ തന്നെ നമ്മ ഓണാക്കും.
0: അപ്പൊ എങ്ങനെയാ, പാട്ട് പാടുമോ റംസി?
1: ഏയ്,
0: അതെങ്ങനെ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കുക എന്നുള്ളതാണ് ഇഷ്ടമുള്ള. അതെ അതെ അതെ. അപ്പം സെറീന എന്ന് പറയുന്നത് ഉമ്മയുടെ ചേച്ചിയാണോ? ഇത്ത ഇവിടെ നമ്മുടെ തേവരയിലാണ് ഉള്ളത് അല്ലേ? സെറി, എല്ലാരും ഇതുപോലെ റേഡിയോ ഒക്കെ കേൾക്കുന്നവരാണ് അല്ലേ? എന്താ ഇത്തയുടെ പേരെന്താണ്? ആഹാ, അത് ശരി, എപ്പോഴും റേഡിയോ കേൾക്കാറുണ്ട് അല്ലേ? അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് വെച്ച് തരേണ്ടത്?
1: കുട്ടികൾക്ക്
0: ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പാട്ട് വേണോ അല്ലേ? മുത്തേ മുത്തേ, കിങ്ങിണി മുത്തേ, ആ പാട്ടൊക്കെ അല്ലേ? ഓക്കെ, എങ്കിൽ ആ പാട്ട് തന്നെ വെച്ചു തരാം കേട്ടോ. അപ്പോ സുഹൈബിനോടും അതുപോലെ സെറീനത്തോടും മക്കളോടും എല്ലാവരോടും അന്വേഷിച്ചു എന്ന് പറയാം കേട്ടോ.
1: തീർച്ചയായിട്ടും പറയാം.
0: ഓക്കെ, അപ്പൊ എല്ലാരോടും ഒരുപാട് സ്നേഹം, സന്തോഷം സംസാരിക്കാൻ പറ്റിയത്.

0: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫോൺ ഔട്ട് ഗാനോത്സവം. നമുക്കിനി അടുത്തൊരു കോളിലേക്ക് പോകാം.
1: ഹലോ,
0: ആ നമസ്കാരം, ഞാൻ ആകാശവാണി കൊച്ചി എഫ് എമ്മിന്ന് ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണ് വിളിക്കുന്നത്. ചിന്ത ഉണ്ടോ അടുത്ത്? ആരാണ്
1: സംസാരിക്കുന്നത്?
0: ഓഹോ, ചിന്തയുടെ ഹസ്ബൻഡാണോ സംസാരിക്കുന്നത്? ഗിരീഷ് അല്ലേ? ആ ഓക്കെ ഓക്കെ. ഇതിപ്പം വിളിക്കാൻ പറഞ്ഞിട്ടുള്ളത് ലളിത ബാലനാണേ.
1: എന്റെ ഭാര്യയാണ്.
0: നിങ്ങളിത് എവിടെ, സ്ഥലം എവിടെയാണ് വരുന്നത്?
1: സ്ഥലം സത്താർ ഐലൻഡ് എന്ന് പറയും. സത്താർ ഐലൻഡ് ഒരു ദ്വീപാണ്. എറണാകുളം ജില്ലയില് വടക്കമ്പറൂരില് കുന്നം വില്ലേജിൽ പെട്ട സ്ഥലമാണ്. വടക്കേക്കര പഞ്ചായത്തായിട്ട് വരും.
0: ശരി. ചുറ്റിനും കായലാണോ അതോ എങ്ങനെയാ?
1: ചുറ്റും കായലാണോ, ഒരു ചെറിയ പാലം മാത്രമേ ഉള്ളൂ. ഏസ് വരുള്ളൂ, വലിയ വണ്ടി എന്ന് പറഞ്ഞാൽ ഏസ് വരെ വരുള്ളൂ.
0: ശരി. അപ്പൊ അവിടെ ഏകദേശം ഇപ്പൊ ഐലൻഡിൽ എത്രമാത്രം ആൾക്കാരുണ്ട്? അവിടെ എത്ര വീടുകൾ ഉണ്ടാവും?
1: ഇത് ഇപ്പൊ ഒരു 112 വീടുകളുണ്ട്.
0: അത് ശരി. ശരി. ഗിരീഷ് എന്താ ചെയ്യുന്നത്?
1: ഞാൻ പുഴയുടെ പണിക്ക് പോവും, പിന്നെ ഓടുമ്പലയുടെ പാച്ച് വർക്കിന്റെ പണിക്ക് പോവും. ഭർത്താവിന്റെ കൂടെയാണ് പോണത്.
0: പിന്നെ വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത് നിങ്ങളുടെ കൂടെ?
1: വീട്ടില് പിന്നെ ഉള്ള മോനാണ്.
0: മോന്റെ പേരെന്താണ്?
1: മോന്റെ പേര് ജിഷ്ണു. ഉള്ളത്
0: പിന്നെ അവിടുത്തെ മറ്റു വിശേഷങ്ങൾ എന്തൊക്കെയാണ്?
1: മറ്റു വിശേഷം ഇപ്പൊ ഞങ്ങൾക്ക് വലിയ പാലം അനുവദിച്ചിട്ടുണ്ട്.
0: അപ്പൊ ശരിക്കു പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഒരുപാട് ഉണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഇതുപോലെ.
1: ചെറിയ പാലമാണല്ലോ, അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്.
0: അപ്പൊ നിങ്ങളുടെ യാത്രകളൊക്കെ എങ്ങനെയാണ്? എപ്പോഴും എവിടെങ്കിലും പോണെങ്കിൽ,
1: എന്തെങ്കിലും അത്യാവശ്യത്തിന് പോകണമെങ്കിൽ, എനിക്ക് ചെറുവഞ്ചി ഉണ്ട് പുഴയില് മീനിന്റെ മീൻ പിടിക്കാൻ പോണ വഞ്ചിണ്ട്. അപ്പൊ ആ വഞ്ചിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി വഞ്ചിക്ക് അക്കരക്ക് ഇറങ്ങും. മൂത്തൊന്നത്തേക്ക് അടുപ്പിച്ചിട്ട് അവിടെ ഇറങ്ങിയിട്ട് നടന്നു പോകും. അങ്ങനെയൊക്കെയാണ് പോണത്.
0: പുഴയില് മീൻ പിടിക്കാൻ വന്നു. പിന്നെ ഇന്നിപ്പോ പോയിരുന്നോ?
1: കൊറച്ച് ദിവസമായി പോയ പണിക്ക് പോയിട്ട്.
0: അതെയോ?
1: കൊല്ലാണ്ട് ഇരിക്കുന്നു.
0: അത് ശരി. അപ്പൊ അതാണ് ഇന്ന് വീട്ടിലുണ്ടായിരുന്നതല്ലേ. അപ്പൊ ചിന്ത ജോലിക്ക് പോകുമ്പോ ഇതുപോലെ ഫോൺ കൊണ്ടുപോകാറില്ലേ കയ്യില്?
1: ഫോൺ കൊണ്ടുപോകാറില്ല. അതേ മാവൊക്കെ കുഴക്കുമ്പളേ ഇപ്പൊ ആരെങ്കിലും വിളിക്കണം, പെട്ടെന്ന് ഫോൺ എടുക്കേണ്ടി വരും. അപ്പൊ ആ മാവൊക്കെ അത് മാവെന്ന് പറഞ്ഞ നെയ്ഡ അംശമൊക്കെ ഉണ്ടാവും. ഫോൺ കൊണ്ടുപോകില്ല.
0: നിങ്ങള് ആകാശവാണി എപ്പോഴും കേൾക്കാറുണ്ടോ? ആകാശവാണിയിലെ പരിപാടികളൊക്കെ?
1: ആകാശവാണിയില് പരിപാടി കേൾക്കാറുണ്ട്.
0: എന്ത് പരിപാടികളാ കേൾക്കാൻ കൂടുതൽ ഇഷ്ടം?
1: പാട്ടുകളാണ് കൂടുതൽ
0: കേൾക്കാൻ ഇഷ്ടമുള്ളത്. ഓക്കെ, അത് ശരി. ഇന്നിപ്പം ഏത് പാട്ടാണ് ഞാൻ വെച്ചു തരേണ്ടത് നിങ്ങൾക്ക് വേണ്ടിട്ട്?
1: അതെ, നദിയിലത്തെ പാട്ട് മതി.
0: നദിയിലെ പാട്ട് ഏതാണ്? 1000 പാദസരങ്ങളാണോ?
1: അതെ അതെ.
0: അപ്പോ 1000 പാദസരങ്ങൾ വെച്ചു തരാം. ചിന്തയെ പ്രത്യേകം അന്വേഷിച്ചു എന്ന് പറയുക. കത്ത് എഴുതിയിട്ടുള്ളത് ലളിതയാണ്. അപ്പോ ലളിതയ്ക്കും അതുപോലെ ഗിരീഷിനും മകനും ചിന്തയ്ക്കും ഒക്കെ വേണ്ടി ഈ ഗാനം കേൾക്കാം കേട്ടോ.

0: ഹലോ
1: ഹലോ, നമസ്കാരം. ഇത്
0: ആ
1: ആകാശവാണി കൊച്ചി FM എന്നാണ് വിളിക്കുന്നത്. ഫോൺ ഔട്ട്
0: ആ
1: ഗാനോത്സവത്തിൽ നിന്ന്.
0: ആ പറഞ്ഞോ മാഡം, പറഞ്ഞോ.
1: അനിയന്റെ മകളുടെ ബർത്ത്ഡേ ആണ്, ഒക്ടോബർ 13 ബർത്ത്ഡേ. അപ്പൊ ഒന്ന് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. സുനിത, ചെല്ലാനത്ത് നിന്നുള്ള സുനിതയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്.
0: എന്റെ മോളാണത്.
1: മോളുടെ പേരെന്താണ്?
0: മോളുടെ പേര് അനശ്വര. 13 വയസ്സാകാൻ പോണ്.
1: ആണോ? ആ ഒക്ടോബർ 13 13 വയസ്സാകാൻ പോകുന്നു അല്ലേ?
0: അതെ.
1: അത് ശരി, ശരി. മോളിപ്പോ സ്കൂളിലായിരിക്കും അല്ലേ?
0: അതെ.
1: മോൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഏതെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ബർത്ത്ഡേ ആയിട്ട് കേൾക്കാൻ?
0: ഇല്ല,
1: വെച്ചാ മതി. ഓക്കെ. ചേച്ചിയുടെ പേരെന്താണ്?
0: എന്റെ പേര് നീതു.
1: ഓക്കെ, ഓക്കെ. നീതു എന്താ ചെയ്യുന്നേ?
0: ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്.
1: എവിടെയാണ്?
0: ഞാനൊരു കമ്പനിയുടെ പ്രൊമോട്ടറായിട്ട്
1: ജോലി ചെയ്യുന്നു. ഓക്കെ, ഓക്കെ. വീട്ടില് വേറെ ആരൊക്കെയാ ഉള്ളത്?
0: വേറെ ഹസ്ബൻഡും കുട്ടികളും അമ്മേ.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? പേരെന്താണ്?
0: ഇലക്ട്രീഷ്യൻ. ഹസ്ബൻഡ് പേര് അജീഷ്.
1: പിന്നെ എത്ര മക്കളാണ്?
0: മക്കള് 2 പേരാണ്. മൂത്താണ് അനശ്വര, രണ്ടാമത്താണ് അക്ഷര.
1: അക്ഷര
0: അക്ഷര 6
1: 6 അനശ്വര.
0: അനശ്വര 8
1: 8. ഓക്കെ. ഭർത്താവിന്റെ അമ്മയുടെ പേരെന്താണ്?
0: അമ്മയുടെ പേര് ശാന്ത.
1: പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ പറയൂ.
0: വേറെ അങ്ങനെ പോണ. എപ്പോഴും വിളിക്കും ആകാശവാണിയിലേക്ക്. കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായി. നേരം ചേട്ടന്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു, അത് അമ്മയെന്നെ വിളിച്ചിട്ടുണ്ടായത്.
1: ഓഹോ, അത് ശരി.
0: ഇവിടെ അമ്മ എപ്പോഴും ഈ ഒരു സമയം ആകുമ്പോ ഓപ്പൺ ആക്കിയിട്ട് വെച്ച് കേക്കും.
1: അത് ശരി.
0: എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ആകാശവാണിയിലേക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കും.
1: അത് ശരി.
0: എന്നിട്ട് ചിലതൊക്കെ ഇങ്ങനെ വിളിക്കാറുണ്ട്.
1: ഓക്കെ. അപ്പൊ വീട്ടിലെല്ലാവർക്കും അതുപോലെ സുനിത ചേച്ചിക്കും അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരാട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ മോളോട് പറയണം കേട്ടോ.
0: പറയാം, പറയാം.

0: ആ ഹലോ, ഇത് ആകാശവാണി കൊച്ചി എഫ് എമ്മിൽ നിന്നാണ് വിളിക്കുന്നത്, ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്ന്.
1: നമസ്കാരം മാഡം. നമസ്കാരം.
0: ആ നമസ്കാരം. അപ്പൊ വിളിക്കാൻ പറഞ്ഞിട്ടുള്ളത് വിജയൻ ചേട്ടനാണ് അല്ലെ? ആകാശവാണി കൊച്ചി എഫ് എമ്മിൽ കൂടി എന്റെ പ്രിയ സഹധർമ്മിണി കെ വി സുമത്തിനെ വിളിക്കണം എന്നാണ് വിജയൻ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്.
1: നന്നായി.
0: ഓക്കെ, എവിടെയാണ് നിങ്ങളുടെ സ്ഥലം, എവിടെയാണ് വരുന്നത്?
1: നമ്മുടെ

0: പുരുഷോത്തമ സാറിന്റെ ഒക്കെ വരുന്നിടത്ത്.
1: ഓ അത് ശരി, ശരി. ചേർത്തല ഒക്കെ അടുത്ത് അല്ലേ?
0: അതന്നെ.
1: ചേച്ചി എന്താ ചെയ്യണ, എന്തെങ്കിലും ജോലി ചെയ്യണുണ്ടോ? എന്തൊക്കെയാ വിശേഷങ്ങള്?
0: ജുവലറിയില് പോകുന്നുണ്ട്.
1: ആഹാ, അത് ശരി.
0: അമ്മവാടിയിലായിരുന്നു, അംഗൻവാടിയില്. 43 വർഷത്തെ സേവനത്തിന് ശേഷം റിട്ടയറായി. റിട്ടയർമെന്റ് ജീവിതം വെറുതെ പാഴാക്കി കളയാൻ കഴിയലായിരുന്നു.
1: അത് ശരി, അത് ശരി. അപ്പൊ അങ്ങനെ 43 വർഷം ജോലി ചെയ്തു, ഇപ്പോഴും വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല അല്ലേ?
0: റെസ്റ്റ് എടുക്കാനായിട്ട് തോന്നിയില്ല. അതിനിടയ്ക്ക് ഒരു സംസ്ഥാന അവാർഡ് കിട്ടി, ബെസ്റ്റ് ടീച്ചർക്കുള്ളത്. അതെ അതെ.
1: പിന്നെ വിജയൻ ചേട്ടൻ എന്ത് പറയുന്നു, അദ്ദേഹം എന്താ ചെയ്യുന്നത്?
0: വിജയൻ ചേട്ടൻ ശരിക്കും ഡീസൽ മെക്കാനിക് ആണ്. അത് എറണാകുളം കിഴക്കമ്പലത്താണ് ജോലി ചെയ്യുന്നത്. പിന്നെ കൂടാതെ പുള്ളിക്കാരൻ ഈ കൊറോണ ടൈമിൽ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ നടത്തി. അതില് നമ്മുടെ ചിരട്ട, വേസ്റ്റായി കിടക്കുന്ന ചിരട്ട ഒരുപാടുണ്ടായിരുന്നു അന്ന്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ നോക്കിയതാണ്. അങ്ങനെ നോക്കി നോക്കി നോക്കി നോക്കി വന്നപ്പോൾ അദ്ദേഹത്തിന് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി. ഒരു 8 അടിയുള്ള ചിരട്ടയുട കൊണ്ട് നിലവിളക്കം ഉണ്ടാക്കിയിട്ട്.
1: ഇത് പത്രത്തിലൊക്കെ വന്ന വാർത്തയാണല്ലോ.
0: അതന്നെ, കഷ്ടപ്പാട് കുറെ ഉണ്ട്, നന്നായിട്ടൊക്കെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലിരിക്കുന്ന അതേ കുക്കർ, അതിന്റെ അതേ മോഡലിൽ തന്നെ, ഒരു വ്യത്യാസം പോലും ഇല്ലാതെ, ഒരു നട്ടും ബോൾട്ടിനും വ്യത്യാസം ഇല്ലാതെ ഒരു കുക്കർ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം ചിരട്ടയാണ്, ഒരു സാധനം വേറെ മെറ്റീരിയൽ ഒന്നുമില്ല. പിന്നെ അത് കൂടാതെ ഇപ്പൊ ഒരു ലാസ്റ്റ് ഉണ്ടാക്കിയത് ഇതില് വെച്ച് മെച്ചപ്പെട്ടതാണ് ഞാൻ പറയണത്, ഒരു ട്രംപറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ചിരട്ട കൊണ്ട്. അത് ഒറിജിനൽ ട്രംപറ്റിന്റെ അതേ മോഡല് തന്നെ, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അതിന് ശബ്ദം കേൾക്കാനുള്ള ഒരു സംവിധാനം കൂടി അതിനുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയി.
1: ബാക്കി എല്ലാം കൊണ്ടും അത് രൂപത്തിലും
0: എല്ലാം ഒറിജിനൽ ആണ്, ഒറിജിനൽ ആയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ശബ്ദം കൂടി നമുക്ക് ഇതിനകത്ത് വരുത്താൻ വേണ്ടിട്ടുള്ള ശ്രമത്തിലാമിറ്റാണെന്ന് തോന്നണം.
1: അത് കൊള്ളാലോ, വിശ്രമ ജീവിതം എന്നൊന്നും പറയാൻ പറ്റില്ല, വളരെ തിരക്ക് പിടിച്ചൊരു ജീവിതമാണ് അല്ലേ?
0: ജീവിതമായിട്ടില്ല.
1: അല്ല, അതിന്റെ ആവശ്യമില്ല, എന്തിനാണ് നമ്മൾ വെറുതെ വിശ്രമിച്ച് സമയം കളയുന്നത് അല്ലേ? അതൊരു വലിയ പ്രചോദനാത്മകമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
0: നമുക്ക് വേണ്ടാത്ത ചിന്തകളൊക്കെ വരും.
1: അതെ അതെ, വേണ്ടാത്ത ചിന്തകൾ വരും, വേണ്ടാത്ത അസുഖങ്ങൾ വരും. അതിനേക്കാളൊക്കെ ഒരുപാട് നല്ലതല്ലേ ഇതുപോലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്?
0: കുറച്ചും കൂടിയൊക്കെ അങ്ങോട്ട് പോട്ടെ എന്ന് കരുതി.
1: അതെ അതെ, തീർച്ചയായിട്ടും പോട്ടെ. ഇനിയും ഒരുപാട് ദൂരം പോട്ടെ, കുറച്ചല്ല, ഒരുപാട് ദൂരം ഇതുപോലെ തന്നെ മുന്നോട്ട് പോട്ടെ, ഒത്തിരി നേട്ടങ്ങളൊക്കെ ഉണ്ടാവട്ടെ. പിന്നെ വേറെ ആരാ ഉള്ളത് വീട്ടില്?
0: ഞങ്ങക്ക് 2 കുട്ടികൾ, ആൺകുട്ടികളാണ് 2 പേരും. പിന്നെ മൂത്താള് പഠിച്ചതൊക്കെ ബാംഗ്ലൂരാണ്, ബിടെക് പഠിച്ചത് അവിടെയാണ്, അവിടെ തന്നെയാണ് ജോലി. ഇളയാൾ ഇവിടെയാണ് പഠിച്ചത്, ചേർത്തലയിലാണ് പഠിച്ചത്, വളമംഗലം SNGM പഠിച്ചത്, BCOM ആയിരുന്നു. പിന്നെ ഇപ്പൊ അങ്ങനെ ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ടുള്ള ശ്രമത്തിലാണ്, പുറത്തേക്ക് പോണോന്നുള്ള ആഗ്രഹമാണ് പുള്ളിക്കാരനെ.
1: മക്കളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞേ.
0: മൂത്തയാളുടെ പേര് സുവിൻ കൃഷ്ണ, ഇളയാളുടെ പേര് ആശ്വിൻ കൃഷ്ണ. അങ്ങനെ സന്തോഷകരമായിട്ടൊക്കെ ജീവിതം മുന്നോട്ട് പോകണം.
1: വളരെ സന്തോഷം. ഏത് പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി വെച്ചു തരേണ്ടത്?
0: ഒരു പഴയ സിനിമാഗാനം മതി, സീതാദേവി സ്വയംവരം ചെയ്ത് പ്രേതായുഗത്തിലെ.
1: തീർച്ചയായിട്ടും ആ പാട്ട് വെച്ചു തരാം. അപ്പോ വിജയൻ ചേട്ടനെയൊക്കെ അന്വേഷിച്ചെന്ന് പറയാം.
0: തീർച്ചയായിട്ടും പറയാം.
1: അതെ, എല്ലാ ആശംസകളും നേരുന്നു.
0: സെയിം, അങ്ങോട്ടും അതേപോലെ തന്നെയാണ് പറയണത്. എല്ലാവർക്കും നന്നായി ഇരിക്കട്ടെ, എല്ലാ ഇപ്പോഴും നന്നായിരിക്കട്ടെ.
1: എല്ലാവർക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ചു തരാം കേട്ടോ.

0: ഹലോ.
1: ഹലോ, ഇത് മോളി ചേച്ചിയാണോ?
0: അതെ.
1: ആകാശവാണി കൊച്ചി FM-ലെ ഫോൺ ഔട്ട് ഗാനോത്സവത്തിൽ നിന്നാണേ വിളിക്കുന്നത്. രാമമംഗലത്തുള്ള മിനിയാണ് മോളി ചേച്ചിയെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
0: എന്റെ മോൻ കല്യാണം കഴിച്ചേക്കണേ മരുമോക്കടെ അമ്മയാ.
1: അപ്പൊ നിങ്ങൾ എവിടെയാണ് താമസം മോളി ചേച്ചി? എവിടെ?
0: ഞങ്ങള് ശ്രാപ്പള്ളി, ശ്രാപ്പള്ളി കിഴക്കർനാട്.
1: പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ, എന്തൊക്കെയാണ് അവിടെയുള്ള വിശേഷങ്ങൾ?
0: വിശേഷം എല്ലാവർക്കും സുഖം. പിന്നെ മിമിക്രി ആർട്ടിസ്റ്റ് മഹേഷ് കുഞ്ഞുമോനെ അറിയോ? കൊല്ലം സുധീടെ കൂടെ പരിപാടിക്ക് പോയിട്ട് ആക്സിഡന്റ് പറ്റിയത്.
1: അത് ശരിയാ. അദ്ദേഹം ആരാണ്?
0: അവന്റെ അമ്മയാ.
1: ആണോ?
0: എനിക്ക് രണ്ടു മക്കളാണ്, രണ്ട് ആമക്കളെ. മൂത്തവന് അജേഷ്, ഇളയവൻ മഹേഷ്. അജേഷ് കല്യാണം കഴിച്ചു, മിനിയുടെ മോളെ. മഹേഷ് കെട്ടിയിട്ടില്ല.
1: അതെല്ലേ. നമ്മുടെ അജേഷിന്റെ വൈഫിന്റെ പേരെന്താണ്?
0: അജേഷിന്റെ വൈഫിന്റെ പേര് മിന്നു.
1: മിന്നു എന്നാണല്ലേ.
0: പോസ്റ്റ് ഓഫീസിലാ ജോലി, മീൻപാറ പോസ്റ്റ് ഓഫീസിൽ.
1: അജേഷ് എന്താ ചെയ്യുന്നത്?
0: അജേഷ് ഇവിടെ കാക്കനാട് കാർബോറേറ്റർ കമ്പനിയിൽ സൂപ്പർവൈസറാ.
1: പേരെന്താണ് ഹസ്ബൻഡിന്റെ പേരെന്താണ്?
0: കുഞ്ഞുമോൻ. കുഞ്ഞുമോൻ.
1: ഓക്കെ.
0: എന്റെ പേര് തങ്കമ്മ എന്നാണ് സ്കൂൾ നെയിം. വീട്ടിലൊക്കെ വിളിക്കണ മോളീന്നാ.
1: ആണോ? പിന്നെ വേറെ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ? വേറെ പുതിയ വിശേഷങ്ങൾ ഇവിടെ എന്തൊക്കെയാണ്?
0: പോണു കഴിഞ്ഞു, പോണു കഴിഞ്ഞ് പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോഴാണ് പറയാ വിളിച്ചത്.
1: ആണോ? ശരി. അപ്പൊ വീട്ടിലിരിക്കുമ്പോ വേറെ എന്തൊക്കെയാണ് പരിപാടികള്? റേഡിയോ കേൾക്കുവാണോ? എന്തൊക്കെയാണ്
0: ഇരിക്കുമ്പോ? എന്തെങ്കിലുമൊക്കെ കീറിയത് വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്ക്കും, പിന്നെ TV കാണും.
1: അപ്പൊ റേഡിയോ കേൾക്കില്ലേ?
0: ഗാനോത്സവം, വെള്ളിത്തിര, അങ്ങനെ റേഡിയോയിലെ എല്ലാ പരിപാടിയും കേൾക്കും.
1: ആണോ?
0: എനിക്ക് റേഡിയോ വലിയ ഇഷ്ടം. റേഡിയോ പാട്ടിലെ ആ വാർത്തയാണ് ഗോവൻ. വാർത്ത വായിച്ചോണ്ടിരുന്ന ഗോവനില്ലേ, ഗോവൻ പുള്ളി ഉണ്ടാകുന്ന സമയം തൊട്ട് എനിക്ക് ഈ പ്രാദേശിക വാർത്തകള്
1: ഒരുപാട് ഇഷ്ടമാണ്.
0: റേഡിയോയിലെ വാർത്ത കേൾക്കണ എനിക്ക് വലിയ ഇഷ്ടമാണ്.
1: അതെല്ലേ. കൊച്ചി FM ഒക്കെ കേൾക്കുന്നോണ്ടുള്ളൊരു ഗുണം അതാണല്ലോ, നമുക്ക് വാർത്തയും കേൾക്കാം പാട്ടും കേൾക്കാം.
0: എല്ലാ പരിപാടിയും കേൾക്കാം,
1: എല്ലാ തരത്തിലുള്ള പരിപാടികളും ഉണ്ട്. അതെ,
0: അത് തന്നെയല്ല, നല്ല നല്ല ഗാനങ്ങളല്ലേ വന്നത്, കേട്ടിരിക്കാലോ.
1: അതെ. പാട്ട് പാടുവോ ചേച്ചി?
0: ഞാനങ്ങനെ പാട്ട് വലിയ പാട്ടൊന്നും പാടാനൊന്നും നമുക്കറിയില്ല. നമ്മള് ഈ പഴയ ആൾക്കാരൊക്കെ.
1: ആ, പഴയ പാട്ട് പാടാൻ അറിയാമെങ്കിൽ ഒരെണ്ണം പാടിക്കോളൂ. ആ, പാടിക്കോളൂ.
0: മനസ്സിൻ മടിയിലെ മാൻതളിരേ, മയങ്ങൂ മണിക്കുരുന്നേ, കനവായ് മിഴികളിൽ തഴുകാം ഞാൻ, ഉറങ്ങൂ നീയുറങ്ങൂ.
1: കൊള്ളാം, നന്നായിരിക്കുന്നു. അപ്പൊ സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ചു തരാം. ഏത് പാട്ടാണ് വേണ്ടത്?
0: എനിക്ക് ആ മറ്റേ കുടുംബ യൂണിറ്റിലെ കുടുംബ യൂണിറ്റിലെ.
1: ആ, പുതിയ പാട്ടുകളൊക്കെ അപ്പൊ നല്ല അറിയാലോ. ഓക്കെ. അപ്പൊ സന്തോഷമായിട്ടായിരിക്കുക, സുഖമായിട്ടിരിക്കുക. വീട്ടിലെല്ലാവരെയും അന്വേഷിച്ചു എന്ന് പറയാ. മിനി ചേച്ചിയോടും പ്രത്യേക അന്വേഷണം പറയാം. എന്റെ പേര് ജയ്, ജയ് ജോയ് എന്നാണ് എന്റെ പേര്. അപ്പൊ ഒരുപാട് സന്തോഷം. പാട്ട് വെച്ചുതരാട്ടോ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: വൈകിട്ടൊരു കട്ടനടിച്ചാലോ?
2: ഓ, എന്നാത്തിന്? ഒരാവശ്യമില്ല.
1: അങ്ങനെ പറയരുത്.
2: പിന്നെ ഇനിയിപ്പോ വൈകിട്ടേ.
1: ഞാൻ വരും.
2: വരണ്ട.
1: വരും.
2: വരണ്ട.
1: ഞായർ മുതൽ വെള്ളി വരെ വൈകിട്ട് 5:30.
2: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ.
1: ഗുഡ് ഈവനിങ് കൊച്ചിയിൽ ദീപസ്തംഭ മഹാശ്ചര്യം ഞായർ മുതൽ വെള്ളി വരെ
2: വൈകിട്ട് 5:30. റേഡിയോയിൽ മാത്രമല്ല ട്ടോ.
1: പിന്നെ
2: നമ്മുടെ മൊബൈൽ ആപ്പ്.
1: അതെ, വേവ്സ് ആപ്പ്.
2: ലോകത്തെവിടെയിരുന്നും ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കാം.
1: വേവ്സ് ആപ്പ്.
0: ഇന്ന് രാത്രി 8:05 FM ഹെൽത്ത് ലൈനിൽ

ഓട്ടിസം ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി അഭിമുഖം. മറക്കാതെ കേൾക്കുക ഇന്ന് രാത്രി 8:05 FM ഹെൽത്ത് ലൈൻ. Thank you.

ഒരു വട്ടം കൂടി. മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന, മാവിൻ ചോട്ടിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞ ആ ഓർമ്മക്കാലത്തേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ? ഓർമ്മച്ചിന്ത്, നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും ബുധനാഴ്ചകളിൽ 10:35 നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതൂ. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മച്ചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി. തൃക്കാക്കര PO 68 20 21. ഇനി വാട്സാപ്പിലും അയക്കാം. ഓർമ്മച്ചിന്ത് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ സന്ദേശം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. ഓർമ്മച്ചിന്ത്, നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് 12 വർഷം പൂർത്തിയാക്കി. 2014 വിജയദശമി ദിനത്തിലാണ് പരിപാടിയുടെ ആദ്യ എപ്പിസോഡ് പ്രക്ഷേപണം ചെയ്തത്. സംസ്ഥാന സ്കൂൾ ഗെയിംസിലെ വീഴ്ചയിൽ കായിക വകുപ്പിന് പങ്കില്ലെന്ന മന്ത്രി ഒ ജെ ജനീഷ്. സംഭവത്തിൽ അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട് എന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ സ്ഥാനം ആർ ശ്രീലേഖ രാജിവച്ചു. ഇതോടെ BJP അംഗങ്ങളുടെ എണ്ണം 49 കുറഞ്ഞു. അസൌകര്യങ്ങൾ സൂചിപ്പിച്ച് കൌൺസിലർ ശ്രീലേഖയുടെ കത്ത് ലഭിച്ചുവെന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ്. എന്നാൽ രാജിക്കത്ത് കൊടുക്കേണ്ടത് കോർപ്പറേഷൻ സെക്രട്ടറിക്കാണെന്നും രാജേഷ് പറഞ്ഞു. സംസ്ഥാന ഭരണത്തിന്റെ നിയന്ത്രണം ലീഗിന്റെ കൈയിലെന്ന് BJP ദേശീയ സെക്രട്ടറി കെ സുരേന്ദ്രൻ. പുതിയുഗ കേരളം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ UDFൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടിയതെല്ലാം മുഖത്തേറ്റ അടികളാണെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കണ്ണൂർ ജവഹർലാൽ നെഹ്റു പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 3rd കണ്ണൂർ ലിറ്റററി ഫെസ്റ്റ് അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റ് നാളെ സമാപിക്കും. ഫ്ളൈ ദുബായ് വിമാനത്തിൽ സഹപൈലറ്റിന് കുത്തേറ്റ സംഭവത്തിൽ ഭീകരപ്രവർത്തനം നടത്താൻ ശ്രമിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് UAE അറ്റോർണി ജനറൽ ഡോക്ടർ ഹമദ് സെയ്ഫ് അൽ ഷംസി. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഏഷ്യൻ ഗെയിംസ് T20 പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. പാകിസ്ഥാനെ 19 runsനാണ് ഇന്ത്യ തോൽപ്പിച്ചത്.
0: ആകാശവാണി FM വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 2 കഴിഞ്ഞ് 2:24. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കിയാൻ കാ എന്ന ചിത്രത്തിനുവേണ്ടി അർജുൻ കപൂർ, പാലക് മുച്ചൽ എന്നിവർ പാടിയ ഗാനം. ഗാനരചന കുമാർ, സംഗീതം മീറ്റ്.

ഇനിഫാന എന്ന ചിത്രത്തിലെ ഗാനം പ്രസൂൺ ജോഷി രചിച്ച്, ജതിൻ ലളിത് സംഗീതം നൽകി, സോനു നിഗം, സുനീതി ചൗഹാൻ എന്നിവർ പാടിയത്.

ജാൻകി കസം എന്ന ചിത്രത്തിനു വേണ്ടി കുമാർ സാനുവും അനുരാധ പൊതുവാളും പാടിയ ഗാനം ഇനി. ഗാനരചന സമീർ, സംഗീതം നദീം ശ്രാവൺ.

ഇനി വാസ്തവ് എന്ന ചിത്രത്തിലെ ഗാനം സമീർ രചിച്ച് ജതിൻ ലളിത് സംഗീതം നൽകി സോനു നിഗം, കവിതാ കൃഷ്ണമൂർത്തി എന്നിവർ പാടിയതാണ്.

ഇനി മിഷൻ കാശ്മീർ എന്ന ചിത്രത്തിന് വേണ്ടി ഉദിത് നാരായൺ, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയ ഗാനം. ഗാനരചന സമീർ, സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്.

0: ചെന്നൈ എക്സ്പ്രസ് എന്ന ചിത്രത്തിലെ ഗാനമാണ് നിങ്ങൾ കേട്ടത്. എസ് പി ബാലസുബ്രഹ്മണ്യവും ജുനീത ഗാന്ധിയും പാടിയത്. ഇനി ഈശ്വർ എന്ന ചിത്രത്തിലെ ഗാനം നിതിൻ മുകേഷ്, കവിത കൃഷ്ണമൂർത്തി എന്നിവർ പാടിയത്.
1: താർ സപ്തക്, മന്ത്രി സപ്തക്.

0: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആഗോള വ്യാപാരത്തിലെ അസമത്വങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാൻ ലോക വ്യാപാര സംഘടനയുടെ നിബന്ധനകൾ പാലിച്ചുകൊണ്ടുള്ള നടപടികളാണ് വേണ്ടതെന്ന് ഇന്ത്യ. ഹോർമൂസ് കടലിടുക്കിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. പകർച്ചവ്യാധികളും ജീവിതശൈലി രോഗങ്ങളും കുറയ്ക്കുന്നതിന് ജീവിത രീതിയിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നീന്തൽ മത്സരങ്ങൾ നടക്കുന്ന വേദിയുടെ മേൽക്കൂര തകർന്നു വീണ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. റിയാദിലേക്കും ബഹ്റൈനിലേക്കും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുതിയ വിമാന സർവീസുകൾ തുടങ്ങുന്നു. ഈ മാസം 27 മുതൽ ആരംഭിക്കുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസുകളുടെ ബുക്കിംഗ് തുടങ്ങി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ 4 ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ സ്ഥാനം 6 ശ്രീലേഖ രാജിവെച്ചു. ഇതോടെ BJP അംഗങ്ങളുടെ എണ്ണം 49. ഏഷ്യൻ ഗെയിംസ് T20 പുരുഷ ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. പാകിസ്ഥാനെ 19 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 കഴിഞ്ഞ് 2:09. ഇപ്പോൾ ബീഗം അക്താസ് പാടിയ ഗസലുകൾ.

0: ബീഗം അക്തർ പാടിയ ഗസലുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റും 9 സെക്കൻഡും. ഇപ്പോൾ
1: കൊച്ചി വേവ്സ്.
0: കൊച്ചി വേവ്സിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കൊച്ചി വേവ്സിൽ ഇന്ന് ബാക്ക് സ്ട്രീറ്റ് ബോയ്സ് എന്ന ആൽബത്തിലെ ഗാനങ്ങൾ.

0: ബാക്ക് സ്ട്രീറ്റ് ബോയ്സ് എന്ന ആൽബത്തിലെ ഗാനങ്ങളാണ് കൊച്ചി വേവ്സിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്.
1: കൊച്ചി വേവ്സ്.
2: ആകാശവാണി FM വാർത്തകൾ.
0: കന്നുകാലി വളർത്തൽ മേഖലയിൽ സമ്പൂർണ്ണ ആവാസ വ്യവസ്ഥ വികസിപ്പിച്ച് ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് 12 വർഷം പൂർത്തിയാക്കി. 2014 വിജയദശമി ദിനത്തിലാണ് പരിപാടിയുടെ ആദ്യ പതിപ്പ് പ്രക്ഷേപണം ചെയ്തത്. സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റൈനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കും. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റൈനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവീസ് തുടങ്ങുക. ഹോർമൂസ് കടലിടുക്കിൽ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിലെ 5 ഇന്ത്യൻ ജീവനക്കാരെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. 94th വ്യോമസേനാ ദിനം ഈ മാസം 8 ആചരിക്കും. വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 20th സ്വർണം. പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഗുസ്തിയിൽ അമൻ സഹരാവത് സ്വർണം നേടി. T20 പുരുഷ ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 19 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യയ്ക്ക് സ്വർണം.
2: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 കഴിഞ്ഞ് 2:29. ഇപ്പോൾ നാല് മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. നാല് മണിപ്പൂക്കളിൽ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ നീതു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അർപ്പിക്കാം, അതുപോലെ തന്നെ ഇഷ്ടഗാനങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അതിനുവേണ്ടിയിട്ട് ഇങ്ങോട്ട് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നമ്പർ ഇനി പറയാം, 9444545588. അപ്പോൾ വോയിസ് മെസ്സേജും കോൾസും ഒക്കെ ഒഴിവാക്കിയിട്ട് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ ടൈപ്പ് ചെയ്ത് അയക്കണം നമ്പർ ഒരിക്കൽ കൂടി, 9444545588.

അപ്പൊ മെസ്സേജുകളൊക്കെ വന്നു തുടങ്ങി, നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ ആദ്യത്തെ മെസ്സേജിലേക്ക് പോവാം. ഹായ് നാലുമണി പൂവേ, സുഖല്ലേ? സുഖായിരിക്കുന്നു. ഞാൻ എടക്കുളത്ത് നിന്നാണ്, ശ്രീധന്യയാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരണം. എന്റെ സ്വാതി ചേച്ചിയുടെ പിറന്നാളാണ്. അപ്പൊ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു വിഷസൂടെ പറഞ്ഞിട്ട് പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, അപ്പൊ എന്തായാലും ശ്രീധന്യയുടെ സ്വാതി ചേച്ചിക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്, നാലുമണിപ്പൂക്കളുടെ പേരിലും അതുപോലെ തന്നെ ശ്രീധന്യക്കുട്ടിയുടെ പേരിലും.

നമുക്ക് കുറെ മെസ്സേജ് വന്നിട്ടുണ്ട്, അതൊക്കെ വായിക്കാൻ പറ്റാത്തത് വേറൊന്നും കൊണ്ടല്ല, പലരും അതിൽ പേരും സ്ഥലവും വെച്ചിട്ടില്ല. അപ്പൊ പേരും സ്ഥലവും ഒക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നാലുമണിപ്പൂവേ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് രമേശ് പുത്തൻചിറയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ മരിച്ചിട്ട് ഇന്നേക്ക് 2 മാസം തികഞ്ഞു. ആ ദുഃഖത്തിൽ നിന്നും ഇനിയും മുക്തി നേടിയിട്ടില്ല. അമ്മയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങളുടെയും പ്രണാമം. അമ്മയുടെ പേരും കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. സങ്കടകരമായ മെസ്സേജായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, അപ്പോൾ സങ്കടം വരുന്ന മെസ്സേജുകളാണ്. എന്നാലും സാരമില്ല, സമാധാനമായിട്ടിരിക്കും. അമ്മയുടെ വേർപാട് അതൊരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത്രയ്ക്ക് നമ്മളോട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്, നമ്മുടെ ഓരോ ചലനവും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ രമേശ് ഏട്ടനും ഫാമിലിക്കും ദുഃഖം താങ്ങാൻ കഴിയട്ടെ. ഹായ് നാലുമണിപ്പൂവേ, എൻ്റെ കൂട്ടുകാരിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ? അവളുടെ പേര് മിൻഹ എന്നാണ്. എനിക്ക് പുതിയ പാട്ട് വെച്ച് തന്നെ എന്ന് ആള് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിൻഹയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരാവേ. സോണിക നോർത്ത് പറവൂരിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട്. തീർച്ചയായിട്ടും വെച്ച് തരാം. ചിലർ പാട്ട് മാത്രമല്ല കേട്ടോ ചോദിച്ചിരിക്കുന്നത്, വിത്ത് ഫോട്ടോയുണ്ടേ? ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ്, അടിക്കുറിപ്പ് എഴുതിയേക്കുന്ന പോലെയാണ്. ചേച്ചി, എനിക്ക് പട്ടാമ്പൂച്ചയെന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ? ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സൂര്യയുടെ വലിയൊരു ഫാനാണ്, പാട്ട് വെച്ച് തരുമോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഇമോജിയൊക്കെ ഒരു 100 എണ്ണം എനിക്ക് അയച്ചിട്ടുണ്ട്. വേറെ ആരുമല്ല, കാർത്തികയാണ്, പെരുമ്പാവൂരിൽ നിന്നുമാണ്. കരയണ്ട കേട്ടോ കുഞ്ഞെ, പാട്ട് വെച്ച് തരാവേ. അതുപോലെ തന്നെ പെരുമ്പാവൂരിൽ നിന്ന് ഒരു മെസ്സേജ് കൂടിയുണ്ട്. ശ്രീലേഖയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി, ഏതെങ്കിലും ഒരു തമിഴ് പാട്ട് വെച്ച് തരുമോ? ഹിന്ദി പാട്ട് ഞാൻ ഇത്ര നേരം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു, അത് കഴിഞ്ഞും ഉള്ള പരിപാടികളും കേട്ടു. അപ്പോൾ എനിക്കൊരു തമിഴ് പാട്ട് കേൾക്കാൻ ആഗ്രഹം, വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ മുഴുവനായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, പാവം. ചോദിച്ചല്ലേ പാട്ട് കേൾക്കാം അല്ലേ.

ഒരാൾ ഒരു തമിഴ് പാട്ട് ചോദിച്ചു. ഇന്ന് വിചാരിച്ച് ഇനി ചോദിക്കുന്ന എല്ലാവരും തമിഴ് തന്നെ ചോദിക്കണം കേട്ടോ. അയച്ചിരിക്കുന്ന മെസ്സേജിലൊക്കെ ചോദിച്ചിരിക്കുന്നത് തമിഴ് പാട്ടാ. കൊള്ളാലോ, ഇതിൽ തമിഴ് പാട്ട് മാത്രമല്ല മലയാളവും ഹിന്ദിയും ബാക്കിയെല്ലാം പോവും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹലോ നാലുമണി പൂവേ, ഞാൻ ലക്ഷ്മിയാണ്, നോർത്ത് പറവൂരിൽ നിന്നാണ്. എല്ലാവർക്കായിട്ട് കേൾക്കാനായിട്ട് ഒരു തമിഴ് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെന്താ, തീർച്ചയായിട്ടും എല്ലാവർക്കും കേൾക്കാനായിട്ട് വെച്ചുതരാം കേട്ടോ. ഹലോ, സുഖമാണോ, എനിക്കൊരു പാട്ട് വെച്ച് തരുമോന്ന് ചോദിച്ചിട്ട് നമ്മുടെ അഞ്ജു തോമസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, പാട്ടൊക്കെ വെച്ചുതരാം കേട്ടോ. തൃശ്ശൂരിൽ നിന്നും ഷാഹിന മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഹായ് നാലുമണിപ്പൂവെ, എൻ്റെ മാമൻ്റെ മോൾ ഹസീന എന്ന മാളുവിനും അളിയൻ ബഷീറിനും മക്കളായ സിദ്ദിഖിനും സിനാനും സിയാമോൾക്കും വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എല്ലാവർക്കായിട്ട് ഇതാ വരുന്നു അടുത്ത പാട്ട്.

അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. നാലുമണിപ്പൂവിന് നമസ്കാരം. നമസ്കാരം, എന്റെ പേര് സുഭാഷാണ്. പട്ടം നോർത്ത് കുത്തിയതോട് നിന്നാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചേരാലോ. അടുത്ത മെസ്സേജ് ഇങ്ങനെയാണ്. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എന്റെ കൊച്ചുമകൾ കുഞ്ഞുവിന് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ച് അമ്മമ്മ സൗമിനി പാറപ്പുറത്ത് നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അമ്മമ്മയുടെ പേരിലും നാലുമണിപ്പൂക്കളുടെ എല്ലാവരുടെ പേരിലും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ പേരിലും ഒക്കെ നമ്മുടെ കുഞ്ഞുവിന് പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ കേട്ടോ. ചേച്ചി, ഇന്നെൻ്റെ കണ്ണമ്മോൻ്റെ പിറന്നാളാണ്. മൂന്നാമത്തെ പിറന്നാളാണ്. അപ്പോൾ എൻ്റെ കണ്ണന് വേണ്ടിയിട്ട് ഒരു പിറന്നാൾ ആശംസയൊക്കെ പറഞ്ഞിട്ട് ഒരു പാട്ട് വെച്ച് തരുമോയെന്ന് ചോദിച്ചിട്ട് മിനി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേർത്തലയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പോൾ കണ്ണമ്മോനും കുഞ്ഞുവിനും രണ്ടു പേർക്കും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ഒപ്പം പാട്ടും.

അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി എഫ് എമ്മിനൊപ്പം. വൈകിട്ട് 5 മണി മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിൻ പരിപാടി. ഗുഡ് ഈവനിംഗ് കൊച്ചി.

അപ്പൊ എല്ലാരും കേട്ടല്ലോ, നമ്മുടെ ഗുഡ് ഈവനിങ് കൊച്ചി ആരംഭിക്കുകയാണ് 4ാം തീയതി വൈകിട്ട് 5 മണി മുതൽ. അപ്പൊ എല്ലാവരും കേൾക്കണം, പങ്കെടുക്കണം. എന്നാ പിന്നെ നമുക്ക് 4 മണിപ്പൂക്കൾ അങ്ങ് തുടർന്നാലോ. ഹായ് 4 മണിപ്പൂവേ, സുഖാണോ? ഞാൻ 4 മണിപ്പൂവിന്റെ സ്ഥിരം ശ്രോതാവാണ്. സുബ്രു അരിപ്പാലം ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സുബ്രുവിനും സുഖാണല്ലോ അല്ലെ? ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. എനിക്ക് ഒരു പാട്ട് വേണം. 4 മണിപ്പൂവിലെ എല്ലാ അവതാരകരെയും അന്വേഷിച്ചതായി പറയണം. ഞാൻ പറഞ്ഞേക്കാട്ടോ, ഒരു അടിപൊളി പാട്ട് വെച്ചു തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കൂട്ടുകാരൻ വിനോദിന് വേണ്ടിയിട്ടാണ്. തീർച്ചയായും വെച്ചു തരാം കേട്ടോ. ഹായ് 4 മണിപ്പൂവേ, സുഖമാണല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതാരാ അങ്ങനെ ചോദിച്ചേക്കണേന്ന് നോക്കട്ടെ. വരുന്നതാണ്, വലിയ മെസ്സേജാണ്, ഞാൻ വായിക്കാവേ. പരിപാടി വളരെ നല്ലൊരു പരിപാടിയാണ് കേട്ടോ കൊച്ചി FM. അതിലെ എല്ലാ പരിപാടികളും അടിപൊളിയാണ്. ഞാൻ രമ കോതമംഗലം, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ കോതമംഗലം പള്ളി ഇവിടെ അടുത്താണ്, അവിടെ ഇന്നും നാളെയും പെരുന്നാളാണ്. അപ്പോൾ പള്ളിയിൽ പല പള്ളികളിൽ നിന്നും ഇവിടെ പ്രദക്ഷിണമൊക്കെ വരും, വലിയ ഒരുപാട് ആൾക്കാരൊക്കെ വരും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട്, പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേർന്നിട്ട് ഒരു അടിപൊളി പെരുന്നാൾ ഗാനം വെച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പെരുന്നാളൊക്കെ അങ്ങ് ആഘോഷിക്കുക. അപ്പോൾ പെരുന്നാൾ ആഘോഷിക്കാൻ വരുന്ന എല്ലാവർക്കും നമ്മുടെ കോതമംഗലത്തുള്ള രമചേച്ചിയുടെ വക ഒരു പാട്ടിരിക്കട്ടെ.

നാലുമണിപ്പൂവിന് സുഖമല്ലേ ചായ കുടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ രാഹുൽ, നന്ദന, ജയദേവൻ, ഹരി, അശ്വതി, ലച്ചു, മിന്നു, പിന്നെ പിന്നെയും രാഹുൽ, ഇത്രയും പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ആലപ്പുഴ, ആലപ്പുഴയാണോ സ്ഥലം, സോറി കൊച്ചിയാണ് കേട്ടോ. ആലപ്പുഴ എന്ന് പിന്നെന്താണോ വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇത്രയും പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും പാട്ട് വെച്ചു തരാം കേട്ടോ. ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ? എൻ്റെ മെസ്സേജൊക്കെ വായിക്കാറുണ്ട്, പക്ഷെ എനിക്ക് പാട്ട് ചിലപ്പോൾ ഞാൻ ചോദിച്ചത് കിട്ടാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബീന ബിജു അങ്കമാലിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്നും ഒരാൾക്ക് തന്നെ പാട്ട് വെച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ, എല്ലാവരും ചോദിക്കുന്നതല്ലേ. അപ്പോൾ ചില സമയത്ത് നമ്മൾ സ്ഥിരം അയക്കുന്നവരുടെ മെസ്സേജൊക്കെ വായിച്ചിട്ട് വേറെ ചില പാട്ടുകൾ വെച്ച് കൊടുക്കാറുണ്ട്. അത്രയേ ഉള്ളൂ, ക്ഷമിക്കണം, വേറെ ഒന്നും കൊണ്ടല്ല, ഇത്രയും മെസ്സേജ് വായിക്കുന്നതല്ലേ. നമുക്ക് 4 മണി മുതൽ 4:55 വരെയല്ലേ ടൈമുള്ളൂ, അപ്പോൾ അതിനുള്ളിൽ ഉള്ളതല്ലേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പൊ ബീന ചേച്ചി ക്ഷമിക്കണം കേട്ടോ, പാട്ട് വെച്ചു തരും. ഹായ് നാലുമണിപ്പൂവേ, എന്റെ ചേച്ചിയുടെ മകളുടെ മകൻ, പേര് എറിക് ബെക്കാം ബേസിൽ. അപ്പോ 4 വയസ്സുള്ള മോനാണ്, അവര് പോർച്ചുഗലാണ്, അപ്പൊ ലീവിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ വെച്ച് തരാമല്ലോ. അപ്പോൾ ബാവയോട് അന്വേഷണം പറഞ്ഞാൽ മനസ്സിലാവല്ലോ അല്ലേ, 4 വയസ്സായല്ലോ അല്ലേ. അപ്പം ബാവയ്ക്ക് വേണമെങ്കിൽ പാട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു കൊടുത്തോ കേട്ടോ. നമുക്ക് കാർത്തിക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി ഒരു പാട്ട് വെച്ച് തരുമോ? ഞാനിവിടെ എറണാകുളത്ത് നിന്നാണ്, എനിക്കൊരു നല്ലൊരു മെലഡി ആയിട്ടുള്ള ഒരു സോങ് മതി, ഒരു മലയാളം പാട്ട് മതി, അധികം പഴയതും വേണ്ട, അധികം പുതിയതും വേണ്ട എന്നാൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു പാട്ട് വെച്ച് തരാം കേട്ടോ. ഇനി നമുക്ക് യു കെയിൽ നിന്ന് ശരത് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പരിപാടി കേട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരു പാട്ട് വെച്ച് തരൂ, എൻ്റെ വൈഫ് ഗീതുവിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പാട്ട് ഞാൻ പറയുന്നില്ല, ഗീതു എന്തായാലും കേൾക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ശരത് റെക്കോർഡ് ചെയ്തിട്ട് ഗീതുവിന് അയച്ചു കൊടുത്തോളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ ശരത്തിൻ്റെ ഗീതുവിന് സ്പെഷ്യൽ ഡെഡിക്കേഷനെ.

അപ്പൊ നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ മൂഴിക്കുളത്ത് നിന്നും സണ്ണി പത്രോസാണ്. ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. വിശേഷിച്ച് ചലച്ചിത്ര ഗാന പരിപാടികൾ ഇതിനു മുൻപും ചോദിച്ച പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. മെലഡി പ്രണയ ഗാനങ്ങളാണ് എനിക്ക് താല്പര്യം. അപ്പോൾ അതിമനോഹരമായൊരു പ്രണയ ഗാനം വെച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ല പ്രണയിതാക്കൾക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, എല്ലാ നല്ല പ്രണയിതാക്കൾക്കുമായിട്ട്. ഓക്കെ, നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഹായ് നാലുമണിപ്പൂവേ, എൻജയൻ സംഗീത. ഹായ് നാലുമണി, ഓ ഞാൻ എഴുതിയതാ സംഗീതയാട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബാക്കിയെല്ലാം സ്മോൾ ലെറ്ററേ, ഈ എൻജയൻ മാത്രം ക്യാപിറ്റൽ ലെറ്റർ. കൊള്ളാം. ഞാൻ സംഗീത, റേഡിയോ പരിപാടിയുടെ കട്ട ഫാനാണ്. എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും വെച്ചുതരാം. എന്നാൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഈ എൻജയൻ എന്നാട്ടോ ഞാൻ വായിച്ചത്, ശരിക്കും ഇനീഷ്യലാണെന്നാണ് വിചാരിച്ചത്. അപ്പൊ എന്തായാലും പോട്ടെ, സംഗീതക്ക് പാട്ട് വെച്ചു തരാം കേട്ടോ. ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് ഒരു പാട്ട് വെച്ച് തരുമോ? ഞാൻ ആലുവയിൽ നിന്നും റോഷിനിയാണ്. എൻ്റെ അമ്മ സാവിത്രിയുണ്ട്. അപ്പോൾ രണ്ടുപേർക്കുമായിട്ട് പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സാവിത്രി അമ്മയ്ക്കും റോഷിനിക്കും പാട്ട് വെച്ചു തരാം കേട്ടോ.

ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ? കാപ്പി കുടിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാപ്പിയൊക്കെ കുടിച്ചു കേട്ടോ. ഇന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ കയറിയത്. എൻ്റെ പേര് സജി ബിജു. എനിക്കൊരു പാട്ട് വെച്ച് തരൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും പ്രണയഗാനങ്ങളാണല്ലോ ചോദിച്ചിരിക്കുന്നത്. വെച്ചു തരാം കേട്ടോ.

അടുത്ത മെസ്സേജ് നോക്കാം. നമസ്തേ നാലുമണി പൂവേ, എന്റെ പേര് അരുൺ വർമ്മൻ, മുംബൈയിലായിരുന്നു. അപ്പോ എന്റെ ഗേൾഫ്രണ്ട് ആദരയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ആള് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, തീർച്ചയായിട്ടും വെച്ചുതരാം കേട്ടോ. ഹായ്, ശുഭസായാഹ്നം, ഞാൻ സ്വാതിയാണ്. എനിക്കും ഒരു പാട്ട് കിട്ടിയാൽ സന്തോഷം, പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ

അമ്മ സലില, മോൾ നിതാര ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും പാട്ട് വെച്ചേരാവേ. ഹായ് നാല് മണിപ്പൂവേ, സുഖാണോ? ഞാൻ ആതിരയാണ്. എൻ്റെ പേര് ആതിര എന്നാണ്. ഏട്ടൻ്റെ പേര് പ്രണവ് എന്നാണ്. ഞങ്ങളുടെ മൂന്നാമത്തെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, പക്ഷേ എനിക്കന്ന് മെസ്സേജ് അയക്കാൻ പറ്റിയില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ചേട്ടൻ്റെ ബർത്ത്ഡേ കൂടിയാണ്. അപ്പോൾ ഒരു പിറന്നാളാശംസകൾ കൂടി പറഞ്ഞിട്ടൊരു പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ട് ചാലക്കുടിയിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും വിവാഹ വാർഷികം കഴിഞ്ഞുപോയി, എന്നാലും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആശംസകൾ അറിയിക്കുന്നു. അപ്പോൾ പിറന്നാൾ ആഘോഷിക്കുന്ന പ്രണവിന് സ്പെഷ്യൽ ആശംസകൾ. അടുത്ത മെസ്സേജ് നോക്കാം. പ്രിയ നാല് മണിപ്പൂവേ, എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞങ്ങളുടെ ഗ്രാമദീപം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഇന്നലെ ഹരിത പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചു. എല്ലാ ക്ലബ് അംഗങ്ങൾക്കും വേണ്ടിയിട്ട് പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ്, നല്ലൊരു കാര്യമാണ്. ഒരുപാട് ക്ലബ്ബുകൾ ഒരുപാട് സ്ഥലത്ത് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒട്ടുമിക്ക പേരും തന്നെ നന്നായിട്ട് വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തുടക്കം മാത്രമല്ല, എന്നും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം. ഈ ക്ലബ്ബിലെ ഓരോ അംഗങ്ങളുടെയും സ്നേഹം, അതായത് വെള്ളവും വളവും മാത്രം പോരാ, നിങ്ങളുടെ സ്നേഹം കൂടി കൊടുത്താലേ അതൊക്കെ എന്താ പറയുക, വളർന്ന് വലുതായി ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു തരുള്ളൂ. അപ്പോൾ അതിനോടൊപ്പം എന്നും കൂടെ ഉണ്ടായിരിക്കണം കേട്ടോ. പാട്ട് വെച്ചേരാവേ. ഇടുക്കിയിൽ നിന്നും ആൻഡ്രൂസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി, ഇവിടെ എങ്ങും മഴയുമില്ല കാറ്റുമില്ല, മഴ വരുന്നതും കാത്തിരിക്കുകയാണ്. ഒരു പാട്ട് വെച്ച് തരൂ, എനിക്കൊരു തമിഴ് പാട്ടാണ് വേണ്ടത്. മഴ എന്ന ചിത്രത്തിലെ നീ വരുമ്പോൾ എന്ന് തുടങ്ങുന്ന ചിത്ര ചേച്ചി പാടിയ പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാ, ഇവിടെ ഇല്ല മഴയൊന്നുമില്ല കേട്ടോ, നല്ല വെയിലേ ഉള്ളൂ. എന്തായാലും പാട്ടിലൂടെ എങ്കിലും മഴ വരുന്നതും കാത്തിരിക്കാം.

ഞാൻ മനഃപൂർവ്വം പാട്ട് വലിച്ചതല്ല കേട്ടോ, നമ്മുടെ സിസ്റ്റത്തിൻ്റെ ചെറിയൊരു സാങ്കേതിക പ്രശ്നമാണ്. പാട്ടങ്ങ് പോയി, വാനിഷായി പോയി. ക്ഷമിക്കുമല്ലോ അല്ലേ. നമുക്കിനി സമയം കളയാനില്ല, അടുത്ത മെസ്സേജ് വായിക്കാം. ഹായ് നാലുമണിപ്പൂവേ, സുഖമാണോ, എന്തുണ്ട് വിശേഷം? എൻ്റെ പേര് ജുവാൻ ജേക്കബ്, ചേപ്പനത്ത് നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും ആയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് വെച്ച് തരാം. ജുവാൻ ജേക്കബിൻ്റെ പേര് മാത്രമേ വായിക്കാവൂ കേട്ടോ, കാരണം അദ്ദേഹത്തിൻ്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പം ഇനി മെസ്സേജ് അയക്കുമ്പോൾ എല്ലാവരും പേര് എഴുതണം കേട്ടോ. ജുവാൻ, ഹായ് നാലുമണിപ്പൂവേ, ഞാൻ മാളുവാണ്, കളത്തി വീട് കഞ്ഞിക്കുഴിയിൽ നിന്നാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ ബാബുവിന് പാട്ടുകളൊക്കെ ഇഷ്ടമാണ്, അപ്പോൾ അദ്ദേഹത്തിനും കൂടി വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ വെച്ചേരാലോ. പ്രിയപ്പെട്ട നാലുമണിപ്പൂവേ, ഞാൻ മാളയിൽ നിന്ന് ജീഷ്മ മധുവാണ്. എൻ്റെ അനിയത്തി മാളുവിൻ്റെ മകൻ ആദിയുടെ പിറന്നാളാണ്, അപ്പോൾ അവന് വേണ്ടിയിട്ടൊരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദിക്കുട്ടന് പിറന്നാൾ ആശംസകൾ എല്ലാവരുടെ പേരിലും. ഹായ്, ഞാൻ സുനിൽ കുമാർ അപ്പയ്ക്കൽ. ഞാൻ ആദ്യമായിട്ടാണ് നാലുമണിപ്പൂവിലേക്ക് ഒരു മെസ്സേജ് അയക്കുന്നത്. ആഹാ, സന്തോഷം. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? എൻ്റെ ഭാര്യ, മക്കൾ എന്നിവർക്കായി, അതുപോലെ തന്നെ നാലുമണിപ്പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ആയിട്ട് ഒരു പാട്ട് വെച്ച് തരണം. അപ്പോൾ മഴയും മഴത്തുള്ളിയെക്കുറിച്ചുള്ള പാട്ടാണ്ട് എല്ലാവരും ചോദിച്ചിരിക്കുന്നത്. പ്രകൃതിയൊക്കെയാണ് എല്ലാവർക്കും വേണ്ടത്, ഹരിതാപവും പച്ചപ്പും ഒക്കെയാണ്. വെച്ച് തരാം. എല്ലാവരും ഇവിടെ നാലുമണിപ്പൂക്കളെ പിടിച്ച് ഋഷ്യശൃംഗനാക്കിയോ? എന്തോ പാട്ട് കൊടുത്തിട്ട് മഴ പെയ്യിപ്പിക്കാനുള്ള എന്തോ തന്ത്രമാണെന്ന് തോന്നുന്നു. ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ഇത് അയക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. എൻ്റെ ആൻറ്റി പറഞ്ഞു തന്ന നമ്പറാണ്. എൻ്റെ ആൻറ്റി നാലുമണിപ്പൂവിൻ്റെ സ്ഥിരം ശ്രോതാവാണ്. ആൻറ്റിയുടെ പേര് ഷൈനി എന്നാണ്, ഇടുക്കി സ്വദേശിയാണ്. അപ്പോൾ ആൻറ്റിക്കും കൂടി വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെന്താ, ആൻറ്റി സ്ഥിരം മെസ്സേജ് അയച്ചിട്ട് വായിക്കാത്തതുകൊണ്ടാണോ? മോളെ കൊണ്ടയപ്പിച്ചേ മെസ്സേജ് അയച്ചോളൂട്ടോ. ആരും മെസ്സേജ് അയച്ചാലും വായിക്കും, നമ്മുടെ സമയത്തിനുള്ളിൽ തന്നെ അയക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ഇതാ വരുന്നു പാട്ട്.

ഇന്നത്തെ നമ്മുടെ ഈ നാലു മണിപ്പൂക്കളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇഷ്ടഗാനങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് അതുപോലെ തന്നെ ഡെഡിക്കേഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ച എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്ദി. ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ നീതു.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2026 കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷന് അപേക്ഷ ക്ഷണിച്ചു. പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 7 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്ക് www.ssckr.kar.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി ആവർത്തിക്കാം: www.ssckr.kar.nic.in.
1: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
2: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
0: കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് യോഗ്യരായ ITI അല്ലെങ്കിൽ വൊക്കേഷണൽ വിദ്യാർത്ഥികളിൽ നിന്ന് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗ് നടത്തുന്നതിനായി ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, വെൽഡർ എന്നിങ്ങനെ വിവിധ ട്രേഡുകളിലായി ആകെ 205 ഒഴിവുകളാണുള്ളത്. വിശദവിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 8. വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: കോട്ടയം നാഗമ്പടത്തെ കെൽട്രോൺ സെന്ററിൽ ജില്ലാ സൈനിക ഓഫീസ് മുഖേന വിമുക്ത ഭടന്മാർ, സൈനികരുടെ വിധവകൾ, ആശ്രിതർ എന്നിവർക്കായി നടത്തുന്ന സൌജന്യ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് ഡാറ്റ എൻട്രി കോഴ്സിന് ഇപ്പോൾ അപേക്ഷിക്കാം. കോട്ടയം പള്ളം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ പഠനമുറി പദ്ധതിക്ക്

മാസം 19-ന് വൈകിട്ട് 5 വരെ അപേക്ഷിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8547-63-00-69 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഒരിക്കൽ കൂടി 8547-63-00-69. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 22 സെക്കൻഡ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: സാമൂഹിക സാമ്പത്തിക വികസനത്തിന് നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നയതന്ത്രജ്ഞർ താഴെത്തട്ടിലെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സൌജന്യ വ്യാപാര ശൃംഖല നിർമ്മിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചിക്കാഗോയിൽ US ഇന്ത്യൻ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായുള്ള സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 7 മാസം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ നഗര ആരോഗ്യ കേന്ദ്രങ്ങളുടെ നേതൃത്വത്തിൽ ജാക്ക് വൈബ് ശുചീകരണ ക്യാമ്പയിന് തുടക്കമായി. 1 മാസം നീളുന്ന ക്യാമ്പയിനിൽ വിവിധ ജനകീയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ഹൈക്കോടതി പെർമിറ്റ് റദ്ദാക്കിയ വ്യാപാരമേളയുടെ പ്രവർത്തനം തുടരാൻ അനുവദിച്ചതായി ആരോപിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പത്തനംതിട്ട മുനിസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. ട്രാപ്പ് ഷൂട്ടർ നീരു ദണ്ഡ ഇന്ത്യയുടെ വനിതാ പതാകവാഹകയാകും. ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 20 സ്വർണം. പുരുഷന്മാരുടെ 57 കിലോഗ്രാം ഗുസ്തിയിൽ അമൻ സഹരാവത്ത് സ്വർണം നേടി.
1: ആകാശവാണി FM വാർത്തകൾ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കുടുംബവിശേഷം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ, സിന്ധു എന്നിവർ പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ജോൺസൺ.

0: Mãe?
1: അടുത്ത ഗാനം യാത്ര എന്ന ചിത്രത്തിൽ നിന്നും ഒ എൻ വിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം, യേശുദാസും സംഘവും പാടിയത്.

അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം. വൈകിട്ട് 5 മണി മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിൻ പരിപാടി. ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: ഒക്ടോബർ 4 മുതൽ വൈകിട്ട് 5 മണിക്ക്. സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി ജൂനിയർ സീനിയർ എന്ന ചിത്രത്തിലെ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം M. ജയചന്ദ്രൻ. പാടിയത് P. ജയചന്ദ്രൻ, സുജാത മോഹൻ എന്നിവർ.

കണ്ണെഴുതി പൊട്ടുംതൊട്ടു എന്ന ചിത്രത്തിൽ കാവാലം നാരായണ പണിക്കർ രചിച്ച് M.G. രാധാകൃഷ്ണൻ ഈണം നൽകിയെന്ന ഗാനം. പാടിയത് ചിത്ര.

ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി പാടിയ ഗാനം. കൂടെ പാടിയത് മഞ്ജരി, രാജലക്ഷ്മി എന്നിവർ. രചന അനിൽ പനച്ചൂരൻ. ചിത്രം ചൈന ടൗൺ.

0: രക്ഷിതാക്കളെ, നാളെ രാവിലെ 10:30 വിടരുന്ന മുട്ടുകളിൽ
1: A mobile phone shows us someone else's imagination. But a book quietly asks, what does your imagination look like? I think that's the most magical question in the world.
0: കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 10:30.
2: ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 31:21. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്തതായി ആനക്കള്ളൻ എന്ന ചിത്രത്തിലെ ഗാനം, രചന ബി കെ ഹരിനാരായണൻ, സംഗീതം നാഥഷ, ഗായകർ മധു ബാലകൃഷ്ണൻ അഫ്സൽ.

ചിത്രം സേഫ്. ഗാനരചന റോബിൻ കുര്യൻ, സംഗീതം രാഹുൽ സുബ്രഹ്മണ്യൻ. പാടിയത് വിജയ് യേശുദാസ്, സിത്താര കൃഷ്ണകുമാർ.

ഡേവിഡ് ഡേവിഡ് മിസ്റ്റർ ഡേവിഡ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. അടുത്തതായി ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന ചിത്രത്തിലെ ഗാനം ഗാനശില്പികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, ദീപക് ദീപ്, ഗായകർ ശങ്കർ മഹാദേവൻ, ശ്വേതാ മോഹൻ.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചനയ്ക്ക് ഈണമിട്ടത് ദീപക് ദേവ്, പാടിയത് യേശുദാസ് ശ്വേതാമോഹൻ. ചിത്രം ഉറുമി.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.

സ്വച്ഛ് ഭാരത് മിഷൻ. ശുചിത്വം എന്നത് നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നതിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. അത് നമ്മുടെ ആരോഗ്യം, വ്യക്തിമര്യാദ, ജീവിത നിലവാരം എന്നിവയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വൃത്തിയും ശുചിത്വവുമുള്ള അന്തരീക്ഷം ആരോഗ്യകരമായ ഒരു സമൂഹത്തിന്റെ അടയാളമാണ്. 2014 ഒക്ടോബർ 2-നാണ് സ്വച്ഛ് ഭാരത് മിഷൻ അഥവാ ശുചിത്വ ഭാരത ദൌത്യം ആരംഭിച്ചത്. ശുചിത്വം ഉറപ്പാക്കുക, തുറസായ സ്ഥലങ്ങളിലെ മലവിസർജനം ഒഴിവാക്കുക, ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുക, ശുചിത്വം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നിവയാണ് ഈ ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. സ്വച്ഛ് ഭാരത് മിഷനിലൂടെ ശുചിത്വത്തിനും മാലിന്യ സംസ്കരണത്തിനും രാജ്യത്ത് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ശൌചാലയങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും ശുചിത്വ സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തലും മാലിന്യശേഖരണവും സംസ്കരണവും സംബന്ധിച്ച ബോധവൽക്കരണവും കൂടുതൽ ശക്തമായി. എന്നാൽ സ്വച്ഛ് ഭാരത് മിഷൻ സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഓരോ പൌരനും ഇതിൽ പങ്കാളിയാകേണ്ടതുണ്ട്. ഇന്ന് നാം നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് ഖരമാലിന്യ സംസ്കരണം. ഓരോ ദിവസവും വീടുകളിൽ നിന്നും ഭക്ഷണാവശിഷ്ടങ്ങൾ, പച്ചക്കറി അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക്, പേപ്പർ, ഗ്ലാസ് തുടങ്ങി നിരവധി തരത്തിലുള്ള മാലിന്യങ്ങളുണ്ടാകുന്നു. ഇവ റോഡരികുകളിലും തോടുകളിലും പുഴകളിലും പൊതുസ്ഥലങ്ങളിലും വലിച്ചെറിയുന്നത് പരിസ്ഥിതിക്കും മനുഷ്യന്റെ ആരോഗ്യത്തിനും ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇതിന് ഏറ്റവും ലളിതമായ പരിഹാരങ്ങളിലൊന്നാണ് മാലിന്യം ഉറവിടത്തിൽ തന്നെ തരംതിരിക്കുക എന്നത്. ഭക്ഷണാവശിഷ്ടങ്ങളും പച്ചക്കറി മാലിന്യങ്ങളും പോലുള്ള ജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് കമ്പോസ്റ്റാക്കി മാറ്റാം. പേപ്പർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, ലോഹം തുടങ്ങിയ പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ പ്രത്യേകം ശേഖരിച്ച് റീസൈക്ലിംഗിനായി നൽകാം. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുകയും വേണം. തുണിസഞ്ചികൾ ഉപയോഗിക്കുക, ആവശ്യത്തിലധികമുള്ള പ്ലാസ്റ്റിക് പാക്കേജിംഗ് ഒഴിവാക്കുക, പുനരുപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കുക തുടങ്ങിയ ചെറിയ ശീലങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. ശുചിത്വം വീട്ടിൽ നിന്ന് തന്നെ ആരംഭിച്ച് നമ്മുടെ അയൽപക്കങ്ങളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വിദ്യാലയങ്ങളിലേക്കും പൊതുസ്ഥലങ്ങളിലേക്കും വ്യാപിക്കണം. റോഡിലോ പൊതുസ്ഥലങ്ങളിലോ മാലിന്യം വലിച്ചെറിയരുത്. കുട്ടികളിൽ ചെറുപ്പം മുതലേ ശുചിത്വത്തിന്റെയും മാലിന്യ സംസ്കരണത്തിന്റെയും നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുകയും വേണം. ഗ്രാമീണ മേഖലകളിൽ ശുചിത്വം എന്നത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതോടൊപ്പം കുടിവെള്ള സ്രോതസ്സുകൾ സംരക്ഷിക്കുക, ജലാശയങ്ങളിൽ മാലിന്യം എത്തുന്നത് തടയുക, കന്നുകാലികളുടെ മാലിന്യം ശരിയായ രീതിയിൽ സംസ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നു. അതിനാൽ സ്വച്ഛ് ഭാരത് ഒരു ശുചീകരണ പരിപാടി മാത്രമല്ല, നമ്മുടെ ശീലങ്ങളിലും ചിന്താഗതിയിലും മാറ്റം വരുത്താനുള്ള ഒരു ജനകീയ പ്രസ്ഥാനമാണ്. ശുചിത്വം ആരോഗ്യകരമായ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് മഹാത്മാഗാന്ധി നമ്മെ ഓർമ്മിപ്പിച്ചു. ആ സന്ദേശത്തിന് ഇന്നും ഏറെ പ്രസക്തിയുണ്ട്. വൃത്തിയുള്ള ഇന്ത്യ സർക്കാരിന്റെ പദ്ധതികളിലൂടെ മാത്രം സൃഷ്ടിക്കപ്പെടുകയില്ല, ഓരോ വ്യക്തിയുടെയും ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെയാണ് അത് സാധ്യമാകുന്നത്. ഓരോ വീടും ഓരോ തെരുവും ഓരോ ഗ്രാമവും ശുചിത്വമുള്ളതാകുമ്പോഴാണ് ഒരു ശുചിത്വ ഭാരതം യാഥാർത്ഥ്യമാകുന്നത്. അതിനാൽ ശുചിത്വം ഒരു പ്രത്യേക ദിവസത്തിൽ മാത്രം പാലിക്കേണ്ട കാര്യമല്ല, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാം. മാലിന്യം കുറയ്ക്കാം, മാലിന്യം ഉറവിടത്തിൽ തന്നെ തരംതിരിക്കാം. നമ്മുടെ വീടും പരിസരവും പൊതുസ്ഥലങ്ങളും വൃത്തിയായി സൂക്ഷിക്കാം. മറ്റുള്ളവരെയും ശുചിത്വത്തിന്റെ ഈ കൂട്ടായ്മയിൽ പങ്കാളികളാക്കാം. ശുചിത്വ ഭാരതം മറ്റാരെങ്കിലും തുടങ്ങേണ്ട ഒന്നല്ല, അത് ആരംഭിക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തരിൽ നിന്നുമാണ്.

0: അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ്. സമകാലികം സൂപ്പർ എൽ നിനോ. 7:55 ഒരിടത്തൊരിടത്ത്. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 FM ഹെൽത്ത് ലൈൻ ഓട്ടിസം. ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയറൽ പീഡിയാട്രിഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി അഭിമുഖം. സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം. നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: 9:15 നാടകഗാനങ്ങൾ. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ സംഗീത പരിപാടി ഡൽഹി റിലേ. 11:00 ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ സുരേഷ് റോക്കി മൽപ്പാൻ അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, പി കുഞ്ഞിരാമൻ നായരുടെ വയൽക്കരയിൽ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ. ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. സമകാലികം. കുട്ടികളുടെ സാമൂഹിക മാധ്യമ ഉപയോഗം നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം ആവശ്യമോ. 7:50 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം. എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 റുപ്പി ടോക്ക്. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യമുത്തരം, ചിന്താശകലം. 8:30 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30.
4: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: 9:15 അഭിപ്രായവേദി, ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ തുടരും. 10:00 ആകാശവാണി FM വാർത്തകൾ FM മോർണിംഗ് സെലക്ഷൻസ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. വിടരുന്ന മുട്ടുകൾ, പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ ആദ്യഭാഗം. 11:00 ആകാശവാണി FM വാർത്തകൾ സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 12:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഫോണൗട്ട് ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ ഓർമ്മചിന്ത. 3:00 ആകാശവാണി FM വാർത്തകൾ പാട്ടിന്റെ നാട്ടുവഴി പാതാളം ആദ്യഭാഗം. 4:00 ആകാശവാണി FM വാർത്തകൾ 4 മണിപ്പൂക്കൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
6: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ. ഗുഡ് ഈവനിംഗ് കൊച്ചി. ലൈവ് ഫോണിംഗ് പ്രോഗ്രാം 5:15 വിവേകവാണി, 5:30 ദീപസ്തംഭം മഹാശ്ചര്യം, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ, 6:10 അറിയിപ്പുകൾ മധുരം ഗീതം സേവന വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50

0: വാർത്തകൾ ഇംഗ്ലീഷ് മാറ്റസ്. 8:05 യുവവാണി. ശബ്ദശകലങ്ങളുടെ ശില്പികൾ, സൗണ്ട് പ്രൊഫഷണൽസ് ആൽബിൻ തോമസ് ഫിലിപ്പ്, ആനന്ദ് ബി എന്നിവർ പങ്കെടുക്കുന്നു ആദ്യ ഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: 8:45 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 അഭിപ്രായവേദി. ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 നിയമവേദി. പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. ഗാനമഞ്ജുഷ, പഴയ ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. അറിയിപ്പുകൾ സമാപിച്ചു.
3: അതെ, വൈകിട്ട് എന്താ പരിപാടി?
4: അതോ, ഇനി മുതൽ വൈകിട്ട് 5 കൊച്ചി FM-ൽ ഗുഡ് ഈവനിങ് കൊച്ചി.
3: എന്താ ഈ ഗുഡ് ഈവനിങ് കൊച്ചി?
4: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിങ് കൊച്ചി.
5: കണ്ണീർ തുമ്പത്ത് ചിരി തന്നപ്പോൾ മറയുന്നു നീ, ഞാൻ കാണാതൂരത്ത്.

0: രക്ഷിതാക്കളെ, നാളെ രാവിലെ 10:30 വിടരുന്ന മുട്ടുകളിൽ
1: A mobile phone shows us someone else's imagination. But a book quietly asks, what does your imagination look like? I think that's the most magical question in the world.
0: കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 10:30.
2: ഇനി മധുരം ഗീതം ലളിതഗാനം. ആകാശവാണിയുടെ ലളിതഗാനശേഖരത്തിൽ നിന്നും രാധിക തിലക് പാടിയത്. രചന ആർ കെ ദാമോദരൻ. സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: മധുരം ഗീതം ലളിതഗാനത്തിൽ നിങ്ങൾ കേട്ടത് രാധിക തിലക് പാടിയ ഗാനം.
1: പ്രഭാതങ്ങളെ ധ്യാനാത്മകമാക്കാം, ദിനാന്ത്യത്തോളം ഊർജസ്വലരാകാം. കേൾക്കൂ സുഭാഷിതം, ദിവസവും രാവിലെ 5:55.
0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 25:18. സേവന വാർത്തകൾ. നാളികേര വികസന ബോർഡ് 2026 ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച നാളികേര കർഷകൻ, മികച്ച നാളികേര ശാസ്ത്രജ്ഞൻ, ഗവേഷകൻ, മികച്ച നാളികേര സംരംഭകൻ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 15 മാസം.

0: കൂടുതൽ വിവരങ്ങൾക്ക് cognetbot.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. cognetbot.gov.in. ജനുവരി 2025 മുതൽ ഓഗസ്റ്റ് 2026 വരെ രജിസ്ട്രേഷൻ പുതുക്കാത്തവർ, റദ്ദായ രജിസ്ട്രേഷനുകൾ എന്നിവർക്ക് ഒക്ടോബർ 31 വരെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ഐടി കാർഡുകൾ പുതുക്കാം. www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിലെ സ്പെഷ്യൽ റിന്യൂവൽ എന്ന ഓപ്ഷൻ വഴി ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ടും രജിസ്ട്രേഷൻ പുതുക്കാം. ഫോൺ നമ്പർ 0479244252, 0479244252. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി, www.eemployment.kerala.gov.in.
1: നിയമവേദി.
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ: കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
3: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
0: കോട്ടയം കല്ലറ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ ഡോക്ടർ നിയമനത്തിന് ഒക്ടോബർ 5 അഭിമുഖം നടക്കും. യോഗ്യത: MBBS ബിരുദം, KSMC രജിസ്ട്രേഷൻ, മുൻപരിചയം ഉള്ളവർക്ക് മുൻഗണന. ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി ഒക്ടോബർ 5 11:00 ഹാജരാകണം.
4: പിറന്നാളോ വിവാഹ വാർഷികമോ ഏത് ആഘോഷവേളയുമാകട്ടെ, പ്രിയപ്പെട്ടവരെ ഓർക്കാൻ, അവരോട് സന്തോഷം പങ്കുവയ്ക്കാൻ ഒരു ഗാനം സമ്മാനമായി നൽകിയാലോ? ഫോൺ ഔട്ട് ഗാനോത്സവം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1:00 കൊച്ചി ആകാശവാണിയിൽ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം, ആകാശവാണിയിലൂടെ സ്നേഹം പകരാം. വിളിക്കേണ്ടയാളുടെ പേരും നമ്പറും സഹിതം ഞങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കൂ. നിങ്ങളുടെ പേര് വെക്കാൻ മറക്കരുതേ. POG എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മലയാളത്തിൽ നിങ്ങളുടെ സന്ദേശങ്ങൾ ഞങ്ങൾക്ക് വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ 9447562212. നമ്പർ ഒരിക്കൽ കൂടി 9447562212. തപാലിൽ അയക്കുന്നവർ ഫോൺ ഔട്ട് ഗാനോത്സവം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021 എന്ന വിലാസത്തിലും അയച്ചോളൂ. ഫോൺ ഔട്ട് ഗാനോത്സവം ആകാശവാണിയിലൂടെ പ്രിയപ്പെട്ടവർക്കായൊരു ഗാനസമ്മാനം എല്ലാ ശനിയും ഞായറും ഉച്ചയ്ക്ക് 1:00.
0: ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐ ഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4-ാം സ്ഥാനത്ത്. വാർത്തകൾ വിശദമായി. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌടില്യ സാമ്പത്തിക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജനാധിപത്യവും വികസനവും ഒരുമിച്ച് മുന്നേറണമെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം 2047-ഓടെ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും വ്യക്തമാക്കി. സാങ്കേതികവിദ്യയുടെ ദാസരാകാതെ അതിന്റെ യജമാനായി മാറാനാണ് വിദ്യാർത്ഥികൾ ശ്രമിക്കേണ്ടതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കോട്ടയം വലവൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 8-ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു ഗവർണർ. സാങ്കേതികവിദ്യയെ നമ്മളാണ് ഉപയോഗിക്കേണ്ടതെന്നും അവ നമ്മളെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോവിഡിന് ശേഷം സംസ്ഥാനത്ത് മരണനിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഓരോ മരണത്തിന്റെയും കൃത്യമായ കാരണം കണ്ടെത്തുന്നതിന് ഹെൽത്ത് ഡേറ്റ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട്ടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം 2 വർഷത്തിനകം പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് ആരോഗ്യമേഖലയിൽ കൂടുതൽ സഹായം ലഭ്യമാക്കുന്ന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന എന്ന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഒരു റിപ്പോർട്ട്.
1: ആരോഗ്യ സുരക്ഷാ രംഗത്ത് പൂർണ്ണമായും സർക്കാർ ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന ഒരു ആരോഗ്യ പരിരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. ഈ പദ്ധതി പ്രകാരം അർഹരായ എല്ലാ കുടുംബങ്ങൾക്കും 5 ലക്ഷം രൂപ വരെയുള്ള ആരോഗ്യ പരിരക്ഷയ്ക്ക് അർഹതയുണ്ട്. അർഹരായ ഗുണഭോക്താക്കൾക്ക് രാജ്യത്തുടനീളമുള്ള അംഗീകൃത സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും ചികിത്സാനുകൂല്യങ്ങൾ നേടാം. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് മുൻപുള്ള 3 ദിവസത്തെയും ഡിസ്ചാർജിന് ശേഷമുള്ള 15 ദിവസത്തെയും ചെലവുകൾ ഇതിലുൾപ്പെടും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ഐ ഡി കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്തെ കർഷകർക്ക് കൃഷിവകുപ്പിന്റെ വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും കൂടുതൽ എളുപ്പത്തിലും വേഗത്തിലും സുതാര്യമായും ലഭ്യമാക്കുന്നതിനായി നടപ്പാക്കുന്ന സ്മാർട്ട് ഫാർമർ ഐ ഡി കാർഡിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് മുട്ടിലിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിന് ശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൌകര്യവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 7-ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക തട്ടിപ്പ്, ഫിഷിംഗ്, സൈബർ ബുള്ളിയിംഗ് തുടങ്ങിയ ഓൺലൈൻ ഭീഷണികളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. തൃശൂരിൽ സംസ്ഥാന സ്കൂൾ കായികമേളയോടനുബന്ധിച്ച് നീന്തൽ മത്സരങ്ങൾ നടക്കുന്ന വേദിയുടെ മേൽക്കൂര തകർന്നുവീണ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. സംഭവത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തയെ തുടർന്ന് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി കൌൺസിലർ ആർ ശ്രീലേഖ സ്ഥാനമൊഴിഞ്ഞെന്ന് കത്ത് നൽകിയതായി മേയർ വി വി രാജേഷ്. സ്വകാര്യ കാരണങ്ങളാണ് ഇതിനു പിന്നിലെന്ന് ശ്രീലേഖ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം

0: ഇന്ത്യ 21 സ്വർണവും 27 വെള്ളിയും 37 വെങ്കലവും ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. പുരുഷന്മാരുടെ 57 കിലോഗ്രാം വിഭാഗം ഗുസ്തിയിൽ ഇന്ത്യൻ താരം അമൻ സെഹ്റാവത്ത് സ്വർണം നേടി. പുരുഷ 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ സ്വർണം നേടി. ഇതോടെ മെഡൽ പട്ടികയിൽ ഇന്ത്യ 4 സ്ഥാനത്തെത്തി. നാളെ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് സമാപന ചടങ്ങിൽ ട്രാപ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യയുടെ പതാക വഹിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ വെസ്റ്റിൻഡീസിന് 352 റൺ വിജയലക്ഷ്യം. 3 മത്സര പരമ്പരയിൽ 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് റിയാദിലേക്കും ബഹ്റിനിലേക്കും ഈ മാസം 27 മുതൽ പുതിയ വിമാന സർവ്വീസുകൾ ആരംഭിക്കും. ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ റിയാദിലേക്കും വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ സർവ്വീസ് തുടങ്ങുക. ആലപ്പുഴ ജില്ലയിൽ റോഡ് നിർമ്മാണത്തെ തുടർന്ന് കുടിവെള്ളക്ഷാമം രൂക്ഷം. ദേശീയപാത പുനർനിർമ്മാണത്തിനിടയിൽ കുടിവെള്ള പൈപ്പുകൾ പൊട്ടിയാണ് ജില്ലയിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: അരൂർ മുതൽ കായംകുളം വരെയുള്ള ഭാഗത്തെ പൈപ്പ് പൊട്ടൽ പതിവ് സംഭവമാവുന്നു. ചേർത്തലക്കാർക്ക് കുടിവെള്ളം കിട്ടാൻ ഇനി 2 ദിവസം കൂടി കാത്തിരിക്കണം. തിരുവിഴയിൽ ഇന്നലെ ദേശീയപാത നിർമ്മാണത്തിനിടയിൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പ്രധാന പൈപ്പാണ് പൊട്ടിയത്. ചേർത്തല നഗരത്തിലും 8 പഞ്ചായത്തിലും കുടിവെള്ളമില്ല. കുടിവെള്ള പൈപ്പ് തിരിച്ചറിയാതെയാണ് റോഡ് പണി നടക്കുന്നത്. ഇത് പരിഹരിക്കാൻ പലതവണ ഉന്നതതല യോഗം ചേർന്നിട്ടും പൈപ്പ് പൊട്ടൽ തുടരുകയാണ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ സമ്മേളനം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. 200 അംഗങ്ങളും അവരുടെ സഹായികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് കൂടരിഞ്ഞി കൂമ്പാറയിൽ ട്രാവലർ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 11 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു. കുട്ടികൾ ഉൾപ്പെടെ പരിക്കേറ്റ 25 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഗോത്ര അറിവുകളും പരമ്പരാഗത രീതികളും കൂട്ടിയിണക്കി ആയുർവേദ ഗവേഷണം ശക്തിപ്പെടുത്തണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ആയുഷ് വകുപ്പും ദേശീയ ആയുഷ് മിഷൻ കേരളവും ഭാരതീയ ചികിത്സാ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച 11th ആയുർവേദ ദിനാഘോഷം പ്രജ്വല 2026 സമാപന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയതല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച കോട്ടയം മെഡിക്കൽ കോളേജിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ ഘടകങ്ങളുടെ കുറവിനെ തുടർന്നുണ്ടാകുന്ന ജനിതക രക്തസ്രാവ രോഗമാണ് ഹീമോഫീലിയ. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനും പ്രവാസി മലയാളികളുടെ ബിസിനസ് ശൃംഖലകളെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്നതിനുമായി പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ടോക്കിയോ എന്നീ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ ഡെസ്കുകൾ പ്രവർത്തിക്കുക. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കൃഷിവകുപ്പ് മുഖേന കർഷകർക്ക് നൽകുന്ന മുഴുവൻ സേവനങ്ങളും ഫാർമർ സ്മാർട്ട് ID കാർഡിലൂടെ ലഭ്യമാക്കുമെന്ന് മന്ത്രി TC സിദ്ദിഖ്. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിക്ക് ചൊവ്വാഴ്ച തുടക്കം. ഡിജിറ്റൽ സുരക്ഷാ ബോധവൽക്കരണത്തിനായി നടപ്പാക്കുന്ന സേഫ് ടെക് സൈബർ ജാഗ്രതാ ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച തിരുവനന്തപുരത്ത്. ജപ്പാനിൽ നടക്കുന്ന 20th ഏഷ്യൻ ഗെയിംസിന് നാളെ സമാപനം. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി നിലവിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 40:16. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം കുടുംബസമേതം എന്ന ചിത്രത്തിൽ യേശുദാസും ബോംബെ ജയശ്രീയും പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3 കാലാവസ്ഥാ അറിയിപ്പ്. കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും കേരളത്തിൽ ചില സ്ഥലങ്ങളിലും മഴയുണ്ടായി. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായി മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ ജാഗ്രത പാലിക്കുക. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26.6 ഡിഗ്രി സെൽഷ്യസ്. ഇനി 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലേ.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചോർത്ത് സങ്കടപ്പെടുന്നതിന് പകരം ഉള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുക. ഒരു ചെറിയ നന്ദി പ്രകാശനം പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക്

0: വലിയ സമൃദ്ധിയെ ആകർഷിക്കും. ഈ ഒരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. പരിപാടി തുടങ്ങും മുമ്പ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: കൃഷി വെറുമൊരു ഉപജീവന മാർഗം മാത്രമല്ല, മണ്ണിനോടും പ്രകൃതിയോടും മനുഷ്യനോടുമുള്ള ആത്മബന്ധം കൂടിയാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് കൃഷിയിൽ നിന്ന് സ്ഥിരമായ വരുമാനം നേടുക എന്നത് കർഷകർ നേരിടുന്ന വലിയ വെല്ലുവിളിയാണ്. കാലാവസ്ഥാ വ്യതിയാനം, ഉൽപാദന ചെലവിലെ വർധനവ്, വിപണിയിലെ വിലയിടിവ് തുടങ്ങി നിരവധി പ്രതിസന്ധികൾ കർഷകന്റെ മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരൊറ്റ വിളയെ മാത്രം ആശ്രയിക്കാതെ കൃഷിയുടെ വിവിധ മേഖലകളെ പരസ്പരം കൂട്ടിയിണക്കി മുന്നേറുകയാണ് സമ്മിശ്ര കൃഷി. ഇത്തരത്തിൽ കൃഷിയെ ഒരു സമഗ്ര സംരംഭമാക്കി മാറ്റി സ്ഥിരവരുമാനം കണ്ടെത്തി ജീവിത വിജയം നേടിയ ഒരു കർഷകന്റെ അനുഭവങ്ങളിലേക്ക് നമുക്കിനി കടന്നുചെല്ലാം. തിരുവനന്തപുരത്ത് കുളത്തൂർ താമസിക്കുന്ന സിസിൽ ചന്ദ്രൻ. എത്ര വിസ്തൃതി കുറഞ്ഞ സ്ഥലത്തും ആധുനിക സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ വർഷം മുഴുവൻ ഉയർന്ന വിളവും ലാഭവും ഉറപ്പാക്കുന്ന നൂതന കൃഷി സമ്പ്രദായം വിജയകരമായി പ്രാവർത്തികമാക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ഇദ്ദേഹത്തിന്റെ കൃഷി അനുഭവങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ജി സന്തോഷ് കുമാറാണ് സിസിൽ ചന്ദ്രനുമായി സംസാരിക്കുന്നത്.
3: സമ്മിശ്ര കൃഷി രീതിയിലൂടെ ഒരു സുസ്ഥിര വരുമാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു കർഷകനാണ് സിസിൽ ചന്ദ്രൻ. അദ്ദേഹത്തെ പരിചയപ്പെടുത്താനായിട്ട് നിരവധി കാര്യങ്ങളുണ്ട്. ICAR സമ്മിശ്ര കർഷകനുള്ള 2025 അവാർഡ് ജേതാവാണ്. അതുപോലെ തന്നെ ഹൈടെക് ഫാമിങ്ങിനുള്ള കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ജേതാവാണ്. അതുപോലെ ഈ വർഷത്തെ ജില്ലയിലെ ക്ഷീര കർഷകനുള്ള അവാർഡ് ജേതാവാണ്. അങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ഒരു വളരെ നല്ല ഒരു കർഷകനാണ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് കർഷകർ കൃഷിയിലൂടെ നമുക്ക് നല്ലൊരു വരുമാനം അല്ലെങ്കിൽ സുസ്ഥിരമായ ഒരു വരുമാനം ഇന്ന് കൃഷിയിലൂടെ സാധ്യമല്ല എന്നൊക്കെ പറയാറുണ്ട്. താങ്കൾ ഇതേക്കുറിച്ച് എങ്ങനെയാണ്, താങ്കളുടെ എന്താണ് അഭിപ്രായം?
4: അത് പറഞ്ഞാൽ ആദ്യം കൃഷിയാണ് ജീവൻ, അടുത്ത് കൃഷിയാണ് എൻ്റെ ജീവിതവും. അപ്പോൾ അതുകൊണ്ട് കൃഷിയില്ലെങ്കിൽ എനിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ആ 35 മുമ്പ് തുടങ്ങിയ കൃഷിയാണ്. ഡിഗ്രി പഠനം കഴിഞ്ഞിട്ട് നമ്മൾ കൃഷി ഓരോന്നോരോന്നോരോന്നായിട്ട് നമ്മൾ ചെയ്തു തുടങ്ങി. ആദ്യം ഓപ്പൺ ഫീൽഡ് ഫാമിംഗ് ആയിരുന്നു. ആ ഓപ്പൺ ഫീൽഡ് ഫാമിങ്ങിൽ തന്നെ നമുക്ക് നെല്ല് വയൽ കൃഷിയുണ്ട്, വാഴ, മരിച്ചീനി, പക്ഷിമൃഗാദികൾ എല്ലാം കൂടെ ഒരു സമ്മിശ്ര കൃഷി ആയിട്ടാണ് ഞാൻ കൊണ്ടുവയ്ക്കും തുടക്കത്തിലേ വന്നത്. ഒരു 10 മുന്നേ മിനിമം 30 പശുക്കൾ കറക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ 10 പശുക്കൾ പിന്നെ വറ്റ് കറവാണ്. അപ്പോൾ ശരാശരി 30 കറവ് പശുക്കൾ കൊണ്ട് പാൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആടുണ്ട്, 100 ആടുകളുണ്ട്. പിന്നെ കോഴിയുണ്ട്, താറാവുണ്ട്, മത്സ്യകൃഷിയുണ്ട്, കൂൺ കൃഷിയുണ്ട്, പച്ചക്കറി തൈ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, വിൽക്കുന്നുണ്ട്, പച്ചക്കറി വിപണനമുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റ് തേൻ കൃഷിയുണ്ട്. ഒന്നിൽ നിന്ന് നമ്മൾ ഒന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കൊന്നും വേസ്റ്റേജ് വരുന്നില്ല, എല്ലാം റീസൈക്കിൾ ആയിട്ട് വരുന്നു. നമ്മൾ ഉദാഹരണത്തിന് വയലിൽ തന്നെ ഇതിപ്പോൾ യന്ത്രവൽക്കരണം കൊണ്ട് കണക്ക് കൃഷി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക്
3: എത്ര ഏക്കർ വയലുണ്ട്?
4: വലിയ ഇപ്പോൾ എല്ലാം കൂടെ 10-20
3: നെൽകൃഷി ചെയ്യുന്നുണ്ട്.
4: ഇപ്പോൾ കൊയ്ത്ത് നടത്തിയേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് നല്ലൊരു വരുമാനമാണ്. അപ്പോൾ വയലിൽ നിന്ന് കെടുക്കുന്ന കച്ചി, ഈ കച്ചി നമ്മൾ പശുവിന് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഡയറി യൂണിറ്റിലെ സ്ലറി എല്ലാം പമ്പ് ചെയ്ത് പാട്ടത്തിനടുത്ത വയലുകളാണ്. നമ്മൾ ഈ വയലിലേക്ക് കൊണ്ട് നമ്മൾ വെള്ളത്തിൽ കൂടെ കലർത്തി അതിന് കൊടുക്കും. മാത്രമല്ല നമുക്ക് ഇതിൻ്റെ പകുതി പതിരായ നെല്ലുണ്ട്. അപ്പോൾ അരി പാറ്റിയിട്ട് അതിൻ്റെ പൊടിയെല്ലാം നമ്മൾ കോഴിക്ക് കൊടുക്കും. അപ്പോൾ ഉമിയും നമ്മൾ കോഴിക്ക് തന്നെ പൊടിച്ച് തവിടാക്കിയിട്ട് നമ്മളത്
3: കൊടുക്കും. തീറ്റ പ്രത്യേകമായിട്ട് മേടിക്കേണ്ട ആവശ്യം വരുന്നില്ല.

0: ഇത് നെല്ല് തന്നെ നമ്മൾ നെല്ല് തന്നെ പ്രത്യേകം അരി പാക്കറ്റാക്കിയിട്ട് നമ്മൾ കുത്തരിയായിട്ട് അവലോസ് പൊടിയാക്കിയിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുഴുക്കലരിയും കൊടുക്കുന്നുണ്ട്, പച്ചരിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത വരുമാനം വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് പിന്നെ കോഴിയിൽ നിന്ന് മുട്ട കിട്ടും. അതൊരു സൈഡ് ഇൻകമാണ്, നമുക്ക് വലിയ തീറ്റ ചെലവില്ലാതെ കിട്ടുന്ന ഒരു വരുമാനമാണ്.
1: അതുപോലെ മീൻ വളർത്തലും ഉണ്ടല്ലോ.
0: ആ, മീൻ വളർത്തലുണ്ട്.
1: കോഴിക്കോട് ഈ മീൻ വളർത്തുന്ന കുളത്തിന്റെ മേളിലല്ലേ സെറ്റ് ചെയ്തിരിക്കുന്നത്?
0: ആ താറാവിന്റെ കൂടാണ് നമ്മൾ,
1: താറാവിന്റെ
0: കൂടും അതിന്റെ മേളിലാണ് കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് താറാവിന്റെ കാഷ്ടം മീന് ഭക്ഷിക്കുകയും അപ്പോൾ അത് വേസ്റ്റേജും വരുന്നില്ല, നമുക്കത് അടുത്ത ഒരു വിപണനത്തിലുള്ള മത്സ്യവും കിട്ടുന്നുണ്ട്. പിന്നെ ഈ വെള്ളത്തിൽ യൂറിക് ആസിഡ് നൈട്രജൻ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇതിനെ തന്നെ നമ്മൾ പമ്പ് ചെയ്ത് ചെടിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വെള്ളം അങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട്
1: എല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്.
0: അതെ, ഓരോന്നോരോന്ന് കണക്ട് വെച്ചിരിക്കും.
1: അപ്പോൾ ഈ ഇത്തരം വൈവിധ്യമാർന്ന കൃഷികൾ, അതുപോലെ തന്നെ ആട് വളർത്തൽ, കോഴി വളർത്തൽ, പശു വളർത്തൽ, ഇതെല്ലാം കൂടെ ക്രോഡീകരിച്ച് ഇത് എങ്ങനെയാണ്, എത്രത്തോളം ജോലിക്കാർ ഇപ്പം ഉണ്ട് ഒരു ദിവസം?
0: നമുക്ക് 15 പണിക്കാർ കൂടെ, എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിലും, സർക്കാർ ജോലി കിട്ടിയില്ലെങ്കിലും മറ്റുള്ളവർക്കൊരു
1: 15
0: കുടുംബം കഴിയുന്നുണ്ട്.
1: എങ്ങനെയാണ് അവരുടെ, നിങ്ങളുടെ ഒരു ദിവസത്തെ പ്ലാനിങ്, തുടക്കം എങ്ങനെയായിരിക്കും?
0: തുടക്കം എൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ രാവിലെ 3 എണീക്കും, നമ്മുടെ കറവ സമയമാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ എല്ലാ പാടത്തിലും ഒരു മേൽനോട്ടം നോക്കിയിട്ട് എന്താണെന്ന് നോക്കിയിട്ട്
1: കറക്കുന്ന പശുക്കൾ എത്ര എണ്ണം?
0: കറക്കുന്ന 30 ഉണ്ട് കറക്കുന്ന പശുക്കൾ.
1: ഒരു ദിവസം എത്ര പാല്?
0: ഒരു ദിവസം ശരാശരി 400-500 ഇടയിൽ കിട്ടും.
1: അപ്പോൾ ഈ പാൽ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്?
0: ആ പാല് നമ്മൾ കുറച്ച് തൈരാക്കുന്നുണ്ട്, കുറച്ച് നാടൻ നെയ്യ് എടുക്കുന്നുണ്ട്, പിന്നെ അടുത്തൊരു ഘട്ടത്തിൽ കുറച്ചുകൂടെ പാക്ക് ചെയ്ത് സെയിൽസ് ചെയ്യാനുള്ള ഒരു ഐഡിയ.
1: സ്വന്തമായിട്ട് പാക്ക് ചെയ്ത് സ്വന്തം ബ്രാൻഡിൽ വിൽക്കാനാണോ?
0: ആ വിൽക്കാനാണ്.
1: അല്ലാതെ നമ്മളവിടെ ഇപ്പം സൊസൈറ്റിയിൽ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല?
0: സൊസൈറ്റി കൊടുക്കുന്നു, കുറച്ച് കൊടുക്കുന്നുണ്ട്.
1: അല്ലാതെ ഇനി ഭാവിയിൽ സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്?
0: ഇല്ല, ഇത്രയും വേഗം സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്താലേ നമുക്ക് കുറച്ചുകൂടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ആന്റിബയോട്ടിക് കൊടുക്കുന്ന പശുവിൻ്റെ പാല് 4 എടുക്കില്ല. അത് എൻ്റെ ഒരു ദൃഢനിശ്ചയമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷ്യമായിട്ടുള്ള നല്ല സാധനങ്ങൾ മാത്രമേ വിൽക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിറ്റി വന്ന് പലപ്പോഴും നമ്മുടെ പച്ചക്കറിക്കും നമ്മുടെ ഓരോ പ്രോഡക്റ്റിനും അവർ വന്ന് വിഷരഹിതമാണെന്ന് സർപ്രൈസഡ് ആയിട്ട് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതെനിക്കൊരു ഹാപ്പിയാണ്. അപ്പോൾ ഞാനും കുറച്ചുകൂടെ ഹൈജീനിക് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഓരോ ഉൽപ്പന്നങ്ങൾ ചെയ്യുന്നത്.
1: ഈ നെല്ല് എത്ര ഉൽപ്പാദനം വർഷം എത്ര ഉണ്ടാവും?
0: വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നമുക്കൊരു 25 ശരാശരി കിട്ടുന്നുണ്ട്. 2 നമ്മൾ നെല്ല് കൃഷി ചെയ്യുന്നത്. ഇരിപ്പ് കൃഷിയാണ്. ഈ കൃഷിയെ നല്ല നമ്മളിപ്പോ യന്ത്രവൽക്കൃതമായിട്ടാണ് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു
1: യന്ത്രവൽക്കൃതം എന്ന് പറയുമ്പോൾ എന്തൊക്കെ രീതിയിലാണ്? കൊയ്ത്ത് മാത്രമേ ഉള്ളോ അതോ നടിയിലും ഒക്കെ?
0: നടിയിൽ നമ്മൾ വിതയാണ് ഉദ്ദേശിക്കുന്നത്.
1: വിതയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൊയ്ത്ത്
0: യന്ത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മാൻ പവർ ഉപയോഗിക്കുകയാണെങ്കിൽ 25,000 ഒരു ഏക്കറിന് കൃഷിക്കാവും
1: ചെലവ്
0: വരും. ഇതാണെങ്കിൽ 2,500 ആവുന്നുള്ളൂ. പത്തിലൊന്നേ ആവുന്നുള്ളൂ. ഒരു ഏക്കർ കൊയ്യാനായിട്ട് 1-1.5 മണിക്കൂർ മതി.
1: മെതിച്ചും കിട്ടുമോ?
0: കൊയ്ത് അരി പ്രത്യേകിച്ച് മെതിച്ച് പാറ്റി ആ മെഷീൻ തന്നെ പാറ്റി നമ്മൾ പ്രത്യേകം പാക്ക് ചെയ്ത രീതിയാണ്.
1: ഓ, നമ്മൾ മാനുവലായിട്ട് ഇടപെടലൊന്നും വേണ്ട?
0: വേണ്ട വേണ്ട. പിന്നെ നമ്മളല്പോ ഉണക്കിക്കൊണ്ടാ മതി.
1: ഇങ്ങനെ ഒരു മെഷീൻ മേടിക്കണമെങ്കിൽ എത്ര രൂപ ചെലവാകും?
0: മെഷീൻ മേടിക്കാൻ ജോൺഡിയറിന്റെ മെഷീൻ ആണെങ്കിൽ 25-40
1: രൂപ.
0: സബ്സിഡി കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഏരിയയിൽ വയലൂറായതുകൊണ്ട് നമ്മളത് മെഷീൻ വാങ്ങിക്കാനുള്ള താല്പര്യം കാണിക്കുന്നില്ല. നമ്മൾ വാടകയ്ക്ക് എടുക്കും മറ്റേ.
1: ആ ശരി. ഇതിപ്പോ ഒരു ഇങ്ങനെ ഒരു മെഷീൻ ഒരു കർഷകരുടെ ഒരു കൂട്ടായ്മയൊക്കെ വേണമെങ്കിൽ അവർക്ക് വേണമെങ്കിൽ മേടിക്കാം അല്ലേ?
0: ഇല്ല, നമ്മൾ കൂട്ടായ്മയായിട്ടാണ് കൃഷി ചെയ്യുന്നത്. എന്നാലും നമുക്ക് ഏരിയ കുറവാണ്. നമ്മളിപ്പോ ഒരു 100 അടുത്തേക്കേ ഉള്ളൂ. അപ്പൊ നമ്മള് നാഗർകോവിലിന് അടുത്തുനിന്ന് മെഷീന് വാടകയ്ക്ക് എടുത്തിട്ടാണ് ചെയ്യുന്നത്.
1: ഒരു ദിവസം എത്ര രൂപ വാടകയാവും?
0: 2,500 പ്ലസ് ട്രാൻസ്പോർട്ടിങ് ചാർജ്. നമ്മൾ ഒരുമിച്ചുള്ള കൃഷി ആയതുകൊണ്ട് നമുക്ക് അത്.
1: എത്ര കർഷകരാണ് കൂട്ടായ്മ?
0: നമ്മള് 15 കർഷകർ ഒരുമിച്ച്
1: കൂട്ടായിട്ടാണ്
0: കൃഷി ചെയ്യുന്നത്. തമിഴ്നാട് കൈത്താറിന് ഞാനൊരു അവിടെ നമുക്കൊരു 10 കൃഷിയുണ്ട്, വേറൊരു കൃഷിയാണ് ചെയ്യുന്നത്.
1: അപ്പം ഇങ്ങനെ ഒരു മെഷീൻ വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പണികളും പൂർത്തിയായി കിട്ടുമോ? എങ്ങനെയാണ്?
0: ഒരു ദിവസം മിനിമം 10 മെഷീൻ ഓടിക്കും. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ
1: നമ്മുടെ നെല്ല് ശരിയാക്കി എല്ലാം അരിയാക്കി എല്ലാം പാക്ക് ചെയ്തെടുക്കുന്നതിന് അത്രയും മതിയാവും? 10 ജോലി ഉണ്ടാവും
0: നമ്മുടെ? ആ, ഒരു ഏക്കറിൽ നമുക്ക് അത്രയും ആവശ്യമുള്ളൂ.
1: അതെ. ഈ അരിയൊക്കെ എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യുന്നത്?
0: ഈ അരി നമ്മൾ കുത്തരിയാക്കിയിട്ട് അവിലോസ് പൊടിയാക്കിയിട്ടും കൊടുക്കുന്നുണ്ട്.
1: ഓക്കെ. അതുപോലെ തന്നെ ഈ പച്ചക്കറി ഏതൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? ഹൈടെക് ഫാമിംഗ് ഏതാണ് ചെയ്യുന്നത്?
0: ഒരു ഏക്കറിൽ ഹൈടെക് ഫാമിംഗ് ചെയ്യുന്നുണ്ട്. ക്യാപ്സിക്ക ഐറ്റം ചെയ്യുന്നുണ്ട്, സീസണൽ ബേസ്ഡ്. പിന്നെ സാലഡ് കുക്കുമ്പർ എല്ലാ വർഷത്തിൽ എല്ലാ ദിവസവും കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. മാത്രമല്ല നമ്മൾ ക്രോപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പാവൽ മായ വെറൈറ്റി പാവൽ ഇടുന്നുണ്ട്.

0: പിന്നെ നമ്മൾ സ്വയപരാഗണം നടക്കാത്തത് കൊണ്ട് നമ്മൾ പരാപരാഗണം നടക്കുന്ന നമ്മൾ പൂവെടുത്ത് മെയിൽ ഫ്ലവർ എടുത്തിട്ട് പൂമ്പടി ഫീമെയിലിൽ തട്ടി കൊടുക്കും. അപ്പോൾ അത് നല്ലൊരു വാല്യുബിൾ ക്രോപ്പായിട്ടാണ് നമുക്ക് കാണുന്നത്. 110-120 കിലോ വരെ പാവയ്ക്ക് നമുക്ക് കിട്ടും.
1: മെയിൽ ഫീമെയിൽ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്?
0: നമുക്ക് മെയിലാണെങ്കിൽ നമ്മുടെ പാവയ്ക്കയുടെ അംശം കാണില്ല, വെറും ഫ്ലവർ മാത്രമേ കാണുള്ളൂ. ഫീമെയിലാണെങ്കിൽ കായുടെ അംശം കൂടെ കാണും, നമുക്ക് പ്രത്യേകിച്ച് അറിയാൻ പറ്റും. അത്
1: അങ്ങനെയാണ്.
0: പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ ആദ്യമേ ഒരു 4-5 ചെടി നമ്മൾ എന്ത് ചെയ്താലും കുറച്ച് ചെടിയാണ് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾ ഒരു 5% എല്ലാം കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 പേര് പെട്ടെന്ന് ഒരു ഫ്ലവർ എടുത്ത് മെയിൽ ഫ്ലവറിൻ്റെ പൂമ്പൊടി എടുത്ത് ഒരു 10 പൂ വരെ നമുക്ക് ആ പൂമ്പൊടി തട്ടി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ബ്രഷിലെടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. നമ്മളത് പെട്ടെന്ന് ഒരു 15-1 മണിക്കൂറുണ്ട്, ഒരു 5 പേരുണ്ട്, നമ്മൾ അത്രയും പണി
1: മൊത്തം ചെയ്യാതെ. വളരെ നല്ല രീതിയിലുള്ള ഒരു രീതിയാണ്,
0: നല്ല രീതിയിൽ പോകുന്നുണ്ട്.
1: ഈ തേനീച്ച വളർത്തുന്നുണ്ടോ?
0: ആ തേനീച്ചയുണ്ട്. നമ്മൾ ഒരിക്കൽ വിട്ട് നോക്കി, അത് ട്രയൽ നോക്കി, പക്ഷെ അത് അത്രത്തോളം സക്സസ് ആയില്ല. ഇനി അടുത്തൊന്നുകൂടെ വേറെ തേനീച്ച ഇട്ട് ചെയ്ത് നോക്കണം. ഒരേക്കറാണ്
1: പോളിയോസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് മൊത്തം ഇത് തന്നെയാണോ ചെയ്യുന്നത്?
0: നമ്മൾ ഓരോ സെക്ഷനായിട്ടും അല്ല എന്ന് പറഞ്ഞാല് 25 സെന്റ് പാവലാണെങ്കിൽ 25 സെന്റ് ക്യാപ്സിക്ക ഇടും. നമ്മൾ 25 സെന്റ് നമ്മളത് സലാഡ് വെക്കുമ്പർ ഇടും. അടുത്തൊരു 1 മാസം കഴിഞ്ഞിട്ട് വീണ്ടും സലാഡ് വെക്കുമ്പോൾ, അങ്ങനെ മൊത്തത്തിൽ ഹാർവെസ്റ്റ് ചെയ്ത രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്.
1: ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് രീതിയൊക്കെ എങ്ങനെയാണ്?
0: മാർക്കറ്റിംഗ് നമുക്കിവിടെ നിന്ന് ഒരു 80% ഇവിടെ നിന്ന് സെയിൽ ആയിരുന്നുണ്ട്.
1: ഇത് എവിടുന്നാണ്? നമ്മുടെ സംസ്ഥാനത്തിനുള്ളിൽ തന്നെയാണോ അതിൻ്റെ സെയിൽസ് നടക്കുന്നത്, അതോ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന്?
0: അന്യ സംസ്ഥാനത്തുള്ളൊരു ആൾക്കാരും വന്ന് വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട്.
1: നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ആവശ്യക്കാർ കുറവാണോ? ഇത്
0: ഇപ്പോൾ ആവശ്യക്കാർ കൂടി വരെയാണ്. കാര്യം നമ്മൾ പെസ്റ്റൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ കീടനാശിനി തളിക്കാത്ത ഭക്ഷ്യയോഗ്യമായ പച്ചക്കറികൾ വാങ്ങാനായിട്ട് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കേഷൻ ഉള്ളത് കൊണ്ട് അവരെ നമ്മളെ തേടി വരെയാണ്.
1: ഇൻഡിവിഡ്യൽസ് ആണോ വരുന്നത്, അതോ ഏതെങ്കിലും വലിയ ബിസിനസ് ഹൗസുകളാണോ?
0: ബിസിനസ് ഹൗസും വരുന്നുണ്ട്, ഇൻഡിവിഡ്യൽസും വരുന്നുണ്ട്. ഇൻഡിവിഡ്യൽസ് ആണ് കൂടുതൽ വരുന്നത്.
1: അതായത് ഈ പച്ചക്കറി കച്ചവടക്കാർ മൊത്തമായിട്ട് വന്നെടുക്കുകയാണോ ചെയ്യുന്നത്?
0: കച്ചവടക്കാർക്ക് ചില സമയത്ത് മൊത്തമായിട്ട് കൊടുക്കാൻ സാധിക്കുന്നില്ല. നമുക്ക്
1: അവരുടെ ആവശ്യം ഡിമാൻഡ്
0: ഇല്ല. നമുക്ക് ലോക്കൽ ഡിമാൻഡ് അല്ലാതെ ഉണ്ട്. നമ്മള് പാലായാലും നമ്മുടെ പച്ചക്കറി ആയാലും അരി ആയാലും നമുക്കത് കൊടുത്തേ പറ്റുള്ളൂ.
1: അങ്ങനെ സ്ഥിരം ആൾക്കാരുണ്ട്.
0: സ്ഥിരം ആൾക്കാരുണ്ട്
1: അല്ലേ? ഉണ്ട്. അതുപോലെ മുട്ട എത്ര എണ്ണം കിട്ടും ഒരു ദിവസം?
0: ഒരു ദിവസം നമുക്കൊരു 400-500 ഇടയ്ക്ക് മുട്ട കിട്ടുന്നുണ്ട്.
1: വേറെ എന്തെല്ലാമാണ് ചെയ്യുന്നത്?
0: നമ്മൾ മുയൽ കൃഷി ചെയ്യുന്നുണ്ട്.
1: എത്രത്തോളം മുയലുകളുണ്ട്?
0: മുയലൊരു 50. നമ്മളത് ബ്രീഡിങ് ആ വിറ്റ് അങ്ങ് പോയാ കുഞ്ഞുങ്ങളെ
1: വിൽക്കുകയാണ്
0: നമ്മുടെ മെയിൻ പരിപാടി. പിന്നെ നമ്മൾ മുട്ട ഹാച്ച് ചെയ്യുന്നുണ്ട്. 10,000 മുട്ട ഒരു മാസത്തിലൊരിക്കൽ നമ്മൾ വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്നുണ്ട്.
1: ഇതിന്റെ പവറൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഈ വൈദ്യുതി ഇപ്പം ഒരു വലിയ പ്രശ്നമാണല്ലോ നമ്മുടെ സംസ്ഥാനത്ത്. ഇപ്പം പ്രത്യേകിച്ച് ഈ അടുത്ത കാലങ്ങളിലൊക്കെ മെഷീനറി ഒക്കെ പ്രവർത്തിപ്പിക്കുന്നതിനും ഒക്കെ വൈദ്യുതി ആവശ്യമായിട്ട് വരുന്നില്ലേ?
0: ആവശ്യമായിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിൽ സോളാർ ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്.
1: ഇപ്പൊ എത്ര രൂപ വൈദ്യുതി ചാർജ് ആയിട്ട് അടയ്ക്കുന്നത്?
0: ഇപ്പൊ നമുക്ക് കൺസപ്ഷൻ റേറ്റ് ആയിട്ട് പോലും മാസം 25,000-30,000 രൂപ അടയ്ക്കുന്നുണ്ട്.
1: ഭാവിയിൽ എന്റെ ഒരു എക്സ്പാൻഷൻ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടോ?
0: ഭാവിയിൽ റോബോട്ടിക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പൺ ഫീഡ് ആയാലും പ്രൊട്ടക്റ്റഡ് കൾട്ടിവേഷൻ ആയാലും നമുക്ക് ഇതിനകത്ത് വരുന്ന പെസ്റ്റ് ആൻഡ് ഡിസീസ് നേരത്തെ കൂട്ടി മനസ്സിലാക്കി കഴിഞ്ഞാലേ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് ഡിസീസ് വരാണെങ്കിൽ പൂപ്പൽ രോഗം, പൗഡറി മിൽഡ്യൂ, അതിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലേ ചില സമയത്ത് സാലഡ് വെക്കുമ്പോഴൊക്കെല്ലാം ചില സീസണിൽ വരും. പിന്നെ മണ്ടരി വരുന്നു, മൈറ്റ് ആൻഡ് ട്രിപ്സ്, ഈ പച്ചമുളകിൽ വരുന്നത്. അപ്പം ഇത് AI ക്യാമറ വെച്ച് മൊത്തത്തിൽ ആദ്യമായിട്ട് നമുക്ക് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കതിന് പ്രൊഡക്ഷൻ വീണ്ടും കൂട്ടാൻ പറ്റും.
1: ഈ AIയുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ടുള്ള സംവിധാനങ്ങളൊക്കെ വെക്കുന്നതിന് സാമ്പത്തിക ചിലവ് കൂടുതലല്ലേ?
0: സാമ്പത്തിക ചിലവ് കൂടുതലാണ്. മിനിമം നമ്മൾ ഒരു മൊത്തം പ്ലോട്ട് ചെയ്യണമെങ്കിൽ 50 lakhs ഒക്കെ ആവും. കാര്യം ഞാനിപ്പോൾ ആദ്യം ഒരു പോളിയോസ് ചെയ്തിട്ടാണ്, അത് 10 lakhs ആയിരുന്നു. അത് ഒരു വർഷം കൊണ്ട് ബ്രേക്ക് ഈവനാക്കി, വീണ്ടും ഒരു 50% കൂടെ ചെയ്ത്. അത് 2 വർഷം കൊണ്ട് 25 lakhs ആയിരുന്നു. 2 വർഷം കൊണ്ട് ലോൺ ബ്രേക്ക് ഈവനാക്കി, വീണ്ടും ഞാനൊരു 50% കൂടെ ചെയ്ത്. അപ്പോൾ അത് 2 വർഷം കൂടെ കൊണ്ട് ബ്രേക്ക് ഈവനാക്കി. അപ്പോൾ ഇത് സെൻസസ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് അത്രയും പ്രൊഡക്ടിവിറ്റി കൂടും. ഈ 10 times എന്ന് പറഞ്ഞൊരു
1: 20
0: ഇരട്ടിയാക്കാൻ പറ്റും. ഇരട്ടിയാക്കാൻ പറ്റും എന്നാണ് ഒരു ഐഡിയ. ഇസ്രായേലിലൊക്കെ ആ ടെക്നോളജിയാണ്
1: ഉപയോഗിക്കുന്നത്.
0: അവർക്ക് അത്രയും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൂട്ടിൻ്റെ ഷേപ്പും നമുക്കെന്ന് പറഞ്ഞാലേ കൃത്യമായിട്ടുള്ള വളപ്രയോഗം നടത്തി കഴിഞ്ഞാല് ഫ്രൂട്ടെല്ലാം ഒരേ ഷേപ്പായിട്ട് സെറ്റ് ചെയ്ത് വരും. നമുക്ക് ബോറോൺ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഈ കാ വന്ന് ബോട്ടിൽ നെക്ക് പോലെ ഇരിക്കും. ഈ ആളുകളിങ്ങനെ നമ്മൾ ഒരേ ഷേപ്പുള്ള കായാണ് ആൾ എടുക്കാൻ ഉത്സാഹിക്കും, താല്പര്യപ്പെടുന്നു. നമ്മുടെ വയലിൽ തന്നെ മെക്കനൈസേഷൻ ആക്കി തുടങ്ങിയപ്പോഴേ

0: കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, താല്പര്യപ്പെടുന്നുണ്ട് കൃഷിയിലേക്ക്
1: ചെറുപ്പക്കാരൊക്കെ.
0: കാരണം നമുക്ക് ഇതിലെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. മെക്കനൈസേഷൻ വന്നു കഴിഞ്ഞാലേ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. ഒരു ഏക്കർ കൊയ്യാനായിട്ട് നമുക്ക് 25,000 മുടക്കിയിരുന്നതിന് അതിന്റെ 2,500
1: പത്തിലൊന്ന്
0: നമുക്ക് രണ്ടു ദിവസം കൊണ്ട് കൊയ്യുന്നത്, ഒറ്റ മണിക്കൂർ കൊണ്ടിവിടെ കൊയ്ത് അതിന് പ്രത്യേകിച്ച് പതിരും നെല്ലും പ്രത്യേകം തിരിച്ചു കിട്ടുകയാണ്.
1: ഇതുപോലെയുള്ള കർഷക കൂട്ടായ്മകളൊക്കെ ഇതുപോലെ വളർന്നു വന്ന് പുതിയ സാങ്കേതിക വിദ്യകളൊക്കെ പ്രയോജനപ്പെടുത്തി കൃഷി രീതി മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു കൃഷിയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒരു ഉൽപാദനവും നടക്കുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തും ഇതിന് സ്വയം പര്യാപ്തം സാധിക്കും അല്ലേ?
0: 100% സാധിക്കും. മാത്രമല്ല നമ്മുടെ കൃഷി നല്ല ഒരു സുനിൽകുമാറുണ്ട് കൃഷി അസിസ്റ്റന്റ്, പുള്ളി നല്ല ഊർജ്ജസ്വലനാണ്. ഇതേപോലുള്ള ആളുകളെ
1: കിട്ടിക്കഴിഞ്ഞാൽ
0: നല്ല ഫുൾ സപ്പോർട്ട്. രാത്രി എന്നോ പകലൊന്നോ ഇല്ല, ഈ വയൽ കൃഷി ചെയ്യാൻ എല്ലാത്തിനും പുള്ളി നല്ല സപ്പോർട്ടാണ്. നമ്മളെ കൊണ്ടൊരു ബാക്കിൽ നിന്ന് തള്ളു തള്ളിയിട്ട് ചെയ്യിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കൃഷി വകുപ്പിൽ കിട്ടിക്കഴിഞ്ഞാലേ കർഷകർ കുറച്ചുകൂടെ ആക്റ്റീവ് ആകും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഊർജ്ജസ്വലതയാണ് അതിൻ്റെ സമയത്തിന് 10-ാം തീയതി തന്നെ ഇപ്പോൾ കൃഷി ഇറക്കി.
1: അതുകൊണ്ട് കറക്റ്റ് ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം ഇതുപോലെ ഉള്ള കർഷകർ, നിരവധി കർഷകർ ഇപ്പം നമ്മളെ ശ്രോതാക്കളായിട്ടുള്ളവരും ഒക്കെ നമ്മളെ കേൾക്കുന്നുണ്ടാവും. അപ്പം അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്താണ്?
0: നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കാവൂ. കൃഷിയിൽ നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടണം.
1: ഒരിക്കലും ഒരു നഷ്ടം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എല്ലാം ഉപേക്ഷിച്ച് പോകുന്നത് ശരിയല്ല.
0: അത് ഒരിക്കലും കർഷകനെ സംബന്ധിച്ച് ശരിയല്ല. നമ്മളത് ഒരിക്കലും വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മളടുത്ത് വീണ്ടും നമ്മൾ വയലിളക്കിയിട്ട് നമ്മളടുത്ത് വിതയിടയാണ്. അതാണ് നമ്മുടെ ഒരു പ്രത്യേകത. രണ്ടാമത്, നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് അന്നം വേണം, ആഹാരം വേണം. എന്നാൽ നമ്മൾ ആക്റ്റീവായിട്ട് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് എല്ലാം മെക്കനൈസേഷൻ ആയിക്കഴിഞ്ഞാലേ ഒരു 50% കൂടെ നമ്മളൊരു പടി മുന്നേറും. അപ്പം നമുക്ക് തന്നെ കൂടുതലായിട്ട് പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ പറ്റും. പിന്നെ സമ്മിശ്ര കൃഷിയാണ് ഏറ്റവും നല്ലത്. ഒരു കൃഷിയിലല്ലെങ്കിൽ നമുക്ക് വേറൊന്നിൽ നമുക്ക്
1: ഒന്നിലെ ഒരു നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും മറ്റേതിൽ.
0: മാത്രമല്ല ഇത് നമുക്ക് പണിക്കാരെ സ്ഥിരമായിട്ട് നിർത്താനും പറ്റും. നമ്മൾ വയൽ കൃഷി ചെയ്ത് അവർക്ക് പണിക്കാർക്ക് അടുത്ത പണി നമ്മൾ കൊടുത്തു കഴിഞ്ഞാലേ അവർ റെഗുലറായിട്ട് നമുക്ക് നിൽക്കുകയുള്ളൂ. അപ്പോൾ അവർക്ക് സ്ഥിരമായിട്ടുള്ള വരുമാനം കിട്ടുകയാണെങ്കിൽ അപ്പം നമ്മളോട് അവർ ഫുള്ളായിട്ട് സഹകരിച്ചേക്കും.
1: നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തതല്ലേ, വളരെ സന്തോഷം. നന്ദി.
0: നന്ദി. നമസ്കാരം.
2: സമ്മിശ്ര കൃഷി കൃഷിയിടത്തിലെ വൈവിധ്യം മാത്രമല്ല കർഷകന്റെ ജീവിതത്തിലെ സ്ഥിരതയും സുരക്ഷയും കൂടിയാണ്. കൃഷിയെ സ്നേഹിച്ച് അറിവോടെ ആസൂത്രണം ചെയ്ത് പ്രകൃതിയോട് ചേർന്ന് മുന്നേറിയാൽ കൃഷിയിലൂടെ ജീവിത വിജയം നേടാമെന്നതിന് ഈ കർഷകന്റെ അനുഭവം ഒരു പ്രചോദനമാകട്ടെ. സ്ഥായിയായ വരുമാനത്തിന് സമ്മിശ്ര കൃഷിരീതികൾ അവലംബിക്കുന്ന തിരുവനന്തപുരത്ത് കുളത്തൂരുള്ള സിസിൽ ചന്ദ്രനുമായി ജി സന്തോഷ് കുമാർ നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. സിസിൽ ചന്ദ്രന്റെ ഫോൺ നമ്പർ പറയാം: 9447200215.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,100 രൂപ മുതൽ 28,400 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,600 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 എണ്ണത്തിന് 2,200 രൂപ മുതൽ 2,700 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 69,900 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,000 രൂപ മുതൽ 4,200 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,500 രൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 26,700 രൂപ വരെയും പൈനാപ്പിളിന് 3,800 രൂപ മുതൽ 4,700 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
0: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വില പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: ജലലഭ്യതയനുസരിച്ച് മുണ്ടകന് ഞാറ് പൊടിഞ്ഞാറ്റടിയായോ ചേറുഞ്ഞാറ്റടിയായോ തയ്യാറാക്കാം. ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ചേറ്റുഞ്ഞാറ്റടിയാണ് ഉത്തമം. ഒരാഴ്ച മുമ്പേ വിളയും എന്നതാണ് ഈ രീതിയുടെ ഗുണം. നല്ല വളക്കൂറും നീർവാർച്ചയും ജലസേചന സൌകര്യവുമുള്ള സ്ഥലം വേണം ഞാറ്റടിക്കായി തിരഞ്ഞെടുക്കാൻ.

0: വിത്ത് കുതിർക്കുമ്പോൾ സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം ചേർത്താൽ ഞാറ്റടിയിലുണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും. ഒരു കിലോഗ്രാം വിത്തിന് 10 ഗ്രാം മിശ്രിതം എന്ന കണക്കിന് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ലായനി തയ്യാറാക്കണം. മുണ്ടകന് പറ്റിയ മൂപ്പ് കുറഞ്ഞ ഇനങ്ങൾ മട്ടത്രിവേണി, ജ്യോതി, കാർത്തിക, കാഞ്ചന, രമണി, വർഷ, മകം, രേവതി തുടങ്ങിയവയും ഇടത്തരം മൂപ്പുള്ള ഇനങ്ങൾ ഐശ്വര്യ, പവിഴം, പവിത്ര, ഉമ, കനകം, ഗൌരി തുടങ്ങിയവയുമാണ്. മഴക്കാലം ഓർക്കിഡിനും രോഗകാലമാണ്, പ്രത്യേകിച്ചും കുമിൾ രോഗങ്ങൾ. ഇലപൊട്ട്, ഇലകരിച്ചിൽ, അഴുകൽ എന്നിവ നിയന്ത്രിക്കാൻ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി തളിക്കുന്നത് സഹായകരമാണ്.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
0: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
2: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
3: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, നിയന്ത്രിത പരിസ്ഥിതി കൃഷി അഥവാ കൺട്രോൾഡ് എൻവയോൺമെന്റ് അഗ്രികൾച്ചർ എന്നാൽ എന്താണ്? നിയന്ത്രിത പരിസ്ഥിതി കൃഷി എന്നാൽ സംരക്ഷിതവും അടച്ചിട്ടതുമായ ഇടങ്ങളിൽ വിളകൾ വളർത്തുന്ന ഒരു കാർഷിക രീതിയാണ്. ഹരിതഗൃഹങ്ങൾ, വെർട്ടിക്കൽ ഫാമുകൾ എന്നിവ ഉദാഹരണങ്ങളാണ്. ഇവിടെ വെളിച്ചം, താപനില, വെള്ളം, പോഷകങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃത്യമായി നൽകുന്നു. വളർച്ച നിരീക്ഷിക്കുന്നതിനും വിളവ് വർദ്ധിപ്പിക്കുന്നതിനും വർഷം മുഴുവൻ ഉൽപാദനം അനുവദിക്കുന്നതിനും കീടനാശിനി ഉപയോഗം കുറയ്ക്കുന്നതിനും നഗരപ്രദേശങ്ങളിലോ വെല്ലുവിളികൾ നിറഞ്ഞ കാലാവസ്ഥയിലോ ഒക്കെ കൃഷി ചെയ്യുന്നതിനും ഈ രീതി വളരെ സഹായകരമാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

0: വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റും 44 സെക്കൻഡും.

വിപണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ഡാറ്റേഴ്സ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,400, ആലപ്പുഴ 25,100, കോട്ടയം 28,400, എറണാകുളം 25,200, കൊച്ചിറെഡി 24,900, ആലുവ 26,700, വടക്കൻ പറവൂർ 26,200. കൊപ്ര ക്യുണ്ടലിന് ആലപ്പുഴ തെളിവ് 17,800, ആലപ്പുഴ പുകരാശി 17,750, എറണാകുളം 17,500, വടക്കൻ പറവൂർ 17,700, തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,600, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു ക്യുണ്ടലിന് കോട്ടയം 39,000, കട്ടപ്പന

37,500, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, എറണാകുളം 31,000, ആലുവ ക്യുണ്ടലിന് 5,500, തൊടുപുഴ 1,000, 30,000, കയർ ക്യുണ്ടലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300, കുരുമുളക് അൺഗാർബിൾഡ് ക്യുണ്ടലിന് കൊച്ചി ഗാർബിൾഡ് 72,100, കൊച്ചി അൺഗാർബിൾഡ് 70,100, ആലുവ 68,000, തൊടുപുഴ 69,000, കട്ടപ്പന 70,000, ഏലം കിലോഗ്രാം കൊച്ചി 4,100, തൊടുപുഴ 3,350, കട്ടപ്പന 3,000. ചുക്ക് ക്യുണ്ടലിന് കൊച്ചി 32,000, തൊടുപുഴ 30,000, റബ്ബർ ലോട്ട് ക്യുണ്ടലിന് കോട്ടയം 26,700, മൂവാറ്റുപുഴ 26,000, കോതമംഗലം 25,500, തൊടുപുഴ 25,000. മഞ്ഞൾ ക്യുണ്ടലിന് കൊച്ചി 18,500, തൊടുപുഴ 18,000. പുൽത്തൈലം ക്യുണ്ടലിന് കൊച്ചി 1,90,000, ആലുവ 1,85,000, കശുവണ്ടിപ്പരിപ്പ് ക്യുണ്ടലിന് കോട്ടയം 84,300, പൈനാപ്പിൾ ക്യുണ്ടലിന് എറണാകുളം 4,500, അടയ്ക്ക 1,000 എറണാകുളം 4,600. നേത്രക്കായി പച്ച ക്യുണ്ടലിന് എറണാകുളം 6,200, ആലുവ 5,500, തൊടുപുഴ 6,400. നിങ്ങൾ കേട്ടത് വിപണി. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡാറ്റസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.

ഇന്ന് രാത്രി 8:05 FM ഹെൽത്ത് ലൈൻ. ഓട്ടിസം ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയറിയൽ പീഡിയാട്രിഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി അഭിമുഖം. നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. കന്നുകാലി വളർത്തൽ മേഖലയുടെ വികസനത്തിലൂടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട കുവൈറ്റ് ടാങ്കറിലെ 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർണ്ണമെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി. കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന ഇന്ത്യ. 21 സ്വർണം ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. ഗെയിംസിന് നാളെ സമാപനം.

0: വാർത്തകൾ വിശദമായി. സാമ്പത്തിക വളർച്ചയ്ക്ക് സാമൂഹിക പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൗട്ടില്യ സാമ്പത്തിക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് ജനാധിപത്യവും വികസനവും ഒരുമിച്ച് മുന്നേറണമെന്ന് ചൂണ്ടിക്കാണിച്ച അദ്ദേഹം 2047-ഓടെ വികസിത ഭാരതം കെട്ടിപ്പടുക്കാൻ കൂട്ടായ പരിശ്രമം വേണമെന്നും വ്യക്തമാക്കി. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചിക്കാഗോയിൽ US ഇന്ത്യൻ ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റ് രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം വികസിക്കുന്നതോടെ ഇന്ത്യൻ കമ്പനികൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. കഴിഞ്ഞ 4.5 വർഷത്തിൽ 31 വികസിത വികസ്വര രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ധാരണയായതായും ശ്രീ ഗോയൽ വ്യക്തമാക്കി. കന്നുകാലി വളർത്തൽ മേഖലയുടെ വികസനത്തിലൂടെ ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ഭോപ്പാലിൽ നടന്ന സംസ്ഥാനതല ഗോപാലക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹകരണ മന്ത്രാലയം രൂപീകരിച്ചതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ കന്നുകാലി കർഷകരും ഉൾപ്പെടുമെന്ന് ശ്രീ അമിത്ഷാ പറഞ്ഞു.
1: गांवों में बनाएंगे और 46,000 डेयरियों को मजबूत करेंगे. 75,000 नई डेयरियां बनाने में सबसे ज्यादा डेयरी मेरे मध्य प्रदेश में बनने वाली है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ന്യൂഡൽഹിയിലെ സെൻട്രൽ വിസ്ത പുനർവികസന പദ്ധതിയെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. പുതിയ പാർലമെന്റ് മന്ദിരം, കർത്തവ്യപഥ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭരണനിർവഹണ കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. അടിസ്ഥാന സൌകര്യ വികസനം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ നിരന്തര പരിഷ്കാരങ്ങൾ പ്രാവർത്തികമാക്കിയതിലൂടെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ന്യൂഡൽഹിയിൽ 5-ാമത് കൌട്ടില്യ ഇക്കണോമിക് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. GST, പാപ്പരത്ത നിയമം, തൊഴിൽ നിയമങ്ങൾ എന്നിവയിലൂടെ കേന്ദ്ര സർക്കാർ ദേശീയ ചട്ടക്കൂടുകൾ ശക്തിപ്പെടുത്തിയതായി ശ്രീമതി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ഫ്ലൈ ദുബായ് വിമാനത്തിൽ കോ പൈലറ്റ് ഭീകരപ്രവർത്തനം നടത്താൻ ശ്രമിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് UAE അറ്റോർണി ജനറൽ. വിമാനം പറക്കുന്നതിനിടെ ഫ്ളൈറ്റ് ഡെക്കിനുള്ളിൽ വെച്ച് അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ക്രാഷ് ആക്സ് ഉപയോഗിച്ച് കോ പൈലറ്റ് ക്യാപ്റ്റനെ ആക്രമിക്കുകയും വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിച്ചെന്നും എമിറേറ്റ്സ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. സാങ്കേതിക പരിശോധനകളും ഡിജിറ്റൽ തെളിവുകളുടെ വിശകലനവും പൂർത്തിയാക്കിയ ശേഷം അന്തിമ വിവരങ്ങൾ അറിയിക്കുമെന്നും അറ്റോർണി ജനറൽ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട MT കാസിമാത്രി കുവൈറ്റ് ടാങ്കറിലുണ്ടായിരുന്ന 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർത്തീകരിച്ചതായി ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ദൌത്യത്തിൽ സഹായിച്ച ഒമാൻ ഭരണകൂടത്തിന് നന്ദി അറിയിച്ച എംബസി ഇന്ത്യൻ നാവികരുടെ സുരക്ഷയും ക്ഷേമവും തങ്ങളുടെ കടമയാണെന്നും വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഇന്ന് 12 വർഷം പൂർത്തിയാക്കി. 2014 വിജയദശമി ദിനത്തിലാണ് പരിപാടിയുടെ ആദ്യ എപ്പിസോഡ് പ്രക്ഷേപണം ചെയ്തത്. 94-ാമത് ഇന്ത്യൻ വ്യോമസേനാ ദിനം ഈ മാസം 8-ന്. ദിനാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഉത്തർപ്രദേശിലെ ഹിൻഡോൺ വ്യോമസേനാ താവളത്തിൽ നടക്കുന്ന പരേഡിൽ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗ് അഭിവാദ്യം സ്വീകരിക്കും. യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ, ഒറ്റത്തവണ ആക്രമണത്തിനുള്ള ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഒരുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ മുന്നേറ്റം തുടരുന്നു. 21 സ്വർണം ഉൾപ്പെടെ 85 മെഡലുകളുമായി പോയിന്റ് പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്താണ്. ഒരു റിപ്പോർട്ട്.
3: ഏഷ്യൻ ഗെയിംസിലെ ഇന്നത്തെ മത്സരങ്ങളിൽ ഗോൾഫ് വനിതാ വിഭാഗത്തിൽ പ്രണവിയൂർ സ്വർണം നേടി. ഗോൾഫ് ടീമിനത്തിൽ പ്രണവി, അതിഥി, ദീക്ഷ എന്നിവരടങ്ങിയ ഇന്ത്യൻ സംഘം വെള്ളിയും കരസ്ഥമാക്കി. അമ്പയത്തിൽ വനിതകളുടെ വ്യക്തിഗത റീകർവ് ഇനത്തിൽ കുങ്കും മോഹോട്ട് സ്വർണവും പുരുഷ വിഭാഗത്തിൽ നീരജ് ചൌഹാൻ വെങ്കലവും നേടി. പുരുഷ 2020 ക്രിക്കറ്റിൽ പാകിസ്ഥാനെ 19 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സ്വർണം സ്വന്തമാക്കിയത്. 212 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന് നിശ്ചിത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ് മാത്രമേ നേടാനായുള്ളൂ. 57 കിലോഗ്രാം

0: ഫ്രീസ്റ്റൈൽ ഗുസ്തിയിൽ കൊറിയൻ താരത്തെ പരാജയപ്പെടുത്തി ഇന്ത്യയുടെ അമൻ സഹ്രാവത് സ്വർണം നേടി. വനിതകളുടെ ഗുസ്തിയിൽ 53 കിലോഗ്രാം വിഭാഗത്തിൽ അന്തിം പങ്കൽ വെള്ളി നേടിയപ്പോൾ 97 കിലോഗ്രാം വിഭാഗത്തിൽ ദീപക് പൂനിയ വെങ്കലം കരസ്ഥമാക്കി. പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ 1-5 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഇന്ത്യ സ്വർണം നേടി. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുമോദിച്ചു. ഗെയിംസിന്റെ നാളത്തെ സമാപന ചടങ്ങിൽ ട്രാപ്പ് ഷൂട്ടർ നീരു ധണ്ട ഇന്ത്യൻ പതാക വാഹകയാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യക്കെതിരെ വെസ്റ്റ് ഇൻഡീസിന് 352 റൺസ് വിജയലക്ഷ്യം. 3 മത്സര പരമ്പരയിൽ 2 മത്സരങ്ങൾ ജയിച്ച് ഇന്ത്യ നേരത്തെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. വിദേശ നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകി. വ്യവസായ വകുപ്പ് പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ദുബായ്, ലണ്ടൻ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ടോക്കിയോ എന്നീ 5 നഗരങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഡെസ്കുകൾ പ്രവർത്തിക്കുക. പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള പിന്തുണ നിക്ഷേപാധിഷ്ഠിത വളർച്ചയിലേക്ക് വഴികാട്ടുകയാണ് പ്രധാന ലക്ഷ്യം. സംസ്ഥാന സർക്കാരിന് യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കാത്ത രീതിയിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കേരളത്തെ പ്രമുഖ ഹെൽത്ത് ഡെസ്റ്റിനേഷനാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരള ഹാർട്ട് കെയർ സൊസൈറ്റിയുടെ സിൽവർ ജൂബിലി ആഘോഷം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോവിഡാനന്തരം സംസ്ഥാനത്ത് മരണനിരക്ക് ഉയരുന്ന സാഹചര്യത്തിൽ ഓരോ മരണത്തിന്റെയും കൃത്യമായ കാരണം കണ്ടെത്തുന്നതിന് ഹെൽത്ത് ഡേറ്റ ശേഖരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ, വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിനുശേഷം പരിസ്ഥിതി സൌഹൃദമായി സംസ്കരിക്കുന്നതിനുള്ള സൌകര്യവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. സ്വർണവില കുറഞ്ഞു. പവന് 800 രൂപ താഴ്ന്ന് 1,09,400 രൂപയും ഗ്രാമിന് 13,675 രൂപയുമാണ് ഇന്നത്തെ വില. പൊതുസുരക്ഷ, ക്രമസമാധാനം, സുഗമമായ ഗതാഗതം എന്നിവ ഉറപ്പാക്കുന്നതിനായി ന്യൂഡൽഹിയിൽ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 163 നിലവിലുണ്ടെന്ന് ഡൽഹി പോലീസ്. അനധികൃത ഒത്തുചേരലുകൾ, പൊതുപ്രസംഗങ്ങൾ, പ്രകടനങ്ങൾ, ധർണകൾ തുടങ്ങിയവ നിരോധിച്ചുകൊണ്ട് DCP പൊതു അറിയിപ്പ് പുറപ്പെടുവിച്ചു. ഇന്ന് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിക്കും അനുമതി നൽകിയിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ലേലത്തിലൂടെ ലഭിക്കുന്ന തുക നമാമി ഗംഗാ പദ്ധതിയിലേക്ക് വിനിയോഗിക്കുന്നതിലൂടെ ഈ സമ്മാനങ്ങൾക്ക് സാമൂഹിക ലക്ഷ്യം കൂടി കൈവരിക്കുമെന്ന് സാംസ്കാരിക മന്ത്രാലയം വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങൾ pmmentos.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാകും. പ്രധാന വാർത്തകൾ വീണ്ടും. കന്നുകാലി വളർത്തൽ മേഖലയുടെ വികസനത്തിലൂടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് പുതിയ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. ആഗോള സമ്പദ്വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട കുവൈറ്റ് ടാങ്കറിലെ 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൌത്യം പൂർണ്ണമെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി. കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ. 21 സ്വർണം ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. ഗെയിംസിന് നാളെ സമാപനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35 മിനിറ്റും 23 സെക്കൻഡും.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ എഫ് എം ഈവനിംഗിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. എഫ് എം ഈവനിംഗിൽ ഇന്നാദ്യം
1: പസഫിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ആരും ശ്രദ്ധിക്കാതെ ഒരു മാറ്റം തുടങ്ങുന്നു. സമുദ്രോപരിതലത്തിലെ വെള്ളം പതിവിലും കൂടുതൽ ചൂടാകുന്നു. കേൾക്കുമ്പോൾ ചെറിയൊരു താപവ്യത്യാസം മാത്രം, പക്ഷേ അതിന്റെ ഫലം ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം. നമ്മുടെ നാട്ടിലെ മഴയുടെ താളം തെറ്റിക്കുന്നു, കാറ്റിന്റെ ദിശ മാറ്റുന്നു, വേനലിന്റെ കാഠിന്യം കൂട്ടുന്നു. ഈ പ്രതിഭാസമാണ് എൽനിനോ. അതിന്റെ ഏറ്റവും തീവ്രമായ രൂപമാണ് സൂപ്പർ എൽനിനോ. മഴ ചതിച്ചാൽ ആദ്യം വലയുന്നത് കർഷകനാണ്. വിത്തിറക്കിയ പാടം വരണ്ടുണങ്ങുമ്പോൾ ഒരു കുടുംബത്തിന്റെ ഒരു വർഷത്തെ പ്രതീക്ഷയാണ് കരിഞ്ഞുപോകുന്നത്. വിളവ് കുറയുമ്പോൾ ചന്തയിൽ വില കയറുന്നു, അടുക്കളയിലെ ബജറ്റ് താളം തെറ്റുന്നു, ഭക്ഷ്യവിലക്കയറ്റം രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെപ്പോലും ബാധിക്കുന്നു. കുടിവെള്ളം, വൈദ്യുതി, ആരോഗ്യം, തൊഴിൽ എന്നിങ്ങനെ സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ ഓരോ മേഖലയിലും ഇതിന്റെ നിഴൽ വീഴുന്നു. എന്താണ് സൂപ്പർ എൽനിനോ? അതെങ്ങനെയാണ് രൂപപ്പെടുന്നത്? അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ എങ്ങനെ ബാധിക്കും? ഇതിനെ നേരിടാൻ നാം എത്രത്തോളം തയ്യാറാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കേൾക്കാം ഇന്നത്തെ സമകാലികത്തിൽ.
2: പസഫിക് സമുദ്രത്തിന്റെ ഭൂമധ്യ ഭാഗത്ത് കിഴക്കൻ മേഖലകളിൽ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ ഒരു സാധാരണ നിലയിലും കൂടുതലാവുമ്പോഴാണ് നമ്മൾ അതിനെ എൽനിനോ എന്ന് പറയുക.
1: സൂപ്പർ എൽനിനോ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? കൊച്ചി യൂണിവേഴ്സിറ്റി ഫിസിക്കൽ ഓഷ്യനോഗ്രഫി വിഭാഗം മേധാവി ഡോക്ടർ പി കെ സജി.
2: സാധാരണ നിലയിൽ നിന്നും കുറയുമ്പോൾ അതിനെ നമ്മൾ ലാനിന എന്ന് പറയുന്നു. സാധാരണ വർഷങ്ങളിൽ പസഫിക് സമുദ്രത്തിലുണ്ടാകുന്ന കാറ്റിന്റെ മാറ്റങ്ങൾ കൊണ്ട് ആണ് ഈ സമുദ്രത്തിന്റെ ഭൂമധ്യരേഖ ഭാഗങ്ങളിൽ SST കൂടുന്നത്. ഇതുമൂലം അന്തരീക്ഷ മർദ്ദത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും കാറ്റിന്റെ ഗതി മാറുകയും ചെയ്യുന്നു. ഈ എല്ലിനോയുടെ ഒരു ശക്തി കൂടിയ ഒരു അവസ്ഥയാണ് ഈ 2026 സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളതിനെ സൂപ്പർ എല്ലിനോ എന്ന് പറയുന്നു. ഇപ്പോഴത്തെ ഈ 2026 സൂപ്പർ എല്ലിനോയ്ക്ക് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് തന്നെ 1.8 ഡിഗ്രി കൂടിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. അപ്പോൾ ഇനി വരുന്ന മാസങ്ങളിൽ ഡിസംബർ വരെ ഈ എല്ലിനോയുടെ പ്രഭാവം ഉണ്ടായിരിക്കും. ഡിസംബറിൽ അത് ഏതാണ്ട് അതിന്റെ മാക്സിമം ശക്തിയാവുകയും ചെയ്യും. അപ്പോൾ ഓഗസ്റ്റിൽ 1.8 ഡിഗ്രി വന്നെങ്കിൽ ഇനി വരുന്ന മാസങ്ങളിൽ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ അതൊരു 3 ഡിഗ്രിയേക്കാളും കൂടുതൽ ആവാനാണ് സാധ്യത. എല്ലിനോയുടെ ഒപ്പം നമ്മൾ കാണേണ്ട മറ്റൊരു പ്രതിഭാസമാണ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ, IOD എന്ന് പറയുന്നത്. IOD പൊതുവെ നമ്മളുടെ മൺസൂണിനെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മൺസൂൺ കിട്ടുന്ന ഒരു അവസ്ഥയായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ എല്ലിനോ നമുക്ക് മൺസൂണിന്റെ അളവ് കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മളുടെ യഥാർത്ഥ, നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലാവസ്ഥ, അല്ലെങ്കിൽ മഴയുടെ അളവ് എന്ന് പറയുന്നത് ഈ എല്ലിനോയുടെയും IOD കൂടെയുള്ള സംയുക്തമായിട്ടുള്ള ഒരു എഫക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപക്ഷെ എല്ലിനോ മാത്രമായിരുന്നു ഈ വർഷമെങ്കിൽ, ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന കാലാവസ്ഥ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരിക്കാം. നമ്മുടെ മഴ ഒരുപക്ഷെ ഇത്തവണത്തെക്കാളും വളരെ കുറഞ്ഞു പോകുമായിരുന്നു. ഒരുപക്ഷെ IOD ഉള്ളതുകൊണ്ടായിരിക്കണം എല്ലിനോയുടെ ഈ നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറേയൊക്കെ കുറയ്ക്കാൻ പറ്റുന്നത്. ഇനിയുള്ള മാസങ്ങളിൽ നമുക്കറിയാം എല്ലിനോയുടെ ശക്തി കൂടിക്കൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും കൂടുതൽ ശക്തിയാകുന്നത് ഡിസംബർ മാസത്തിലാണ്. അത് കഴിഞ്ഞ് അതിന്റെ ശക്തി കുറയുന്നു. IOD ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് അതിൻ്റെയും ശക്തിയിലുള്ള വേരിയേഷൻസ്. അപ്പൊ ഇനിയുള്ള മാസങ്ങളിൽ ഉള്ള നമ്മളുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഈ IOD എല്ലിനോയുടെയും സംയുക്തമായിട്ടുള്ള ആ ഒരു എഫക്റ്റ് ആയിരിക്കും. രണ്ടും ശക്തി കൂടുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തായാലും ഇനി വരുന്ന മാസങ്ങളിൽ നമുക്ക് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അത് എത്രമാത്രം ഈ രണ്ട് പ്രതിഭാസങ്ങളിലൂടെ നമുക്ക് മാറ്റം വരുന്നു എന്നുള്ളതും നമ്മൾ നോക്കേണ്ടതാണ്. എന്തായാലും ഈ ഒരു 2026 എന്ന് പറയുന്നത് സൂപ്പർ എല്ലിനോ ആണെങ്കിൽ പോലും അതിന്റെ ഒരു ശക്തി കുറയ്ക്കാനായിട്ട് IOD കഴിഞ്ഞിട്ടുണ്ടാവണം. ഇനി 2027 ആദ്യ മാസങ്ങളിൽ ഉള്ള നമ്മുടെ കാലാവസ്ഥയും ഈ എല്ലിനോയും IOD എങ്ങനെ ഒരുമിച്ച് മാറുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടുണ്ടാവും.
1: സൂപ്പർ എല്ലിനോ കാലാവസ്ഥയെ എത്രത്തോളം സ്വാധീനിക്കാനിടയുണ്ട്? കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ്.
3: അതിതീവ്രമായിട്ട് ഈ മേഖലയിലെ സമുദ്ര താപനില ഉയരുകയും അതിന്റെ പ്രത്യാഘാതങ്ങൾ അതിതീവ്രമായിട്ട് മറ്റു പ്രദേശങ്ങളിൽ അനുഭവപ്പെടുകയും, ഇപ്പൊ ഉദാഹരണത്തിന് എല്ലിനോ ഈ വർഷം

0: ജൂൺ ജൂലൈ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിന്റെ പാർട്ടായിട്ടാണ് ഇപ്പൊ സ്പെയിനിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഒക്കെ ആയിട്ട് 30,000-ൽ അധികം ആൾക്കാരുടെ ജീവനാണ് ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഈ ഒരു ഹീറ്റ് വേവ് കാരണം. അപ്പൊ അതൊരു എല്ലിനോയുടെ ഒരു ഇമ്പാക്ട് ആണ്. അതും പല പ്രദേശങ്ങളിലും പല തരത്തിലാണ് അനുഭവപ്പെടുന്നത്. നമുക്ക് സമ്മർ ടൈമിൽ മൺസൂൺ മഴ ആയതുകൊണ്ട് അതിനെ മൺസൂൺ മഴ കുറവ് ലഭിക്കുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത്, പ്രത്യേകിച്ചും ഇന്ത്യയിൽ. അപ്പൊ ഈ സൂപ്പർ എല്ലിനോ മുൻപോ ഉണ്ടായിട്ടുണ്ട്. സൂപ്പർ എല്ലിനോയെ ലോക്കലി നമ്മൾ ഗോഡ്സില എല്ലിനോ എന്നൊക്കെ പറഞ്ഞ് മീഡിയ ഒക്കെ പ്രചരിപ്പിക്കാറുണ്ട്. പക്ഷെ സൂപ്പർ എല്ലിനോ എന്ന് പറയുന്നത് ഇത് അബ്നോർമലായിട്ട് കൂടുതലധികം വാം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. അത് ഒരു 1980-കൾക്ക് ശേഷം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 1982, 1997, 2015 ഈ ഒരു 3 സൂപ്പർ എല്ലിനോളാണ് ഹിസ്റ്ററിയിൽ ഈ ഒരു 10-40 വർഷത്തിനുള്ളിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ 2 വർഷം നമ്മൾ എടുത്താലും 1982 എടുത്തു കഴിഞ്ഞാലും 2015-16 എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇന്ത്യയും കേരളത്തെയും സംബന്ധിച്ച് ഏറ്റവും മഴ കുറഞ്ഞ സമയങ്ങളായിരുന്നു. പക്ഷെ 1997 നമുക്ക് നോർമൽ മഴയാണ് കിട്ടിയത്. അതിന് കാരണം ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നടക്കുന്ന ഒരു കാലാവസ്ഥ വ്യൂഹമുണ്ട്. അപ്പൊ പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറൻ അറബിക്കടൽ, സൊമാലിയ അല്ലെങ്കിൽ ആ കോസ്റ്റിനോട് ചേർന്ന് നടക്കുന്ന പടിഞ്ഞാറൻ അറബിക്കടൽ ക്രമാതീതമായിട്ട് വാം ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പോസിറ്റീവ് ഇന്ത്യൻ ഓഷ്യൻ ഡൈപോൾ എന്ന് പറയുന്നത്. 1997 എല്ലിനെ ഉണ്ടെങ്കിൽ പോലും ഈ പോസിറ്റീവ് ഐയോഡിയും കൂടെ വന്നതുകൊണ്ട് മൺസൂൺ മഴ നമുക്ക് നോർമൽ ആയിട്ട് കിട്ടി. പക്ഷെ ഇപ്പം മൺസൂൺ മഴ കഴിഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ഇന്ത്യ മൊത്തം പരിശോധിച്ചു കഴിഞ്ഞാൽ പാൻ ഇന്ത്യയിൽ 13% മഴക്കുറവാണ് മൺസൂൺ മഴയിൽ ലഭിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ. അതിൽ റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പല സ്ഥലത്തും പല തരത്തിലാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനകം തന്നെ പല മേഖലയിലും, പ്രത്യേകിച്ച് നോർത്ത് വെസ്റ്റ് ഇന്ത്യയിലും സെൻട്രൽ ഈസ്റ്റ് ഇന്ത്യയിലും ഒക്കെ ആയിട്ട് ധാരാളം പ്രളയങ്ങളുണ്ടായി, അതിതീവ്ര മഴകൾ ഉണ്ടായ ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം എല്ലിനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രദേശത്തും ഒരുപോലെ മഴ കുറയണമെന്നില്ല. നമുക്ക് ഇപ്പം ഈ വർഷം കിട്ടിയ മഴയുടെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ സതേൺ പെനിൻസുലാർ അല്ലെങ്കിൽ പെനിൻസുലാർ, സൗത്ത് പെനിൻസുലാർ റീജിയനും സെൻട്രൽ ഇന്ത്യയുടെ സതേൺ പാർട്ടുമാണ് ഏറ്റവും മഴ കുറഞ്ഞിരിക്കുന്നത്. എന്നാൽ നോർത്ത് വെസ്റ്റ്, രാജസ്ഥാനൊക്കെ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഛത്തീസ്ഗഡ്, ബീഹാർ ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ മഴയുമാണ് കിട്ടിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഏകദേശം നോർമൽ മഴ കിട്ടിയപ്പോൾ ഈ പ്രദേശങ്ങളിൽ സൗത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള, സൗത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ സെൻട്രൽ ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിൽ മഴക്കുറവാണ്. നമുക്ക് മനസ്സിലാകും ഈ പ്രദേശങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ധാന്യങ്ങൾ അല്ലെങ്കിൽ കാർഷിക മേഖല ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്നത് ഈ ഒരു പ്രദേശത്താണ്. പ്രത്യേകിച്ചും തമിഴ്നാടായാലും ആന്ധ്ര ആയാലും കർണാടക ആയാലും മഹാരാഷ്ട്ര ആയാലും ഈ ഒരു മേഖല ഒരു കാർഷിക മേഖലയാണ്. ഇവിടെ നിന്നാണ് ഇന്ത്യ മുഴുവൻ ആയിട്ടുള്ള കാർഷികോത്പാദനം, ഇന്ത്യ മുഴുവനുള്ള ആവശ്യത്തിനായിട്ടുള്ള ഫുഡ് ഗ്രോ ചെയ്യുന്നത് ഈ ഒരു മേഖലയിലായതുകൊണ്ട് ഈ മേഖലയിൽ മഴ കുറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഭക്ഷ്യ സുരക്ഷയെ പോലും ഒരു തരത്തിൽ ബാധിക്കുന്ന തരത്തിലേക്കാണ് ഈ ഇപ്പോഴുള്ള കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം മഹാരാഷ്ട്രയിലും മറ്റും വലിയ ജലദൗർലഭ്യത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. കേരളത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഇതിനോടകം തന്നെ 28% മഴക്കുറവാണ് സ്റ്റേറ്റ് വൈഡ് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന വയനാട്, അതുപോലെ തന്നെ ഇടുക്കി, പാലക്കാട് ജില്ലകളിലെ, വയനാട് ഇടുക്കിയൊക്കെ ഏകദേശം 50% കുറവാണ് മഴ ലഭിക്കേണ്ട മഴയുടെ 50% പോലും ലഭിച്ചിട്ടില്ല. അപ്പം അതുപോലെ തന്നെ പാലക്കാട് മേഖലയിൽ മഴ പൊതുവേ മഴക്കുറവാണ്, പക്ഷെ അതിൽ പോലും ഒരു 30-35% മഴയുടെ കുറവുണ്ട്. അപ്പം ഇത്തരം കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ജില്ലകളെ കേരളത്തിലും ഈ എല്ലിനോ കാരണം ഉണ്ടാകുന്ന മഴക്കുറവ് ഇതിനോടകം തന്നെ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ തുലാവർഷ മഴ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ അത് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയാണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ കുറഞ്ഞു നിൽക്കുന്ന അവസരത്തിൽ പോസ്റ്റ് മൺസൂൺ മഴയും കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ ഒരു വലിയ ജല ദൗർലഭ്യത്തിലേക്കൊക്കെ പോവാം.
1: സൂപ്പർ എല്ലിനോ ഇനി വരും മാസങ്ങളിൽ പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ.
2: നമ്മുടെ മൺസൂണിലുണ്ടാകുന്ന മാറ്റങ്ങൾ, മൺസൂൺ കുറവ് അല്ലെങ്കിൽ മൺസൂൺ താമസിച്ചുണ്ടാവുക, അന്തരീക്ഷ താപനില ഉയരുക, ഇതൊക്കെയാണ് എൽനീനോയുടെ ഭാഗങ്ങൾ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ഇപ്പോൾ എൽനീനോ പ്രതിഭാസം ശക്തമാണെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. ചൂടുമായി ബന്ധപ്പെട്ട് പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ചൂട് കൂടുതലുള്ള കാലഘട്ടത്തിൽ ലോകമെമ്പാടും മൊത്തത്തിലുള്ള മരണനിരക്ക് കൂടുതലാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഠിനമായ വെയിലും ചൂടും ഉള്ള ദിവസങ്ങളിൽ വെയിലേറ്റ് പരിചയമില്ലാത്തവർ പ്രത്യേകിച്ചും ഏറെ നേരം പുറത്തുപോയി നിൽക്കുന്നത്, ഉദാഹരണത്തിന് ഫുട്ബോൾ മാച്ച് അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ച് മുതലായവ ഇതിൽ ഏർപ്പെടുമ്പോൾ സൂര്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പല രീതിയിൽ വന്നിരിക്കാം. സൺ ബേൺ എന്നുള്ളത് സൂര്യാതപം എന്ന് പറയും. ചർമ്മത്തിൽ അൾട്രാവയലറ്റ് രശ്മികൾ ഏറ്റ് ഉണ്ടാകുന്ന പൊള്ളലാണ് ഈ സൂര്യാതപം. അതിന് ചർമ്മം ചുവന്ന് വരികയും അല്പം നീര് വയ്ക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. ഹീറ്റ് ക്രാംസ് ഇതുമൂലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിർജ്ജലീകരണവും രക്തത്തിലെ ധാതു ലവണങ്ങളിലൂടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോഴും മസിലുകൾക്ക് പ്രവർത്തിക്കാൻ ബുദ്ധിമുട്ടാവുകയും പലപ്പോഴും മസിലുകളിൽ ക്രാംസ് ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. കൂടുതൽ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഈ ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന്റെ കൂളിംഗ് മെക്കാനിസം പാടെ തകരാറിലായതിനു ശേഷം ശരീരം ഓവർ ഹീറ്റ് ആവുകയും ബോധം നഷ്ടപ്പെടാൻ ഇടയാകുന്ന അവസ്ഥയാണ്.

0: ഇത് ഒരു മെഡിക്കൽ എമർജൻസിയാണ്. അതുകൊണ്ട് തന്നെ ചൂടത്ത് ജോലി ചെയ്യുന്ന ഒരാൾ കുഴഞ്ഞു വീണു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് വെറും ഒരു ഫെയിന്റിംഗ് ആകാം, എന്നാൽ അത് ഹീറ്റ് സ്ട്രോക്ക് ആകാനുള്ള സാധ്യതയുള്ളതിനാൽ വ്യക്തിയെ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് വേണ്ടത്. വെറും ഫെയിന്റിംഗ് ആണെങ്കിൽ ഉടൻ തന്നെ ഈ വ്യക്തിക്ക് പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി വരാൻ സാധിക്കുമെങ്കിലും അത് ഹീറ്റ് സ്ട്രോക്ക് ആണെങ്കിൽ അതിനുള്ള കൃത്യമായ ചികിത്സകൾ കൊടുക്കാൻ വൈകിക്കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കുഴഞ്ഞു വീഴുന്ന വ്യക്തികളെ പരിചരിക്കാനുള്ള വൈദഗ്ധ്യവും അറിവും ചുറ്റുമുള്ളവർക്ക് എന്നും ഉണ്ടാകണം. പുറമെ വെയിലത്ത് ജോലി ചെയ്യുന്ന വ്യക്തികൾ കഠിനമായ വെയിൽ ഉള്ള സമയത്ത്, പ്രത്യേകിച്ചും 11-ന് 2 മണിക്കും ഇടയ്ക്ക് ഉള്ള സമയത്ത്, വെയിൽ കൂടുന്ന സമയത്ത് അധികം ബ്രേക്കുകൾ എടുക്കുന്നത് നന്നായിരിക്കും. വെയിലത്ത് നിന്ന് മാറി തണലത്ത് നിൽക്കുകയോ ഫാനിനടിയിൽ നിൽക്കുകയോ ചെയ്യുകയും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനുള്ള ബ്രേക്ക് എടുക്കുകയും ചെയ്യുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. ഏറ്റവും അധികം ഭീഷണി നേരിടുന്നത് എക്സ്ട്രീംസ് ഓഫ് ഏജിലുള്ള വ്യക്തികളാണ്, അതായത് പ്രായാധിക്യം അല്ലെങ്കിൽ തീരെ ചെറിയ പ്രായത്തിലുള്ളവർ.
1: കഠിനമായ വെയിലത്ത് നമുക്ക് ചുറ്റുമുള്ള ജീവജാലങ്ങളുടെ ആരോഗ്യത്തെപ്പറ്റിയും ഒരു ചിന്ത വേണം. കെട്ടിയിട്ടിരിക്കുന്ന കന്നുകാലികൾക്ക് എപ്പോഴും വെള്ളം കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവയ്ക്ക് വിശ്രമിക്കാൻ തണലുണ്ടാകും എന്ന് ഉറപ്പാക്കുകയും വേണം. കാരണം സൂര്യന്റെ സ്ഥാനം എല്ലായ്പ്പോഴും ഒരേ സ്ഥലത്തല്ലാത്തതിനാൽ കെട്ടുന്ന സമയത്ത് തണലത്താണെങ്കിൽ പോലും അവർക്ക് അല്പസമയം കഴിയുമ്പോൾ വെയിലത്ത് നിൽക്കേണ്ടി വന്നേക്കാം എന്നുള്ളതും ഓർക്കേണ്ടതുണ്ട്. നായ, പൂച്ചകൾ, ചുറ്റുമുള്ള പക്ഷികൾ ഇവർക്കെല്ലാം തന്നെ വെള്ളം പുറത്തു വയ്ക്കുന്നത് ഗുണകരമാണ്. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് കൊച്ചു കുഞ്ഞുങ്ങളുമായി യാത്ര ചെയ്യുമ്പോൾ അവരെ വെയിലത്ത് പാർക്ക് ചെയ്ത കാറിനകത്ത് ഒറ്റയ്ക്ക് ഇരുത്തരുത്. കാരണം കാറിനുള്ളിൽ ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് വളരെയധികം കൂടാനുള്ള സാധ്യതയുണ്ട്. നിരവധി മരണങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിൽ ഇപ്രകാരമുള്ള അശ്രദ്ധ മൂലം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ.
2: ഉൽപാദന സാമ്പത്തിക മേഖലകളെ ഇത്തരം കാലാവസ്ഥാ മാറ്റങ്ങൾ എങ്ങനെ സ്വാധീനിക്കാനിടയുണ്ട്? സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധൻ ഡോക്ടർ നിധിൻ തോമസ്.
3: സൂപ്പർ എൽനിനോ പ്രതിഭാസം നമ്മുടെ രാജ്യത്തിന്റെ കാർഷിക രംഗത്തെ അഫക്ട് ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഭാസം ഏതാണ്ട് 2027 ഫെബ്രുവരി വരെ തുടരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അരി, ചോളം, അതുപോലെ മെയ്സ് പോലെയുള്ള പല വിളകളുടെ ഉൽപാദനത്തിലും കൃഷി വിസ്തൃതിയിലൊക്കെ വലിയ രീതിയിൽ കുറവ് വരുന്നുണ്ട്. നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകയിലും തെലങ്കാനയും തുടങ്ങിയ സംസ്ഥാനങ്ങളിലും മഹാരാഷ്ട്രയിലൊക്കെ ഈ ഒരു ഡ്രോപ്പ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇന്ത്യയുടെ ഭക്ഷ്യധാന ഉൽപാദന ലക്ഷ്യം, അതായത് 2026-27 നമ്മൾ ഏതാണ്ട് 3 മില്യൺ ടൺ കുറച്ചിട്ടുണ്ട്. 376 ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്, അത് 373 മില്യൺ ടൺ ആയിട്ട് കുറച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിസർവോയറുകളിലെ ജലനിരപ്പാണ്. രണ്ട് കാര്യങ്ങളാണ് അതിന്റെ പ്രശ്നങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, നമ്മൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വൈദ്യുതി ഉൽപാദനം കാര്യമായി കുറഞ്ഞു എന്നുള്ളത് അതിന്റെ അനുരണനമാണല്ലോ നമ്മൾ ഇന്നിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈദ്യുതി പ്രതിസന്ധി. അപ്പൊ അത് മാത്രമല്ല, ഇനി വരുന്ന സീസണുകളിൽ ജലസേചനം ചെയ്യാനുള്ള ശേഷി കുറവും നമുക്ക് വലിയ രീതിയിൽ നമ്മളെ അലട്ടുന്നുണ്ട്. റാബി സീസണിലെ ജലസേചനം കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കാർഷിക ഉൽപാദനത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളൊരു ആശങ്ക നമുക്ക് ഉണ്ട്. പിന്നെ കേരളത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട മേഖല മത്സ്യബന്ധനമാണ്. ഈ കള്ളക്കടൽ പ്രതിഭാസം എൽനിനോവുമായി ചേർന്ന് വരുന്നു എന്നുള്ള പഠനങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ എൽനിനോ പ്രതിഭാസം നമ്മുടെ വലിയൊരു മേഖലയെ ആശങ്കയിൽ ആഴ്ത്തുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഒരു വലിയ ആഘാതം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന വിന്ററിലും എൽനിനോ പ്രതിഭാസം കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറയപ്പെടുന്നത്. കാരണം വിന്റർ കുറച്ചുകൂടി ഡ്രൈ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. മാത്രമല്ല, മഴക്കുറവ് ഈ വിന്ററിൽ സാധാരണഗതിയിൽ ഉത്തരേന്ത്യയിൽ ഉണ്ടാകുന്ന ഒരു പൊല്യൂഷൻ ഉണ്ടല്ലോ, എയർ പൊല്യൂഷനും എയർ ക്വാളിറ്റിയെ കുറിച്ചുള്ള കൺസേൺസ് ഒക്കെ ഒത്തിരി വരുന്ന സമയമാണ്. അപ്പൊ മഴ ആണ് കുറേയധികം ഒരു ഡിറ്ററന്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് മഴ കുറയുന്നത് എയർ പൊല്യൂഷനും എയർ ക്വാളിറ്റി കുറയ്ക്കുന്നതൊക്കെ ഉണ്ടാവുമോ എന്നുള്ളൊരു ആശങ്കയും ഈ ഘട്ടത്തിലുണ്ട്. ഇത്തരം ആശങ്കകളൊക്കെ ഉണ്ടെങ്കിലും സർക്കാർ ചില മുൻകരുതൽ നടപടികളൊക്കെ ഉണ്ട്. കാരണം ജലലഭ്യത കുറവുള്ള പ്രദേശങ്ങളിൽ കൂടുതലായിട്ട് ഓയിൽ സീഡ്സും പൾസസും ഒക്കെ കൃഷി ചെയ്യാനായിട്ട് കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അതിനു വേണ്ടിയിട്ടുള്ള ഫെർട്ടിലൈസർ അവൈലബിലിറ്റി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മാത്രമല്ല, എന്തെങ്കിലും ഒരു ഡ്രോപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ എഡിബിൾ ഓയിൽസ് ഒക്കെ ഇമ്പോർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളും സർക്കാർ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഈ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ കാർഷിക രംഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ മാത്രമല്ല ഒതുങ്ങുന്നത്, അത് ഇന്ത്യയുടെ കുടുംബ ബജറ്റുകളെ കാര്യമായി ബാധിക്കും. നമുക്കറിയാം, വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസിന് ശേഷം ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ, കാരണം ഓയിൽ പ്രൈസ് വലിയ രീതിയിൽ വർദ്ധിക്കുകയും അതിനെ തുടർന്ന് നാട്ടിലെ ഇൻഫ്ലേഷൻ കാര്യമായി കൂടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്കൊരു എണ്ണയൊഴിക്കലാവും നമ്മുടെ ഈ പറയുന്ന അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് കുറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു സപ്ലൈ ഷോക്ക് നമുക്ക് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു സാധ്യത അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അത്തരം ശ്രമങ്ങൾ കാര്യക്ഷമമായില്ലെങ്കിൽ അത് കുടുംബ ബജറ്റിനെ താളം തെറ്റിക്കുമെന്നുള്ള കാര്യം നിസ്സംശയം പറയാനായിട്ട് പറ്റും.
2: സൂപ്പർ എല്ലിനോ ഒരു ദുരന്തമായി വരുന്നത് അതിനെ അവഗണിക്കുമ്പോഴാണ്. മുന്നറിയിപ്പുകൾ ഗൗരവത്തോടെ എടുക്കുകയും തയ്യാറെടുപ്പുകൾ നേരത്തെ തുടങ്ങുകയും

0: യും ചെയ്താൽ ആഘാതത്തിന്റെ വലിയൊരു ഭാഗം നമുക്ക് ഒഴിവാക്കാനാകുമെന്നാണ് ഇതുവരെ കേട്ട കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കൃത്യവും സമയബന്ധിതവുമായ കാലാവസ്ഥാ പ്രവചനം, വരൾച്ചയെ ചെറുക്കുന്ന വിളകളും കൃഷിരീതികളും, ജലസംഭരണവും മഴവെള്ള സംഭരണവും, കർഷകർക്ക് ആവശ്യമായ സഹായം, ഭക്ഷ്യധാന്യങ്ങളുടെ ശേഖരണവും വിതരണവും, ഇവയെല്ലാം ചേരുമ്പോഴാണ് ഒരു സമൂഹം പ്രതിസന്ധിയെ അതിജീവിക്കുന്നത്. സർക്കാരിന്റെ നയങ്ങൾ മാത്രമല്ല ഓരോ വ്യക്തിയുടെയും കരുതലും ഇതിൽ പ്രധാനമാണ്. പ്രകൃതിയുടെ ഈ ചാക്രിക പ്രതിഭാസത്തെ തടയാൻ നമുക്കാവില്ല. പക്ഷേ അതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയും. ഓരോ തുള്ളി വെള്ളവും ഓരോ വിളയും വിലപ്പെട്ടതാണെന്ന തിരിച്ചറിവാണ് വരാനിരിക്കുന്ന നാളുകളിൽ നമ്മെ കാത്തുരക്ഷിക്കുന്നത്.
1: നിർവഹണം റിയ, സഹകരണം റെന്നിഷ് ജോർജ്, അവതരണം ആകാശവാണി കൊച്ചി നിലയം. സമകാലികം.

0: KCB അറിയിപ്പ്. 110 KV കണ്ടനാട് സബ്സ്റ്റേഷനിൽ പുതിയ പാനൽ സ്ഥാപിക്കുന്ന ജോലികളുമായി ബന്ധപ്പെട്ട് ഈ മാസം 5-ാം തീയതി രാവിലെ മുതൽ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ കണ്ടനാട് സബ്സ്റ്റേഷൻ പരിധിയിലുള്ള ആരക്കുന്നം, ആമ്പല്ലൂർ, മുളന്തുരുത്തി, അരയങ്കാവ്, കണ്ടനാട്, ചോറ്റാനിക്കര, വെട്ടിക്കൽ, തിരുവാങ്കുളം, ഉദയംപേരൂർ, പൂത്തോട്ട, പെരുമ്പളം, നടക്കാവ്, പുതിയകാവ് എന്നീ സ്ഥലങ്ങളിൽ വൈദ്യുതി ഭാഗികമായോ പൂർണമായോ മുടങ്ങും.
1: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ടോർമ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: അതെ, ഇനി മുതൽ സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം. വൈകിട്ട് 5 മണി മുതൽ കേൾക്കാം ശ്രോതാക്കൾക്ക് പങ്കെടുക്കാവുന്ന തത്സമയ ഫോണിൻ പരിപാടി. ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: ഒക്ടോബർ 4 മുതൽ വൈകിട്ട് 5 മണിക്ക്. സായാഹ്നങ്ങൾ ആകാശവാണി കൊച്ചി FM-നൊപ്പം.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

രാമൻ, തെന്നാലി രാമൻ, ഇതാണ് ഈ കഥയുടെ പേര്. രമേശന് ലീവ് കിട്ടാത്തതിനാൽ മോളും കുട്ടികളും തനിയെയാണ് വരുന്നത്. അതിൻ്റെ അങ്കലാപ്പാണ് സുഭാഷിണി അമ്മയ്ക്ക്. കുഞ്ഞുങ്ങൾ എന്തോരം വലുതായി കാണും, പൊക്കം വെച്ചോ നിറം പോയോ, ഫോട്ടോയിൽ കാണുന്ന പോലെ ആവില്ലാലോ നേരി കാണുമ്പോൾ, ഇങ്ങനെ ഓരോന്നും ചിന്തിച്ചിരുന്ന്

0: നേരം പോയതറിഞ്ഞില്ല. മുത്തശ്ശിയെന്ന് വിളിച്ച് കുട്ടികൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചപ്പോഴാ മുത്തശ്ശിക്ക് ആശ്വാസമായത്. എന്റെ കുട്ടികളങ്ങ് വാടിപ്പോയല്ലോ. മുത്തശ്ശി കുട്ടികളെയും ചേർത്ത് നട കയറുമ്പോൾ ആളനക്കം കേട്ട് നായക്കുട്ടൻ എവിടുന്നോ പാഞ്ഞെത്തി. ആഹാ, എത്തിയോ രാമൻ? എവിടെയായിരുന്നടാ? സുഖാണോ നിനക്ക്? രേവതി അവനെ ഒന്ന് തലോടി. ഇവന് ഒരു മാറ്റവുമില്ലാലോ അമ്മേ. രേവതിയെ കണ്ടതും അവൻ വാലാട്ടി, കണ്ണു ചിമ്മി അവൾക്ക് പിറകെ കൂടി. രാമൻ അവളെ മാത്രമേ നല്ല പരിചയമുള്ളൂ. അച്ഛൻ ഇവനെ ഒരു പെട്ടിയിലാക്കി കൊണ്ടുവന്നത് ഇന്നലെ എന്ന പോലെ ഓർമ്മയുണ്ട് രേവതിക്ക്. അനിയൻ രാകേഷ് അപകടത്തിൽപ്പെട്ട് നഷ്ടമായ സമയത്താണ് ഇവൻ ഇവിടെ എത്തുന്നത്. എന്തോ ഒരു മാറ്റം അനിവാര്യമായിരുന്നു അന്ന്. പെട്ടെന്ന് തന്നെ അവനെല്ലാവരുടെയും പ്രിയങ്കരനായിത്തീർന്നു. കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ അച്ഛനും പെട്ടെന്ന് ഞങ്ങളെ വിട്ടുപോയി. പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞ് രേവതി വിവാഹിതയായി ഭർത്തൃവീട്ടിലേക്ക് പോയി. അന്ന് മുതൽ സുഭാഷിണി അമ്മയ്ക്ക് കൂട്ട് ഇവൻ മാത്രം. മഹാസൂത്രശാലിയാ ഇവൻ. അറിയാതെ ഒരു കാക്ക പോലും ശബ്ദിക്കില്ല ഈ വീട്ടുപറമ്പിൽ. തെന്നാലി എന്നും രാമാ എന്നും വിളിക്കുന്ന ഈ നായക്കുട്ടനും പിന്നെ തൊടിയിൽ കുറച്ച് കൃഷിയും ഇടയ്ക്കൊക്കെ ഓരോ പശുവും, ഇതാണ് അവിടുത്തെ അവസ്ഥ. മുത്തശ്ശി, മുത്തശ്ശി, മുത്തശ്ശിക്ക് ഇതിൽ നല്ല പട്ടിയെ വളർത്തിക്കൂടെ? വല്ല അൾസേഷനോ ലാബ്രഡോറോ? ശ്രേയക്കുട്ടിക്കും ശ്രീയക്കുട്ടിക്കും അവനെ അങ്ങ് തീരെ പിടിച്ചിട്ടില്ല. വേണ്ട വേണ്ട, എനിക്കിവൻ എൻ്റെ മോനെപ്പോലെയാ. മക്കളെ ആരെങ്കിലും ഉപേക്ഷിക്കോ കുഞ്ഞുങ്ങളെ? ഞാൻ ഊണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവനും കഴിച്ചിട്ടുണ്ടാവും. ഏത് മഴയത്തും മഞ്ഞിലും ഏത് പാതിരാത്രിയിലും ഞാനൊന്ന് നീട്ടി വിളിച്ചാൽ ആ നിമിഷം ഇവൻ എൻ്റെ വിളിപ്പുറത്തെത്തിയിരിക്കും. അതാണ് എനിക്കിവൻ. പുതിയ അതിഥികളെ അവൻ സൂക്ഷിച്ചു നോക്കുന്നുണ്ട്. രാമ, മനസ്സിലായോ? ഇവരെ നമ്മുടെ രേവതിയുടെ മക്കളാ. ഇത് ശ്രീയ, ഇത് ശ്രേയ. ട്ടോ, വിഷുവല്ലേ, കുറച്ച് ദിവസം ഇവരിവിടെ ഉണ്ടാവും ട്ടോ. ശ്രദ്ധിക്കണം ഇവരെ. സുഭാഷിണിയമ്മ അവനോടിങ്ങനെ പറയുമ്പോൾ കണ്ണ് ചിമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും തലചരിച്ച് ചെവികൾ ഉയർത്തി വെച്ച പോലെ സ്വാഗതം നോക്കി. ഒക്കെ ശരി, ഒന്നും പേടിക്കണ്ട എന്ന് അവൻ പറയുന്നത് സുഭാഷിണി അമ്മയ്ക്ക് മനസ്സിലാവും.
1: മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും. വായിച്ചത് പ്രീതി.

0: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8:00.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഹോർമുസ് കടലിടുക്കിൽ ആക്രമിക്കപ്പെട്ട കുവൈറ്റ് ടാങ്കറിലെ 5 ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്ന ദൗത്യം പൂർണ്ണമെന്ന് ഒമാനിലെ ഇന്ത്യൻ എംബസി. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ 80% പങ്കാളിത്തം ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ രാജ്യം സ്വതന്ത്ര വ്യാപാര ശൃംഖല ആവിഷ്കരിച്ച് വരികയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അടിസ്ഥാന സൌകര്യ വികസനം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ നിരന്തര പരിഷ്കാരങ്ങൾ പ്രാവർത്തികമാക്കിയതിലൂടെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കാൻ സാധിച്ചതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. കേരളത്തിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിന് പ്രമുഖ ആഗോള നഗരങ്ങളിൽ കേരള ഡെസ്കുകൾ ആരംഭിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ അനുമതി. നമ്മുടെ അംഗനവാടി നമ്മുടെ ഉത്തരവാദിത്തം എന്ന സന്ദേശമുയർത്തി ICDS തിരുവനന്തപുരം

0: ജില്ലാ പ്രോഗ്രാം ഓഫീസിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പോഷൺമാ പരിപാടി സംഘടിപ്പിച്ചു. ആന്ധ്രാപ്രദേശിൽ സ്വകാര്യ വ്യവസായ യൂണിറ്റിലെ ബോയിലറിലുണ്ടായ പൊട്ടിത്തെറിയിൽ 4 തൊഴിലാളികൾ മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച സമ്മാനങ്ങളുടെ ഈ ലേലത്തിനുള്ള തീയതി ഈ മാസം 31 വരെ നീട്ടി. ഏഷ്യൻ ഗെയിംസിൽ മികച്ച പ്രകടനം തുടർന്ന് ഇന്ത്യ 21 സ്വർണം ഉൾപ്പെടെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 85. ഗെയിംസിന് നാളെ സമാപനം.
1: ആകാശവാണി FM വാർത്തകൾ.

0: English Matters.
1: സാറേ, റേഡിയോ കേട്ടോ, സുമേഷിന്റെ കോമഡികൾ ഭയങ്കര കിടിലനാകുന്നുണ്ട്.
2: കേനൽ സാർ അത്ര പോരാ.
1: ഈ ആരാധകരുടെ ഒരു കാര്യം സത്യമേ പറയൂ.
3: അതെങ്ങനെയാ? എന്റെ കോമഡികൾ എനിക്ക് ഇറക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ? അപ്പോഴേക്ക് നീ എന്തെങ്കിലും ഒരു മണ്ടതരം എഴുന്നള്ളിക്കും, പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ നടക്കണം, അപ്പോഴേക്ക് പരിപാടിയും തീരും. ഇതിലും ഭേദം അതിർത്തിയിലേക്ക് പോകുന്നതാ.
1: ഓ, ഒരു വലിയ തമാശക്കാരൻ. സാറിന്റെ തമാശ മറ്റേ ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയ ഒരാൾ. കഴിക്കാൻ എന്നുണ്ട്? കട്ടിങ്ങും ഷേവിങ്ങും ഓരോന്ന് രണ്ട് പ്ലേറ്റ് വീതം പോരട്ടെ. ഈ മോഡൽ വളിപ്പല്ലേ.
3: നീ കളിയാക്കൊന്നും വേണ്ട, ഈ തമാശ നീ ഇംഗ്ലീഷിലേക്ക് ഒന്ന് ആക്കിക്കേ, അപ്പോഴേ ചിരി വരൂ. എടോ, ഹോട്ടലാണെന്ന് കരുതി ഒരാൾ ബാർബർ ഷോപ്പിൽ എങ്ങനെ കയറും?
1: അത് ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട്. ചിലപ്പോൾ അയാൾ മര്യാദയ്ക്ക് ഉറങ്ങിക്കാണില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ തല തേങ്ങ വീണുകാണ്.
3: തേങ്ങ? ഇതൊരു അമേരിക്കൻ ജോക്കാണ്. അവിടെ പണ്ട് സത്രത്തിന് പറയുന്ന പേരാണ് സലൂൺ എന്നത്. SALOON. വഴിയാത്രക്കാർക്ക് അത്യാവശ്യം ഭക്ഷണവും മദ്യവും ഒക്കെ ചിലവ് കുറച്ച് വിളമ്പിയിരുന്ന സ്ഥലം. അവിടെയുള്ള ബാർബർ ഷോപ്പുകളെ വിളിച്ചിരുന്നത് സലോൺ എന്നാണ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം, SALON. ഏതോ ഒരു പാവം ഒരു ഓ മിസ് ചെയ്ത് സലൂണെ സലോണായി വായിച്ചു. വാട്ട് ഇസ് ദർ എന്ന ചോദ്യത്തിന് ഹെയർ കട്ട് എന്ന ഉത്തരം കിട്ടിയപ്പോൾ അത് വല്ല പലഹാരവുമാണെന്ന് വിചാരിച്ച് രണ്ടെണ്ണം ഓർഡർ ചെയ്തു. അല്ലാതെ അങ്ങേരുടെ തലയിൽ തേങ്ങ വീണിട്ടൊന്നുമില്ല.
1: സാർ അമേരിക്കയിലൊക്കെ പോയിട്ടുണ്ടല്ലേ.
3: ഊവ്, എങ്ങനെ അറിഞ്ഞു? ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. ഇൻ 1979.
1: വേണ്ട വേണ്ട, കഥയൊന്നും വേണ്ട. അമേരിക്കൻ തമാശ ഇത്രയും വിശദമായി എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ആരാണ് ബാർബർ ഷോപ്പിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തതെന്ന്.
0: English matters.
4: പ്രേക്ഷോതാക്കളെ, നാളെ രാവിലെ 10:30 വിടരുന്ന മുട്ടുകളിൽ
5: A mobile phone shows us someone else's imagination, but a book quietly asks, what does your imagination look like? I think that's the most magical question in the world.
4: കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ മറക്കാതെ കേൾക്കുക നാളെ രാവിലെ 10:30.

0: ഇന്ന് ഈ പരിപാടിയിൽ ഓട്ടിസം ഈ വിഷയത്തെക്കുറിച്ച് ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയർ പീഡിയാട്രിഷ്യൻ ഡോക്ടർ നിമി ജോസഫുമായി അഭിമുഖം.
1: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ഓട്ടിസം എന്ന അവസ്ഥയെക്കുറിച്ചാണ്. സാധാരണ പറയാറുണ്ട്, ഓട്ടിസം ഒരു രോഗമല്ല, അതൊരവസ്ഥയാണ്. ഇതൊന്ന് വിശദമാക്കാമോ? എന്താണ് ശരിക്കും ഓട്ടിസം? അത് രോഗമല്ല എന്ന് പറയുന്നത് ശരിയാണോ?
2: ഓട്ടിസം എന്ന് പറയുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ കണ്ടീഷനാണ്. അതായത് ഒരു ഡെവലപ്പിംഗ് ബ്രെയിനിന്റെ കണക്ഷൻസ് സാധാരണ കുഞ്ഞുങ്ങളിൽ നിന്ന് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിരിക്കും. അതൊരു അവസ്ഥയാണ്, അതിനെ ഒരു അസുഖം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അതിന് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാണ് ലേറ്റസ്റ്റ് നമ്മൾ പറയുക. അത് അതിൻ്റെ അകത്ത് പല ടൈപ്പ് കണ്ടീഷൻസ് ഉണ്ട്. ഓട്ടിസം ഉണ്ട്,

0: പെർവേസീവ് ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനും റെറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു കണ്ടീഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്.
1: ശരിക്കും നമുക്കൊരു കുട്ടിക്ക് ഓട്ടിസം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്?
0: അതായത് സാധാരണഗതിയിൽ നമ്മൾക്ക് ഒരു കുഞ്ഞിന് ഓട്ടിസം ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നത് ഒരു 1.5 to 2 വയസ്സിലാണ്. ചില കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അതിലും കുറച്ചും കൂടി നേരത്തെ കുറച്ച് സിംറ്റംസ് കാണിക്കാം, പക്ഷെ കോമൺലി നമുക്ക് അറിയാൻ പറ്റുന്ന ആ ഒരു പ്രായത്തിലാണ്. കോമൺ ആയിട്ട് കാണുന്ന ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ സ്പീച്ച് ഡിലേ ഉണ്ടാവും, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മൾ വിളിച്ചാൽ നമ്മുടെ മുഖത്ത് നോക്കുകയോ അല്ലെങ്കിൽ നമ്മളുടെ വിളിയോട് റെസ്പോണ്ട് ചെയ്യുകയോ ചെയ്യാതെ സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും. ആൻഡ് റിപ്പീറ്റഡ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഒരു ടോയ് കൊടുത്തു കഴിഞ്ഞാൽ അതും കൊണ്ട് ഒരുപാട് സമയം കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതിൻ്റെ കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട്, അതായത് ഇപ്പോൾ ലൈനിങ് അപ്പ് എന്ന് പറയും, ഒബ്ജക്ട്സ് ലൈൻ ചെയ്ത് വെക്കുക, ടോ വാക്കിംഗ്, അതായത് നമ്മളുടെ വിരൽ മാത്രം കുത്തി നടക്കുക, ഏറ്റവും പ്രധാനമായിട്ട് സോഷ്യൽ കമ്മ്യൂണിക്കേഷനും സ്പീച്ച് ഡിലേ. സാധാരണഗതിയിൽ 1.5 വയസ്സുള്ള ഒരു കുട്ടി മിനിമം ഒരു 15 to 20 വേർഡ്സ് എങ്കിലും ഏറ്റവും കുറഞ്ഞത് പറഞ്ഞിരിക്കണം. പിന്നെ ജെസ്റ്റേഴ്സ്, അതായത് നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് നോക്കി അത് അക്നോളജ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ, പ്രതികരണം വേണം. ഇതില്ലാത്ത കുഞ്ഞുങ്ങളെ നമ്മൾ അങ്ങനെ അത്
1: സംശയിക്കണം.
0: നമ്മൾ അതിനായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ പോയി ഡെഫിനറ്റ്ലി കാണണം. ബിക്കോസ് ചിലപ്പം നമ്മളൊരു സാധാരണ ബിസി OPD പോയ ഒരു പീഡിയാട്രിഷനെ കണ്ടാൽ അത് പിക്കപ്പ് ചെയ്യണം എന്നില്ല. സോ യൂഷ്വലി പാരന്റ്സ് പറയുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ട്, ഞങ്ങൾ റെഗുലറായിട്ട് ഡോക്ടറിനെ കാണിക്കുന്ന, പക്ഷെ ഡോക്ടർ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇതിനായിട്ട് നമ്മൾ ഡെവലപ്മെന്റ് നോക്കിയാൽ മാത്രമേ ചിലപ്പം അതറിയാൻ പറ്റുള്ളൂ. കാരണം ഈ കുഞ്ഞുങ്ങളെ കാണാൻ ഒരു വ്യത്യാസമില്ല, അവർ ഓടി നടക്കുന്നുണ്ടാവും, അവരുടെ ആവശ്യങ്ങൾക്ക് അവർ അവരുടെ അമ്മയുടെ കയ്യിൽ വന്ന് പിടിക്കുന്നുണ്ടാവും. സോ ചിലപ്പം നമ്മളത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ചിലപ്പോൾ താമസിച്ചു പോകും.
1: അതോടൊപ്പം തന്നെ പലപ്പോഴും വൈകിയും ഈ അവസ്ഥ കാണാറില്ല, ഇപ്പോൾ 7 വയസ്സുവരെ നോർമൽ ആയിരുന്നു, അതിനുശേഷമാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാറ്.
0: യൂഷ്വലി ഓട്ടിസം എന്ന് പറയുമ്പം അതിൻ്റെ ഏതെങ്കിലും ഒരു സിംറ്റം 3 വയസ്സിന് മുന്നേ കാണിച്ചിട്ടുണ്ടാവും. അത് കാണിച്ചാലും പാരൻസിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് വലിയൊരു ഫാക്ടറാണ്. കാരണം ഓട്ടിസം എന്ന് പറയുന്ന വാക്കിനോട് വളരെ വലിയൊരു സ്റ്റിഗ്മയുണ്ട്. സോ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ കുഞ്ഞിനൊരു ഡിലേ ഉണ്ടെന്ന് പറഞ്ഞാലും മോസ്റ്റ്ലി അതിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പാരൻസ് ആണെങ്കിലും ശരിയായിക്കോളും, അവർക്കൊരു ഫോൾസ് റീഷുറൻസും എപ്പോഴും കിട്ടും. പാരൻസിൻ്റെയോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിൻ്റെയോ ബന്ധുക്കളുടെ കയ്യിൽ നിന്ന് ഓ ഇത് സ്കൂളിൽ പോകുമ്പോൾ ശരിയാവും, ഇത് ഒരുപാട് കുഞ്ഞുങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ ശരിയാവും എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ഡിലേഡ് ഡയഗ്നോസിസ് വരുന്നത്. കോമൺലി ഒരു 3 വയസ്സിൽ വളരെ ഈസിലി ഡയഗ്നോസ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ് ഓട്ടിസം.
1: ഇത് അങ്ങനെ ഡയഗ്നോസ് ചെയ്യുകയാണ്, ഇങ്ങനെ ഒരു ചെറിയൊരു അവസ്ഥയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ അത് ഡെവലപ്മെന്റൽ പീഡിയാട്രിഷനെ കാണണം. എന്താണ് ശരിക്കും അപ്പോൾ നമുക്കൊരു ഇതിന് മറ്റു പ്രതിവിധിയൊന്നും ഇല്ലല്ലോ, എന്താണ് നമ്മൾ ചെയ്യുക?
0: ഓട്ടിസത്തിന് ഡയഗ്നോസിസിന് ഒരു 1-step test ഒന്നുമില്ല. നമ്മൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സും അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഗൈഡ് ലൈൻസും വെച്ചിട്ട് ഒരു ക്രൈറ്റീരിയകൾ വെച്ചിട്ട് ഡയഗ്നോസ് ചെയ്യാണ്. വൺസ് ഡയഗ്നോസ് ചെയ്താൽ, ഡയഗ്നോസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ ഈ ഡിലേ കാണുമ്പോൾ അത് അപ്പോൾ തന്നെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ഏർലി ഇൻ്റർവെൻഷൻ, നേരത്തെയുള്ള ഇടപെടൽ എന്ന് പറയും. ബ്രെയിൻ വളരുന്ന ഈ പ്രായത്തിൽ, അതായത് ഇപ്പം ഒരു കുഞ്ഞിൻ്റെ ബ്രെയിൻ വളർച്ച മാക്സിമലി ഉള്ളത് 4 വയസ്സ് വരെയാണ്. സോ ഈ പ്രായത്തിനുള്ളിൽ നമ്മൾ ഇൻ്റർവെൻഷൻസ്, അതായത് ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയും, നമ്മൾ സ്പീച്ച് തെറപ്പി ആയിട്ടും ഒക്യുപേഷണൽ തെറപ്പി ആയിട്ടും ബിഹേവിയറൽ തെറപ്പി ആയിട്ടും, പിന്നെ ആ കുഞ്ഞിൻ്റെ ക്ലിനിക്കൽ അവസ്ഥ വെച്ചിട്ട് എന്തൊക്കെ ഇൻ്റർവെൻഷൻസ് ആവശ്യമുണ്ടോ, ഇതെല്ലാം കണ്ടെത്തുന്ന അതേ സമയത്ത് തന്നെ തുടങ്ങുകയാണെങ്കിൽ ഈ കുഞ്ഞിന് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. സാധാരണഗതിയിൽ ഓട്ടിസ്റ്റിക് കുഞ്ഞുങ്ങൾക്ക് സംസാരത്തിലാണ് കൂടുതൽ പ്രശ്നം വരിക. സോ ഈ നേരത്തെയുള്ള ഇടപെടലിൽ സംസാരിക്കുന്ന കുഞ്ഞുങ്ങളുടെ പെർസെൻറ്റേജ് വളരെ കൂടുതലായിരിക്കും.
1: നമ്മൾ ഈ സ്പീച്ച് തെറാപ്പിയൊക്കെ ചെറുപ്പത്തിലെ തുടങ്ങുകയാണെങ്കിൽ കുട്ടിയുടെ അവസ്ഥ മാറിക്കിട്ടും.
0: മാറുന്നല്ല, ഇമ്പ്രൂവ് ചെയ്യും. അതായത് ആ ഇമ്പ്രൂവ്മെന്റിന് ശരിക്കും 90% വരെ ഇമ്പ്രൂവ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്. സോ എങ്ങനെ, ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്, പ്രത്യേകിച്ച് ഓട്ടിസത്തിന്റെ കാര്യത്തിൽ. സോ എത്രമാത്രം ഇമ്പ്രൂവ് ചെയ്യും എന്നുള്ളത് നമുക്ക് ആ കുഞ്ഞുങ്ങളെ കണ്ടേ പറയാൻ പറ്റും.
1: ഈ അവസ്ഥയിലൂടെ പോകുന്ന കുട്ടികളുടെ IQ എങ്ങനെയാണ്? ഇവർക്ക് ശരിക്കും നമ്മളൊരു ബുദ്ധിമാന്ദ്യം ഉണ്ടെന്ന് പറയാൻ കഴിയുമോ? ഇല്ലല്ലോ.
0: യൂഷ്വലി ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ ഒരു 90% കുഞ്ഞുങ്ങൾക്കും നോർമൽ IQ ഉണ്ടാവും. പക്ഷെ നമ്മൾ IQ അസസ് ചെയ്യുന്ന ഒരു സീരീസ് ഓഫ് ആക്ടിവിറ്റീസ് അല്ലെ ടെസ്റ്റുകളിൽ കൂടെയാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഈ പറയുന്ന ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. സോ ഇവരുടെ IQ അസസ്മെന്റ് എപ്പോഴും ഡിഫിക്കൽട്ടാണ്. അതിന്റെ കൺക്ലൂഷൻ ഒരിക്കലും തന്നെ ശരിയായിരിക്കണം എന്നില്ല. സോ നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും IQ കുറവായിട്ടാണ് നമ്മൾ കാണുക. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് അവർക്ക് ഒരു ബുദ്ധിമാന്ദ്യം ഉണ്ടെന്ന് ഉള്ളതില്ല. പക്ഷെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി കൂടി ഉള്ള ഓട്ടിസ്റ്റിക് കുഞ്ഞുങ്ങളുണ്ട്. പക്ഷെ അതൊരു 10% എങ്കിലേ വരും. ആൻഡ് ഒരു ചെറിയ പെർസെൻറ്റേജ്, മേ ബി ഒരു 3-5% കുട്ടികൾക്ക് പ്രത്യേക കാര്യങ്ങളിൽ കൂടുതൽ ബുദ്ധി, അതായത് ചില കാര്യങ്ങളിൽ ഒരു കൂടുതൽ സ്കിൽസ് കാണാറുണ്ട്.
1: ഇവര് ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നത് ശരിക്കും ശരിയായ തരത്തിൽ ഭിന്ന ശേഷിയുള്ള വ്യക്തികളാണെന്ന് പറയാൻ കഴിയും അല്ലെ? ഡോക്ടർ പറഞ്ഞ പോലെ ചില പ്രത്യേക കാര്യത്തിൽ അവർക്ക് പതിവിലും അധികമുള്ള
0: കഴിവുകൾ. അതിപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന

0: സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും അങ്ങനെ പ്രത്യേക രീതിയിലുള്ള കഴിവുകൾ ഉണ്ടാവും എന്ന് പറയുമ്പോൾ അത് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവണം എന്നില്ല. നമ്മളിപ്പോ സാധാരണ ഇപ്പൊ ഒരു 100 കുഞ്ഞുങ്ങളെ എടുത്താൽ പ്രത്യേക രീതിയിൽ കഴിവുകളുള്ള കുഞ്ഞുങ്ങൾ 3-ഓ 5-ഓ ആയിരിക്കും. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ഒരുപാട് ട്രെയിൻ ചെയ്യുമ്പോൾ മാത്രം മറ്റു കുട്ടികളുടെ അടുത്ത് എത്താൻ ശ്രമിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കും. സോ ഈ ഒരു 5-ഓ മാക്സിമം പോയ ഒരു 10-ഓ കുഞ്ഞുങ്ങൾക്കായിരിക്കും ചിലപ്പം അവർക്ക് ആ ഒരു മ്യൂസിക്കിൽ കഴിവുണ്ടാവും. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങളുടെ ഡ്രമ്മിൽ, ചില കുഞ്ഞുങ്ങൾക്ക് വൊക്കാബുലറി ഭയങ്കര ഇതായിരിക്കും, അല്ലെങ്കിൽ മെഷീനറി ആയിട്ടുള്ള മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിസംസ് ചെക്ക് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ചുള്ള സ്കിൽസ് കാണാറ്. അതായത് എന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്യിച്ചത് എന്ത് വേർഡ് കണ്ടാലും ആ സ്പെല്ലിങ്സ് കോപ്പി ചെയ്യുന്നത്. അതായതിപ്പം അന്ന് വന്നപ്പോൾ എന്നെ 3 വയസ്സുകാരൻ നൂഡിൽസ്, ഗോൾഡൻ വാലി, പിന്നെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ എഴുതി നമ്മൾ പറഞ്ഞാൽ അല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കാതെ അത് കോപ്പി ചെയ്യുക. അങ്ങനെ സ്പെല്ലിംഗ് ലേണിംഗ് ഭയങ്കര ജംബിൾഡ് വേർഡ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കും. ദെൻ മാത്ത് സ്കിൽസ് കണ്ടിട്ടുണ്ട്, ഈ സ്ക്വയർ റൂട്ടൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് ദെൻ അവരുടെ സോഷ്യൽ കമ്മ്യൂണിക്കേഷനും സാധാരണ ഉള്ള കമ്മ്യൂണിക്കേഷൻസ് സ്പീച്ചും ഒക്കെ ഡിലേഡ് ആയിരിക്കും.
1: ശരിക്കും നമുക്ക് ഇതിനൊരു പ്രത്യേകിച്ച് ഒരു കാരണം പറയാൻ കഴിയില്ല, എന്താണ് ഇതിന്റെ കോസ് എന്ന് നമുക്ക് പറയാൻ പറ്റും.
0: അതായത് മൾട്ടി ഫാക്ടോറിയൽ ആണ്. അതായത് നമ്മളുടെ ഒരു ജനറ്റിക് ബാക്കപ്പ്, അതായത് ജനറ്റിക് സ്ട്രക്ചർ എങ്ങനെയാണോ അതിന്റെ കൂടെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, ഇപ്പൊ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ ഉള്ള ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ ഇപ്പം ന്യൂട്രീഷൻ കുറവ്, അല്ലെങ്കിൽ നേരത്തെ ഉള്ള ജനനം, പ്രീ ടേം ബേബീസ്, അതല്ലെങ്കിൽ ഒരുപാട് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ്സ് ഒക്കെ കാണുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ ജനിച്ച കുഞ്ഞുങ്ങളിൽ ഒരു കൂടുതൽ ഇൻസിഡൻസ് നമ്മൾ ഇപ്പോൾ കാണുന്നുണ്ട്. പിന്നെ ജനിതകമായ സിൻഡ്രോംസുകളിൽ, ക്രോമസോമൽ അനോമലികളിൽ കാണുന്നുണ്ട്. മുന്നോട്ട് വരുമ്പം നമ്മളിപ്പം ഒരുപാട് നമ്പർ കാണുന്നുണ്ട്. അതിൽ ഒന്ന് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതൊരു സ്പെക്ട്രം ആയിട്ട് ലേബൽ ചെയ്തപ്പം ഒരുപാട് കണ്ടീഷൻസ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. 2, അഡ്വാൻസസ് ഇൻ സയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ ഡയഗ്നോസിസിനുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ വളരെ ക്ലിയർ ആയി. ദെൻ ഒത്തിരി ഫെസിലിറ്റീസ് ഡയഗ്നോസിന് വേണ്ടി അവൈലബിൾ ആണ്. സോഷ്യൽ അവയർനെസ് കൂടി, അതിന്റെ കൂടെ ഈ പറയുന്ന ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും നമ്മളുടെ ലിവിങ് ഹാബിറ്റ്സ്, ഫുഡ് ഹാബിറ്റ്സ് എല്ലാം മാറിയപ്പം അതിനൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവാം. പക്ഷെ ഏറ്റവും കൂടുതലായി നമ്മൾ എടുത്തു പറയേണ്ടത് നമ്മളുടെ ഡിജിറ്റൽ മീഡിയയുടെ ഉപയോഗമാണ്. ഈ വളരുന്ന ബ്രെയിനിന് ഒരു വലിയ ഇൻസൾട്ടാണ് ഒരുപാട് സ്ക്രീൻ ടൈം. അപ്പൊ അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ സ്പീച്ച് ഡിലേ ഉണ്ട്, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്, സ്ലീപ് ഡിസോർഡർ, ഉറക്കം ശരിയാവാത്ത, സാധാരണ കുട്ടികളിൽ തന്നെ അതുണ്ട്. അതുപോലെ തന്നെ ഈ ഓട്ടിസം ആയിട്ട് പ്രസന്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളിൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഒരുപാട് സ്ക്രീൻ ടൈം ചെറിയ പ്രായത്തിൽ നിന്നുള്ളതാണ്. സോ ഒരുപാട് സ്ക്രീൻ ടൈം ഓട്ടിസം ഉണ്ടാക്കുമെന്ന് പറയാൻ കഴിയില്ലെങ്കിലും അത് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ് ഓട്ടിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ടാവാനായിട്ട്.
1: നമ്മൾ സാധാരണ ഈ ഗ്ലോബൽ ഡെവലപ്മെന്റ് ഡിലേ എന്ന് പറയാറുണ്ടല്ലോ, അതും ഈ ഓട്ടിസം എങ്ങനെയാണ് നമുക്ക് തിരിച്ച് പറയാൻ കഴിയുന്നത്?
0: ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റൽ ഡൊമൈൻസ്, അതായത് സാധാരണ നമ്മൾ 4 കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്, സ്പീച്ച്, സാമൂഹിക ഇടപെടൽ, പിന്നെ മോട്ടോർ നടക്കല്, പിന്നെ ഫൈൻ മോട്ടോർ എന്ന് പറയും, അതായത് ഇപ്പം നമ്മൾ പെന്നെ പിടിക്കുന്നത്, അതുപോലെ ചെറിയ ചെറിയ ഫിംഗേഴ്സും കൊണ്ടുള്ള ആക്ടിവിറ്റീസ്. സോ ഇതിൽ ഏതെങ്കിലും 2 ഡൊമൈനിൽ കൂടുതൽ ഡിലേ ഉണ്ടെങ്കിൽ, ഇപ്പൊ സ്പീച്ച് ഡിലേ ഉണ്ട്, നടക്കാനും ഡിലേ ആണെങ്കിൽ അതൊരു ഗ്ലോബൽ ഡെവലപ്മെന്റൽ ഡിലേ എന്ന് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതും ഓട്ടിസവുമായുള്ള വ്യത്യാസം, ഓട്ടിസത്തിൽ ഈ മോട്ടോർ ഡെവലപ്മെന്റ്, അതായത് ഇരിക്കല്, കമിഴ്ന്ന് വീഴല്, നടക്കല്, അതൊക്കെ നോർമൽ ആയിരിക്കും. അവരിൽ എഫക്റ്റഡ് ആവുന്നത് എപ്പോഴും സ്പീച്ചും സോഷ്യൽ കമ്മ്യൂണിക്കേഷനും മാത്രമായിരിക്കും, ബാക്കിയുള്ള കാര്യങ്ങളിൽ അവരെപ്പോഴും നോർമൽ ആയിരിക്കും.
1: ഇങ്ങനെ ഒരു അവസ്ഥ കുട്ടിക്കുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അവരെന്താണ് ചെയ്യേണ്ടത്?
0: എന്തൊരു ഡിലേ ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പ്രൈമറി കോണ്ടാക്ട് എന്ന് പറയുന്ന ഒരു പ്രൈമറി ജനറൽ പീഡിയാട്രീഷ്യൻ ആയിരിക്കും, ആ പീഡിയാട്രീഷ്യനുമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എല്ലാവരും അവെയറാണ്. സോ അവരിപ്പോൾ ഒരു പ്രോപ്പർ ചാനൽ, ഒരു റെഫറൻസ് നമുക്ക് കാണിച്ചു തരും. ഗവൺമെന്റ് തലത്തിലും പ്രൈവറ്റ് തലത്തിലും നമ്മൾക്ക് ഇതിനുള്ള ഫെസിലിറ്റികളുണ്ട്. ഗവൺമെന്റിലാണെങ്കിൽ ഡിസ്ട്രിക്ട് ഏർലി ഇന്റർവെൻഷൻ സെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇത് അഡ്രസ്സ് ചെയ്യുന്ന സെന്റേഴ്സ് ഉണ്ട്. പക്ഷേ അതിന്റെ ഫെസിലിറ്റീസ് ലിമിറ്റഡ് ആണെന്നുള്ളത്. അതുകൂടാതെ ഒരുപാട് ചൈൽഡ് ഡെവലപ്മെന്റ് സെന്റേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ എപ്പോഴും ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യന്റെ ഗൈഡൻസ് മാത്രം തെറപ്പികൾ സ്റ്റാർട്ട് ചെയ്യുകയും അതിനെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ഡിലേ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയം തോന്നുന്ന പാരന്റ്സ് ചെയ്യേണ്ടത്.
1: സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഒരു കുട്ടിക്ക് എന്ന് മനസ്സിലാക്കിയാൽ, അങ്ങനെ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഓട്ടിസം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോ ഇത്തരത്തിൽ ഓട്ടിസം എന്ന അവസ്ഥയാണെന്ന് മനസ്സിലാക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ശരിക്ക് എന്തെല്ലാമാണ് ആ കുട്ടിക്ക് വേണ്ടി സഹായം ചെയ്യാൻ കഴിയുക?
0: ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ആദ്യം വേണ്ടത് ഒരു പാരന്റൽ സപ്പോർട്ട്. അതായത് അതൊരു ലൈഫ് ലോങ് നിൽക്കുന്ന ഒരു കണ്ടീഷൻ ആകുമ്പോൾ പാരന്റ് പേരൻസിന് ഒരിക്കലും കേൾക്കാൻ ആഗ്രഹമില്ലാത്ത ഒരു കണ്ടീഷനാണ് ഓട്ടിസം. സോ ആ ഒരു പാരന്റൽ സപ്പോർട്ടും ഈ കുഞ്ഞ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ അവരെ സഹായിക്കുകയുമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. രണ്ടാമത്, നമ്മൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഈ കുഞ്ഞ് ഇപ്പം സ്ക്രീൻ ടൈം നിർത്തുക, ഹോം ആക്ടിവിറ്റീസിലേക്ക് കുഞ്ഞുങ്ങളെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അങ്ങനത്തെ ഗൈഡൻസുകൾ കൊടുക്കാൻ പറ്റും. കൂടെ തെറപ്പികൾ,

0: സ്പീച്ച് തെറാപ്പി ഉണ്ട്, ഏർലി ഇന്റർവെൻഷൻ തെറാപ്പി ഉണ്ട്, ദെൻ ഒക്യുപേഷണൽ തെറാപ്പി ഉണ്ട്.
1: ഒക്യുപേഷണൽ തെറാപ്പി, ഇന്റർവെൻഷൻ തെറാപ്പി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് കുട്ടികൾക്ക്?
0: അതായത് ഏർലി ഇന്റർവെൻഷൻ തെറാപ്പി എന്ന് പറയുമ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ, ഇപ്പൊ നമ്മൾ ഒരു

0: കഴിഞ്ഞിട്ട് അവരെയും കൊണ്ട് കുഞ്ഞു കുഞ്ഞു വാക്കുകൾ തൊട്ട് സെന്റൻസ് അങ്ങനെ പറയാൻ ട്രെയിൻ ചെയ്യുന്ന ആളാണ് സ്പീച്ച് തെറപ്പിസ്റ്റ്. ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഡിലേ ഉള്ള കുഞ്ഞുങ്ങളിലാണെങ്കിലും അവരുടെ ADL സ്കിൽസ്, അതായത് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് സ്കിൽസ് ട്രെയിൻ ചെയ്യാനും, പ്രത്യേകിച്ച് ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ സെൻസറി ഇഷ്യൂസ് ഉണ്ടാവും, അതായത് നമ്മളുടെ സെൻസേഷൻസിനെ അവർ പെർസീവ് ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പൊ അതിനൊരു മോഡുലേഷൻസ്, അതിനൊരു കറക്ഷൻസ്, അത് ഓട്ടിസത്തിന്റെ പല സിംറ്റംസും ഈ സെൻസറി ഇഷ്യൂസും കൊണ്ടാണ്. അവർ ഫ്ലാപ്പ് ചെയ്യുന്നു, അല്ലെ സൗണ്ട്സ് കേൾക്കുമ്പോൾ ചെവി പൊത്തുന്നു, പിന്നെ ഈ ടോ വാക്കിങ്ങും ഒക്കെ ഒരു രീതിയിൽ അവരുടെ ഒരു സെൻസറി ഡിഫെൻസീവ്നെസ് ആണ്. സോ ഓഡിറ്ററി സെൻസറി ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന്, ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി സൗണ്ട് കേൾക്കുന്നത് ഇഷ്ടം, അവരെല്ലാം എടുത്ത് ഇങ്ങനെ കൊട്ടും, പാത്രങ്ങൾ എടുത്ത് കൊട്ടും, കിട്ടുന്നതെല്ലാം കൊട്ടി സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആൻഡ് ദ അതർ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അവർ ഹൈപ്പർ സെൻസിറ്റീവ്. അപ്പം ഈ നോർമൽ വിസ്, കുക്കറിന്റെ വിസില്, അല്ലെങ്കിൽ മിക്സിയുടെ സൗണ്ടുകൾ, ഇങ്ങനത്തെ സൗണ്ടുകളൊക്കെ അവർക്ക് ഭയങ്കര, അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. സോ അവരത് ചെവി പോത്തുന്നതാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും, ഇപ്പം നമ്മൾ ടച്ച് ആണെങ്കിലും ചില കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമ്മളെ ഹഗ് ചെയ്യണം, കെട്ടിപ്പിടിക്കണം, നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും, ആൻഡ് നമ്മളെയും ഇങ്ങനെ ടച്ച് ചെയ്യും. ചില കുഞ്ഞുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഷീറ്റ് പോലും അവരുടെ മേത്തിടുന്നത് ഇഷ്ടമുണ്ടാവില്ല. സോ ഇതൊക്കെ ശരിക്കും ഒരു നോർമൽ സെൻസറി പെർസെപ്ഷൻസ് അല്ല. സോ അത് മോഡുലേറ്റ് ചെയ്യാനായിട്ടും ഒക്യുപേഷണൽ തെറപ്പിസ്റ്റിന് ഒരു സഹായം ആവശ്യമുണ്ട്. പിന്നെ ഈ കുഞ്ഞുങ്ങളിൽ ടാൻഡ്രംസ് ഉണ്ടാവും, വാശി പിടിക്കല്, നിലത്ത് കിടന്ന് ഉരുളല്, തല ഇടിക്കല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതിന് മോഡുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബിഹേവിയറൽ തെറപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റുകളാണ് അത് ചെയ്യുന്നത്. ഇത് കൂടാതെ അവര് അവരുടെ പ്രൈമറി സ്കിൽസ് ഒക്കെ വേറെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ IEP, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കൊടുക്കും. അവരുടെ രീതിക്ക് അനുസരിച്ച് അവരെ പഠിപ്പിക്കാനായിട്ട് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെയും ഇൻക്ലൂഡ് ചെയ്യും. ഏത് തെറപ്പി ആണെങ്കിലും അത് ഇഫക്റ്റീവ് ആവണമെങ്കിൽ അതിലൊരു പാരന്റൽ ഇൻവോൾവ്മെന്റ് വേണം. സോ എന്താണ് എന്റെ കുഞ്ഞിന് ചെയ്യുന്നത്, എന്തുവരെ എന്റെ കുഞ്ഞിന് കഴിവുണ്ട്, എന്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, എന്താണ് നമ്മുടെ ഗോൾസ് എന്നൊക്കെ ഉള്ളത് ആ പാരന്റും അറിഞ്ഞിരിക്കണം. സോ എപ്പോഴും ഒരു പാരന്റ് മീഡിയേറ്റഡ് തെറപ്പി മാത്രമേ ഇഫക്റ്റീവ് ആവത്തുള്ളൂ. സാധാരണ നമ്മൾ തെറപ്പി സെന്ററിൽ പാരന്റ്സ് കൊണ്ടുപോകും, പുറത്ത് വെയിറ്റ് ചെയ്യും, തിരിച്ച് വിളിച്ചുകൊണ്ട് പോകും, ആൻഡ് തെറപ്പി റൂമിൽ എന്താ സംഭവിക്കുന്നതെന്ന് പാരന്റ്സിന് അറിയില്ല. വീട്ടിൽ പോയി അതേപോലെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് ഒരു വളരെ വലിയ ആവശ്യകതയാണ്.
1: ഈ അവസ്ഥയിൽ ഓരോ കുഞ്ഞിന്റെയും അവസ്ഥ വ്യത്യസ്തമാണല്ലോ. അപ്പൊ ഇവര് സാധാരണ സ്കൂളുകളിൽ ചിലരെങ്കിലും അയക്കാൻ കഴിയില്ലേ?
0: നമ്മൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ പറ്റി എപ്പോഴും സംസാരിക്കാറുണ്ട്, പക്ഷെ പ്രാക്ടിക്കലി ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷന് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് ഒന്ന്, നമ്മളിപ്പോൾ ഒരു 30 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചറായിരിക്കും ഉള്ള സാധാരണ സ്കൂളുകളിലൊക്കെ. അപ്പൊ അങ്ങനെയുള്ള സ്കൂളുകളിൽ ഇങ്ങനെ ഒരു കുട്ടിയെ ഇരുത്തുമ്പോൾ, ഒന്ന്, ഈ കുഞ്ഞു എണീറ്റ് ഓടി നടക്കും, അപ്പോൾ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ട്. രണ്ട്, ഈ കുഞ്ഞിങ്ങനെ നടക്കുമ്പോൾ ടീച്ചേഴ്സിന് അത് ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ഫ്രം ദ അതർ സൈഡ്, ഈ കുഞ്ഞിനും ഒരു അവകാശമുണ്ട് എല്ലാ കുട്ടികളുടെയും കൂടെ ആ ക്ലാസ് റൂം എക്സ്പീരിയൻസ് ചെയ്യാനും സ്കൂൾ എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ. ഇതിനൊരു ബാലൻസ് നമ്മൾക്ക് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. സോ ഞാൻ കാണുന്ന ഒരുപാട് കുഞ്ഞുങ്ങൾ ഇപ്പോഴും പറയും, ഡോക്ടറെ നമ്മൾ ഈ പത്രത്തിൽ പറയുന്ന പോലെയൊന്നുമല്ല ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നൊക്കെ എല്ലാവരും പറയും, പക്ഷെ ഒരു സ്കൂൾസും നമ്മൾക്ക് അഡ്മിഷൻസ് തരത്തില്ല എന്നുള്ളത്. ദെർ ആർ പെർട്ടിക്കുലർ സ്കൂൾസ് വേർ ദേ ഹാവ് ഫെസിലിറ്റീസ്, അവർക്ക് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഷാഡോ ടീച്ചറിനെ വെക്കുന്ന അങ്ങനത്തെയൊക്കെ ഫെസിലിറ്റീസ് ഉള്ള സ്കൂളുകളുണ്ട്, പക്ഷെ അതെല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കണം എന്നില്ല. ഇതൊക്കെ പറഞ്ഞാലും ഓട്ടിസം ഉള്ള ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചലഞ്ചാണ്. അവർ ഒരുപാട് സപ്പോർട്ട് ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരാണ്.
1: സാധാരണ ഇവരുടെ ഒരു 10-15 വയസ്സാകുമ്പോഴേക്ക്, ഒരു 10th ഒക്കെ എത്തുമ്പോഴേക്ക് ഇവർക്ക് പിന്നെ കുറച്ചുകൂടി ബെറ്ററായിട്ട് സമൂഹത്തിൽ പെരുമാറാൻ കഴിയുമോ, കോളേജിലൊക്കെ നമുക്ക് അയക്കാൻ കഴിയുമോ?
0: സാധാരണ നമ്മൾ കാണുന്നത് ഈ കുഞ്ഞുങ്ങൾ ഒരു 6-7 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു നോർമൽ സ്കൂളിൽ വിടാൻ പറ്റുന്ന പോലെയൊക്കെ ഒരു 80% കുഞ്ഞുങ്ങളും ഇപ്പോഴാവാറുണ്ട്. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി ഇന്റർവെൻഷൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ 10 years ബാക്ക് ആണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ നമ്മൾക്ക് എപ്പോഴും സ്പെഷ്യൽ സ്കൂളിൽ മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ നോർമൽ സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു 12-15 years അഡോളസൻസ് വരുമ്പോൾ ഇവർക്ക് കാണുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ, ഇവർക്ക് ഈ ഹോർമോണൽ ചേഞ്ചസ് വന്നു കഴിയുമ്പോൾ അവർ കുറച്ചും കൂടി അഗ്രസീവ് ആവുന്നതും കുറച്ചും കൂടി പെരുമാറ്റ പ്രശ്നങ്ങൾ കാണുന്നതും, അതായത് ഈ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടുള്ള ബോഡിലി ചേഞ്ചസും മെൻ്റൽ ചേഞ്ചസുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കുള്ള ട്രെയിനിങ്ങോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ വളർത്തുന്ന പാരൻസിനുള്ള ട്രെയിനിങ്ങോ നമ്മളുടെ സ്റ്റേറ്റിൽ പ്രോപ്പറായിട്ടില്ല. ഡോക്ടറെ പോയി കണ്ടാൽ ചിലപ്പം നമ്മൾ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താലും അതൊന്നും ആവില്ല. അവർക്ക് ഒരു കണ്ടിന്യൂസ് സപ്പോർട്ട് വേണം. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആ പ്രായത്തിൽ ചിലപ്പോൾ മെഡിക്കേഷൻസ്, ഇത്തിരി ഒരു അഗ്രസീവ്നെസ് കുറയ്ക്കാനുള്ള മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായി വരുന്നുണ്ട്.
1: ശരിക്കും ഇവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയായിരിക്കും? ശാരീരിക ആരോഗ്യം സാധാരണ ഒരു കുട്ടിയെ പോലെ തന്നെ ഇവർക്ക് ഉണ്ടാകുമോ?
0: ഈ അലർജിക് ഡിസീസസോ അല്ലെങ്കിൽ ഈ വൈറസ് സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ആയിട്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഇവർക്ക് കോമൺ ആയിട്ട് കാണാറുണ്ട്. പിന്നെ ഒരു കൂടുതൽ സീഷേഴ്സ്, അതായത് അപസ്മാരം ഉണ്ടാവാനുള്ള സാധ്യത ഇവർക്കുണ്ട്. പിന്നെ മോസ്റ്റ്ലി ഇവർക്ക് വരുന്ന പ്രശ്നങ്ങൾ അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തതിന്

0: ഇപ്പം സംസാരിക്കാത്ത കുട്ടിയാണെങ്കിലും അഥവാ ലിമിറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന കുട്ടിയാണെങ്കിലും എനിക്ക് ഇന്ന പ്രശ്നം ഉണ്ടെന്ന് പറയാൻ പറ്റാത്തതിൻ്റെതായ പ്രശ്നങ്ങൾ ഇവരിൽ കാണാറുണ്ട്. ഇത് ഒഴിച്ചാൽ അവർ നോർമൽ കുട്ടികളെ പോലെ ഹെൽത്തിയാണ്. പക്ഷെ അവരുടെ ഡയറ്ററി ഹാബിറ്റ്സ്, അതായത് ഇപ്പം പിക്കി ഈറ്റിംഗ് ആയിരിക്കും, അവർക്ക് ചില ടെക്സ്ചറുകൾ ഇഷ്ടമുണ്ടാവില്ല, ചില സ്മെല്ലുള്ള ഫുഡ് ഇഷ്ടമുണ്ടാവില്ല, അങ്ങനെ ഒരു പിക്കി ഈറ്റിംഗ് ഒക്കെ വരുമ്പോൾ ചെറുതായിട്ടൊക്കെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് വന്നാലും നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ഇവർക്കൊരു റെഗുലേഷൻ ഇല്ലാത്ത ഭക്ഷണം കഴിക്കൽ കാണാൻ പറ്റും. അപ്പം മോസ്റ്റ് കുട്ടികളും കുറച്ച് ഒബേസ് ആയിരിക്കും. ഈ ഡോക്ടർ വിസിറ്റ്സ് ഒക്കെ ശരിക്കും അതിനാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ എന്തൊക്കെ എക്സസൈസസ് കൊടുക്കാം, എങ്ങനെയൊക്കെ എക്സസൈസസ് കൊടുക്കാൻ പറ്റും, എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് നമുക്ക് ഇവരെ സമൂഹത്തിലും അതായത് ഫാമിലി ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഗൈഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
1: മ്യൂസിക്, സംഗീതം ഇവരുടെ അവസ്ഥയെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ സഹായിക്കാറുണ്ടോ?
0: നമ്മളിപ്പോൾ മ്യൂസിക് തെറപ്പി കൊടുക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും, പക്ഷെ അത് എല്ലാ കുഞ്ഞുങ്ങൾക്കും പറ്റത്തില്ല, എല്ലാ കുഞ്ഞുങ്ങൾക്കും അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ യൂഷ്വലി മീഡിയയിൽ കൂടെ കാണുന്നത് എക്സ്ട്രാ ഓർഡിനറിലി പെർഫോം ചെയ്ത കുഞ്ഞുങ്ങളെ മാത്രമാണ്. അതൊരു ജനറലൈസേഷൻ ഒരിക്കലും പറ്റില്ല, അതൊരു ചെറിയ പെർസെന്റേജ് കുഞ്ഞുങ്ങൾക്ക്
1: മാത്രമാണ്.
0: വളരെ സഹായമാണ്. അതായത് ഇപ്പൊ എനിക്കൊരു 7 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പം സംസാരം വളരെ പുറകോട്ടാണ്, സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ വളരെ പുറകോട്ടാണ്. പക്ഷെ നമ്മളുടെ, ഞാൻ ഈ പറഞ്ഞ പോലെ, ഞാൻ വർക്ക് ചെയ്തിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മ്യൂസിക് തെറപ്പി ഡാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഡാൻസ് ടീച്ചർ വന്ന് പഠിപ്പിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ ഷീ സ്റ്റാർട്ടഡ് ഡാൻസിങ് അമേസിംഗ്ലി. നേരെ നോക്കിക്കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യില്ല, ഞങ്ങളൊക്കെ ഒളിഞ്ഞു നിന്ന് കാണുമായിരുന്നു. അത്രയ്ക്ക് ഭംഗിയായിട്ട് ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടി. പുറത്തുള്ള കുഞ്ഞായിരുന്നു, അവര് പുറത്തു പോയി ഡാൻസ് ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്.
1: ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഓട്ടിസം സ്പെക്ട്രം ഓഫ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതകാലം മുഴുവൻ ഇത്തരത്തിലൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സഹായം വേണ്ട ഒരു അവസ്ഥയിലാണ് ആ വ്യക്തി എന്ന് മനസ്സിലാക്കി അവരോടൊപ്പം സമൂഹവും പ്രതികരിക്കണം.
0: അതെ അതെ, അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മളുടെ സമൂഹത്തിലും ഉണ്ടാവണം. അതായത് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമ്പോൾ സ്റ്റെയർ ചെയ്യപ്പെടാതെ, അതായത് ഈ കുട്ടി എന്താന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ തന്നെ ആ പാരന്റ്സിന്റെ മനസ്സിലൊരു ഭയങ്കര വേദനയായിരിക്കും.
1: എന്തായാലും ഓട്ടിസം എന്ന ഒരു അവസ്ഥയെ കുറിച്ച് ഇത്രയും വിശദമായി സംസാരിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: ഓട്ടിസം ഈ വിഷയത്തെക്കുറിച്ച് ഡെവലപ്മെന്റൽ ആൻഡ് ബിഹേവിയർ പീഡിയാട്രിഷ്യൻ ഡോക്ടർ നിമ്മി ജോസഫുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ. എഫ് എം ഹെൽത്ത് ലൈൻ.

0: സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന്റെ 2026-27 വർഷത്തെ പഠനമുറി പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നിലവിൽ 5 മുതൽ 12 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ആവശ്യമായ രേഖകൾ സഹിതം മണ്ണാർക്കാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. അവസാന തീയതി ഈ മാസം 19. ഫോൺ നമ്പർ 8547-63-01-25, 8547-63-01-25. സംസ്ഥാനത്തെ ഒബിസി വിഭാഗത്തിൽപ്പെട്ട മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. കുടുംബ വാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. www.egrants.kerala.gov.in വഴി അപേക്ഷിക്കാം. www.egrants.kerala.gov.in. അവസാന തീയതി ഈ മാസം 15. ഫോൺ നമ്പർ 0492-222-3335. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0492-222-3335.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില.

0: രാവിലെ 10:30
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
0: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ആലപ്പുഴ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളതും 2025 ജനുവരി മുതൽ 2026 ഓഗസ്റ്റ് വരെ റദ്ദായതുമായ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് പുതുക്കി നൽകുന്നു. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിൽ ഒക്ടോബർ 2024 മുതൽ ജൂൺ 2026 വരെ രേഖപ്പെടുത്തിയവർക്കാണ് രജിസ്ട്രേഷൻ പുതുക്കുവാൻ അവസരം. അവസാന തീയതി ഈ മാസം 31. താൽപ്പര്യമുള്ളവർ പ്രവൃത്തി ദിനങ്ങളിൽ തൊഴിൽ രജിസ്ട്രേഷൻ കാർഡുമായി ജില്ലാ സൈനികക്ഷേമ ഓഫീസ് 6-8 വഴി ആലപ്പുഴ എന്ന വിലാസത്തിൽ നേരിട്ടോ ദൂതൻ വഴിയോ തപാൽ മാർഗമോ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0477224573 0477224573.
3: ദിവസവും രാവിലെ 7 മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് പി ആർ വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-24-26-387, 0484-24-26-397 അല്ലെങ്കിൽ 944-64-55-888. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 0484-24-26-387, 0484-24-26-397 അല്ലെങ്കിൽ 944-64-55-888. സമയം തിങ്കളാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റും 21 സെക്കൻഡും. FM ഈവനിംഗിൽ ഇനി ഈവനിംഗ് മെലഡി. കുടുംബ പുരാണം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, മോഹൻ സിതാരം.

0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യ ശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്ര കലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
1: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
2: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444-75-62212.
0: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.

ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ വെയർഹൌസ് അസോസിയേറ്റ്, യോഗ്യത SSLC. സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ്, യോഗ്യത +2 എന്നീ സൗജന്യ തൊഴിൽ പരിശീലന കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 45 വയസ്സ്. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9495999682, 9495999682.

ഒരു വട്ടം കൂടി മഴയത്ത് ഉല്ലസിച്ച് നടന്ന ആ കാലം, ഒന്നിനെക്കുറിച്ചും വേവലാതിയില്ലാതെ പാടവരമ്പത്തുകൂടി ഓടി നടന്ന, മാവിൻ ചോട്ടിലേക്ക് കാറ്റിനേക്കാൾ വേഗത്തിൽ പാഞ്ഞ ആ ഓർമ്മക്കാലത്തേക്ക് നമുക്കൊന്ന് മടങ്ങിപ്പോയാലോ? ഓർമ്മ ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് 2 മണിക്കും ബുധനാഴ്ചകളിൽ 10:35 നിങ്ങളുടെ പ്രിയപ്പെട്ട അനുഭവങ്ങൾ ഞങ്ങൾക്കെഴുതു. നമുക്കൊന്നുകൂടി ജീവിക്കാം. വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി, തൃക്കാക്കര PO 68 20 21. ഇനി വാട്സാപ്പിലും അയക്കാം. ഓർമ്മചിന്ത് എന്ന് എഴുതിയതിനു ശേഷം നിങ്ങളുടെ സന്ദേശം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. നമ്പർ 94 47 56 22 12. നമ്പർ ഒരിക്കൽ കൂടി: 9447562212. ഓർമ്മ ചിന്ത് നിങ്ങളുടെ ഓർമ്മക്കാലത്തേക്ക് ഒരു മടക്കയാത്ര.

എറണാകുളം ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളെ ഇതുവരെ യു ഡി ഐ ഡി കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂട്ടി ചേർക്കാത്തതായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ യു ഡി ഐ ഡി കാർഡ് ദൂതൻ വഴിയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. കാതലൻ എന്ന ചിത്രത്തിൽ പി ഉണ്ണികൃഷ്ണൻ പാടിയത്. ഗാനരചന വൈരമുത്തു, സംഗീതം എ ആർ റഹ്മാൻ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: മക്കൾ മൂന്നുപേരും നല്ല നിലയിൽ. അവർക്ക് കൂടുതൽ സന്തോഷമാകട്ടെ എന്ന് കരുതി സ്വത്തെല്ലാം വീതിച്ചു നൽകി. ഇപ്പോൾ അവർക്കാർക്കും അച്ഛനെ വേണ്ട. വീട്ടിൽ കിടക്കുന്നതും ഇഷ്ടമല്ല. പലപ്പോഴും കോലായിയുടെ ഏതെങ്കിലും മൂലയിൽ ചടഞ്ഞുകൂടുകയാണ് പതിവ്. അവർക്ക് തോന്നുമ്പോൾ ഭക്ഷണം തരും. ഇതൊക്കെ കാണുമ്പോൾ മരിക്കാൻ തോന്നും. എന്നാൽ അതിനും പേടിയാണ്. കോരിക്കുട്ടി തൻ്റെ ജീവിതം പറയുമ്പോൾ രാമർ ആലോചിക്കുകയായിരുന്നു, ഇതുപോലൊന്ന് മുമ്പൊരിടത്തും കേട്ടിട്ടില്ലല്ലോ എന്ന്. മക്കൾക്ക് അച്ഛനോട് എങ്ങനെയാണ് ഈ വിധത്തിൽ ക്രൂരത കാണിക്കുവാൻ കഴിയുക? സംശയം തീർക്കുവാൻ മറ്റാരും അടുത്തില്ലായിരുന്നു. അന്ന് രാത്രി ചൂട്ട് കത്തിക്കാതെയാണ് കോരിക്കുട്ടി പുറത്തേക്കിറങ്ങിയത്. എന്നാലും കത്തിക്കാത്ത ചൂട്ട് പഴയൊരു ശീലം കാരണം അയാൾ വായുവിൽ ആഞ്ഞു വീശിക്കൊണ്ടിരുന്നു. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ചാരത്തിൻ്റെ ചെറുതരികൾ ചൂട്ടിൽ നിന്നും താഴേക്ക് കുതിർന്നു വീഴുകയും ചെയ്തു. ചൂട്ട് കത്തിച്ചിട്ട് പോയാൽ മതി എന്ന് ഓർമ്മപ്പെടുത്തിയപ്പോൾ അയാളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: ഒന്നിനും തോന്നുന്നില്ല രാമറേ, ചൂട്ട് കത്തിക്കാത്തതാണ് ഭേദം. വല്ല ഇഴജന്തുക്കളും കൊത്തി ഒടുങ്ങിയാൽ അത്രയും നല്ലതല്ലേ? ഇരുളിലേക്ക് കോരിക്കുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ അയാളെ ഇനി കാണാതിരിക്കണമെന്നും രാമർ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ നിസ്സഹായാവസ്ഥ കേട്ടിട്ട് തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് രാമറിന് അറിയാമായിരുന്നു. അതിനേക്കാൾ ഭേദം കാണാതിരിക്കലാണ്. ആഗ്രഹം പോലെ തന്നെ കോരിക്കുട്ടി പിന്നീടൊരിക്കലും രാമറെ കാണുവാൻ വേണ്ടി വീട്ടിലേക്ക് കയറി വന്നില്ല. ചൊവ്വാ വയലിൻ്റെ നടുവിലാണ്

0: രാമർ ഇപ്പോൾ നിൽക്കുന്നത്. ഒറ്റ കണ്ണിലൂടെ ചുറ്റുമൊന്ന് നോക്കിയപ്പോൾ അതിൻ്റെ മാറ്റം കണ്ട് രാമർ അത്ഭുതപ്പെട്ടു. ഇത് മുമ്പ് വയലായിരുന്നുവോ? വിശാലമായ വയലിന് നടുവിലൂടെയാണ് അമ്പലത്തിലേക്ക് പോകുന്ന ചെമ്മൺ നിരത്ത്. അപ്പുറത്തും ഇപ്പുറത്തും മേലെ ചൊവ്വയും താഴെ ചൊവ്വയും. വയലിൽ എല്ലാ വർഷവും നാടകങ്ങൾ അരങ്ങേറും. മുമ്പ് ഇവിടെ അനേകായിരം കാളകൾ ഒത്തുകൂടിയിരുന്നു. വയലിൻ്റെ മേലാപ്പിലേക്ക് ആരവങ്ങൾ ഉയർന്നിരുന്നു. പല പ്രദേശങ്ങളിലെ ഭാഷകളും പലതരം ആൾക്കാരുടെ വിയർപ്പുകളും ഇവിടെ കുമിഞ്ഞുകൂടിയിരുന്നു. രാമർ വയലിലേക്ക് നോക്കി അത്ഭുതപ്പെട്ടുകൊണ്ടിരുന്നു. ഇവിടെ എവിടെയാണ് കാലിച്ചന്ത നടന്നിരുന്നത്? ഒന്നിനും ഒരടയാളവുമില്ല. പെട്ടെന്ന് രാമർ മുമ്പ് അമ്മ പറഞ്ഞു തന്നിരുന്ന ഒരു കഥയിലെ തുടക്കമോർത്തു. പണ്ട് പണ്ടൊരിടത്ത് ഒരു ചന്തയുണ്ടായിരുന്നു. പല നാടുകളിൽ നിന്നായി പലരും അവിടെ ഒഴുകിയെത്തുമായിരുന്നു. എന്നിട്ടോ അമ്മേ? അമ്മയ്ക്ക് കഥ മുഴുമിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. ഇനി ഒരിക്കലും ഉണ്ടാവാത്ത വിധത്തിൽ ചന്ത നശിച്ചുപോയി. വയലും ഇല്ലാതെയായി. ചൊവ്വാ വയലിൻ്റെ പുതിയ രൂപത്തിന് നേരെ നോക്കി രാമർ അന്തം വിട്ടു. ഒറ്റക്കണ്ണിലൂടെ കാണുവാൻ കഴിയുന്നതിനും അപ്പുറം പലതരം പുതിയ വീടുകൾ, വീടുകളുടെ കോൺക്രീറ്റ് ചുമരുകൾ, വയലിൻ്റെ ഒരു കീറുപോലും കാണുവാൻ കഴിയാത്ത വിധം മതിലുകൾ, ഭൂമിയെ പുതപ്പിച്ചിരിക്കുന്ന അന്ധകാര വഴി. രാമർ തെല്ലിട കണ്ണടച്ചു നിന്നു. അപ്പോൾ അയാൾ ഒരു പുലർക്കാലത്തിൻ്റെ തണുപ്പറിഞ്ഞു. തണുത്ത കാറ്റേറ്റ് അരയാലിലകൾ വിറച്ചുകൊണ്ടിരിക്കുന്നു. വിറയ്ക്കാതെ ഒരാൾ മുമ്പ് ഇതുവഴി നടന്നു പോയിരുന്നു. ആ മനുഷ്യന് പിന്നിൽ കറുത്ത കുറേ മനുഷ്യരുണ്ടായിരുന്നു. ജീവിതകാലം മുഴുവൻ അവർക്കു വേണ്ടി പ്രവർത്തിച്ച മനുഷ്യൻ ഏകാഗിയായി കുന്നിറങ്ങിപ്പോകുന്നു. ഒറ്റക്കണ്ണിൻ്റെ വിദൂരമായ നോട്ടത്തിലെവിടെയോ പാക്കനാർപുരത്തെ കെട്ടിടത്തിൻ്റെ മേൽക്കൂരയും തെളിഞ്ഞു വന്നു. ഏതോ ഒരു കാറ്റ് അതിൻ്റെ മേൽക്കൂരയിലെ ഓടുകൾ എന്നോ എടുത്തുകൊണ്ടുപോയിരുന്നു. വെയിലും മഴയുമേറ്റ് തകർന്നുപോയ അവയുടെ ചുമരുകളുടെ നനവിൽ കാട്ടുചെടികൾ വളർന്നിരിക്കുന്നു. ചായുവാനിടമില്ലാതെ ഞെരുങ്ങിക്കിടക്കുന്ന വെയിലിൻ്റെ ചതഞ്ഞ രൂപങ്ങളിലേക്ക് നോക്കി രാമർ ഒരിക്കൽ കൂടി ഓർത്തു. മുമ്പ് ഇവിടത്തെ നിഴലുകൾ നീണ്ടുകിടക്കുമായിരുന്നു. അവയ്ക്ക് കൃത്യമായ രൂപങ്ങളുണ്ടായിരുന്നു. അവയെ ചവിട്ടി മറികടക്കാൻ ശ്രമിക്കുമ്പോഴും ഒരിക്കൽ പോലും അവ കലഹിക്കുവാൻ മുതിർന്നിരുന്നില്ല. മറിച്ച് സൗമ്യതയോടെ അവ പിൻവാങ്ങിക്കൊണ്ടിരുന്നു. വയലുകളിൽ ഇപ്പോൾ നിഴലുകളില്ല. പരസ്പരം മറയ്ക്കുവാൻ പണിതുയർത്തിയ ചുമരുകളുടെ മരവിച്ച നിഴൽപ്പാടുകൾ മാത്രം. അവയുടെ ദൃശ്യം മടുപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒറ്റക്കണ്ണിൻ്റെ കാഴ്ചപ്പാടിന് അതൊരു സാന്ത്വനമാകുന്നില്ല. രാമർ നിരാശയോടെ മന്ത്രിച്ചു. എല്ലാം കഴിഞ്ഞു. പിന്നീട് അസ്വസ്ഥതയോടെ മുന്നോട്ട് നടക്കവേ രാമർ ഇതുകൂടി കൂട്ടിച്ചേർത്തു. എല്ലാം പോയി. കല്യാണി പോയി, കണ്ണച്ചൻ പോയി, മൈനർ ബാലൻ പോയി, കുഞ്ഞിക്കേളു നേരത്തെ പോയി. കല്യാണി പോയതോടെയാണ് രാമർ വീട്ടിൽ നിന്നും ഇറങ്ങാതായത്. അവളുടെ യാത്രയോട് പൊരുത്തപ്പെടാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. ആരോ തന്നോട് ക്രൂരമായ നന്ദികേട് കാണിച്ചതായിട്ടാണ് തോന്നിയത്. മുന്നറിയിപ്പൊന്നും തരാതെ കല്യാണി പോവുകയായിരുന്നു. അത് സൃഷ്ടിച്ച ശൂന്യത മറികടക്കുവാൻ രാമർക്കൊരിക്കലും കഴിഞ്ഞില്ല.
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ. നുജും.
4: വലയും വലയ്യരും. വല എന്നത് പ്രാചീനമായ ഒരു മലയാള വാക്കാണ്. വലയ്ക്ക് വലൈ എന്ന് തമിഴിലും വളൈ എന്ന് തെലുങ്കിലും പറയുന്നു. നീണ്ട തീരദേശവും പുഴകളും കായലുമടങ്ങുന്ന ജലഭൂപടമുള്ള കേരളത്തിൽ മീൻപിടുത്തം ചരിത്രാതീതകാലത്തും കാണപ്പെടുന്നു. വല ഉപയോഗിച്ചുള്ള മീൻപിടുത്തമാണ് എക്കാലവും ആഗോളവൽക്കരിക്കപ്പെട്ടത്. വലക്കാരെന്നാൽ മീൻപിടുത്തക്കാരൻ മുഴുവൻ പറയുന്ന പേരാണ്. മലയാളത്തിൽ വലവീശുപുരാണം എന്നൊരു കൃതിയുണ്ട്. വലയ്യർ, മീനവർ, പരവതർ, തിരയ്യർ എന്നീ വിഭാഗങ്ങൾ സംഘകാലത്തുണ്ടായിരുന്നു. ചില സസ്യങ്ങളുടെ വള്ളികളോ നാരുകളോ ലഭ്യമായ പ്രകൃതി ഉൽപ്പന്നങ്ങളോ ഉപയോഗിച്ചാണ് ആദ്യകാലങ്ങളിൽ വലകൾ ഉണ്ടാക്കിയിരുന്നത്. പിന്നീട് അതിനായുള്ള പരുത്തി നൂലുകളോ ചണനൂലുകളോ ഉപയോഗിച്ചു.

0: കയറുപയോഗിച്ച് വലിയ കണ്ണികളുള്ള വല ഉണ്ടാക്കുന്നു, അതിന് മാല് എന്ന് പറയുന്നു. തൊണ്ടഴുക്കാൻ ഉപയോഗിക്കുന്ന മാല് ഇന്നും പ്രചാരത്തിലുണ്ട്. സംഘകാലത്തെ തമിഴകമാണ് നമ്മുടെ കേരളത്തിൻ്റെ ഭൂതകാലം. തമിഴിലെന്ന പോലെ വലൈ എന്നാണ് അന്നും പറഞ്ഞിരുന്നത്. നെയ്തൽ തിണയിലാണ് അത് സാധാരണമായിരുന്നത്. വലയുണ്ടാക്കുന്നതിന് വല നെയ്ത്ത് എന്ന് പറയുന്നു. നെയ്തലും നെയ്ത്തും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണം. വലകെട്ടുക എന്നും പറയാറുണ്ട്. പുറനാന്നൂറിൽ പരവതർ വലൈ വിരിക്കുന്നതിനെക്കുറിച്ച് പറയുന്നു. വലൈഞ്ഞർ നിത്യവൃത്തിക്കായി വലകൾ ഉപയോഗിച്ചിരുന്നതായി അകനാന്നൂറിൽ പറയുന്നു. കുറുന്തുകയിൽ സ്നേഹത്തെ വലയോട് ഉപമിക്കുന്നിടത്ത് വല അതിൻ്റെ പദാർത്ഥത്തിൽ നിന്ന് വികസിച്ച് ഒരു സാംസ്കാരിക രൂപകമായി മാറുന്നു. പുഴയിൽ ഉപയോഗിക്കുന്ന വലയ്ക്ക് പുനൽ വലൈ എന്നും കടലിൽ ഉപയോഗിക്കുന്ന വലയ്ക്ക് കടൽ വലൈ എന്നും പറയുന്നു. നീരറിവിൽ പുഴയോര മീൻ വലകൾ അനവധിയാണ്. പ്രാദേശിക ഭേദത്തിനനുസരിച്ച് അവ വ്യത്യസ്തമാണ്. ചാലിയാറിലെ ഉറി വലയ്ക്ക് പത്തിലധികം കാലുകളുണ്ടാവും. വിരിച്ച വലയുടെ ഓരോ കാലും ഈർക്കിലുകൊണ്ട് ചളിയിൽ ഉറപ്പിക്കുന്നു. വലമധ്യത്തിൽ തവിട്, അരി, ചാണകം, പിണ്ണാക്ക് തുടങ്ങിയവ തീറ്റയായിടുന്നു. വലമധ്യത്തിൽ നുര നിറഞ്ഞു പൊട്ടുമ്പോൾ വലയെടുക്കുന്നു. നേർത്ത നൂലിൽ മെനയുന്നതും നീളത്തിലുള്ളതുമായ ഉടക്കുവലയാകട്ടെ പൊങ്ങുതടിയോടെ രാത്രി മുതൽ പുലരി വരെയും കായലിൽ കുത്തനെ വിരിക്കുമ്പോൾ കുറുകെ പോകുന്ന മീനുകൾ കുടുങ്ങുന്നു. ഇങ്ങനെ തോണ്ടുവല, മടവല, കോരുവല, വെള്ളവലി തുടങ്ങി പല പ്രകാരങ്ങളിലുള്ള മീൻപിടുത്ത രീതികൾ പലതരം മീനുകളെയാണ് ലക്ഷ്യമിടുന്നത്. പൊന്നാനിപ്പുഴയിൽ ചവിട്ടൽ വല, വീശൽ വല, നീട്ടിവല എന്നിവ സാധാരണമാണ്. മീൻപിടുത്തത്തിൽ വലയ്ക്കുണ്ടാകുന്ന കേടുകൾ തീർക്കുന്നതും വലവേലക്കാരാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: നാളികേര വികസന ബോർഡ് 2026 ദേശീയ നാളികേര പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു. മികച്ച നാളികേര കർഷകൻ, മികച്ച നാളികേര ശാസ്ത്രജ്ഞൻ, ഗവേഷകൻ, മികച്ച നാളികേര സംരംഭകൻ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന ദിവസം ഈ മാസം 15-ന്. കൂടുതൽ വിവരങ്ങൾക്ക് കോക്കനട്ട് ബോർഡ് .gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. coconutboard.gov.in.
4: വൈകിട്ടൊരു കട്ടനടിച്ചാലോ?
5: ഓ, എന്നാത്തിന്? ഒരാവശ്യമില്ല.
4: അങ്ങനെ പറയരുത്.
5: പിന്നെ ഇനിയിപ്പോ വൈകിട്ടേ.
4: ഞാൻ വരും.
5: വരണ്ട.
4: വരും.
5: വരണ്ട.
4: ഞായർ മുതൽ വെള്ളി വരെ വൈകിട്ട് 5:30.
5: എന്റെ ചിറ്റൂർക്കാവിൽ അമ്മേ.
4: ഗുഡ് ഈവനിങ് കൊച്ചിയിൽ. ദീപസ്തംഭം മഹാശ്ചര്യം ഞായർ മുതൽ വെള്ളി വരെ
5: വൈകിട്ട് 5:30. റേഡിയോയിൽ മാത്രമല്ല ട്ടോ.
4: പിന്നെ
5: നമ്മുടെ മൊബൈൽ ആപ്പ്.
4: അതെ, വേവ്സ് ആപ്പ്.
5: ലോകത്തെവിടെയിരുന്നും ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കാം.
4: വേവ്സ് ആപ്പ്.

ഇനി ഇന്നത്തെ എഫ് എൻ ഡയറിയിൽ ചോദിച്ച ചോദ്യവും ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ക്രിക്കറ്റിലെ പല ലോക കിരീടങ്ങളും നേടിയിട്ടുള്ള ഭാരതം ദേശീയ കായിക വിനോദമായ ഹോക്കിയിലെ ലോകകപ്പ് ഒരിക്കലേ കരസ്ഥമാക്കിയിട്ടുള്ളൂ, എന്നായിരുന്നു ആരായിരുന്നു നായകൻ? ഉത്തരം ഇതാണ്, 1975 കോലാലംപൂരിൽ നടന്ന ലോകകപ്പിലാണ് ഭാരതം ചാമ്പ്യന്മാരായത്. നായകൻ അജിത് പാൽസിംഗ്. ഫൈനലിൽ പാകിസ്ഥാനെ 2-1 പരാജയപ്പെടുത്തി.

വാഗ്ദാനം ചില പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഫാദർ സുരേഷ് റോക്കി മൽപാൻ അവതരിപ്പിക്കുന്നു. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 പ്രഭാതഗീതം. 6:30 റീഗൽ ജുലീസ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, പി കുഞ്ഞിരാമൻ നായരുടെ വയൽക്കരയിൽ എന്ന കവിത. 6:55 മുതൽ 7:25 വരെ എഫ് എൻ ഡയറിയുടെ ആദ്യ ഭാഗം. ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം. 7:00 മഹിത മലയാളം. ഉപഭോക്താക്കൾ അറിയാൻ ഗ്രീൻ മോൺ സ്പൈസസ് പാട്ടോർമ്മ. ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:35 എഫ് എൻ ഡയറിയിൽ സമകാലികം. കുട്ടികളുടെ സാമൂഹിക മാധ്യമ ഉപയോഗം നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം ആവശ്യമോ? 7:50 നോവൽ പാരായണം. യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. എന്തു പഠിക്കണം, എന്താകണം? ഒൻപത് 15 അഭിപ്രായവേദി. ശ്രോതാക്കളുടെ കത്തുകളും അവയ്ക്കുള്ള മറുപടിയും. 9:30 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. 11:00 ആകാശവാണി എഫ് എം വാർത്തകൾ സ്മൃതിരാഗം. 11:30 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. മൂന്ന് 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ പാട്ടിന്റെ നാട്ടുവഴി പാതാളം ആദ്യഭാഗം. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശകാല പരിപാടി. 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിംഗ് പ്രോഗ്രാം. 5:15 വിവേകവാണി. 5:30 ദീപസ്തംഭം മഹാശ്ചര്യം. അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ എഫ് എം ഈവനിംഗ് പൂർണ്ണമാകുന്നു. എഫ് എം ഈവനിംഗ് ഇനി നാളെ രാത്രി 7:35.

0: FM evening.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇനി ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.

ദേവയാനി എന്ന നാടകത്തിൽ പ്രീത, സംഗീത എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. രചന രാജീവ് ആലുങ്കൽ, സംഗീതം ആലപ്പി വിവേകാനന്ദൻ. നാടക ഗാനങ്ങൾ സമാപിച്ചു.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 8 സെക്കൻഡും. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ചതുരംഗം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, സൗമ്യ എന്നിവർ പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം എം ജി ശ്രീകുമാർ.

അടുത്തതായി ചിത്രപാടിയ ഗാനം കൈതപുരം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ശരത്തിന്റെ സംഗീതം. ചിത്രം സാഗരം സാക്ഷി.

യൂസഫ് അലി കേച്ചേരിയുടെ രചന, നൌഷാദ് അലിയുടെ സംഗീതം. ധ്വനി എന്ന ചിത്രത്തിൽ യേശുദാസ്, പി. സുശീല എന്നിവർ പാടിയത്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണമിട്ടത് വിദ്യാസാഗർ, പാടിയത് യേശുദാസ്. ചിത്രം കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്.

ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി ഡൽഹിറിലേ.